ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം സബീനാബി, കീളാശ്രാമ്പി. ഇന്ന് ശകവർഷം 1948, ആഷാഢം 23. മലയാള വർഷം 1201, മിഥുനം 30. 2026 ജൂലൈ 14, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 55 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ഡോക്ടർ കെ വി തോമസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 ഹിഫ്സ ഫാത്തിമ സുജയൻ പങ്കെടുക്കുന്ന ഗ്രീൻ ക്യൂസ് എന്ന പരിപാടിയും, തുടർന്ന് 7:20 ദ്വീപ് വിശേഷം. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുവെട്ടിയും 7:45 കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഓഫ്താൽമോളജിസ്റ്റായ കൽപ്പിനി ദ്വീപ് സ്വദേശി ഡോക്ടർ ബി പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതപേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രഭാതഭേരിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. മലയാളിയായ ഡോക്ടർ അനിൽ മേനോൻ ഇന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക്. ഇന്ത്യൻ സമയം രാത്രി 8:17 കസാഖിസ്ഥാനിലെ ബൈക്കനൂറിലെ റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് സോയൂസ് MS-29 പേടകത്തിൽ യാത്ര തിരിക്കും. സംസ്ഥാനത്ത് കൊല്ലവും കാസർഗോഡും ഒഴികെ 12 ജില്ലകളിലായി ഒഴിവുള്ള 35 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്ക് ഓണത്തിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഓപ്പറേഷൻ തണ്ടന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 24 മണിക്കൂറിനിടെ 307 കേസുകളിലായി 70 പേരെ അറസ്റ്റ് ചെയ്തു. കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും പിടിച്ചെടുത്തു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം US ഏറ്റെടുക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിലൂടെ സുരക്ഷിത സഞ്ചാരം ഉറപ്പാക്കുന്നതിന് പ്രതിഫലമായി കപ്പലുകളിൽ നിന്ന് ചരക്കിന്റെ മൂല്യത്തിന്റെ 20% ഫീസായി US ഈടാക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. ലോർഡ്സിലെ ആദ്യ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. ഇംഗ്ലണ്ടിനെ 270 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. രാത്രി 12:30 ഡാലസിലാണ് മത്സരം നടക്കുക.
1: അമേരിക്കയിലെ ഒരു ഹെൽത്ത് കെയർ കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ 800 ജീവനക്കാരുടെ ജോലി നഷ്ടപ്പെട്ട വാർത്തയുടെ ഞെട്ടൽ മാറും മുന്നേ കൊച്ചി ആസ്ഥാനമായുള്ള മറ്റൊരു സ്ഥാപനം ഒന്നിലധികം കമ്പനികൾ അടച്ചുപൂട്ടുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 100 പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. നിരവധി പേർക്ക് ശമ്പളം ലഭിച്ചിട്ട് മാസങ്ങളായി. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഈ കൂട്ട പിരിച്ചുവിടലുകൾ ഒറ്റപ്പെട്ട കോർപ്പറേറ്റ് തീരുമാനങ്ങൾ എന്നതിനേക്കാൾ നയപരമായ ശ്രദ്ധ ആവശ്യമുള്ള ഗുരുതരമായ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നു.
2: ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ജീവനക്കാരെന്ന് പറയുന്നത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് മേഖലയിൽ നല്ല വരുമാനം കിട്ടുന്ന ഒരു തൊഴിൽ മേഖലയാണ്.
1: IT ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധി അനീഷ് സക്കറിയ.
2: പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു മെയിൽ കൊണ്ട് ചിലപ്പോൾ ഇവരുടെ ജീവിതം തകിടം മറിയുന്ന സാഹചര്യം ഉണ്ടാവും. ഏതെങ്കിലും ഒരു അൺസർട്ടനിറ്റിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വരുന്നു എന്ന് മനസ്സിലാക്കി അപ്പം തന്നെ തൊഴിലാളികളെ കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. ഈ മേഖലയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയനുകൾക്ക് ശക്തമായി ഈ മേഖലയിൽ ഇടപെടാൻ കഴിയത്തില്ല. മിക്കവാറും കമ്പനികളെല്ലാം സ്പെഷ്യൽ എക്കണോമിക് സോണുകളിലാണ് പ്രവർത്തിക്കുന്നത്. സ്പെഷ്യൽ എക്കണോമിക് സോണുകളിൽ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് കടന്നതെല്ലാം കഴിയാത്തതും അതേപോലെ ഈ മേഖലയിൽ എംപ്ലോയേഴ്സ് എന്ന് പറയുന്ന അവര് ഇൻടാഞ്ചിബിൾ, അവരെ തൊടാൻ പോലും കഴിയത്തില്ല. അവര് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിരിക്കുകയായിരിക്കും. ഇത്തരം തൊഴിൽ വിഷയങ്ങൾ നമുക്ക് അവരോട് സംസാരിക്കാനോ അവരുടെ ഫോൺ നമ്പർ കിട്ടാനോ അവരുടെ മെയിൽ ID കിട്ടാനോ സാധ്യമല്ല. എംപ്ലോയീസും അതേപോലെ ഇൻവിസിബിൾ ആണ്. എംപ്ലോയി എവിടെ ജോലി ചെയ്യുന്ന, ലോകത്തിന്റെ ഏത് ഭാഗത്താണ് എംപ്ലോയി ജോലി ചെയ്യുന്നതെന്നും ഒരു ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ട്രഡീഷണൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഈ മേഖലയിൽ സക്സസ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഈ മേഖലയിൽ തൊഴിലാളി ചൂഷണങ്ങൾ കൂടി വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ രാജ്യത്ത് ശക്തമായ നിയമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ, തൊഴിലാളികളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനും തൊഴിലാളികളുടെ ഡിഗ്നിറ്റി നിലനിർത്താനും കഴിയത്തുള്ളൂ.
1: ജോലി നഷ്ടമായവരിൽ ഭൂരിഭാഗത്തിനും വിദ്യാഭ്യാസ വായ്പകൾ, ഭവന വായ്പകൾ, അവരുടെ വരുമാനത്തെ ആശ്രയിച്ചുള്ള കുടുംബങ്ങൾ എന്നിവയുടെ ബാധ്യതയുണ്ട്. ഗാർഹിക ഉപഭോഗം സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന ഭാഗമായ കേരളത്തിൽ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് ദീർഘകാലം തൊഴിലില്ലാതിരിക്കുന്നത് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം.
3: ഞാൻ ചിത്ര മാധവ്, കോഴിക്കോട് കൊറഹലത്തിലെ ജീവനക്കാരിയായിരുന്നു. സാധാരണ 3-ാം തീയതി കോഴിക്കോട് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മളെടുത്ത് പറയുന്നത്, കുറച്ചുപേര് വന്നിട്ട് പറയുന്നത് ഇന്ന് നിങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്, നാളെ മുതൽ വർക്കില്ല, നിങ്ങൾക്കുള്ള കാര്യങ്ങളും കൺസേൺസും നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ കേൾക്കാം. കോഴിക്കോടും കൊച്ചി ലൊക്കേഷനും നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കേൾക്കുന്നത്. സാധാരണ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ ഭയങ്കര ഷോക്കായിട്ടായിരിക്കുന്ന റിയാക്ട് ചെയ്യാൻ പോലും പലർക്കും പറ്റിയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ചിന്തിക്കുന്നത് നാളെ മുതൽ നമുക്ക് ജോലി ഇല്ല. അതിന്റെ റീസൺ അവർ ചോദിക്കുമ്പോൾ റീസൺ അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ അവർ കമ്പനി ലോസിലാണ്, കമ്പനിക്ക് റവന്യൂ ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ അങ്ങനെ ഒരു റവന്യൂ ഇല്ലാത്ത കമ്പനി എന്തുകൊണ്ടാണ് കേരളത്തിലെ 2 ലൊക്കേഷൻ മാത്രം ചൂസ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാത്തത്. അതിന് അവർ ഒരു റീസൺ തന്നിട്ടില്ല. ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. കോഴിക്കോടൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് ഇത് ലോങ് ടേം ആയിട്ട് ഈ വർക്കിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. 3-4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. പ്രഗ്നന്റ് ലേഡീസ് ഉണ്ടായി, അവരൊക്കെ ന്യൂസ് കേട്ടിട്ട് ടെൻഷൻ ആയിട്ടിരിക്കാൻ. കുറെ ലോങ്സ് ഉള്ള ആൾക്കാരുണ്ട്, നമ്മളൊക്കെ നാളെ മുതൽ എന്താ ചെയ്യാന്നുള്ള ഒരു ടെൻഷനിലായിരിക്കുന്നത്.
1: ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് എന്നിവ കേന്ദ്രീകരിച്ച് അഭിവൃദ്ധി പ്രാപിക്കുന്ന ഐടി ഇക്കോസിസ്റ്റത്തിൽ പ്രൊഫഷണൽ യോഗ്യതയുള്ള ധാരാളം യുവാക്കൾ കേരളത്തിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇത്തരം ഹൈ വാല്യൂ എംപ്ലോയ്മെന്റ് സൃഷ്ടിക്കുന്നതിന് സർക്കാരുകൾ തുടർച്ചയായി വിജ്ഞാന വ്യവസായങ്ങളിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള പിരിച്ചുവിടലുകൾ സൂചിപ്പിക്കുന്നത് നിക്ഷേപം ആകർഷിച്ചാൽ മാത്രം പോരാ, തൊഴിൽ സുരക്ഷ, ന്യായമായ തൊഴിൽ രീതികൾ, സുസ്ഥിര ബിസിനസ് മോഡലുകൾ എന്നിവ ഉറപ്പാക്കുന്നതിനും ഊന്നൽ നൽകണമെന്നാണ്.
4: ഈ കമ്പനി കേരളത്തിലുള്ള 2 ബ്രാഞ്ചുകൾ മാത്രമാണ് കൂട്ടിയിരിക്കുന്നത്.
1: ഐടി ജീവനക്കാരൻ ജസീൽ അബൂബക്കർ.
4: അതും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ, വ്യക്തമായ നിയമങ്ങൾ ഒന്നും പാലിക്കാതെ, സർക്കാരിനെയോ ജീവനക്കാരെയോ അറിയിക്കാതെ 8 ദിവസം വന്നിട്ട് നിങ്ങൾ പിടിച്ചുവിട്ടിരിക്കുന്നു, കമ്പനി ക്ലോസ് ചെയ്യാനുള്ള രീതിയിലാണ് അവരുടെ ഭാഗത്ത് നിന്നുള്ളൊരു സമീപനം ഉണ്ടായത്. ഇത്രയും തൊഴിലാളികൾ ഇനി മുന്നോട്ടുണ്ട് എന്ന് മനസ്സിലാകാത്ത രീതിയിൽ, കാരണം നമുക്കറിയാം ഏതാണ്ട് 100 പേരും ജോലി അന്വേഷിക്കുമ്പോൾ ഇതിൽ പകുതി പേർക്ക് 20% ആളുകൾക്ക് പോലും കൃത്യമായി മറ്റൊരു ജോലിയിലേക്ക് ഇതേ ഫീൽഡിൽ പ്രവേശിക്കാനുള്ള അവസരം നിലവിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലോ ഇല്ല. അത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നവും. സർക്കാർ കൃത്യമായി ഇതിൽ ഇടപെടുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 20-ാം തീയതിയുള്ള ചർച്ചയിൽ എങ്ങനെങ്കിലും ഈ കമ്പനി കേരളത്തിൽ തുടരാൻ വേണ്ടി നിർബന്ധിക്കുമെന്നാണ് തൊഴിൽ മന്ത്രി ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള എല്ലാ പ്രതീക്ഷയിലുമാണ് തൊഴിലെ ജീവനക്കാർ മുഴുവൻ.
1: ഐടി ജീവനക്കാരൻ വിഷ്ണു ടി പി.
5: കൊറോ ഹെൽത്ത് എന്ന് പറഞ്ഞ കമ്പനി, മദർ കമ്പനി കൊറോ ഹെൽത്ത് ഇൻഫോടെക് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ പേരിൽ ചെന്നൈയിൽ ഒരു അവരുടെ ഹെഡ് ഓഫീസ് ഉണ്ട്. ചെന്നൈയിൽ 2 ലൊക്കേഷൻസ് അവർക്കുണ്ട്, അല്ലാതെ ഹൈദരാബാദ്, നോയിഡ, കോയമ്പത്തൂർ, ഈ ബാംഗ്ലൂർ ഈ സ്ഥലങ്ങളിൽ അവർക്ക് ഇതേ സെയിം മെഡിക്കൽ കോഡിംഗ് ഫീൽഡിൽ മറ്റ് ലൊക്കേഷൻസും വർക്ക് ചെയ്യുന്നുണ്ട്. മെയിൻലി റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് കമ്പനിയാണ് കൊറോ ഹെൽത്ത്. പെട്ടെന്നുള്ള റിമൂവൽ ആയത് കാരണം കേരളത്തിലുള്ള ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് ടെർമിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വാർത്തകളിൽ ഇതൊക്കെ കണ്ട് നമുക്കുള്ള പരിചയമുള്ളൂ. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം നേരിട്ട് വരുമെന്നാർക്കും ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഇനിയും ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്, അതായത് ഇങ്ങനെ അനധികൃതമായിട്ട് ആളുകളെ പിരിച്ചുവിടുന്ന ഈ ഒരു രീതി. വേറൊരു കമ്പനിയിലും കൂടെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് കൊച്ചിയിൽ തന്നെ. അത് ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യരുത് എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുകയും പ്രൊട്ടസ്റ്റ് ചെയ്യുകയും എല്ലാവരുടെയും 800 പേര് ജോലി പോയ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഈ ഒരു സിംഗിൾ കോസിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ 20-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ നമുക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം, വിദേശ ഇടപാടുകാരിൽ നിന്നുള്ള ഡിമാൻഡുകൾ കുറയുന്നത്, ബഹിരാഷ്ട്ര കുത്തകകളുടെ പ്രവർത്തന ഘടനയുടെ പുനഃക്രമീകരണം, നിലവിലുള്ള തൊഴിലുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം എന്നിവ കമ്പനികളെ അവരുടെ തൊഴിലാളികളെ തെരഞ്ഞെടുക്കുന്നതിലും നിലനിർത്തുന്നതിലും പുതിയ രീതികൾ കൈക്കൊള്ളാൻ പ്രേരിപ്പിക്കുന്നു.
6: ഇക്കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഒരു ടെക് കമ്പനിയിലുണ്ടായ കൂട്ടപ്പിരിച്ചുവിടൽ ഒറ്റപ്പെട്ട സംഭവമല്ല.
1: ഐടി വിദഗ്ധനായ നിഖിൽ നാരായണൻ.
6: ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ടെക് ഹബ്ബുകളിലും ഇത്തരം കൂട്ടപ്പിരിച്ചുവിടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും കാരണമായി പറയപ്പെടുന്നത് നിർമ്മിത ബുദ്ധി എന്നതാണ്. ആയിരക്കണക്കിന് ആളുകളെയാണ് കമ്പനികൾ ഇക്കഴിഞ്ഞ മാസങ്ങളിൽ പിരിച്ചുവിട്ടിരിക്കുന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പല ജോലികളും വേഗത്തിലും എളുപ്പത്തിലും കൂടുതൽ കൃത്യമായും ചെയ്യാൻ സാധിക്കും എന്നത് വസ്തുതയാണ്. അപ്പോൾ ഇത്തരം ജോലികൾ ചെയ്യാൻ ഇന്നുള്ള അത്രയും ആളുകളുടെ ആവശ്യവുമില്ല. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ശമ്പളം കൊടുക്കുന്നതിനേക്കാളും കുറഞ്ഞ ചെലവിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജോലികൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതാണല്ലോ. കൂട്ടപ്പിരിച്ചുവിടലുകളെ ന്യായീകരിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. ഇത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. തങ്ങൾ ചെയ്യുന്ന ജോലികൾ എത്രത്തോളം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് എളുപ്പമാക്കാൻ കഴിയുമെന്ന് സ്വയം നോക്കിവയ്ക്കുക. എന്നിട്ട് നിർമ്മിത ബുദ്ധി ആ ജോലികൾ ലളിതമാക്കുകയോ മൊത്തത്തിൽ ചെയ്യാനുള്ള തലത്തിൽ ആണെന്ന് തിരിച്ചറിയുകയോ ചെയ്താൽ നിർമ്മിത ബുദ്ധിക്ക് അടുത്ത ഏതാനും മാസത്തിൽ എത്തിപ്പെടാൻ സാധ്യത ഇല്ലാത്ത സ്കില്ലുകൾ അഥവാ കഴിവുകൾ നിങ്ങൾ സ്വായത്തമാക്കുക. ഇവിടെ മാസങ്ങൾ എന്നത് പറഞ്ഞത് ഒരു വർഷത്തിൽ നിർമ്മിത ബുദ്ധിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചേക്കാം എന്നത് പ്രവചനാതീതമായതുകൊണ്ടാണ്. ഇന്ത്യൻ ഐടി കമ്പനികളുടെ ഈ വർഷത്തെ ഓഹരി വിലയിലുണ്ടായ ഇടിവ് നിർമ്മിത ബുദ്ധി നമ്മുടെ ഐടി സർവീസസ് മേഖലയ്ക്ക് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ക്ഷതത്തിന്റെ ലക്ഷണമായി വേണം കാണാൻ.
1: ജീവനക്കാരുടെ പരാതികൾ സ്വീകരിച്ചും അനുരഞ്ജന യോഗങ്ങൾ നടത്തിയും ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും കേരള തൊഴിൽ വകുപ്പ് സമീപകാല പിരിച്ചുവിടൽ തർക്കങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്.
3: പുറവീട്ടിലേക്ക് വന്നാൽ വിഷയം ഉണ്ടാകുന്നത് 3-ാം തീയതിയാണ് അറിഞ്ഞ ഉടമ്പന്റെ മൊത്തം എംഎൽഎ വിളിച്ചു പറയുമ്പോഴാണ് അറിയുന്നത്.
1: സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ.
7: അപ്പൊ തന്നെ ക്യാബിനറ്റ് വകുപ്പ് അവിടെ ചെല്ലുകയും ചർച്ചകളിൽ പങ്കാളിയാവുകയും നേതൃപരമായി പങ്കുവയ്ക്കുകയും ഞാനും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരടക്കം നിരന്തരമായി മോണിറ്റർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അവർ ഒരു പൂർണ്ണയടക്ക് കൂട്ടിപ്പോയി ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല. അവരുടെ നിരന്തര ചർച്ചയ്ക്ക് അവസരം കൊടുക്കുക. അതിന്റെ ആളുകളൊക്കെ പുറത്താണ്, യുഎസ് ബേസ്ഡ് കമ്പനിയാണ്, എന്റെ ഭാരവാഹികളും ഡയറക്ടറും ഒക്കെ പുറത്താണ്. അപ്പൊ അവർ ചർച്ചയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അവസാനം അവർ ഓൺലൈനായി ചർച്ചയ്ക്ക് വന്ന് 10-ാം തീയതി ചർച്ച ഉണ്ടായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് വെച്ച ഗവൺമെന്റിന്റെ ഭാഗത്ത് മുന്നോട്ട് വെച്ച ഒരേ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, കമ്പനി ഇവിടെ നിലനിൽക്കണം. കമ്പനി നിലനിർത്താൻ സർക്കാരിന് സർക്കാർ എന്ത് സഹായം ചെയ്യണമെങ്കിലും അത് മുഴുവനായി ചെയ്യാൻ സർവ്വതാ സന്നദ്ധമാണ്. ആ കമ്പനി ഇവിടെ നിന്നാൽ ഇവിടുത്തെ ജീവനക്കാർക്ക് തൊഴിൽ ഉറപ്പാണ്, അതിനുള്ള സാധ്യതകളാണ്. അപ്പൊ അവർ പറഞ്ഞത് അവർക്ക് വെർട്ടിക്കൽ കിട്ടുന്നില്ല, അപ്പൊ വെർട്ടിക്കലൊന്നും അല്ല ജോലി വർക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ ചെന്നൈയിലും ഹൈദരാബാദിലും നോയിഡയിലും ഒക്കെ സെന്റേഴ്സ് അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വർക്ക് കിട്ടാത്തതാണ് എങ്കിൽ ആനുപാതികമായി പല സെന്റേഴ്സിനായി ആളുകളായി കുറയ്ക്കുകയല്ലേ വേണ്ടത്. കേരളത്തിൽ മാത്രം കുറയ്ക്കുന്ന ഏറ്റവും ഉചിതമല്ല എന്ന് തരത്തിലുള്ള കാര്യങ്ങൾ നിരന്തരമായി രണ്ടു മണിക്ക് ചർച്ച ചെയ്തു. ഞാനും ഹൈബിയുടെ എം പിയും ഉമ്മാത്തോമസ് എം എൽ എ, ലേബർ കമ്മീഷണറും, എറണാകുളം ജില്ലാ കളക്ടർ, പിന്നെ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും, അടുത്ത ജീവനക്കാരെ പ്രതിനിധികളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒരു തരത്തിലും കമ്പനി ഇറങ്ങാത്ത സ്ഥിതിയായിട്ട് ഞങ്ങൾ പ്രപ്പോസൽസ് പുറത്ത് മുമ്പോട്ട് എടുത്തു. അത് അംഗീകരിക്കാൻ തയ്യാറല്ല എങ്കിൽ ലീഗൽ പ്രൊസീഡിയർസ് ഇനിഷ്യേറ്റീവ് ചെയ്യുക, അല്ലാതെ സർക്കാരിന്റെ മുന്നിൽ മറ്റൊരു വഴികളില്ല.
1: ഓരോ ടെർമിനേഷൻ ലെറ്ററിന് പിന്നിലും അപൂർവമായും വാർത്തകളിൽ ഇടം നേടുന്ന ഒരു കഥയുണ്ട്. സ്കൂൾ ഫീസിനെ കുറിച്ച് ആശങ്കാകുലനായ ഒരു രക്ഷിതാവിന്റെ, വിദ്യാഭ്യാസ വായ്പ തിരിച്ചടയ്ക്കാൻ പാടുപെടുന്ന ഒരു ബിരുദധാരിയുടെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഭാവിയെക്കുറിച്ച് പുനർവിചിന്തനം നടത്താൻ നിർബന്ധിതമായ ഒരു കുടുംബത്തിന്റെ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക വളർച്ച സ്വാഗതാർഹമാണ്, പക്ഷേ ആ ജോലികളെ സംരക്ഷിക്കാൻ കഴിയാത്ത വികസനം എങ്ങനെ പൂർണ്ണമാകും?
0: ഇന്ന് പ്രഭാത ഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:30. എല്ലാ ശ്രോതാക്കൾക്കും നേരുന്നു ശുഭദിനം.
8: സോറിയാസിസും ആയുർവേദവും ഡോക്ടർ സുനീഷ് മോൻ എം എസ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനി ഒരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

തെരുവ് കച്ചവടക്കാരുടെ ശ്രദ്ധയ്ക്ക്. പിഎം സ്വനിധി വായ്പയ്ക്ക് അപേക്ഷിക്കാൻ ഇനി ബുദ്ധിമുട്ടേണ്ട. ജെൻ സമർത്ഥ് പോർട്ടൽ വഴി മിനിറ്റുകൾക്കുള്ളിൽ ഡിജിറ്റലായി അപേക്ഷിക്കാം. ആധാർ നമ്പരും മൊബൈൽ ഫോണുമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ബാങ്കിനെ തിരഞ്ഞെടുക്കാനും ലോൺ അപ്രൂവൽ വേഗത്തിലാക്കാനും ഈ പോർട്ടൽ നിങ്ങളെ സഹായിക്കും. അതിനായി ഇന്ന് തന്നെ സന്ദർശിക്കൂ www.jensamarth.in.

0: 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിൽ ഇണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും.
1: ജനങ്ങളുടെ വിവിധ
0: സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി എ.പി. അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. മികച്ച പ്രപ്പോസലുകൾക്ക് 1 കോടി രൂപ വരെ ഒറ്റത്തവണ ഗ്രാന്റായി ലഭിക്കും. നിർമ്മിത ബുദ്ധി, അനിമേഷൻ, VFX, ഓൺലൈൻ ഗെയിമിംഗ്, ഇ-സ്പോർട്സ്, ഡിജിറ്റൽ ആന്റ് സോഷ്യൽ മീഡിയ തുടങ്ങി 50-ലധികം ചലഞ്ചുകളാണ് ഇത്തവണ സീസണിലുള്ളത്. wavesbazaar.com എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 31-നകം അപേക്ഷ സമർപ്പിക്കണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ യുഎസ് സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽകുമാർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം 8:17 കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്ട്രോമയിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. സോയൂസ് 2.0 റോക്കറ്റിലാണ് പേടകം വിക്ഷേപിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3rd പതിപ്പ്

0: അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിയെത്തുന്നവരുടെ പാർപ്പിട പുനരധിവാസ ആവശ്യങ്ങൾക്കായി കൂടാരങ്ങൾ ഇന്ത്യ അഫ്ഗാൻ അഭയാർത്ഥി പുനരധിവാസ മന്ത്രാലയത്തിന് കൈമാറി. അഫ്ഗാൻ ജനതയ്ക്ക് ഇന്ത്യ നൽകിവരുന്ന മാനുഷിക സഹായത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി എ പി അനിൽകുമാർ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ ആദ്യ ജില്ലാതല അവലോകന യോഗത്തിൽ കാസർകോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: വേഗത്തിലും സുതാര്യമായും പരിഹരിക്കണമെന്നും പരാതി തീർപ്പാക്കുന്നതിലുപരിയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രി പറഞ്ഞു. കാസർകോട് ജില്ലയിൽ ഇതിനകം തന്നെ നിരവധി പരാതികൾക്ക് നടപടികളുണ്ടായിട്ടുണ്ട്. ഭൂമി തരംമാറ്റം, പട്ടയപ്രശ്നം, മറ്റ് ഭൂപ്രശ്നങ്ങൾ എന്നിവ ജില്ലയിൽ കുറെയേറെ പരിഹരിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ മുഖമായി കാണുന്ന വില്ലേജ് ഓഫീസുകൾ ജനസൌഹൃദമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാതൃകാ പോലീസ് സ്റ്റേഷൻ പോലെ പ്രാധാന്യമുള്ളതാണ് വില്ലേജ് ഓഫീസുകളും. അതിനാൽ വില്ലേജ് ഓഫീസ് ജനസൌഹൃദമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിയമത്തിന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും പരിമിതിക്കുള്ളിൽ ജനങ്ങളെ കേൾക്കുന്നതിനും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ സുതാര്യമായി ചെയ്തു കൊടുക്കാൻ നടപടി ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ 25,000 അപേക്ഷകൾ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
0: കാസർകോട് ജില്ലയിലെ ഗ്രൂപ്പ് വില്ലേജുകൾ വിഭജിക്കണമെന്ന ആവശ്യം ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്നും എന്നാൽ സെൻസസ് നടക്കുന്ന സാഹചര്യത്തിൽ വില്ലേജുകളുടെ വിഭജനം പ്രായോഗികമല്ലെന്നും മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ചെങ്കള സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ഹയർ സെക്കൻഡറിയിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നത് ഗൌരവകരമായ പരിഗണനയിലാണെന്നും സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലികഴിക്കുന്ന തരത്തിൽ ഒരു നിലപാടും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ വിവിധ വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രചരിപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്നും രജിസ്ട്രേഷന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. മറൈൻ ഡ്രൈവ്, മാരത്തോൺ കൊച്ചി 2026 എന്ന പേരിൽ പ്രചരിക്കുന്ന പരസ്യങ്ങളിലൂടെ വലിയ സമ്മാനത്തുക വാഗ്ദാനം ചെയ്ത് ആളുകളെ ആകർഷിക്കുന്നതാണ് തട്ടിപ്പിന്റെ തുടക്കം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. തീരരക്ഷാസേനയും ഇന്ത്യൻ നാവികസേനയും സംസ്ഥാന ഏജൻസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ബോട്ടിന്റെ ക്യാബിനിൽ നിന്ന് 9 മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: ഈ മാസം 2-നാണ് ശങ്കർപൂർ തുറമുഖത്ത് നിന്ന് 15 മത്സ്യത്തൊഴിലാളികളുമായി ബോട്ട് യാത്ര തിരിച്ചത്. 3 ദിവസങ്ങൾക്ക് ശേഷം ബോട്ടുമായി ആശയവിനിമയം നഷ്ടപ്പെട്ടതോടെ തിരച്ചിൽ തുടങ്ങുകയായിരുന്നു. കാണാതായി 10 ദിവസങ്ങൾക്ക് ശേഷം ബംഗാൾ ഉൾക്കടലിൽ ബോട്ട് മറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബോട്ടിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയലിനായി സൌത്ത് 24 പരഗനാസ് ജില്ലയിലെ സീതാറാംപൂരിലെ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു. DNA പരിശോധനയ്ക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് തന്റെ ചിന്തകളും പ്രാർത്ഥനകളുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു.
0: വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലോവെനി തോമസിന്റെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെത്തിക്കും. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ 8:50 മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ നാളെ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: 100 പോരാട്ടങ്ങൾ പൂർത്തിയായി. ഇനി പുതുചരിതം എഴുതാൻ അവശേഷിക്കുന്നത് വെറും 3 മത്സരങ്ങൾ മാത്രം. അവസാന 4 നിന്ന് കലാശപ്പോരിലേക്ക് എത്തുന്ന 2 ടീമുകളെ നിശ്ചയിക്കാൻ 2 കാൽപന്ത് യുദ്ധങ്ങൾ. പോരിനിറങ്ങുന്നത് മുൻ ചാമ്പ്യന്മാരും നിലവിലെ ജേതാവും. ആദ്യ സെമിഫൈനൽ

0: ഖത്തറിലെ റണ്ണറപ്പുകളായ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ്. ഈ ലോകകപ്പിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചവരാണ് ഇരു ടീമുകളും. ക്വാർട്ടറിൽ മൊറോക്കയെ വീഴ്ത്തിയാണ് ഫ്രഞ്ച് പടയുടെ വരവ്. സ്പാനിഷ് കുതിപ്പിൽ ഒടുവിൽ അടിതെറ്റിയത് ബെൽജിയത്തിന്. രണ്ടാം ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരായ മെസ്സി നയിക്കുന്ന അർജന്റീന ഹാരി കെയ്ന്റെ ഇംഗ്ലണ്ടുമായി കൊമ്പുകോർക്കുമ്പോൾ അത് ഇരുവർക്കും ചില കണക്കുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ കൂടിയുള്ളതാണ്. നോർവേയെ പിന്തള്ളി ഇംഗ്ലണ്ട് മുന്നേറിയപ്പോൾ പൊരുതിക്കളിച്ച സ്വിറ്റ്സർലൻഡിനെ മറികടന്നാണ് അർജന്റീന എത്തുന്നത്. ഇനി കണക്കുകൾക്ക് പ്രസക്തിയില്ല, മുൻ വിജയങ്ങൾക്ക് വിലയുമില്ല. അർജന്റീനയുടെ പാരമ്പര്യമോ ഇംഗ്ലണ്ടിന്റെ കാത്തിരിപ്പോ ഫ്രാൻസിന്റെ പ്രൊഫഷണലിസമോ സ്പെയിന്റെ സൗന്ദര്യമോ ആരായിരിക്കും അതിജീവിക്കുക? കാൽപന്ത് ലോകം കാത്തിരിക്കുന്നു.
1: തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ ആർ സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ രാവിലെ 11:00 സത്യപ്രതിജ്ഞ. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എൻ എസ് ഐസക് അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിമരിച്ചത്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2:30 തിരുവനന്തപുരം പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്ത വടകര ഇരിങ്ങൽ പറമ്പത്ത് മുകുന്ദൻ അന്തരിച്ചു. 85 വയസ്സായി. സംസ്കാരം രാവിലെ 9:00 ഇരിങ്ങലിലെ വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7.
2: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1150 കിലോഹെർട്സിൽ ഈ നിലത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഡോക്ടർ KV തോമസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 ഹിഫ്സ ഫാത്തിമ സുജൻ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും 7:20 ദ്വീപ് വിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, 7:45 കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജിസ്റ്റായ കൽപ്പേനി ദ്വീപ് സ്വദേശി ഡോക്ടർ B പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്രഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പ്. ലക്ഷദ്വീപിൽ ഇന്ന് വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടും. വിവിധ ദ്വീപുകൾ രേഖപ്പെടുത്തിയ താപനില: കവരത്തി കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.5 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.6 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ വി തോമസ്.
1: മുൻകാലങ്ങളിൽ സർവ്വസാധാരണമായിരുന്ന അലാറം ടൈം പീസ് എന്ന സാധനം ഇപ്പോൾ കണി കാണാൻ കൂടി കിട്ടാതായിരിക്കുന്നു. അങ്ങനെയൊന്ന് കൈവശമുണ്ടെങ്കിൽ തന്നെ അത് നന്നാക്കുന്ന കടകളുമില്ല. അതുപോലെ റേഡിയോ നന്നാക്കുന്ന കടകളും എങ്ങും കാണാനില്ല. അലാറം ടൈം പീസുകളുടെ ജോലി മൊബൈൽ ഫോണുകൾ ഏറ്റെടുത്തു എന്ന് വയ്ക്കാം. റേഡിയോ നന്നാക്കുന്നവരോടെ പോയി, അതും റേഡിയോ കേൾക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരുന്ന ഇക്കാലത്ത് സംഗതി ലളിതം. ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നന്നാക്കി ഉപയോഗിക്കുന്ന ശീലവും രീതികളും മാറിയിരിക്കുന്നു. ഉപഭോഗത്തിന്റെ പുത്തൻ യുഗത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. വാങ്ങുക, ഉപയോഗിക്കുക, ആവശ്യം കഴിഞ്ഞു വലിച്ചെറിയുക. ഇന്ന് നിർമ്മിക്കപ്പെടുന്ന പല ഉപകരണങ്ങളും നന്നാക്കി ഉപയോഗിക്കാവുന്നവയല്ല. ദീർഘകാലം ഈടുനിൽക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ കമ്പനികൾക്ക് താൽപ്പര്യമില്ല. അങ്ങനെ ഈടുനിന്നാൽ ഫാക്ടറി പൂട്ടിപ്പോകും. അത്തരം സാധനങ്ങൾ വാങ്ങാൻ ജനങ്ങൾക്കും ഇന്ന് താൽപ്പര്യമില്ലാതായിരിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ളത് 25 വർഷം പഴക്കമുള്ള ഫ്രിഡ്ജാണ് എന്നൊക്കെ പറയുന്നത് മഹാനാണക്കേടാണിന്ന്. അതിനാൽ ഒന്നിനൊന്നിന് വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിലെത്തിക്കാൻ കമ്പനികൾ മത്സരിക്കുന്നു. പുതിയ ഉൽപ്പന്നങ്ങൾ വാങ്ങിയില്ലെങ്കിൽ തങ്ങൾ പഴഞ്ചന്മാരായി പോകുമെന്ന തോന്നൽ ഉപഭോക്താക്കളിൽ ഉണ്ടാക്കാൻ പരസ്യ പ്രചാരണങ്ങൾ വഴി അവർക്ക് സാധിക്കുന്നു. കണ്ട വസ്തുക്കളിൽ കാംക്ഷ പൂണ്ടിട്ട് കൊണ്ടുവാ കൊണ്ടുവാ എന്ന പാഞ്ചാലിയുടെ കൽപ്പന കേട്ട് കല്യാണ സൗഗന്ധികത്തിനായി ചാടിപ്പുറപ്പെട്ട ഭീമസേനനെ പരിഹസിക്കുന്ന നമ്പ്യാരുടെ ഹനുമാൻ പഴങ്കഥയായിരിക്കുന്നു. ഇന്ന് സകല മനുഷ്യരുടെയും ഉള്ളിൽ അങ്ങനെ കാംക്ഷ ജനിപ്പിക്കാൻ ആധുനിക വ്യാപാര തന്ത്രങ്ങൾക്ക് കഴിയുന്നു. എസ്കിമോയെക്കൊണ്ട് AC വാങ്ങാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇന്നത്തെ ബിസിനസ് തന്ത്രം എന്ന് പറയാറുണ്ട്. കൃത്രിമമായ ആവശ്യങ്ങൾ ഉണ്ടാക്കുക, അത്യാവശ്യമാണെന്ന ധാരണ സൃഷ്ടിച്ച് അനാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുക. ഒരു പുതിയ ഉൽപ്പന്നം വാങ്ങിയില്ലെങ്കിൽ എന്തോ അബദ്ധം പറ്റിയെന്ന് തോന്നൽ ഉപഭോക്താക്കളിൽ ഉണ്ടാക്കുക. ഇവയിലൊക്കെയാണ് ആധുനിക പരസ്യ പ്രചാരണ തന്ത്രങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഉപഭോഗ സംസ്കാരത്തിന്റെ ഇരകളായിരിക്കുന്നു നാം. കമ്പോളം നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. വാങ്ങാൻ പണമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് വേണ്ടതും വേണ്ടാത്തതും വാങ്ങിക്കൂട്ടാൻ മത്സരിക്കുകയാണ് നാം ഇന്ന്. ഫോൺ ഇന്ന് എല്ലാവർക്കും ആവശ്യമുള്ള വസ്തുവാണെന്ന് സമ്മതിക്കാം. പക്ഷേ ഒരിക്കലും ഉപയോഗിക്കാത്ത സൗകര്യങ്ങളുള്ള വില കൂടിയ സ്മാർട്ട് ഫോൺ ഒരാൾക്ക് എന്തിനാണ്? രണ്ടോ മൂന്നോ അംഗങ്ങൾ മാത്രമുള്ള കുടുംബത്തിന് 5-6 പേർ കയറുന്ന വലിയ കാർ എന്തിനാണ്? 2 അംഗങ്ങൾക്ക് മാത്രം താമസിക്കാൻ 8-10 മുറികളുള്ള വീടുകൾ എന്തിനാണ്? ആവശ്യത്തിലുപരി ഇതെല്ലാം അന്തസ്സിന്റെ ചിഹ്നങ്ങളായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. ഇന്ന് ആളുകൾ സ്വയം മതിക്കുന്നത് അവരവർ വാങ്ങിയ ഉൽപ്പന്നങ്ങളെ കൊണ്ടാണ്. വാഹനങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ, സംഗീത ഉപകരണങ്ങൾ, ഇവയിലാണ് ജനങ്ങൾ തങ്ങളുടെ ആത്മാവിനെ ദർശിക്കുന്നത് എന്ന് സാമൂഹിക ചിന്തകനായ ഹെർബർട്ട് മാർക്യൂസ് പറഞ്ഞത് എത്രയോ ശരി. പണമുള്ളവർ മാത്രമല്ല വാങ്ങുന്നത്, പണമില്ലാത്തവർ കടമെടുത്തു വാങ്ങും. ഇന്നത്തെ മിക്ക അമേരിക്കൻ കുടുംബങ്ങളും ഒരാനയെ വാങ്ങാത്തത് അത് ഇൻസ്റ്റാൾമെന്റിൽ കിട്ടാത്തതുകൊണ്ടാണ് എന്ന് മാഡ് മാഗസിനിൽ വന്ന ഒരു ലേഖനത്തിൽ വായിച്ചു തോർക്കുന്നു. ഷോപ്പിംഗ് മിക്കവർക്കും ഒരു ഹരമാണ്. ഒന്നും വാങ്ങാൻ ഉദ്ദേശിച്ചു പോയതല്ലെങ്കിലും പലരും മടങ്ങി വരുമ്പോൾ കൈനിറയെ സാധനങ്ങൾ കാണും. വേണ്ടതും വേണ്ടാത്തതും ഒരിക്കൽ പോലും ഉപയോഗിക്കാനിടയില്ലാത്തതും അക്കൂട്ടത്തിൽ കാണും. ഇതൊരു തരം മനോരോഗമാണ്. പല മനോരോഗങ്ങളെയും കോംപ്ലക്സ് എന്ന പദം ചേർത്ത് വ്യവഹരിക്കാറുണ്ടല്ലോ നാം. അതിനാൽ ഷോപ്പിംഗിനുള്ള ഈ അമിതഭ്രമത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് വിളിക്കാമോ എന്ന് അഭിജ്ഞന്മാർ തീരുമാനിക്കട്ടെ. വാങ്ങിക്കൂട്ടുന്ന സുഖഭോഗ വസ്തുക്കളൊക്കെ സുഖം കൊണ്ടുവരുമെന്നാണ് സങ്കല്പമെങ്കിലും മറിച്ചാണ് കണ്ടുവരുന്നത്. മനുഷ്യൻ അവന്റെ സുഖത്തിനും സന്തോഷത്തിനുമായി കണ്ടുപിടിച്ച ഉപകരണങ്ങളെല്ലാം വികസനത്തിന്റെ ആത്യന്തിക ദശയിൽ വിപരീത ഫലം ചെയ്യുന്നതായി അനുഭവങ്ങൾ പറയുന്നു. വാഹനങ്ങളുടെ എഞ്ചിനിൽ EM ചേർത്ത പെട്രോൾ ഉപയോഗിച്ചാൽ അവ കുഴപ്പം കൂടാതെ പ്രവർത്തിക്കുമെന്ന അറിവ് വ്യവസായ രംഗത്തെ ഒരു വലിയ വിപ്ലവമായിരുന്നു. അത് കണ്ടുപിടിച്ച തോമസ് മിഡ്ജലി എന്ന ശാസ്ത്രജ്ഞൻ ഒരുപാട് പണം സമ്പാദിച്ചു. റെഫ്രിജറേറ്ററുകളിലെ വിഷവാതകങ്ങൾക്ക് പകരം CSE ഉപയോഗിക്കാമെന്ന കണ്ടുപിടുത്തവും ഒരു വലിയ വിപ്ലവമായിരുന്നു. പക്ഷേ 1 കിലോ CFC കൊണ്ട് 10,000-ക്കണക്കിന് കിലോ ഓസോൺ നശിക്കുമെന്ന് പിന്നീട് തെളിഞ്ഞു. 20-ാം നൂറ്റാണ്ടിലെ വ്യവസായ രംഗത്ത് വിപ്ലവമുണ്ടാക്കിയ മാരകമായ ഈ 2 കണ്ടുപിടുത്തങ്ങളും നടത്തിയ തോമസ് മിഡ്ജലി എന്ന ശാസ്ത്രജ്ഞൻ താനുണ്ടാക്കിയ ഒരു യന്ത്രത്തിൽ കുരുങ്ങിയാണ് മരിച്ചത് എന്നത് പ്രതീകാത്മകമാണ്. സുഖഭോഗ സാമഗ്രികളുടെ പിന്നാലെ അന്ധമായി പാഞ്ഞുപോകുന്ന മനുഷ്യരാശിയെ നോക്കി ആൽഡസ് ഹക്സ്ലി ഒരിക്കൽ പറഞ്ഞു, ഒഥല്ലോയുടെ കൈകൊണ്ട് ഡെസ്ഡിമോണ മരിച്ചതുപോലെ സ്വന്തം സുഖഭോഗങ്ങളുടെ ഹംസതൂലികാ ശൈലിയിൽ സ്വന്തം ഭോഗാസക്തികളാൽ കഴുത്തു ഞെരിക്കപ്പെട്ട് മനുഷ്യരാശി ഒടുങ്ങും. ആർത്തികളെയും ആവശ്യങ്ങളെയും തിരിച്ചറിയാനുള്ള വിവേകം നാം ആർജിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ കെ വി തോമസ്. ഇനിയൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7:05:26. ഹലോ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. ആരാണ്, പേര് പറയൂ.
1: ഹിഫ്സ ഫാത്തിമ.
0: ഏത് ദ്വീപിൽ നിന്നാ ഇപ്പൊ വിളിക്കുന്നേ?
1: കൽപ്പേനി.
0: ഓക്കെ, കൽപ്പേനി ദ്വീപുകാരി തന്നെയാണോ? ഹിഫ്സ ഫാത്തിമ ഇപ്പൊ ഏത് ക്ലാസ്സിലാ പഠിക്കണേ?
1: 6th സ്റ്റാൻഡേർഡ്.
0: ഏത് സ്കൂളിലാണ്?
1: SB സ്കൂൾ.
0: അങ്ങനെ വീടിന്റെ അടുത്ത് തന്നെയാണോ സ്കൂള്?
1: കുറച്ച് ദൂരമുണ്ട്.
0: ഇത്രയും വരെ പഠിച്ചതൊക്കെ അവിടെ കൽപ്പേനി തന്നെയാണോ?
1: അല്ല, 2nd class മിനുക്കോയില് പഠിച്ചിട്ടുണ്ട്. 2 വരെ പഠിച്ചിരുന്നു.
0: 1ഉം 2ഉം മിനുക്കോയിലായിരുന്നു അല്ലേ? എന്നിട്ട് മിനുക്കോയി ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: രസമുണ്ടായിരുന്നു.
0: എന്നിട്ട് അവിടെ പോയിട്ട് മഹൽ ഭാഷയൊക്കെ പഠിച്ചോ? എങ്ങനെ, മിനുക്കോയിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ആഹാ, ഓക്കെ. ബാപ്പയുടെയും ഉമ്മയുടെയും പേരൊക്കെ ഒന്ന് പറയാമോ?
1: ബാപ്പയുടെ പേര് അബ്ദുൽ കബീർ, ഉമ്മയുടെ പേര് ഹൻസാന.
0: അവരൊക്കെ ഇവിടെ നാട്ടിൽ തന്നെയാണോ? വേറെ ആരെങ്കിലും ഉണ്ടോ വീട്ടില് ബാപ്പയും ഉമ്മയല്ലാതെ?
1: ഉണ്ട്.
0: പിന്നെ ഹഫ്സയ്ക്ക് ആരെങ്കിലും ഉണ്ടോ, സഹോദരങ്ങളോ സഹോദരിമാരോ ആരെങ്കിലും ഉണ്ടോ?
1: ആങ്ങളുണ്ട്, ചെറുതായിട്ട് ആരുമില്ല.
0: ഓക്കെ, മൂത്ത ആങ്ങളെയാണ് അല്ലെ? ആങ്ങളെ ഇപ്പൊ ഏത് ക്ലാസ്സിലാ ഇപ്പൊ പഠിക്കുന്നേ? അവിടെ നാട്ടിൽ തന്നെയാണോ ആങ്ങളെ?
1: അപ്പൊ
0: ആങ്ങളുടെ പേരെന്തെന്നാ?
1: അബ്ദുൽ ഹാദി.
0: കൊള്ളാട്ടോ പേരൊക്കെ, നല്ല പേരാ. ഹിഫ്സക്കുട്ടി, നമ്മുടെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടി നേരത്തെ കേട്ടിരുന്നോ? അങ്ങനെ സാധാരണ എങ്ങനെ സ്കൂളിലൊക്കെ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മളിതില് 10 ചോദ്യങ്ങളാണ് ചോദിക്കുക, അതൊക്കെ അറിയാലോ. ഹിഫ്സന്റെ സംസാരം കേട്ടിട്ട് ഹിഫ്സ നല്ല മിടുക്കിയാണെന്ന് തോന്നുന്നു. അപ്പൊ മിടുക്കിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്, ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ ഏതാണ്?
1: റെഡ് സീ.
0: റെഡ് സീ ഉത്തരം ശരിയാണ്. ആഫ്രിക്കയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്നത് പ്രധാനമായും ചെങ്കടൽ അല്ലെങ്കിൽ റെഡ് സീ ആണ്. ചെങ്കടലിനു പുറമെ ഈജിപ്തിലൂടെ കടന്നുപോകുന്ന മനുഷ്യനിർമ്മിതമായ സൂയസ് കനാലും ഈ 2 വൻകരകളെ വേർതിരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു കാര്യം കൂടി പഠിക്കാം. ഈ 2 വൻകരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്, സിനായ് എന്ന് പറയും, സിനായ് ഉപദ്വീപ്. ഈ സിനായ് ഉപദ്വീപിന്റെ കിഴക്കു ഭാഗം എന്ന് പറയുന്നത് ഏഷ്യയിലും അതിന്റെ പടിഞ്ഞാറ് ഭാഗം ആഫ്രിക്കയിലുമാണ്. ഒരു മാർക്ക് കിട്ടി. ഇനി 2ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ വനം ഏതാണ്, അല്ലെങ്കിൽ വേൾഡ്സ് ലാർജസ്റ്റ് റെയിൻ ഫോറസ്റ്റ്?
1: ആമസോൺ.
0: മഴക്കാടുകളുടെ ഉത്തരം ശരിയാണ്. ഏകദേശം 55 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ വനം തെക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിലെ ആകെ വനവിസ്തൃതിയുടെ വലിയൊരു ഭാഗവും ജീവജാലങ്ങളുടെ വൈവിധ്യവും ഇവിടെയാണ്. 3ാമത്തെ ചോദ്യം ഇതാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്?
1: ലിവർ.
0: ലിവറോ, അസ്ഥിയാണ് ചോദിച്ചിരിക്കുന്നത്.
1: അതിന്റെ
0: ഉത്തരം വരുന്നത് തുടയെല്ല് അല്ലെങ്കിൽ ഫീമർ എന്ന് പറയും. അപ്പൊ കുഴപ്പമില്ല, ഇതൊക്കെ സാധാരണ നമ്മുടെ GK വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്, ഏറ്റവും ചെറിയ അവയവം ഏത്, ഏറ്റവും നീളം കൂടിയത് ഏത്, നീളം കുറഞ്ഞത് ഏത്, ഏറ്റവും ചെറുത് ഏത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ GK പഠിക്കും. അതൊക്കെ ബേസിക് ആണ്. അപ്പൊ അതൊക്കെ എന്തായാലും പഠിക്കാട്ടോ. അപ്പോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്ന് പറയുന്നത് നമ്മുടെ തുടയെല്ലാണ്. ശാസ്ത്രീയമായി ഇത് ഫീമർ എന്നറിയപ്പെടുന്നു. ഇടുപ്പ് മുതൽ നമ്മുടെ കാൽമുട്ട് വരെ നീളുന്ന ഈ അസ്ഥി തന്നെയാണ് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥിയും.
1: ഇപ്പൊ
0: ഒരു ചോദ്യത്തിനുള്ള ആൻസർ തെറ്റിപ്പോയിട്ടുണ്ട്, വിഷമിക്കേണ്ട. ബാക്കി 7 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്, 2 എണ്ണം ശരിയായിട്ടുണ്ട്. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാല്ലേ. അശോകനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അശോകനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് വരുന്നത്, അശോകൻ ഏത് മതമാണ് സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്? ആലോചിച്ചിട്ട് ഉത്തരം പറയാം. പറഞ്ഞോ.
1: ബുദ്ധമതം.
0: ബുദ്ധമതം, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് പെട്ടെന്ന് ഉത്തരം കിട്ടിയല്ലോ.
1: അത് പഠിച്ചിട്ടുണ്ടായിരുന്നു.
0: എവിടെന്നാ പഠിച്ചേ?
1: ലൈബ്രറിയിലൊക്കെ പോയിട്ടുണ്ട്, അത് അങ്ങനെ വായിച്ച് വായിച്ച് പഠിച്ചിട്ടുണ്ട്.
0: ആഹാ, ലൈബ്രറിയിൽ പോയിപ്പോ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് കിട്ടിയ അറിവാണല്ലേ. അപ്പൊ ലൈബ്രറി പീരീഡ് ഒക്കെ എന്നും ഉണ്ടാവാറുണ്ടോ?
1: അല്ല, പബ്ലിക് ലൈബ്രറിയിൽ പോകും, സ്കൂൾ ലൈബ്രറിയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പോകും.
0: പബ്ലിക് ലൈബ്രറി പോയിട്ട് പുസ്തകം എടുക്കാറുണ്ടോ?
1: ഉമ്മ എടുക്കും.
0: അങ്ങനെ മോളും കൂടി വായിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അറിവ് പല രീതിയിലും കിട്ടും. നമ്മള് സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് മാത്രം ബേസ് ചെയ്തുകൊണ്ട് പഠിച്ചോണ്ട് നിക്കാതെ പുറത്തുനിന്നുള്ള അറിവുകളും കൂടി നമ്മള് സ്വായത്തമാക്കിക്കൊണ്ടേയിരിക്കണം.
1: ശരി.
0: നാലാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ശരിയാണ്. മൗര്യ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ അശോകൻ ബുദ്ധമതം സ്വീകരിക്കുകയും അത് ഇന്ത്യയിലും വിദേശങ്ങളിലും പ്രചരിപ്പിക്കുകയും ചെയ്ത ആളാണ് അല്ലേ? ഈ അശോകനുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധമുണ്ടല്ലോ, അദ്ദേഹത്തിന് കൂടുതലും കുറ്റബോധം തോന്നിയ ഒരു യുദ്ധം, അത് ഹിഫ്സക്ക് പറയാൻ പറ്റുമോ? കലിംഗ യുദ്ധം എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? അത് കുഴപ്പമില്ല, ഇപ്പൊ എന്തായാലും ആറാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ, അതൊക്കെ ഇനി സോഷ്യലിലെ പഠിക്കൂട്ടോ. ഈ കലിംഗ യുദ്ധത്തിൽ ഉണ്ടായ വൻ നാശനഷ്ടങ്ങളും മരണങ്ങളും അദ്ദേഹത്തിൽ വലിയ പക്ഷാത്താപം ഉണ്ടാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ വലിയ കുറ്റബോധം ഉണ്ടാക്കി. ഇതിനെ തുടർന്നാണ് അക്രമവും യുദ്ധവും ഉപേക്ഷിച്ച് അദ്ദേഹം ബുദ്ധമത തത്വങ്ങളായ അഹിംസ, ദയ, സമാധാനം എന്നിവ ജീവിതത്തിൽ സ്വീകരിക്കുകയും സാമ്രാജ്യത്തിന്റെ നയമായി മാറ്റുകയും ചെയ്തത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ജൂലൈ 18 ഏത് അന്താരാഷ്ട്ര ദിനമായാണ് ആചരിക്കുന്നത്? ഇതിനൊരു ക്ലൂ തരട്ടെ. നമ്മുടെ ദക്ഷിണാഫ്രിക്കയുടെ ഒരു പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം.
1: നെൽസൺ മണ്ടേല.
0: ആ ശരിയാണ് ഉത്തരം. നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ ആണ് ജൂലൈ 18th. കിട്ടി അല്ലേ? ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റും സമാധാനത്തിനുള്ള നോബേൽ സമ്മാന ജേതാവുമായ നെൽസൺ മണ്ടേലയുടെ ജന്മദിനമാണ് ഈ ദിവസമായി UN തിരഞ്ഞെടുത്തത്. മനുഷ്യാവകാശ സംരക്ഷണം, സമാധാനം, സാമൂഹിക നീതി എന്നിവയ്ക്കായി അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ചാണ് 2009 UN ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇപ്പൊ നമ്മൾ 5 ചോദ്യങ്ങൾ ചോദിച്ചു. ഇതിൽ ഹിഫ്സക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് അറിയോ? ഒരെണ്ണി തെറ്റിപ്പോയിട്ടുള്ളൂ, 4 മാർക്ക് കിട്ടിയിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ്. ഇനിയും നമുക്ക് 5 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇനിയിപ്പോ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. ആ 5 എന്തായാലും ഒരെണ്ണം കിട്ടൂലോ അല്ലേ? ആ ഒന്നല്ല, ഒന്ന് കൂടുതൽ കിട്ടും. 5 കിട്ടട്ടെ. ആറാമത്തെ ചോദ്യം നമ്മുടെ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാവാം. ലക്ഷദ്വീപുകളിലെ പരമ്പരാഗത നാടൻ നൃത്തങ്ങൾ ഏതൊക്കെയാണ്?
1: ഒപ്പന, കോൽക്കളി,
0: പിന്നെന്തളി, പരിചക്കളി. ഉത്തരം ശരി. ഇപ്പൊ ഉത്തരങ്ങളൊക്കെ ശരിയാണ്. ഇതൊക്കെയാണ് ലക്ഷദ്വീപുകളിലെ പരമ്പരാഗത നാടൻ നൃത്തങ്ങൾ അല്ലേ? ഇതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയുന്നത് കോൽക്കളിയും പരിചക്കളിയുമാണ് കേട്ടോ. ഓക്കെ, അടുത്ത 7th ക്വസ്റ്റ്യൻ. ഏത് സ്വാതന്ത്ര്യ സമര നേതാക്കളെയാണ് ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത്? അതിൽ തന്നെ അവരുടെ പേരുണ്ട്. അല്ല, ഈ ലാൽ ബാൽ പാൽ എന്ന് പറയുന്നത് ഒരു 3 പേര് കൂടിയുള്ള ഒരു ഐക്യത്തെയാണ്. ലാൽ ബാൽ പാൽ ഇങ്ങനെ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാക്കളുണ്ട് നമുക്ക്. അതായത് ഇന്റർനാഷണൽ കോൺഗ്രസിൽ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. മിതവാദികൾ ഉണ്ടായിരുന്നു, തീവ്രവാദികൾ ഉണ്ടായിരുന്നു. അതിൽ ഈ എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദ വിഭാഗത്തിൽ വരുന്നവരായിരുന്നു ഇവർ 3 പേരും.
1: എനിക്ക് ലാൽ ബഹാദൂർ ശാസ്ത്രി അങ്ങനെ എന്താണോ?
0: അല്ല, ഉത്തരം തെറ്റ്. ഇനി ഉത്തരം പറയട്ടെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്ന പ്രമുഖ സ്വാതന്ത്ര്യ സമര നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. കിട്ടിയോ? അതാണ് ലാൽ ബാൽ പാൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്രവാദ വിഭാഗത്തിന്റെ നേതാക്കളായിരുന്ന ഇവർ സ്വദേശി പ്രസ്ഥാനത്തിനും വിദേശ ഉൽപ്പന്ന ബഹിഷ്കരണത്തിനും നേതൃത്വം നൽകിയവരാണ്. സ്വരാജ് എന്ന ആശയത്തിന് വേണ്ടി ശക്തമായി വാദിച്ചവരുമാണ് ഇവർ. ഓക്കെ. 3 ക്ലാസ് മുതൽ മോള് കൽപ്പീനിയിലാണല്ലേ പഠിക്കുന്നത്. അപ്പൊ കൽപ്പീനിയും മിനിക്കോയും തമ്മിൽ പഠനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉള്ളതായിട്ട് ഹിഫ്സക്ക് തോന്നിയിട്ടുണ്ടോ?
1: തീർച്ചയായും.
0: എന്തൊക്കെയാ പറയൂ?
1: കൽപ്പീനി നന്നായിട്ട് പഠിപ്പിക്കുന്നൊക്കെയുണ്ട്. മിനക്കാത്തിൽ അത്രയൊന്നും സീരിയസ് അല്ല, അത്രയൊന്നും സ്ട്രിക്റ്റ് അല്ല.
0: അതാണ് ഡിഫറൻസ് ആയിട്ട് തോന്നിയത് അല്ലേ? അപ്പൊ കൽപ്പീനിയിൽ വന്നതിന് ശേഷം ഇപ്പൊ ഹിഫ്സ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയതായിട്ട് ഹിഫ്സക്ക് തോന്നുന്നുണ്ടോ?
1: അതെ, തീർച്ചയായും.
0: ഓക്കെ. അപ്പൊ ടീച്ചേഴ്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ. ഹിഫ്സക്ക് ഫേവറേറ്റ് ടീച്ചർ ആരാ സ്കൂളില്?
1: എല്ലാരും ഇഷ്ടം, അങ്ങനെ ആരുമില്ല.
0: അപ്പൊ ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണാവോ?
1: ഹിന്ദി.
0: ഹിന്ദി ഭയങ്കര ഇഷ്ടമാണോ? ഹിന്ദി എങ്ങനെ, എളുപ്പമാണോ പഠിക്കാൻ?
1: ആഹാ,
0: ഫുൾ മാർക്കൊക്കെ എടുക്കാറുണ്ടോ ഹിന്ദിക്ക്? പിന്നെ ഏത് സബ്ജക്റ്റാ ഇഷ്ടം?
1: പിന്നെ മലയാളം.
0: ഇനിയിപ്പോ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്ട് ഏതാ?
1: അങ്ങനെയൊന്നുമില്ല.
0: അങ്ങനൊന്നുമില്ല, എല്ലാം എളുപ്പമാണ്. മാഷാല്ലാ. അപ്പൊ നന്നായിട്ട് പഠിക്കുന്ന ഒരു മോളാണ് അല്ലേ? അല്ലേ, മോശമൊന്നുമില്ലല്ലോ, നല്ല കുട്ടിയല്ലേ, നല്ല സ്മാർട്ട് അല്ലേ? ആ ഹിഫ്സാനെ കൂടുതലും പഠിത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആരാ, ഉമ്മയാണോ ബാപ്പയാണോ?
1: ഉമ്മ.
0: ഉമ്മ പണ്ട് മുതലേ അങ്ങനെയാണോ, കൂടെ ഉണ്ടാവാറുണ്ടോ? പിന്നെ നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ വരുമ്പോ ഉപന്യാസ മത്സരം വരാറുണ്ട്, പിന്നെ ക്യൂസ് കോമ്പറ്റീഷൻ വരാറുണ്ട്, അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെയാ പ്രസംഗ മത്സരം വരും. ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ വരുമ്പോൾ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത് ആരാ, അതിലൊക്കെ പങ്കെടുക്കാനായിട്ടും കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നതും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതൊക്കെ ആരാ? ഉമ്മയാണ്. ഓക്കെ, അപ്പൊ ഉമ്മയാണ് ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അല്ലേ ഹിഫ്സയ്ക്ക്. ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാല്ലേ. എട്ടാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ട് ആൻസർ പറയാട്ടോ. ഏറ്റവും വ്യക്തമായി കാണാവുന്ന വളയങ്ങളുള്ള ഗ്രഹം ഏതാണ്? കുറെ പ്ലാനറ്റ്സിന് റിങ്സ് ഉണ്ട്, ചുറ്റിലും വളയങ്ങളുണ്ട്. അതിൽ ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഈ റിങ്സ് ഉള്ള പ്ലാനറ്റ് ഏതാണ്?
1: സാറ്റേൺ.
0: സാറ്റേൺ ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. പിന്നെ ഏതിനൊക്കെയാണ് റിങ്സ് ഉള്ളത്?
1: ജുപ്പിറ്റർ, യുറാനസ്, നെപ്റ്റ്യൂൺ.
0: അത്രയുള്ളൂ. അതായത് നമ്മള് മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, അവിടെ വരെ നാല് ഗ്രഹങ്ങളല്ലേ. പിന്നെ വരുന്ന ജുപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഈ നാല് ഗ്രഹങ്ങൾക്കും വളയങ്ങളുണ്ട്, റിങ്സ് ഉണ്ട്. അതിൽ ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള റിങ്സ് എന്ന് പറയുന്നത് ഈ സാറ്റേണിന്റെ റിങ്സ് ആണ്. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്?
1: ബി ആർ അംബേദ്കർ.
0: ഉത്തരം ശരിയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറിനെയാണ് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. കരട് നിർമ്മാണ സമിതിയുടെ അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. ഈ നിലയിൽ അംബേദ്കർ വഹിച്ച ചരിത്രപരമായ പങ്കുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഇനി പത്താമത്തെ ചോദ്യത്തിലേക്ക് പോവാല്ലേ. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഓഷ്യൻ. ഓഷ്യൻസ് ഏതൊക്കെയാന്നുള്ളത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പസഫിക് ഓഷ്യൻ, പിന്നെ അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, ആർട്ടിക് സമുദ്രം. ഉത്തരം ശരിയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം എന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രമാണ്. ഭൂമിയിലെ ഏറ്റവും ആഴം കുറഞ്ഞ സമുദ്രം കൂടിയാണ്. പത്ത് ചോദ്യങ്ങളും അങ്ങനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ എത്ര മാർക്ക് ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ ഒന്ന്. രണ്ട് ചോദ്യങ്ങൾക്കുള്ള ആൻസർ ആണ് തെറ്റിപ്പോയത്. എട്ട് ചോദ്യങ്ങൾക്കുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശവാണി കവരത്തു നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിൽ വിജയിച്ചിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ് ഇഫ്സാ. ഇഫ്സയ്ക്ക് സന്തോഷമായോ?
1: തീർച്ചയായും.
0: എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ പരിപാടിയിൽ പങ്കെടുക്കുമ്പോ?
1: ചെറുതായിട്ടുണ്ടായിരുന്നു.
0: എന്തിനായിരുന്നു? മാർക്ക് കിട്ടാതിരിക്കുമെന്നുള്ള പേടിയാണോ?
1: അല്ല, ഇന്ന് LSC അങ്ങനെ കളിച്ച് ഭയങ്കര ടയർഡായിരുന്നു.

0: പഠിച്ചുവെച്ചിട്ടില്ലായിരുന്നു.
1: ഓ
0: ഇപ്പൊ
1: ഓ
0: വന്ന് കുറച്ച് പഠിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ.
1: ഓക്കെ. LSG തുടങ്ങിയോ അവിടെ?
0: ആ പ്രാക്ടീസ് തുടങ്ങി
1: പ്രാക്ടീസ് തുടങ്ങി. ഓക്കെ. ഈ പ്രാവശ്യം ഇപ്പൊ എവിടെയാ LSG നടക്കുന്നത്?
0: കൽപ്പേനി.
1: കൽപ്പേനിയിലാണോ? ഓ, അപ്പൊ നിങ്ങളുടെ നാട്ടിലാണ്. അപ്പൊ നിങ്ങക്ക് എന്തായാലും വിജയം ഉണ്ടാവോ.
0: ഇൻഷാല്ലാ ചിലപ്പോ നടക്കും.
1: കൂടുതലും എന്തായാലും കാണികളൊക്കെ ഉണ്ടാവുക അവിടെ കൽപ്പേനിക്കാരായിരിക്കുമല്ലോ അല്ലേ?
0: അതെ.
1: അപ്പൊ ആ ഒരു പ്രോത്സാഹനം കിട്ടുമ്പോൾ കൂടുതലും ജയിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇഫ്സ ഏതൊക്കെ ഐറ്റംസിനാണുള്ളത്?
0: 600 മീറ്ററിനും ലോങ് ജമ്പിനും.
1: എങ്ങനെ, നന്നായിട്ട് ഓടോ?
0: തീർച്ചയായും.
1: ആഹാ, എന്തായാലും ഫസ്റ്റ് തന്നെ അടിക്കട്ടെ.
0: ഓക്കെ,
1: ഓക്കെ. നമ്മുടെ കൽപ്പിനി ദ്വീപ് അല്ല, നമ്മുടെ ലക്ഷദ്വീപിൽ അറിയപ്പെടുന്ന ഒരു ഓട്ടക്കാരിയായിട്ട് മാറട്ടെ.
0: ഇൻഷാല്ലാ.
1: അവസാനം നമ്മുടെ പയ്യോളി എക്സ്പ്രസ് എന്ന് PT ഉഷേനെ അറിയപ്പെടുന്ന പോലെ തന്നെ ഇഫ്സാനെയും കൂടി അറിയപ്പെടട്ടെ.
0: ഇൻഷാല്ലാ
1: ഇൻഷാല്ലാ, അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ അതിന്റെ ഒരു ടയർഡ്നെസ്സിലേക്ക് ഇരിക്കുമ്പോഴാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അല്ലേ?
0: അതെ.
1: എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയാണ്. ഈ സമയത്തും കൂടെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തല്ലോ, താങ്ക് യു.
0: വെൽക്കം.
1: പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ടോ?
0: തീർച്ചയായും. എന്റെ വീട്ടിൽ എനിക്ക് ചെറുതായിട്ട് ഇളയമ്മയുടെ മോനുണ്ട്, മാമന്റെ മോളുണ്ട്.
1: എത്ര വയസ്സായിട്ടുണ്ട്?
0: മാമന്റെ മോളിന് 4 മാസം. നൗറ ഹാഷിം എന്നാണ് പേര്. ഇളയമ്മയുടെ മോന്റെ പേര് ലസ്ത. 2.5 വയസ്സാണ്.
1: ഈ 2.5 വയസ്സുള്ള ആള് ഇപ്പൊ കുറച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ?
0: എന്നെ പെങ്ങളൊക്കെ വിളിക്കും.
1: പെങ്ങളെന്ന് കറക്റ്റ് ആയിട്ട് വിളിക്കാറുണ്ടോ? ഓക്കെ. ഇഫ്സക്ക് എങ്ങനെയാ, പെങ്ങളെന്ന് വിളിക്കുന്ന കേൾക്കാൻ ഇഷ്ടമാണോ? വേറെ ഇഫ്സക്ക് ഇപ്പോ അനിയത്തിമാരോ അനിയന്മാരോ ആരോ ഒന്നും ഇല്ലല്ലോ, ഏട്ടനല്ലേ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഒരു ഇത്താത്ത ആവാണോ അല്ലേ? അങ്ങനെ ആ ചേച്ചി ആയിട്ട് അതിന്റെ അധികാരത്തിലേക്ക് അവരോട് സംസാരിക്കാറുണ്ടോ?
0: ഭയങ്കര ഇഷ്ടമാണ്.
1: ഭയങ്കര ഇഷ്ടമാണ്. ഓഹോ, ഓക്കെ ഓക്കെ. പിന്നെ ഹിഫ്സ് നമ്മുടെ നേരത്തെ ഏതെങ്കിലും ആകാശവാണിയുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നോ? പാട്ട് പരിപാടിയിൽ, അതായത് ഇമ്മണി പല്ലിയ ലോകത്തിലായിരിക്കും.
0: അതെ.
1: എപ്പോഴാണ് പങ്കെടുത്തത്? കൊറേ ആയോ?
0: മിനിക്കോയിലുള്ളതോ?
1: ഓ, ഒന്നും രണ്ടൊക്കെ പഠിക്കുന്ന സമയത്താണോ?
0: മിനക്കായത്തൊന്നും പങ്കെടുത്തിട്ടുണ്ട്.
1: ഓക്കെ ഓക്കെ. അങ്ങനെ അപ്പൊ നമ്മുടെ ആകാശവാണിയിൽ ഇതിനു മുമ്പ് പങ്കെടുത്ത ആളാണല്ലേ?
0: അതെ.
1: ഫോണിനായിരിക്കുമല്ലോ ചെയ്തത്?
0: അതെ.
1: ആ, ഇപ്പൊ ഇനി എന്തായാലും അടുത്തൊരു പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കവരത്തിൽ വന്നാൽ ഒന്ന് അറിയിക്കാട്ടോ.
0: ഇൻഷാല്ലാ, തീർച്ചയായും.
1: കവരത്തിൽ വരുമ്പോ അറിയിക്കുക, നമുക്കിപ്പോ ഒരു സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആവാം, നേരിട്ട് കണ്ട് സംസാരിക്കാലോ.
0: ഓക്കെ.
1: അപ്പത്തേക്ക് നല്ല വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ സാധിക്കട്ടെ. എന്തായാലും LSG യില് എല്ലാവരും അറിയപ്പെടുന്ന, ലക്ഷദ്വീപിൽ അറിയപ്പെടുന്ന നല്ലൊരു ഒട്ടക്കാരിയായിട്ട് മാറി ഫസ്റ്റ് തന്നെ വാങ്ങാൻ സാധിക്കട്ടെ.
0: ഇൻഷാല്ലാ.
1: എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഓക്കെ, താങ്ക് യു ഹിഫ്സ.
0: വെൽക്കം.
2: ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപ്പുര. ആകാശവാണി കവരത്തി. ഇപ്പോൾ ദ്വീപ് വിശേഷം. അറിയിപ്പ്: കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നുപിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. ആയതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണ്ണമായും വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായി ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡുകൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പിറകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണികൾ മുതലായവയിൽ കൊതുകിന്റെ കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടനെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക്. നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോട്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. വാർത്തകൾക്കുശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ വിശദമായി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സ്പെയിൻ സന്ദർശനം പുരോഗമിക്കുന്നു. സ്പെയിൻ വൈസ് പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ചകൾ നടത്തി. ഇന്ത്യ സ്പെയിൻ ബിസിനസ് ഫോറത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഗതാഗതം, സുസ്ഥിര വികസനം, കലാശാസ്ത്രം, സംസ്കാരം എന്നിവയിൽ ഇന്ത്യയും സ്പെയിനും തമ്മിൽ സഹകരണം ശക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: In a seamless and much larger engagement between our two countries. Huge opportunities, whether in advanced manufacturing, mobility, sustainability, railways, as the secretary just mentioned, advanced technologies, infrastructure, innovation, the digital technology world, art, science, culture, education, tourism, the sky is the limit, my friends.
1: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്നലെ മുംബൈയിലെത്തിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് ഇന്ന് രാവിലെ എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾക്ക് 53 ലക്ഷം ഗുണഭോക്താക്കൾ പ്രയോജനപ്പെടുത്തും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്.

0: ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ്റ്റ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം കുറിക്കും. മേളയുടെ മൂന്നാം പതിപ്പാണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ത്തിലധികം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. നീറ്റ് യുജി 2026 പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. OMR സംബന്ധിച്ച പരാതികളും ആശങ്കകളും അറിയിക്കാനുള്ള സൌകര്യം ഈ മാസം 15-ാം തീയതി വരെ ലഭ്യമായിരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. ഖസക്സ്ഥാനിലെ ബൈഖനൂർ കോസ്മോഡ്രാമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തർ ഡ്രുബോബ്, അന്ന കിഖിന എന്നിവർക്ക് ഒപ്പമാണ് യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. മുൻ IAS ഉദ്യോഗസ്ഥയായ സുധാ പിള്ള അധ്യക്ഷയായ 5-അംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കിഫ്ബിയെ സംബന്ധിച്ച് വിശദമായി പഠനം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. 2028-29 കാലയളവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂയോർക്കിലെ യുഎൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി SJയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് വിദേശകാര്യമന്ത്രി SJയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനവും സുരക്ഷയും തുല്യവികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ സമീപനമായി ശാന്തി ദർശനം അദ്ദേഹം അവതരിപ്പിച്ചു. യുഎൻ രൂപീകൃതമായതുമുതൽ ഇതുവരെ ഏകദേശം 50 സമാധാന ദൌത്യങ്ങളിലായി 300,000 സേനാംഗങ്ങളെ ഇന്ത്യ സംഭാവന ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ 10 UN സമാധാന ദൌത്യങ്ങളിലായി 4,300-ലധികം ഇന്ത്യൻ സേനാംഗങ്ങൾ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 8 തവണ ഇന്ത്യ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായിരുന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2021-22 കാലയളവിലായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമോസ് കടലിടുക്കിൽ UAE 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഒമാൻ തീരത്തിന് സമീപത്ത് വെച്ചാണ് ആക്രമണം നടന്നത്. ഇതിനെ തുടർന്ന് ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം പശ്ചിമബംഗാൾ തീരത്തുനിന്ന് കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ കണ്ടെത്തി. അപകടത്തിൽ 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. കാണാതായ മറ്റ് 6 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ദുരന്തത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. വേവ്സ് 2027 ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2

0: കീഴിൽ വ്യവസായ അധിഷ്ഠിത മത്സരങ്ങൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. മീഡിയ എന്റർടൈൻമെന്റ് മേഖലയിലെ ക്രിയേറ്റർമാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. മികച്ച സൃഷ്ടികൾ വേവ്സ് 2027 ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന ക്രിയേറ്റോസ്ഫിയറിൽ പ്രദർശിപ്പിക്കും. ഈ മാസം 31-നകം വേവ്സ് ബസാർ .com എന്ന വെബ് ഓൺലൈൻ പോർട്ടൽ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ചലഞ്ചറേയും വിജയകരമായ നടത്തിപ്പിനായി 1 കോടി രൂപ വരെയുള്ള ഒറ്റത്തവണ ഗ്രാന്റ് അനുവദിക്കും. അസമിൽ പ്രളയം രൂക്ഷം. 6 ജില്ലകളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും ഇന്നും നാളെയും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടൽഡിക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7:35:29.
2: ഹലോ, ആകാശവാണി കവരത്തിയുടെ ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് RCT, അതായത് കാനറ ബാങ്കിൻ്റെ അണ്ടറിൽ ട്രെയിനിങ് നടത്തുന്ന RCT നമ്മളിപ്പോൾ നിൽക്കുന്നത്. RCT നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ടീച്ചറുണ്ട്, RCT ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടീച്ചറാണ്. നമുക്ക് ടീച്ചറോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്താ ടീച്ചറുടെ പേര് പറയൂ.
3: റഹ്മത്ത്.
2: ഓക്കെ, ടീച്ചർ എവിടെയാണ്, സ്ഥലം എവിടെയാണ്?
3: ഞാൻ ആന്ധ്രത്തിൽ നിന്നാണ് വരുന്നത്.
2: ഇപ്പോൾ എത്ര കാലമായി ഇവിടെ വന്നിട്ട്?
3: ഇവിടെ ഇപ്പോൾ 2 ബാച്ച്, ഇത് 2-ാമത്തെ ബാച്ചാണ്. ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ മാസം കൊടുത്തിട്ട് പോയതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ 2nd ബാച്ച് തുടങ്ങിയിരിക്കുകയാണ്.
2: എങ്ങനെയാണ്, കുട്ടികളൊക്കെ വരാറുണ്ടോ ക്ലാസ്സിൽ? എത്ര കുട്ടികളുണ്ടാവും ഏകദേശം?
3: ഏകദേശം മിനിമം 20 കുട്ടികൾക്കാണ് ഞങ്ങൾ ഇതുള്ളത്. പക്ഷേ അത് കൂടുകയും ചെയ്യാം. കൂടുതലാണ് വേണ്ടത്, പക്ഷേ ഞങ്ങൾക്ക് മിനിമം 20 കുട്ടികൾ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
2: നമ്മുടെ ഈ RCT ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്?
3: ഇവിടെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പപ്പടം, പിന്നെ അച്ചാറുകൾ, വിവിധ തരത്തിലുള്ള അച്ചാറുകൾ, പിന്നെ നല്ല മസാലകൾ എന്ന് പറഞ്ഞാൽ, മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ പേക്കിംഗ് കരയിൽ നിന്നെല്ലാം വരുന്ന ആ പേക്കിംഗ് ഉപയോഗിക്കുന്നതിന് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മസാലകളും അച്ചാറുകളും പപ്പടങ്ങളുമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മസാല ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കുള്ള പിന്നെ ഒറിജിനലായിട്ടുള്ള സാധനങ്ങൾ എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് അളവ് കൃത്യമായിട്ട് അളവ് കൊടുക്കും. അളവ് കൊടുത്താൽ അതനുസരിച്ചാണ് കുട്ടികൾ ഇത് പിന്നെ തയ്യാറാക്കുന്നത്. ബിരിയാണി മസാല, പിന്നെ കുഴിമന്തി, പിന്നെ അൽഫാം, സാമ്പാർ പൊടി, രസപ്പൊടി, ചട്നിപ്പൊടികൾ, ഇങ്ങനെ പലതരത്തിലുള്ള പൊടികളും ഞങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്.
2: അപ്പോൾ പലതരത്തിലുള്ള ഈ പൊടികളൊക്കെ തയ്യാറാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്റ്റുഡൻസിന് തൊഴിലവസരങ്ങൾ വരാറുണ്ടോ?
3: ഉണ്ട്, ഇഷ്ടംപോലെ. ഇപ്പം ഞാൻ നടത്തിയത് ആദ്യം ആന്ധ്രത്തിലായിരുന്നു ഫസ്റ്റ്. ആ ബാച്ച് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പിന്നെ അതിനുശേഷം ഞാൻ ചേത്തലാത്താണ് ഉണ്ടാക്കിയത്. ചേത്തലാത്ത് ട്രെയിനിങ് കൊടുത്തു. അവിടെ ഇതുവരെ ഇത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പല ഫംഗ്ഷനുകൾക്കും പല ഇതിലേക്കും ഇവർ മസാലകളും എല്ലാം സാധനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു.
2: സ്വന്തമായിട്ട്
3: ചെയ്യുന്നുണ്ട്. അവർ പല ഇതുകൊണ്ടുണ്ട്, അച്ചാറുണ്ട്, പിന്നെ മസാലകളും എല്ലാം, തേങ്ങ വറുത്ത് അതെല്ലാം കൊടുക്കുന്നുണ്ട്.
2: ഈ നമ്മുടെ

0: സിറ്റിയിൽ നമ്മൾ ഈ പഠിക്കുന്ന എന്തായാലും പൈസ എന്തായാലും കൊടുക്കണോ?
1: ഇല്ല ഇല്ല ഇല്ല, എല്ലാം ഫ്രീ ആണ്. ഗവൺമെന്റ് ലീഡ് ബാങ്കാണ് ഇതിന്റെ കാര്യം പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ ലീഡ് ബാങ്ക് ഇത് കൊടുക്കുന്നതാണ്. എല്ലാം ഫ്രീ ആയിട്ടാണ്. എല്ലാ സാധനങ്ങളും ഇതിനു വേണ്ടിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുന്നത് കാനറ ബാങ്ക് ലീഡ് ബാങ്കിന്റെ ഇവിടെ തന്നെ നടത്തിപ്പുകാരാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. അപ്പൊ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് 2 വർഷത്തിന് ശേഷമാണ് പിന്നെ ഒരു ട്രെയിനിങ്ങിന് ഈ കോഴ്സ് ഒരു പ്രാവശ്യം പങ്കെടുക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ ഒരു 2 വർഷം കഴിയാണ് ഇവർക്ക് ഇതെടുക്കുന്നത്. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപതി പരിധി. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത അങ്ങനെ ഒന്നുമില്ല.
0: ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു തൊഴിലവസരങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ. വളരെ നല്ല ഒരു അഭിപ്രായമാണ് RCT യെ കുറിച്ച്. നമ്മുടെ പാട്ടുപെട്ടിയിൽ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ?
1: ആ, പാട്ട് എനിക്ക് ഇഷ്ടമാണ്. നല്ല പാട്ടുകൾ.
0: പാട്ട് പാടുമോ?
1: പാട്ട് പാടും എന്ന് പറഞ്ഞാൽ മൊളിപ്പാട് പാടാത്ത ഒരു കഴുതയില്ലെന്നാണ് പറയുന്നത്. എന്നാൽ പാട്ടെല്ലാം പാടുന്നു. കുറച്ച്
0: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു 2 വരി മൂടുന്നുണ്ടോ?
1: രണ്ട്
0: പാട്ട് കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം.
1: കേൾക്കാനാണ്.
0: നമ്മുടെ പാട്ടുപാട്ടിൽ ഏത് പാട്ടാണ് വേണ്ടത്?
1: ഉമ്മാന്റെ പാട്ടാണ്. ഉമ്മാക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഉമ്മയും ഉപ്പയില്ലെങ്കിൽ നമ്മൾ അനാഥയായി പോകും. അവരാണ് നമ്മളെ ഈ നിലയിലെത്തിക്കാൻ ഉള്ള കാരണം. അതെന്ന് പറഞ്ഞാൽ ഉപ്പയാണ് ആദ്യ ഗുരു. ഉമ്മയും ഉപ്പയും അവർക്ക് വേണ്ടി സമർപ്പണം ഒരു പാട്ട്.
0: ആദ്യത്തെ ഗുരുക്കളാണ് ഉമ്മയും ബാപ്പയും എന്ന് പറഞ്ഞല്ലേ.
1: അവരില്ലെങ്കിൽ പിന്നെ നമ്മളില്ല.
0: ശരിയാണ്. ഓക്കെ, നമ്മുടെ ഗാനശേഖരത്തിൽ ആ പാട്ടുകളൊക്കെ ഉണ്ട്, തീർച്ചയായും വെച്ചു തരാം. ആർക്കൊക്കെയാണ് ഡെഡിക്കേഷൻ പറയേണ്ടത്?
1: എനിക്ക് എന്റെ വീട്ടിലേക്ക്, പിന്നെ എന്റെ കൂട്ടുകാരികൾ, ഇപ്പൊ എന്റെ സ്റ്റുഡൻസ്.
0: ഓക്കെ, പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ചു തരാം. നല്ല ഒരു അറിവാണ് നമ്മുടെ ശ്രോതാക്കൾ കൊടുത്തിരിക്കുന്നത്.

0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഫാട്ട് ഫെട്ടി, അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട്.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
2: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജിസ്റ്റും ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആൻഡ് ഇ ഹോസ്പിറ്റലിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറും കൂടിയായ കൽപ്പനദ്വീപ് സ്വദേശി ഡോക്ടർ ബി ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു.
3: നമസ്കാരം.
1: നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്ന ഒരു പദ്ധതിയെ കുറിച്ചാണല്ലോ.
3: അതെ.
1: എന്താണ് ഈ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്ന് പറഞ്ഞാൽ, അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ?
3: ഇന്ത്യയിലെ ആരോഗ്യ സേവനങ്ങളെ ഡിജിറ്റലായി ബന്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. രോഗികൾക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്കും സുരക്ഷിതമായും എളുപ്പമായും ആരോഗ്യ വിവരങ്ങൾ കൈമാറുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതിലൂടെ ആരോഗ്യ സേവനം പേപ്പർ ഇല്ലാതെ, ക്യാഷ് ഇല്ലാതെ കൂടുതൽ എളുപ്പമായും സുതാര്യമാവുകയും ചെയ്യും. രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററി

0: ആരോഗ്യ രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും ആവശ്യാനുസരണം ഡോക്ടർമാരുമായി പങ്കിടാനും സാധിക്കും. കൂടാതെ ഈ ആബ ഐ ഡി ഉള്ളവർക്ക് അവരുടെ ഐ ഡി ഉപയോഗിച്ച് ഇൻഷുറൻസ് പോലുള്ള പദ്ധതികൾ എളുപ്പമാക്കാനും കാര്യക്ഷമമാക്കാനും സാധിക്കും.
1: ഈ ആബ ആപ്പിലൂടെ നമ്മുടെ ആളുകൾക്ക് എന്തെല്ലാം സേവനങ്ങൾ ലഭിക്കുന്നുണ്ട്?
0: ആബ മൊബൈൽ ആപ്പിലൂടെ ആബ ഐ ഡി ഉണ്ടാക്കാൻ സാധിക്കും. ഇതുവഴി അവരുടെ ആരോഗ്യ രേഖകൾ, അതായത് ഹെൽത്ത് റെക്കോർഡുകൾ ലിങ്ക് ചെയ്യാനും അവരുടെ മുമ്പുള്ള ചികിത്സാ വിവരങ്ങൾ സൂക്ഷിക്കാനും സാധിക്കും. ഈ ആരോഗ്യ രേഖകൾ ഡോക്ടർമാരുമായി പങ്കിടാനും സാധിക്കുന്നതാണ്. കൂടാതെ ഈ ആബ ആപ്പിൽ ഉള്ള സ്കാൻ ആൻഡ് ഷെയർ ഓപ്ഷൻ ഉപയോഗിച്ച് ഹോസ്പിറ്റലിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഒ പി ഡി രജിസ്ട്രേഷൻ എളുപ്പത്തിലാക്കാനും ക്യൂ മാനേജ്മെന്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ആബ കാർഡ് എടുക്കുമ്പോൾ ആബ ആപ്പ് വഴി ആബ അഡ്രസ് ഉണ്ടാക്കാനും സാധിക്കും.
1: നമ്മൾ സാധാരണയായിട്ട് ഈ ആബ കാർഡ് തയ്യാറാക്കുന്നത് ആധാർ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഈ ആധാർ ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ കയ്യിൽ ഇല്ലാന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ ഈ ആബ ഐ ഡി ഉണ്ടാക്കാന്?
0: മാർഗമുണ്ട്. ആബ നമുക്ക് ആബ ഐ ഡി ആബ പോർട്ടൽ ഉപയോഗിച്ച്, അതായത് ആബ ഡോട്ട് എ ബി ഡി എം ഡോട്ട് ജി ഒ വി ഡോട്ട് മുഖേനയോ അല്ലെങ്കിൽ ആബ മൊബൈൽ ആപ്പ് മുഖേനയോ ആബ ഐ ഡി ഉണ്ടാക്കാം. കൂടാതെ ആരോഗ്യ സ്ഥാപനങ്ങളിലും കോമൺ സർവീസ് സെന്ററുകൾ വഴിയും ഇത് ചെയ്യാവുന്നതാണ്. ആധാർ ഇല്ലെങ്കിൽ ആധാർ ഇല്ലാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചും ആബ ഐ ഡി ഉണ്ടാക്കാം. നമ്മൾ ആബ ഐ ഡി ഉണ്ടാക്കുന്നത് ആബ പോർട്ടൽ വെച്ചിട്ടാണോ അതോ ആബ ആപ്പ് ഉപയോഗിച്ചിട്ടാണോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ആബ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് ക്രിയേറ്റ് ആബ എന്ന ഓപ്ഷനിൽ പോകണം. എന്നിട്ട് നമ്മൾ യൂസിംഗ് ആധാർ തിരഞ്ഞെടുക്കുക. അതിലൂടെ ആധാർ നമ്പർ നൽകിയിട്ട് ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ വരുന്ന ഒ ടി പി നൽകിക്കൊണ്ട് പരിശോധനകൾ പൂർത്തിയാക്കി അതിൽ വരുന്ന അടിസ്ഥാന വിവരങ്ങൾ ശരിയാണോ എന്ന് സ്ഥിരീകരിക്കുക. അതിനുശേഷം ആബ അഡ്രസ് ഉണ്ടാക്കുകയും ആബ കാർഡ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യുക.
1: ഇപ്പൊ നമ്മൾ ആബ കാർഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ. ഇതിൽ ഈ ആബ അഡ്രസ് എന്നത് എന്താണ്, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്?
0: ആബ അഡ്രസ് എന്നത് നമ്മുടെ ഇമെയിൽ വിലാസം പോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ഡിജിറ്റൽ ആരോഗ്യ വിലാസമാണ്. ഇത് ആബ ആപ്പ് ലോഗിൻ ചെയ്യാനും ആരോഗ്യ രേഖകൾ സുരക്ഷിതമായി സ്വീകരിക്കാനും കൈമാറാനും കഴിയും. കൂടാതെ കൺസെന്റ് മാനേജ്മെന്റ് ചെയ്യാനും ഉപയോഗിക്കുന്നു. ആബ ആപ്പ് വഴി നമ്മൾ ആബ കാർഡ് എടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആണ് ആബ അഡ്രസ്.
1: ഈ ആബ അഡ്രസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ?
0: ആബ അഡ്രസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മൾട്ടിപ്പിൾ ആബ അഡ്രസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എപ്പോഴും ഒരു ആബ അഡ്രസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് റെക്കോർഡ്സുകൾ എടുക്കാൻ എളുപ്പമാണ്. പക്ഷെ മൾട്ടിപ്പിൾ ആബ അഡ്രസ് ഉണ്ടാക്കി നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ട് സേവ് ചെയ്യാനും സാധിക്കും.
1: ഈ സ്കാൻ ആൻഡ് ഷെയർ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ രോഗികൾക്ക് ഇത് എങ്ങനെയാണ് സഹായകരമാണോ ഇത്?
0: സ്കാൻ ആൻഡ് ഷെയർ എന്നത് വേഗത്തിലുള്ള ഒ പി ഡി രജിസ്ട്രേഷന്റെ പ്രക്രിയയാണ്. രോഗി ആശുപത്രിയിലെ എ ബി ഡി എം ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആബ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നു. ഇതിലൂടെ ക്യൂവിന്റെ സമയം കുറയുകയും രജിസ്ട്രേഷൻ വേഗത്തിലാവുകയും ചെയ്യും. കൂടാതെ മാനുവൽ ഡാറ്റ എൻട്രിയിൽ വരുന്ന തെറ്റുകൾ ഒഴിവാക്കാനും സാധിക്കും.
1: ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്?
0: ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, രജിസ്ട്രേഷൻ കൌണ്ടറിൽ കാണുന്ന സ്കാൻ ആൻഡ് ഷെയർ ക്യു ആർ കോഡ് കണ്ടെത്തുക. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ സ്കാൻ ആൻഡ് ഷെയർ ക്യു ആർ കോഡ് കണ്ടെത്തുക. ആബ ആപ്പ് അല്ലെങ്കിൽ എ ബി ഡി എം ഇനാബിൾഡ് പി എച്ച് ആർ ആപ്പുകൾ, അതായത് എകെയർ, ആരോഗ്യ സേതു എന്നീ ആപ്പുകൾ വഴി സ്കാൻ ആൻഡ് ഷെയർ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക. ഉപയോഗിക്കേണ്ട ആബ അഡ്രസ് തിരഞ്ഞെടുത്ത് വിവരങ്ങൾ പരിശോധിച്ച് കൺസെന്റ് നൽകിക്കൊണ്ട് ഡാറ്റ ഷെയർ ചെയ്യുക. ഇതിൽ ഉപയോഗിക്കേണ്ട ആബ അഡ്രസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ഫോണിൽ തന്നെ മാക്സിമം 6 ആബ അഡ്രസ് വരെ നമുക്ക് സേവ് ചെയ്യാം. നമ്മുടെ പാരന്റ്സിന്റെയോ മക്കളുടെയോ വൈഫിന്റെയോ ആരുടെ വേണം സേവ് ചെയ്യാം. നമ്മൾ ആരുടെ ഇതാണോ നമുക്ക് എടുക്കേണ്ടത്, ഓ പി ടിക്കറ്റ് ആണ് എടുക്കേണ്ടത്, അവരുടെ ആബ അഡ്രസ് തിരഞ്ഞെടുത്ത് വിവരങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ടോക്കൺ എടുക്കാം. ഈ ടോക്കൺ നമ്പർ കൗണ്ടർ സ്റ്റാഫിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഏത് ഡിപ്പാർട്ട്മെന്റാണോ നമുക്ക് വേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഓ പി ടിക്കറ്റ് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാല്, നമ്മൾ ടോക്കൺ എടുക്കുന്നത് ഒ പി ഡി കൗണ്ടറിന്റെ ടോക്കൺ ആണ്, നമ്മുടെ ഒ പി ഡി രജിസ്ട്രേഷന്റെ ടോക്കൺ ആണ്, അല്ലാതെ ഡിപ്പാർട്ട്മെന്റ് ടോക്കൺ അല്ല എടുക്കുന്നത്. നമ്മൾ സ്കാൻ ആൻഡ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോക്കൺ ഒ പി ഡി രജിസ്ട്രേഷൻ കൗണ്ടർ ടോക്കൺ ആണ്. അവിടെ ചെന്നിട്ട് ഒ പി ഡി രജിസ്ട്രേഷൻ കൗണ്ടർ സ്റ്റാഫിനോട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യുന്നു. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റിൽ സെപ്പറേറ്റ് ക്യു ആർ കോഡ് ഇല്ലാത്തതുകൊണ്ട് ഒറ്റ ക്യു ആർ കോഡിൽ നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആ നമ്പർ ഒ പി ഡി രജിസ്ട്രേഷൻ നമ്പറാണ്. ആ അവിടെ ചെന്ന് ഒ പി ഡി സ്റ്റാഫ് കൗണ്ടർ സ്റ്റാഫിനോട് പറഞ്ഞിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റിന് ടോക്കൺ നമ്പർ വേറെ കിട്ടും. നമ്മൾ ഇപ്പോൾ ടോക്കൺ നമ്പർ കിട്ടിയത് നമ്പർ 14 ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് ചിലപ്പോൾ 21 ആവാം. കാരണം നമുക്ക് മുമ്പ് ക്യൂ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ആ നമ്പർ വെച്ചുകൊണ്ടോ ഓപ്പൺ ടിക്കറ്റ് എടുത്തവരുണ്ടാവാം. അതുകൊണ്ട് നമുക്ക് ഇപ്പം കിട്ടിയ നമ്പർ ചിലപ്പം

0: മുമ്പിലോട്ടും ആകാം പുറകിലോട്ടും ആകാം ഡിപ്പാർട്ട്മെന്റിൽ. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാരണം പലരും ഇത് ഒരു ഇഷ്യൂ ആക്കി എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ടോക്കൺ ഇന്ന നമ്പറാണ്, ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോൾ നമ്പർ മാറിപ്പോകുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കണം. കാരണം നമ്മൾ ഈ എടുക്കുന്ന ടോക്കൺ ഓപ്പറേറ്റ് രജിസ്ട്രേഷൻ ടോക്കൺ ആണ്, ഡിപ്പാർട്ട്മെന്റ് ടോക്കൺ സെപ്പറേറ്റ് ആയിരിക്കും.
1: നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനെ കുറിച്ചാണല്ലോ. അതില് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതിൽ വരുന്നതാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ രജിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഡോക്ടർ? അതിനെ കുറിച്ച് എന്താണ് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ?
0: ഹെൽത്ത് കെയർ പ്രൊഫഷണൽ രജിസ്ട്രി HPR, ഇത് രാജ്യത്തെ എല്ലാ യോഗ്യരായ ആരോഗ്യ പ്രവർത്തകരുടെ ദേശീയ ഡിജിറ്റൽ രജിസ്ട്രിയാണ് ഹെൽത്ത് പ്രൊഫഷണൽ രജിസ്ട്രി. ഡോക്ടർമാർ, നഴ്സുമാർ, ഫാർമസിസ്റ്റുകൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. രോഗികൾക്ക് യോഗ്യരായ വിദഗ്ധരെ കണ്ടെത്താനും വിശ്വാസ്യതയുള്ള ആരോഗ്യ സേവനം ലഭിക്കാനും ഇത് സഹായിക്കുന്നു. ടെലിമെഡിസിൻ, ഓൺലൈൻ കൺസൾട്ടേഷൻ പോലുള്ളവ എന്നിവയ്ക്കും HPR പിന്തുണയ്ക്കുന്നു.
1: ഈ ABDM-ൽ രോഗിയുടെ ആരോഗ്യ വിവരങ്ങളുടെ സ്വകാര്യതയും സുരക്ഷ എങ്ങനെ ഉറപ്പാക്കുന്നു?
0: രോഗിയുടെ വ്യക്തമായ കൺസെന്റ്, അതായത് സമ്മതം ലഭിച്ചാൽ മാത്രമേ ആരോഗ്യ രേഖകൾ ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡാറ്റ സുരക്ഷിതമായി എൻക്രിപ്റ്റ് ചെയ്താണ് കൈമാറുന്നത്. രോഗിക്ക് ഏത് സമയത്തും സമ്മതം നൽകാനോ പിൻവലിക്കാനോ കഴിയും. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച ഹെൽത്ത് റെക്കോർഡുകൾ മറ്റ് ഹോസ്പിറ്റലിൽ ഷെയർ ചെയ്യണമെങ്കിൽ രോഗിയുടെ കൺസെന്റ് ഇല്ലാതെ ഷെയർ ചെയ്യാൻ പറ്റില്ല. അത് റേസ് കൺസെന്റ് എന്നുള്ള ഓപ്ഷൻ, അതായത് ABDM ഇനേബിൾഡ് ഹോസ്പിറ്റലാണെങ്കിൽ അതിൽ റേസ് കൺസെന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ രോഗിക്ക് OTP പോവുകയും ആ OTP പറഞ്ഞു കൊടുത്താൽ മാത്രമേ രോഗിയുടെ ആരോഗ്യ റെക്കോർഡുകൾ ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
1: ശരിക്കും പറഞ്ഞാൽ രോഗികൾക്ക് ഒരു വിശ്വാസം നൽകുന്ന ഒരു ഒന്ന് തന്നെയാണല്ലേ.
0: സുരക്ഷിതമാണ് അവരുടെ,
1: സുരക്ഷിതമാണ്. ഇതിന്റെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്?
0: ഞാൻ ഓരോ കാര്യം പറഞ്ഞപ്പോഴും അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നാലും രോഗികൾക്ക് ക്യൂവിൽ വെയിറ്റ് ചെയ്യാതെ വേഗത്തിലുള്ള OP രജിസ്ട്രേഷൻ സാധ്യമാവുന്നു. ആരോഗ്യ രേഖകൾ എളുപ്പത്തിൽ ഡിജിറ്റലായി ലഭ്യമാവും. ആവർത്തിച്ചുള്ള പരിശോധനകൾ കുറയാനും സാധിക്കുന്നു. കൂടാതെ ഇതുമൂലം സമയവും പണവും ലാഭിക്കാൻ സാധിക്കും.
1: ഇതുമൂലം ഡോക്ടേഴ്സിന് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ?
0: ഉണ്ട്. ഡോക്ടർമാർക്ക് രോഗിയുടെ മുൻ ചികിത്സാ വിവരങ്ങൾ ലഭ്യമാക്കാം. അതിലൂടെ മികച്ച ചികിത്സ നൽകാനും സാധിക്കുന്നു. ആരോഗ്യ സംവിധാനത്തിന് കാര്യക്ഷമമായ സേവനങ്ങൾ, കൃത്യമായ ഡാറ്റ, മികച്ച ആസൂത്രണം മൂലം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു.
1: ഇപ്പോൾ ABA കാർഡിനെ കുറിച്ചും അതുപോലെ തന്നെ ADM-നെ കുറിച്ചും ഒരുപാട് നല്ല എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടാണ് ഡോക്ടർ നമ്മളോട് സംസാരിച്ചു അല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ ABA കാർഡ് എടുക്കാത്തവർ. അത് ചിലപ്പോൾ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ എടുക്കാത്ത ആൾക്കാരുണ്ടാവും. ഈ തയ്യാറാകാത്ത ആളുകൾക്ക് എന്ത് സന്ദേശമാണ് ഡോക്ടർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്?
0: നമ്മുടെ ലക്ഷദ്വീപിന്റെ അവസ്ഥ എടുക്കുമ്പോൾ ABA കാർഡ് എടുക്കാൻ തയ്യാറാകാത്ത ആളുകൾ അധികം ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടേത് ആൾമോസ്റ്റ് 100% അടുത്തെത്തിയിട്ടുണ്ട്. എന്നാലും കുറെ ഡ്യൂപ്ലിക്കേറ്റ് ABA-യും കുറച്ച് പേർക്ക് എടുക്കാത്തതുമുണ്ട്. മിക്കവാറും ആളുകൾക്ക് അവരുടെ ആധാർ OTP ഇഷ്യൂസ് കാരണമാണ് എടുക്കാൻ പറ്റാത്തത്. ചിലർക്ക് മാത്രം ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം. എനിക്ക് അവരോട് പ്രത്യേകം പറയാനുള്ളത്, ABA കാർഡ് എന്നുള്ളത് നിങ്ങളുടെ ഡിജിറ്റൽ ആരോഗ്യ തിരിച്ചറിയൽ ID. ഇത് സുരക്ഷിതവും സൗജന്യവുമാണ്. ഇത് ആരോഗ്യ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കാൻ സഹായിക്കുന്നു. അവരത്തി IG ഹോസ്പിറ്റലിൽ നമ്മൾ കാണിച്ചു. നമ്മൾ കൊച്ചിയിലോട്ട് 1-2 ദിവസത്തേക്ക് കറങ്ങാനായിട്ട് പോയി. വെറുതെ കറങ്ങാനായിട്ട് പോയത്, അവിടെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു. നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി. അപ്പൊ അവിടുന്ന് അവർ ഡോക്ടർ ചോദിക്കുകയാണ്, ഞങ്ങൾ പ്രീവിയസ് കാണിച്ച പേപ്പർ ഉണ്ടോന്ന്. നമ്മൾ ആരും കറങ്ങാൻ പോകുമ്പോൾ പേപ്പേഴ്സ് ഒന്നും എടുത്തോണ്ട് പോവില്ല, നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മുടെ ഈ ABA ആപ്പ് വഴി, PHR ആപ്പ് വഴി നമ്മുടെ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് നമ്മുടെ മൊബൈൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും. എവിടെ ചെന്നാലും ഏത് ഇന്ത്യയിൽ ഏത് ഭാഗത്ത് ചെന്നാലും നമുക്ക് ഈ റെക്കോർഡുകൾ എടുത്ത് അവർക്ക് കാണിക്കാൻ പറ്റും. നമ്മൾ കഴിക്കുന്ന നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതനുസരിച്ച് ഡോക്ടേഴ്സിന് അവരുടെ ട്രീറ്റ്മെന്റ് മോഡിഫൈ ചെയ്യാനും അവരുടെ അസുഖങ്ങൾ കണ്ടെത്താനും സാധിക്കും.
1: ശരിക്കും പറഞ്ഞാൽ വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ID തന്നെയാണ് ABA ID എന്ന് പറഞ്ഞാൽ.
0: അതെ, ABA ID വളരെ പ്രയോജനകരം തന്നെയാണ്. ഇപ്പം നമ്മൾ കൂടാതെ നമ്മുടെ ആശ വർക്കേഴ്സ്, ABDM ടെക്നീഷ്യൻസ് ഇവര് ഹൗസ് ടു ഹൗസ് സർവേ നടത്തുന്നുണ്ട്. മെയിൻ ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ABA കണ്ടുപിടിക്കാനും അത് ഡിലീറ്റും ഡിആക്ടിവേഷൻ ചെയ്യാനും മാത്രമല്ല, പുതിയ ABA ഇല്ലാത്തവർക്ക് പുതിയ ABA ഉണ്ടായി കൊടുക്കാനും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനും വേണ്ടി നമ്മുടെ ആശാ വർക്കേഴ്സും ABDM ടെക്നീഷ്യൻ ഹൗസ് ടു ഹൗസ് സർവേ എല്ലാ നാട്ടിലും നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് QR കോഡിന്റെ ഒരു സ്റ്റിക്കറും കൂടെ കൊടുത്തുവിട്ടിട്ട് ഓരോ ഹൗസിലും ഓരോ സ്റ്റിക്കർ ഒട്ടിക്കുക. നമ്മളെല്ലാവരും GPay ഉപയോഗിക്കാറുണ്ട്. എന്തിനാ GPay ഉപയോഗിക്കുന്നത്? ആരെങ്കിലും ഒന്ന് നിർബന്ധിച്ച് പറയാറുണ്ടോ GPay എടുക്കണമെന്ന്? ഇല്ല, നമുക്കതിന്റെ ഉപയോഗം അറിയാവുന്നത് കൊണ്ട് നമുക്ക് പേഴ്സ് ഉപയോഗിക്കേണ്ട, നമ്മുടെ കാശ് ആരും കട്ടുകൊണ്ട് പോകത്തില്ല, എല്ലാം സേഫായിട്ട് നമുക്ക് മൊബൈൽ വഴി നമുക്ക് കറക്റ്റ് എമൗണ്ട് കൊടുത്താൽ മതി.
1: കയ്യിൽ പിടിക്കേണ്ട
0: ആവശ്യമില്ല. എവിടെ പോകുമ്പോഴും നമുക്ക് സേഫാണത്. ആ സേഫ്റ്റി അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ജി പി ഉപയോഗിക്കുന്നത്.
1: ശരിയാണ്.
0: അതുപോലെ ഒരു നമ്മുടെ ഹെൽത്ത് ഡിജിറ്റൽ ഐഡി ആണ് ആപാ ഐഡി. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് ഡിജിറ്റലായി നമുക്ക് സേവ് ചെയ്യാനും നമുക്ക് ആവശ്യാനുസരണം ഡോക്ടർമാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റുന്ന ഒരു ഒന്നാണിത്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് ഇന്ത്യയിലുടനീളം നമുക്ക് നമ്മുടെ റെക്കോർഡുകൾ എടുക്കാനും സാധിക്കും. ആപ ഇനേബിൾഡ് ആയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലും ഇത് സാധിക്കും. അപ്പൊ അങ്ങനെ സുതാര്യമാവുകയും നമുക്കിത് വളരെ ഉപകാരപ്രദമായ ഈ ഒരു ഡിജിറ്റൽ ഹെൽത്ത് സിസ്റ്റം ഉപയോഗിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു.
1: ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇത്രയും സമയം, ഈ വിലപ്പെട്ട സമയം നീക്കി വച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്ര നല്ല ഒരു അറിവ് പകർന്നതിന് ആകാശവാണി കവരത്തിയോട് വളരെയധികം നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ.
2: ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

അടുത്ത ഗാനം കടൽക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം എ ടി ഉമ്മർ.

ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി വാത്സല്യം എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര, കെ ജെ യേശുദാസ് എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം എസ് പി വെങ്കടേഷ്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് സബീനാബി, കീളാസുറാമ്പി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ രവിശങ്കർ. എന്റെ സംഗീത വഴികളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്കിവിടെ സംസാരിക്കാം. അതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനുമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാർ, ഞാനിപ്പോ അമ്പലത്തിൽ നിന്ന് ശ്രീലേഖയാണ്.
0: ഓ, സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടില്?
1: പ്രത്യേകിച്ചും സുഖമായിരിക്കുന്നു. ഞാനും മോനുണ്ട്.
0: ഹൗസ് വൈഫ് ആണല്ലേ?
1: അതെ അതെ.
0: മോൻ ചെറിയ കുട്ടിയാണോ അതോ പഠിക്കുകയാണോ?
1: അല്ല, വലിയ മോൻ, ജോലിയുണ്ട്.
0: ഓ, ശരി ശരി. ശബ്ദത്തില് ഭയങ്കര ഒരു യങ് ഫീൽ ഉണ്ട്. അപ്പൊ ആ ശബ്ദം കേൾക്കുമ്പോ നമ്മൾ നേരിട്ട് കാണുന്നില്ലല്ലോ, അപ്പോ നമ്മള് ശബ്ദമാണ് നമ്മുടെ ആദ്യത്തെ പാരാമീറ്റർ. അത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു ഏജ് ഗ്രൂപ്പ് വരും.
1: ആകാശവാണി ഒരു ശ്രോതാവാണ്, റേഡിയോ എപ്പോഴും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.
0: ഏത് പാട്ട് ഇന്ന് കേൾക്കാനുള്ളത്?
1: എനിക്ക് കസ്തൂരിമാനിലെ ഒരു പാട്ടുണ്ട്, സുജാത ചേച്ചി പാടിയ പാട്ട്.
0: കസ്തൂരിമാനിലെ സുജാത ചേച്ചി പാടിയ പാട്ട് അല്ലേ? അപ്പൊ വിളിച്ചതിന് ഒരുപാട് സന്തോഷം. നിറയെ നിറയെ സന്തോഷകരമായ കാര്യങ്ങളൊക്കെ വീട്ടിൽ സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.

0: ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: വളരെ ചെറുപ്പത്തിലെ തന്നെ എന്റെ ഗൃഹാന്തരീക്ഷം, എന്റെ വീട്ടിലെന്നും സംഗീതം ഉണ്ടായിരുന്നത് തന്നെയാണ്. മറ്റു സോമിനി പ്രസന്റ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം രാവിലെ മുതൽ ആകാശവാണി ഞങ്ങളുടെ വീട്ടിലുണ്ടാവും. അതിലെ പാട്ടുകൾ, പ്രോഗ്രാമുകളൊക്കെ ഒരു എന്താ പറയാ, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ എന്നും ഉണ്ടായിരുന്നതാണ് ആകാശവാണിയിലെ പാട്ടുകൾ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പോലെ തന്നെ എന്റെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ എന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കീൻ ലിസണേഴ്സ് ആയിരുന്നു. അമ്മയ്ക്കായിരുന്നു കൂടുതൽ മ്യൂസിക് പ്രോഗ്രാമുകളോട് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ എന്റെ ഗുരുനാഥ എന്ന് പറയുന്നത് അമ്മയാണ്. കാരണം ലളിതഗാനങ്ങളും നല്ല നല്ല സിനിമാ പാട്ടുകളും ഒക്കെ ആകാശവാണിയിൽ നിന്ന് മിന്നൽ വേഗത്തിൽ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ തന്നെ എഴുതിയെടുക്കുന്ന ഒരു ട്രിക്ക്, അതിപ്പോഴും എനിക്ക് പൂർണ്ണമായിട്ടും കൈവശപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഓരോരോ നല്ല പാട്ടുകൾ കേൾപ്പിക്കുകയും അതൊക്കെ ഓരോ ലൈൻസൊക്കെ എനിക്ക് പാടിത്തരികയും പഠിപ്പിച്ചു തരികയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും നല്ല സംഗീത ഓർമ്മകളായി എന്റെ മനസ്സിലുണ്ട്. നമുക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? അതെ അതെ അതെ,
2: ഞാന് പ്രദീപിന്റെ അമ്മയാണ്. കുറെ നാളുകൊണ്ട് കാത്തിരിക്കുകയാണ് മോന്റെ ശബ്ദം
1: കേട്ടോ. ഓ, സന്തോഷം സന്തോഷം. നമ്മൾ എവിടേക്കോ വെച്ച് സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ?
2: ആ, നേരിട്ട് കണ്ടിട്ടില്ല. ഇതുപോലെ കലാപ്രയോഗത്തില് വരാൻ ഞാൻ ചാൻസ് അങ്ങനെ കാത്തിരിക്കും. അല്ലാതെ ഗാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്.
1: ഓ, സന്തോഷം സന്തോഷം.
2: മോന്റെ സംസാരിക്കാനുള്ള കൊതിയുണ്ട്. ഇപ്പൊ എനിക്ക് സുഖമില്ല, ഒരു സർജറിയാണ്. കഴിഞ്ഞ മോളെ വീട്ടിലാണ് ഇവിടെ കേൾക്കണം.
1: ഓ, ശരി ശരി. ഇപ്പൊ എല്ലാം ഓക്കെ ആയോ? ഭേദപ്പെട്ടോ?
2: ഒക്കെ ആയില്ല മോനെ, കാല് രണ്ടും മുട്ട് ശസ്ത്രക്രിയാണ് ചെയ്തത്.
1: എത്രയും പെട്ടെന്ന് ഭേദമാവുന്ന എന്നെ വിശ്വസിക്കാം.
2: പിന്നെ വീട്ടില്
1: എല്ലാരും സുഖം? സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു. ഏത് പാട്ടാ എന്നിപ്പോ?
2: എനിക്ക് പാട്ട് ചെങ്കോലിലെ മധുരം ജീവാമൃതം.
1: മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടും ലയ സിന്ധു. മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടും ലയ സിന്ധു. മധുരം ജീവാമൃത ബിന്ദു.
2: പ്രദീപ് ഓഫീസിൽ നിന്ന് ഒരു ചാൻസ് കിട്ടി അങ്ങനെ സൗദിയിൽ പോയിരിക്കാണ്.
1: എന്തായാലും പ്രദീപിനോട് പ്രത്യേക അന്വേഷണം പറയൂ.
2: പിന്നെ കൊള്ളാം, പാട്ടിലിടാൻ ഉള്ള ഗാനങ്ങളും കവിതകളും ഒക്കെ പറയുമ്പോഴേ ഞാൻ പറയും, മോനെ നിന്റെ കൂട്ടുകാരന്റെ പാട്ട് ഞാൻ
1: കേട്ടു.
2: തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ
1: ആശ്വാസം. ഞാൻ പാടുന്നതിനിടയിൽ തന്നെ ഇതിന്റെ ക്രെഡിറ്റ്സ് മുഴുവൻ തന്നെ പറയുന്ന കേട്ടല്ലോ. ചെങ്കോൽ എന്ന ചിത്രം, കൈതപ്പുറം സാറിന്റെ വരികൾ, ജോൺസൺ സാറിന്റെ സംഗീത സംവിധാനം, ഒരിക്കലും മറക്കാൻ പറ്റാത്ത
2: പാട്ടാണ്.
1: കിരീടത്തിന്റെ രണ്ടാം ഭാഗം. മോളിപ്പോ കോളേജിലായി. അതെ അതെ അതെ.
2: അപ്പൊ
1: മോള് ഇപ്പൊ ക്രൈസ്റ്റ് കോളേജിലാണ്, ബാംഗ്ലൂർ ലോ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം.
2: ഇനിയും
1: അയ്യോ, സന്തോഷം സന്തോഷം. താങ്ക് യു.

0: അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചലച്ചിത്ര ഗാനം എന്ന് പറയുന്നത് പൊന്നോലപ്പന്തലിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ശ്രീ സുരേഷ് ഗോപി സർ അഭിനയിച്ച സാഫല്യം എന്ന ചിത്രം ശ്രീ ജി എസ് വിജയൻ സർ എന്നാന്റെ സംവിധാനം, കിരീടമുണ്ണി അദ്ദേഹത്തിന്റെ കൃപാ ഫിലിംസ് പ്രൊഡക്ഷനാണ്. എം ജി രാധാകൃഷ്ണൻ കൈതപ്പുറം കൂട്ടുകെട്ടിൽ പിറന്ന ഈ മനോഹരമായ ഗാനം സുജാത ചേച്ചിയോടൊപ്പമാണ് എനിക്ക് ആദ്യം പാടാനുള്ള അവസരമുണ്ടായത്. അതിപ്പോഴും ഒരു സുവർണ അനുഭവമായി തന്നെ ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. വീണ്ടും ഒരു നല്ല പാട്ടുപ്രേമി നമ്മുടെ അടുത്തേക്ക് എത്തുന്നു ഒരു കോളിലൂടെ. ഹലോ,
1: നമസ്കാരം.
0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കണേ? ഗീത. എവിടുന്ന വിളിക്കണേ? ഓക്കെ ഓക്കെ. പാട്ട് പാടുന്ന ആളാണോ പാട്ട് കേൾക്കുക മാത്രം ചെയ്യുന്ന ആളാണോ?
1: പാട്ട് കേൾക്കുക മാത്രം.
0: ഇഷ്ടപ്പെട്ട പാട്ട് ഇന്ന് ഏതാ ചോദിക്കണേ? ഞാൻ പാടിയത് തീർച്ചയായിട്ടും എന്റെ ആദ്യത്തെ ചിത്രം സാഫല്യം, കൈതപ്പുറം സാറിന്റെ വരികളിൽ എം ജി രാധാകൃഷ്ണൻ സാറാണ് എനിക്ക് ആദ്യത്തെ പാട്ട് തരുന്നത്. അപ്പൊ ആ പാട്ട് ഒരു നാല് വരി ഞാൻ പാടാം. ഇന്ന് നമുക്ക് ആ പാട്ട് കേൾക്കാം. പൊന്നോലപ്പന്തലിൽ വേലി പെണ്ണായണ്ട് സ്വയംവര രാജകുമാരി വരും.

0: என்று ஸ்வயம் வரராஜகுமாரி வருமோ.
1: ഈ പാട്ടായിക്കോട്ടെ അല്ലേ? താങ്ക് യു സോ മച്ച്, വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ആരൊക്കെയുണ്ട് വീട്ടിൽ? ഒന്നും മിണ്ടുന്നില്ലല്ലോ, വിശേഷങ്ങളൊന്നും?
2: വീട്ടില് ഞാൻ എന്റെ
1: മോള് എന്ത് ചെയ്യുന്നു? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം രണ്ടുപേരോടും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്, വീണ്ടും വിളിക്കുക, നമുക്ക് വീണ്ടും സംസാരിക്കാം, നല്ല പാട്ടുകളൊക്കെ കേൾക്കാം. താങ്ക് യു.

0: കോമഡി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഫോർമലി ഞാൻ സംഗീതം പഠിച്ചു തുടങ്ങിയത് സ്കൂളിൽ എന്റെ മ്യൂസിക് ടീച്ചറായിരുന്ന ശ്രീ എൽ വൈകുണ്ഠപതി സാറാണ് ആദ്യമായിട്ട് എനിക്ക് ഫോർമലി സംഗീതം പഠിപ്പിച്ചു തുടങ്ങിയത്. പിന്നീട് അവിടെ നിന്നും ശ്രീ പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് സാറിന്റെയും എം ജി രാധാകൃഷ്ണൻ സാറിന്റെയും ഒക്കെ ശിഷ്യനായി സംഗീതത്തിലെ യാത്ര തുടരാൻ ഭാഗ്യം ഉണ്ടായി എന്ന് വേണം പറയാൻ. ഇവരെയൊക്കെ പറഞ്ഞു തന്ന ശരികളിലൂടെയാണ് ഇപ്പോഴും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഹലോ പ്രിയഗീതത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ കൂടി നമ്മുടെ ഫോണിന്റെ അങ്ങേ തലക്കിലുണ്ട്. നമുക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: ഞാൻ ഡോക്ടർ അശോകൻ, കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. ഒരു ലളിതഗാന പ്രേമിയാണ്.
1: ഓ,
2: എൻ ജി രാധാകൃഷ്ണൻ സാറിന്റെ ഒരുപാട് ലളിതഗാനങ്ങൾ ഞാൻ കുട്ടിക്കാലത്ത് റേഡിയോ കൂടെ പഠിച്ചതുണ്ട്. ശ്യാമസന്ധ്യപോലെ ഒരുപാടാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് സംഗീത സംവിധാനം ചെയ്ത ഏതെങ്കിലും പാട്ട് കേൾപ്പിക്കണമെന്നുള്ള ആഗ്രഹം.
1: നല്ല ഭംഗിയുള്ളൊരു പാട്ട് ഡോക്ടർ അശോകന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വെക്കാം. അദ്ദേഹത്തിനെ പോലൊരു മഹാ ഗുരുവിനെ, കലാകാരനെ, സംഗീതജ്ഞനെ ഒക്കെ ഓർത്തതിന് ഒരുപാട് നന്ദി. ഹലോ പ്രിയഗീതത്തിലൂടെ ഞാനും രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. തുടർന്നും നല്ല പാട്ടുകളെ നിറയെ നിറയെ ഇതുപോലെ സ്നേഹിക്കാം. പറഞ്ഞു.
2: ലളിതഗാനം പാടുന്ന ആളാണെന്ന് എനിക്കറിയാം.
1: അതെ,
2: ഞാൻ കേൾക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ലളിതഗാനം പാടിയാക്കൊള്ളാമെന്നൊരു ആഗ്രഹം.

சங்கல்பத்தின் ராகவ்ருந்த.

0: மாதவ சங்கல்பத்தில் പെട്ടെന്ന് ചോദിക്കുമ്പോ ഓർമ്മ വന്ന ഒരു പാട്ട് ഓഫ് ഹാൻഡ് ആയിട്ട് പാടിയതാണ്.
1: ഒരുപാടുണ്ടല്ലോ.
0: അതെ അതെ അതെ.
1: ഞാനത് കേൾക്കാൻ വേണ്ടി ആകാശവാണി ഇങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരാളാണ്.
0: വളരെ കൊച്ചിലേ മുതലേ ഉള്ള ശീലമാണ്.
1: അതെ അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ മുതൽ ഞാനിത് കേൾക്കുന്ന ഒരാളാണ്.
0: ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.

ായണയുമ്പോ ചിലകളിലേക്കും പുതിയ വികാരം അണിയുകയാണ് വിഷാദം.

0: പഠിച്ചത് കേരള ലോ അക്കാദമിയിലാണ്, ഗവൺമെന്റ് ആർട്സ് കോളേജിലാണ്, സ്കൂളിംഗ് ഒക്കെ വിദ്യാധിരാജ സ്കൂളിലായിരുന്നു. ഈ പഠനകാലങ്ങളിലൊക്കെ തന്നെ എന്തൊക്കെ പഠിച്ചിരുന്നു, നിയമം പഠിച്ചു ഒക്കെ പഠിക്കുമ്പോഴും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി കൂട്ടിയിരുന്നത് സംഗീതത്തെയാണ്. എന്റെ ആദ്യത്തെ ചലച്ചിത്ര ഗാനത്തെ കുറിച്ച് പറഞ്ഞു, പൊന്നോല പന്തലിൽ. പിന്നീട് കുറെ പാടിയിരുന്നെങ്കിലും എന്റെ കരിയറിൽ പിന്നീട് ഒരു ടേക്ക് ഓഫ് അല്ലെങ്കിൽ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ എം ജയചന്ദ്രൻ, ജയചന്ദ്രൻ ചേട്ടന്റെ സംഗീത സംവിധാനത്തിൽ ശ്രേയാജിയോടൊപ്പം പാടിയ ചെമ്പരത്തി കമ്മലിട്ട് എന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ്. ആ പാട്ട് പാടി കഴിയുമ്പോഴേ ഈ പാട്ട് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായി തീരും എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരുന്നു എന്നുള്ളതാണ് സത്യം. അത് ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെയവരുടെയും സപ്പോർട്ടോടുകൂടി, പിന്തുണയോടുകൂടി, സ്നേഹത്തോടുകൂടി അത് വലിയൊരു സൂപ്പർ ഹിറ്റ് സോങ് ആയിട്ട് മാറിയത് ഇപ്പോഴും ഒരു സന്തോഷവും വിസ്മയവും ആയി ഞാൻ കരുതുന്നു. ഹലോ പ്രിയഗീതത്തിലൂടെ തന്റെ സംഗീതത്തിന്റെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ എത്തുന്ന മറ്റൊരാൾ നമ്മുടെ ഫോണിന്റെ അങ്ങേ തലക്കിലുണ്ട്. അതാരാണെന്ന് നോക്കാം. ഹലോ, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്?
1: എന്റെ പേര് അഞ്ജനയാണ്. സാറിനൊരു വലിയ ആരാധികയാണ്.
0: താങ്ക് യു സോ മച്ച്, സ്നേഹത്തിന് ഒരുപാട് നന്ദി.
1: സാറിന്റെ ചെമ്പരത്തി കമ്മലിട്ട് ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഓക്കെ,
1: ഒരു രണ്ടുപേരും പാടിത്തരാമോ?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ചെമ്പരത്തി കമ്മലിട്ട് കുപ്പി വിളക്കുഞ്ചലിട്ട് കാത്തു നിന്ന്

0: ചെമ്പരത്തി, ഹേയ് ചെമ്പരത്തി, കമ്മലിട്ട് കുപ്പി വളക്കുഞ്ചലിട്ട് കാത്തു നിന്നതാര്. ഇഷ്ടായോ?
1: ഓ അടിപൊളി, ഒറിജിനൽ കേൾക്കുന്ന പോലെയുണ്ട്.
0: എന്തൊക്കെയുണ്ട് വീട്ടിൽ വിശേഷം?
1: ഞാൻ ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്യാണ്.
0: കൊച്ചുകുട്ടികളെയാണോ പഠിപ്പിക്കുന്നത്? വലിയ കുട്ടികളെയാണോ?
1: ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഫിഫ്ത് സ്റ്റാൻഡേർഡ് വരെ ഹിന്ദിയാണ് സബ്ജക്ട്.
0: ഹിന്ദി അല്ലേ? ശബ്ദമൊക്കെ കേൾക്കുമ്പോ
1: പാട്ട് പാടും.
0: ടീച്ചർ, മ്യൂസിക് ടീച്ചറിന്റെ ശബ്ദം പോലും ഉണ്ട്, അതാ ഞാൻ ചോദിക്കാൻ തുടങ്ങുന്നത്. ഹിന്ദിയാണല്ലേ ആണോ?
1: പാട്ട് പഠിപ്പിക്കുവായിരുന്നു, പിന്നെ ഇപ്പൊ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
0: ഹോൾഡ് ചെയ്യണ്ട, രണ്ടും കൂടെ ഒരുമിച്ച് മുമ്പോട്ട് പോട്ടെ. ഒരു കാളവണ്ടിയുടെ രണ്ട് ചക്രങ്ങൾ പോലെ.
1: ഡാൻസ് പഠിപ്പിക്കും, ഡാൻസ് ടീച്ചറാണ്. അത് പാർട്ട് ടൈം ആയിട്ട് വേറൊരു സ്കൂളിൽ പോകും.
0: അപ്പൊ ഓട്ടോറിക്ഷയായി, മൂന്ന് വീലായി. ഇനി ഒരെണ്ണം കൂടെ വെച്ചാൽ നമുക്ക് കാറാക്കാം, പിന്നെ ട്രെയിൻ ആക്കാം അല്ലേ? അപ്പൊ ഞങ്ങള് റിക്വസ്റ്റ് ചെയ്യുന്നു ഒരു നല്ല പാട്ട് പാടിത്തരാം, മലയാളമോ ഹിന്ദി ആണെങ്കിലും കുഴപ്പമില്ല.
1: പാടാം.

നന്നായിട്ടുണ്ട്. നിഴൽ പോലെ നാനും പാടാൻ ആണെങ്കിൽ ഇങ്ങനെ തുടർന്ന് പാടിക്കൊണ്ടിരിക്കുക അല്ലെ. എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. കാരണം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോളർ ആയിരുന്നു. കാരണം പഠിപ്പിക്കുന്നത് ഹിന്ദി, പാടിയത് തമിഴ്, ഡാൻസ് അറിയാം, എല്ലാം കൂടെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, കഴിവുകളുടെ ഒരു കൂമ്പാരം. എന്തായാലും എല്ലാ എഫേർട്സും ഗംഭീരമായിട്ട് പോട്ടെ, ഒന്നും ഹോൾഡ് ചെയ്യണ്ട, എല്ലാം തുറന്നു വിടുക, നമ്മുടെ ഈ ലൈഫ് ഫുൾ അങ്ങനെ ഫ്ലറിഷ് ചെയ്യട്ടെ. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.

0: ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: എന്റെ ആദ്യത്തെ ചലച്ചിത്ര സംഗീത സംവിധാന പരീക്ഷണം എന്ന് പറയാവുന്നത് ക്രയോൺസ് എന്ന ചിത്രമാണ്. അത് മെയിൻലി എന്റെ സംഗീതത്തോടുള്ള എന്റെ പാഷൻ കാരണമാണ് ഞാൻ അങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് സംഗീത സംവിധായകൻ

0: രംഗപ്രവേശം ചെയ്തത്. കുറേ കുട്ടികളെ കൊണ്ട് ഞാൻ പാടിച്ചിരുന്നു. അതിൽ എന്റെ മകൾ ഭദ്രയും പിന്നണി ഗായിക രാജലക്ഷ്മിയുടെ മകൻ ആര്യനുമൊക്കെ പാടിയ നിമിഷങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരുപാട് നല്ല സപ്പോർട്ട് എനിക്ക് ക്രൂവിൽ നിന്ന് കിട്ടി, പ്രത്യേകിച്ച് അതിന്റെ നിർമ്മാതാവ് ശ്രീ ഫയാസിൽ നിന്നും അതിന്റെ സംവിധായകൻ ശ്രീ സജിൻ ലാലിൽ നിന്നുമൊക്കെ. അപ്പോൾ അതിലൊരുപാട് നല്ല പാട്ടുകളുണ്ട്. ശ്രീ ചുനക്കര രാമൻകുട്ടി സാറും എം കെ ശ്രീകുമാർ എന്ന ചലച്ചിത്ര രംഗത്ത് പുതിയതായി കാൽവെച്ച ഒരു ഗാനരചയിതാവും ഒക്കെയാണ് അതിലെ പാട്ടുകൾ എഴുതിയത്. വീണ്ടും ഒരു നല്ല പാട്ടുപ്രേമി നമ്മുടെ അടുത്തേക്ക് എത്തുന്നു ഒരു കോളിലൂടെ. ഹലോ.
1: ഹലോ സർ,
0: നമസ്കാരം.
1: രേഖ പട്ടത്തുനിന്നാണ്.
0: ഹലോ, പ്രീഗീതത്തിലേക്ക് സ്വാഗതം. എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഹൗസ്
0: വൈഫാണ്.
1: പഠിപ്പിക്കുന്നുണ്ട്.
0: ഏതാ സബ്ജക്ട്? മ്യൂസിക്?
1: എല്ലാ സബ്ജക്ടും
0: പഠിക്കും. ശരി, പാട്ട് പാടുന്ന ആളാണോ, പാട്ട് കേൾക്കുന്ന ആളാണോ, സിനിമ ഇഷ്ടപ്പെടുന്ന?
1: പാട്ട് കേൾക്കുന്ന ആളാണ്, ശ്രോതാവാണ്. പാട്ട് പാടാറില്ല.
0: പറയുന്നതിനകത്ത് ഒരു കള്ളത്തരത്തിന്റെ ഒരു മേമ്പൊടി ഉണ്ടോ എന്നൊരു സംശയം.
1: പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. സാറിന്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ ദൈവത്തിന്റെ പാറ്റിക്കാലമ്മയുടെ പാട്ടൊക്കെ ആൽബത്തിൽ പാടിയിട്ടുണ്ടല്ലോ, അമ്മയുടെ പാട്ട്. അതെ, അതൊക്കെ ഞാൻ രാവിലെ കേൾക്കാറുണ്ട്.
0: സന്തോഷം, സന്തോഷം.
1: മിസ്റ്റർ ബീനിലെ സാറ് പാടിയ ഒരു പാട്ടില്ലേ, വണ്ണാത്തിക്കിളികൾ, അതൊന്ന് പാടി കേട്ടാ കൊള്ളാന്നുണ്ടല്ലോ.
0: ഓക്കെ. വണ്ണാത്തിക്കിളിയേ, വണ്ണാത്തിക്കിളിയേ, കണ്ണാരം പൊത്തി പൊത്തി കളിക്കാമോ? ചിങ്കാരക്കിളിയേ, പുന്നാരക്കിളിയേ, കിന്നാരം ചൊല്ലി ചൊല്ലി പോന്നു.

0: തീർച്ചയായിട്ടും.
1: ഈ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. എം ജി രാധാകൃഷ്ണൻ സാറിന്റെ വൈഫ് ശ്രീമതി പത്മജ, പത്മജാന്റെ എഴുതിയ പാട്ടാണ്. മകൻ രാജകൃഷ്ണനാണ് എന്റെ സംഗീത സംവിധാനം. ഞാനും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ പാട്ടാണ് മിസ്റ്റർ ബീൻ എന്ന ചിത്രത്തിലെ. എന്തായിരുന്നു വേറൊരു പാട്ടിനെ കുറിച്ച്
0: പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാട്ട് കേട്ടപ്പോ മനസ്സിലോട്ട്.

0: താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം
1: സാർ, നല്ല നല്ല പാട്ടുകൾ ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് നന്ദി.
0: സാറിനെ വിളിച്ചത് കിട്ടിയപ്പോയി ആ പാട്ടൊന്ന് കേൾക്കണം എന്ന് എന്തോഷം.
1: സന്തോഷം, സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം.
0: താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച്. താങ്ക് യു.

ഗായകൻ രവിശങ്കർ അവതരിപ്പിച്ച ഹലോ പ്രേഗീത സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്, നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അധികാനം ശുദ്ധികലശം എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, ശ്യാം ഈണം നൽകി, എസ് ജാനകി പാടിയത്.

0: എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: ഒടിയൻ എന്ന ചിത്രത്തിൽ സുദീപ് കുമാറും ശ്രേയാ ഘോഷാലും പാടിയ ഒരു ഗാനം കൂടി കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: സസ്തേന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റ് അനുബന്ധ രോഗങ്ങളും തലപൊക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. മഴക്കാല രോഗങ്ങളും അതിന്റെ പ്രതിരോധവും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൌമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: എല്ലാ വർഷങ്ങളിലും ഉള്ളതുപോലെ ജൂൺ മാസമായി സ്കൂളുകൾ തുറന്നു, മഴക്കാലവും കട്ടിപിടിച്ചു കയറുന്നു. അപ്പോൾ മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ എവിടെ വായിച്ചാലും, ന്യൂസ് വെച്ചാലും ശരി, ടി വി കണ്ടാലും ശരി, പേപ്പർ വായിക്കുമ്പോഴെല്ലാം മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് നമ്മളെല്ലാം കാണുന്നു. എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? മഴക്കാലത്ത് എങ്ങനെ പ്രത്യേക തരം രോഗമുണ്ടോ, അല്ലെങ്കിൽ പുതിയ തരം രോഗങ്ങളുണ്ടോ? അങ്ങനെയല്ല. രോഗങ്ങൾ പൊതുവായിട്ടുള്ള കുറേ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾ എൻഡമിക് എന്ന് പറയും, ഇവിടെയൊക്കെ എപ്പോഴും പ്രാബല്യത്തിലുള്ള രോഗങ്ങൾ. ആ കൂട്ടത്തിൽ മഴ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യം ഉണ്ടാകുകയാണ്. മഴ വരുമ്പോൾ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്, വെള്ളം പരിസരത്തും കെട്ടിക്കിടക്കുന്നു, ആൾക്കാർ നനയും, വസ്ത്രങ്ങളൊക്കെ നനയും, പിന്നെ തല നനയും. ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി, എൻവയൺമെന്റ് എന്ന് പറയുന്നതിനകത്ത് അണുക്കൾക്ക് വളരാനും പെരുകാനും അനുകൂലമായിട്ടുള്ളതും, അതേസമയം മനുഷ്യൻ എന്ന ഹോസ്റ്റ് ഇവരെ തടുക്കേണ്ട ആളാണ്. അപ്പോൾ തടുക്കാനുള്ള ഒരു ശേഷി കുറയുക, ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് രോഗാവസ്ഥ വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിയാണ്, മഴക്കാലത്ത് ചില രോഗങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണപ്പെടും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സർവ്വസാധാരണമായി കോമൺ ആയി നമ്മൾ കാണുന്നത് ഒന്ന് ഈ ജലദോഷപ്പനികളാണ്. അപ്പോൾ വെറും പനിയായിട്ടുള്ള കുട്ടികളും ആൾക്കാരും ഒക്കെ പനി എന്ന് പറയാറുണ്ട്. മഴയത്ത് നടന്ന് പനി പിടിച്ചു. അതുപോലെ ജലദോഷം, തുമ്മൽ, ചീറ്റൽ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ മഴ നനഞ്ഞു, ജലദോഷം പിടിച്ചു എന്ന് ആൾക്കാർ പറയും. പിന്നെ കുറേ പേർക്കാണെങ്കിൽ അത് ചുമയായി മാറി. അപ്പോൾ ചുമയ്ക്ക് കട്ടി കൂടി, പിന്നെ കഫം മഞ്ഞ നിറമായി മാറി. ചിലർക്ക് അത് കഠിനമായിട്ട് അവസാനം ശ്വാസമുട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു. കുറേ ആൾക്കാർ അഡ്മിഷൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ശ്വാസകോശ രോഗങ്ങളും വൈറൽ ഫീവേഴ്സ് എല്ലാം കൂടെ ഒരു സെറ്റ് ഈ നേരത്തെ എപ്പോഴും കൂടാറുണ്ട്. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പനി കൂടുന്നു എന്നുള്ള ന്യൂസും പലപ്പോഴും മാധ്യമങ്ങളും നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെ കൂടുന്ന ശ്വാസകോശ രോഗങ്ങളുടെ കൂട്ടത്തിൽ ചില പേരുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ H1N1 അറിയാം. H1N1 പണ്ടേ വന്നു, അത് പീക്ക് ചെയ്തു, കൂടി വർദ്ധിച്ചു. ഇപ്പോഴത് എല്ലാ നേരത്തും ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ട്. സാഹചര്യം അണുക്കൾക്ക് അനുകൂലവും നമുക്ക് മോശവുമാകുമ്പോൾ അതിന്റെ തോത് കൂടും. അതുപോലെ തന്നെയാണ് കോവിഡ്. കോവിഡ് മാറിയോ എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. കോവിഡിന്റെ ഒരു അണുബാധ ഇപ്പോഴും നിലനിൽക്കാം. അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു സമൂഹത്തിൽ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രോഗങ്ങളാണ്. കാരണം അതും എൻഡമിക് എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സെറ്റാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. അടുത്തത് മഴക്കാലത്ത് എപ്പോഴും കൂടി കാണാറുള്ളത് വയറിളക്കത്തിന്റെ എണ്ണം പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ ജലജന്യ രോഗങ്ങൾ, അല്ലെങ്കിൽ മലിനമായ ആഹാരമോ കുടിവെള്ളമോ അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. വയറിളക്കങ്ങൾ, സാധാരണ വയറിളക്കം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അതല്ലാതെ വളരെ കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാകുന്ന കോളറയും ചിലപ്പോൾ ജലത്തിന്റെ മലിനീകരണത്തിൽ നിന്ന് ഈ സീസണിൽ ഉണ്ടാകാം. ഇനി അടുത്തൊരു സെറ്റ് മലിനമായ ജലം നമ്മുടെ ദേഹത്തിലുള്ള എക്സ്പോഷർ, അല്ലെങ്കിൽ ദേഹത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള മുറിവുകളിൽ കൂടെ മലിനമായ ജലം അകത്ത് ആ സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഈ എലിപ്പനിയുടെ അടുക്കൾ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിന് പഴയ ഒരു പേരാണ് എലിപ്പനി. നമ്മൾ ഓർക്കണം, എലി മാത്രമല്ല മറ്റേത് മൃഗങ്ങളിൽ നിന്നും വരാവുന്നതാണെങ്കിലും ഈ മഴക്കാലത്ത് പലപ്പോഴും പെരിച്ചാഴികളുടെയും മറ്റ് എലി പോലത്തെ വർഗ്ഗത്തിലുള്ളതിൻ്റെയൊക്കെ മാളങ്ങളിൽ നിന്ന് അതിൻ്റെ പഴയ ഉണങ്ങിയ വിസർജ്യ വസ്തുക്കളൊക്കെ നനഞ്ഞ് കലങ്ങി അത് ചിലപ്പോൾ മറ്റൊഴുകി നടക്കാം. അപ്പോൾ അങ്ങനത്തതിനകത്ത് ഈ ലെപ്റ്റോസ്പൈറ ജേംസ് അണുക്കൾ വളർന്നിട്ടുണ്ടാകും. അതിൻ്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് എലിപ്പനി അല്ലെ ലെപ്റ്റോസ്പൈറോസ് എന്നുള്ള രോഗം ഉണ്ടാകാം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് കൊതുവിൻ്റെ കാര്യമാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം ചെറിയ അളവ്

0: ഒരു കളഞ്ഞ കുപ്പിയുടെ അടപ്പ്, അല്ലെ ഒഴിഞ്ഞൊരു കുപ്പി കളഞ്ഞു, ചിലപ്പോൾ മുട്ടത്തോട് കിടക്കുന്നതായിരിക്കാം, ചിരട്ട കിടക്കുന്നതായിരിക്കാം, ഉപേക്ഷിച്ച ആഹാര കണ്ടെയ്നറുകൾ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ തോതിൽ ക്ലിയർ വെള്ളം നിന്നാലും അതൊരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേക്കും അതിനകത്ത് വളരെ വേഗത്തിൽ ഈഡിസ് എന്ന് പറഞ്ഞ ഇനത്തിലുള്ള കൊതുകുണ്ട് കൂത്താടികൾ ഉണ്ടാകുകയും അത് വളരുകയും പെരുകുകയും ഈഡിസ് കൊതുകുകളുടെ പ്രജനനം അവിടെ ഉണ്ടാകുന്നു. ഈഡിസ് കൊതുവിന്റെ പ്രശ്നം എന്താണ്? ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഡെങ്കി എന്നുള്ള ശല്യം പിടിച്ച രോഗത്തിനെ പകർത്തുന്നത്. അപ്പൊ അങ്ങനെ ഡെങ്കിയുടെ വർദ്ധനവും വരാം. പ്രത്യേകിച്ചും മഴ വന്നും പോയി നിൽക്കുമ്പോഴാണ് ഇതിന്റെ കൂടുതൽ ഭീഷണിയുള്ളത്. പിന്നെ ഇതൊന്നും അല്ലാതെ ഗുരുതരമല്ലെങ്കിലും ശല്യമാകാവുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാം. കാരണം നമുക്കറിയാം കുട്ടികളൊക്കെ ഇന്ന് പല സ്ഥലത്തും സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമായി ഷൂസും സോക്സും ഒക്കെ ഇട്ട് അത് ദിവസങ്ങളോളം ഇങ്ങനെ അത് ഈർപ്പമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽവരന്റെ ഇടയ്ക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ അണുബാധകൾ ഉണ്ടാകുകയും പണ്ട് പുഴുക്കടിന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അണുബാധകളൊക്കെ അവിടെ കാലിലും ദേഹത്തൊക്കെ ഉണ്ടാകാം. നനഞ്ഞ അടിവസ്ത്രങ്ങളും ഇതിന് കാരണമാകാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ മഴക്കാല രോഗം എന്നുള്ള കൂട്ടത്തിൽ വിളിക്കാവുന്ന ചില രോഗങ്ങൾ. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനികൾ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവയൊക്കെ മിക്കവാറും അധികവും വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. ചില സാഹചര്യത്തിൽ ബാക്ടീരിയ എന്നുള്ള അണുക്കളും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് പകരുന്നത് നമുക്കറിയാം, തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. ജലദോഷമോ ചുമയോ ഉള്ള ഒരാൾ തുമ്മുമ്പോൾ ഏകദേശം ഒരു മീറ്റർ അകലത്തിലോട്ട് തന്നെ ഇതിൻ്റെ അണുക്കൾ പകരാം. ആ പരിസരത്ത് ആ അത്രയും ചുറ്റളവിനകത്തിരിക്കുന്ന ആർക്കും കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സുകൾ, ക്ലാസ് മുറികൾ, തിരക്ക് പിടിച്ച ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുവിടങ്ങൾ, അവിടെയൊക്കെ ആൾക്കാർ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ കെർച്ചീഫ് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, തൂവാല കൊണ്ട് വായും മൂക്കും മൂടാതെ ആണ് തുമ്മുക ചുമക്കുക ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് അതിന് പൊതുജനങ്ങൾ നല്ല കുടുംബത്തിനകത്ത് പോലും ഭീഷണിയാണ്. ഒരു വീട്ടിനകത്തൊരാളോ ഒരു കുട്ടിയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ബാക്കി എല്ലാവർക്കും ഭീഷണിയാണ്. അണുക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ പ്രായമായ അച്ഛനമ്മയോടോ ഒന്നും പ്രത്യേക സ്നേഹമൊന്നുമില്ല. അത് നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. പകർച്ച രീതി ഇതാണ് ജലദോഷപ്പനികളുടെ. വയറിളക്കവും കോളറയും ഒക്കെ പകരുന്ന നേരത്തെ പറഞ്ഞു, അതുപോലെ മഞ്ഞപ്പിത്തം എ ഒക്കെ പകരുന്നത് മലിനമായ ജലം, ജലത്തിന് കുടിവെള്ളവും ആഹാരവും മലിനമാകുന്നതാണ്. അപ്പോൾ ആഹാരം മലിനമാകുന്നതും കുടിവെള്ളമൊക്കെ ഒന്ന് നേരിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഓവർഫ്ലോ ചെയ്ത് ശരിയല്ലാത്ത രീതിയിലുള്ള സൈറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വരുന്ന ഉറവിടങ്ങളോ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വരാം. പിന്നെ അതുപോലെ പാനീയങ്ങളിൽ നിന്ന് വരാം. ഈച്ചകൾ മലിനത്തിൽ പെരുകി അത് ആഹാരത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ ആ രീതിയിൽ വരാം. ഈ രീതിയിലാണ് ഇത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, പനി കൂടുന്നു, വിശപ്പില്ലാണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നിർജ്ജലീകരണം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഡീഹൈഡ്രേഷൻ. അപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വയറിളക്കവും നിർജ്ജലീകരണം ഉണ്ടാക്കി ഒരാളുടെ ജീവന് ഭീഷണിയാകാം. നിർജ്ജലീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വില്ലൻ രോഗം ഏതാണ്? അതാണ് കോളറ, അതിസാരം എന്ന് പറയാറുണ്ട്. കോളറ രോഗത്തിന് പോകുന്നത് മലം പോകുന്ന വളരെ ക്ലിയർ വെള്ളം പോലെ പോകാം. വൻതോതിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും പിന്നെ ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാസ്യം ഒക്കെ ശരീരത്തിൽ നിന്ന് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരാളുടെ മരണത്തിൽ വരെ എത്താം. കോളറ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പിക്ചറുണ്ട്, മലത്തിനകത്ത് മലമില്ല, പകരം ക്ലിയർ വെള്ളമോ കഞ്ഞിവെള്ളത്തിലോ നിറത്തിലുള്ള മലം. ഇത് കണ്ടാൽ എപ്പോഴും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കോളറയാണ്. സോ അതാണ് വയറ്റിന് വരാവുന്ന അസുഖങ്ങൾ. എലിപ്പനി നേരത്തെ സൂചിപ്പിച്ചു, അത് ഈ എലിയുടെ മറ്റു മൃഗങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങളിൽ നിന്നുള്ള അണുക്കൾ വെള്ളത്തിൽ കലങ്ങിയാണ് അത് നമ്മുടെ മുറിവുകൾക്കൂടെ കയറുന്നു. അപ്പൊ അങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്. എലിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കടുത്ത പനി, ദേഹം വേദന. ദേഹം വേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മസിൽസിന് വേദന, മാംസപേശികളൊക്കെ തൊട്ടുകയോ പുതുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെയിൻ അനുഭവിക്കും. പിന്നെ തലവേദന വരാം, കണ്ണൊക്കെ കലങ്ങിയിരിക്കാം, ചിലപ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന നിറത്തിലിരിക്കാം, അധിക തോതിലുള്ള ക്ഷീണം തളർച്ച എല്ലാം ഉണ്ടാകാം. എലിപ്പനിയുടെ ഒരു പ്രത്യേകത, നേരത്തെ ചികിത്സിച്ച് നമുക്ക് സംശയം തോന്നി ഡോക്ടറോട് പറഞ്ഞു നേരത്തെ ചികിത്സ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ ലളിതമായ മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ആ നേരത്തെ തുടങ്ങുന്ന നേരത്തെ കണ്ടുപിടിക്കാതെയോ അല്ലെ ഊഹിക്കാതെയോ അങ്ങനെ അനുമാനിക്കാതെ നീണ്ടു നീണ്ടു പോകുമ്പോഴോ ഒക്കെയാണ് അതിന് പ്രശ്നങ്ങൾ വരാവുന്നത്. അപ്പോൾ നേരത്തെയുള്ള ചികിത്സയാണ് എലിപ്പനിക്ക് രക്ഷ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിക്കേണ്ടി വരുന്നു. കുറച്ചും കൂടെ കൂടിയ മരുന്നുകളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും അത് ശരീരത്തിലെ എല്ലാ സിസ്റ്റംസ് അവയവ കൂട്ടങ്ങളെയും ബാധിക്കുന്നത് കൊണ്ടാണ് എലിപ്പനിയുടെ ഒരു അപകടം. അതുപോലെ തന്നെയാണ് ഡെങ്കി. ഡെങ്കി രോഗത്തിന് കൊതുകിൽ നിന്ന് പകരുന്ന ഈ ഡെങ്കി രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു പ്രത്യേകതയില്ല, ഒരു പ്രത്യേക ചികിത്സയില്ല. അത് പകരുന്നത് കൊതുവിന്റെ കടി കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈഡിസ് കൊതുകൾ രാവിലെയാണ് കടിക്കുക, രാവിലെയും വൈകുന്നേരവും, അത് ഏർലി മോർണിംഗ്, അതുപോലെ സന്ധ്യാസമയം, ആ നേരത്താണ് ഇവർ ഏറ്റവും കൂടുതൽ പറന്ന് കടിക്കുന്നത്. അപ്പൊ അങ്ങനെ കടിച്ചാൽ നമുക്ക് ആ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈഡിസ് കൊതുവാണ് കടിക്കുന്നതെങ്കിൽ. അപ്പൊ നമ്മളത് കടിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സ്കിൻ ഡിസീസ് നേരത്തെ പറഞ്ഞു, അത് തണുത്ത അല്ലെങ്കിൽ ഈർപ്പം മാറിയ തുണികളും വസ്ത്രങ്ങളും സോക്സും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അപ്പൊ ഈ മഴക്കാലത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വസ്ത്രങ്ങളാരണങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ അധികൃതരും അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം തടയുന്നത് എങ്ങനെയാണ്? വളരെ നിസ്സാരമാണ്, ഇതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് രോഗപ്രതിരോധത്തിന് ആവശ്യം. ഇപ്പൊ ജലദോഷം ചുമ പനിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ വായും മൂക്കും മൂടിയിട്ടേ ചുമയ്ക്കാവും. അപ്പൊ കെർച്ചീഫ് തൂവാലെ ഉപയോഗിക്കുന്ന ശീലം നമ്മളെല്ലാവരും സ്വായത്തമാക്കണം. മുതിർന്നവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരും അത് പാലിക്കണം, അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പൊ സ്കൂളൊക്കെ തുറന്ന സമയത്ത് കൊച്ചു എൽ കെ ജി അല്ലെ അംഗൻവാടി പ്ലേ സ്കൂൾ തൊട്ടുള്ള കാലം തൊട്ട് ടീച്ചർമാര് ഡേ കെയർ സെന്റേഴ്സും നടത്തുന്ന ഹെൽപ്പേഴ്സും അവരെല്ലാം ഇത് അംഗൻവാടികൾ നടത്തുന്നവരെല്ലാവരും ഈ നേരത്ത് ഇത് കുട്ടികളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കണം. കെർച്ചീഫ് ഉപയോഗിക്കുന്ന നല്ലൊരു ആരോഗ്യ മര്യാദയാണ്, ആരോഗ്യശീലമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ കുടുംബത്തിനകത്തും പേരൻസ് ശ്രദ്ധിക്കണം, വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും പാടില്ല. മുതിർന്നവര് ഒരു മാതൃകയായി തന്നെ ചെയ്യുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ തമ്മിൽ പറഞ്ഞ് തിരുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കാം. സോ കെർച്ചീഫിന്റെ ശീലമാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് കൂടിയ ഒരാളാണ്, ഉദാഹരണത്തിന് നമുക്ക് പ്രമേഹത്തിന്റെ രോഗമോ അല്ലെങ്കിൽ മറ്റ് കിഡ്നി രോഗങ്ങളോ കരൾ രോഗമോ അല്ലെങ്കിൽ അമിതവണ്ണമോ ആസ്മയുള്ള വ്യക്തിയാണ്, അല്ലെ അധിക പ്രായമുള്ള വളരെ പ്രായം കൂടിയ ആളാണ്, അല്ലെ വളരെ കൊച്ചു ശിശു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾക്ക്, അല്ലെ ഗർഭിണിയാണ്, ഇങ്ങനത്തെ വ്യക്തികൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും, ഹൈ റിസ്ക് ഗ്രൂപ്പ്. ഇതിൽപ്പെട്ട ആളാണെങ്കിൽ കഴിയുന്നത്ര ഈ സീസണിൽ പൊതുജന സമ്പർക്കത്തിനെ കുറച്ചൊന്ന് കുറച്ചാൽ നല്ലത്. തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഒഴിവാക്കാവുന്ന സന്ദർശനങ്ങൾ ഒഴിവാക്കുക, ആശുപത്രികളിലൊക്കെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക. നിസാര രോഗങ്ങളെയൊക്കെ നമ്മൾ ടെലിമെഡിസിൻ, ഈ സഞ്ജീവനി പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുക. പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിർബന്ധമായിട്ടും ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെട്ടവർ ഒരു മാസ്ക് ഭദ്രമായി കെട്ടി തന്നെ വായും മൂക്കും മൂടത്തൊക്കെ വേണം. അത് ഞാൻ എടുത്തു പറയുന്ന, പലരും മാസ്ക് കെട്ടുമ്പോൾ മൂക്കെല്ലാം പുറത്ത് തന്നെയായിരിക്കും ഇരിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് വായും മൂക്കും മൂടത്തൊക്കെ വേണം, ശരിയായ രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു മാസ്ക് കെട്ടി തന്നെ പുറത്തു പോകാവൂ. ഇനി വയറിളക്ക രോഗങ്ങളെ പറ്റി എടുത്തു പറയേണ്ടതില്ല. ആഹാര പാനീയങ്ങളുടെ ശുചിത്വം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുതലായ പൊതുജനാരോഗ്യ നടപടികളിൽ കൂടെ ഇതിനെ നമുക്ക് കുറയ്ക്കാം, അല്ലെ പ്രതിരോധിക്കാം. എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളൊരു സൂചന ഉണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു ഊഹം ഉണ്ടെങ്കിൽ, അത് ആദ്യമേ ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആദ്യമേ ഡോക്ടർ തുടങ്ങുന്നതും കുറച്ചുകൂടെ ഉറപ്പായിട്ട് നടക്കും. ഡെങ്കിയുടെ പ്രതിരോധം നമ്മൾ ഡ്രൈ ഡേ ആണ്, കൊതുകൾ വളരാതിരിക്കാൻ വേണ്ടി ചുറ്റുപാടുമൊക്കെ നോക്കി ഇങ്ങനത്തെ വെള്ളം കെട്ടിനിൽക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഡെങ്കിയുടെ പകർച്ച നമുക്ക് തടയാൻ സാധിക്കും. സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ പറഞ്ഞാൽ അത് വേണ്ട കെയർ ഡോക്ടർ പറഞ്ഞുതരുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തടയുന്നു. ഇനി പൊതുവായിട്ട് ചില പൊതുജനാരോഗ്യ നടപടികൾ നമ്മളെല്ലാം പങ്കാളികളായിരിക്കണം. ഇത് വെറും ആരോഗ്യവും മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡ്രൈ ഡേ ആചരണം ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവും അവബോധവും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യം ഈ നേരത്ത്. അപ്പോൾ ആ അറിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇന്ന് കേൾക്കുന്ന പോലത്തെ റേഡിയോ ഹെൽത്ത് സംപ്രേഷണം നിത്യമായി കൃത്യമായി കേൾക്കുക. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്ന് പല മാധ്യമങ്ങളും നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്, സെൻസേഷണലിസ്റ്റ് അല്ലാത്ത നല്ല ബോധവൽക്കരണ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ, അത് വായിക്കുക. ടി വിയിലും റേഡിയോയിലൊക്കെ വരുന്ന പൊതുജന ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി പാലിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദിശ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സംശയ നിവാരണമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ നേരത്തെ വാട്സാപ്പ്, യൂട്യൂബ് മുതലായ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഊഹാപോഹമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഇവയും ഇതിനെപ്പറ്റിയും ശരിയാണോ അല്ല എന്നറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കുക, പക്ഷേ സേഫ് ആയിട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിന്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ആകാശവാണി.

ഇന്നത്തെ രാഗാമൃഗത്തിൽ എം എസ് സുബ്ബലക്ഷ്മി പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ. കൂടെ പാടിയത് രാധാ വിശ്വനാഥൻ, കണ്ഠദേവി അളഗിരിസ്വാമി വയലിൻ, ഡോക്ടർ ടി കെ മൂർത്തി മൃദംഗം, ടി എച്ച് വിനായകറാം ഘടം, വി നാഗരാജൻ ഗഞ്ചിറ. വേഗവാഹിനി രാഗത്തിൽ വീണാ പുസ്തകധാരിണി, മിശ്രജാതി ജമ്പതാളം.

എം എസ് സുബ്ബലക്ഷ്മി പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികളാണ് ഇതുവരെ കേട്ടത്. കൂടെ പാടിയത് രാധാ വിശ്വനാഥൻ, കണ്ഠദേവി അളഗിരിസ്വാമി വയലിൻ, ഡോക്ടർ ടി കെ മൂർത്തി മൃദംഗം, ടി എച്ച് വിനായകറാം ഘടം, വി നാഗരാജൻ ഗഞ്ചിറ.

0: ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക് ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
1: പിട്ടപ്പള്ളിൽ ഏജൻസീസ്.
2: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 9-ാം ഭാഗം. രചന സി റഹീം. പാതിര കൂക്ക്.
1: രാത്രിയിൽ ഇരതേടുന്ന പക്ഷികളെയാണ് പൊതുവെ പാതിര കിളിയെന്ന് വിളിക്കുന്നത്. രാത്രികളെ സംഗീതസാന്ദ്രമാക്കുന്ന പക്ഷികളാണിവ. നിലാവുള്ള സുന്ദര രാത്രികളെ കൂടുതൽ ആകർഷകമാക്കാൻ രാക്കിലുകളുടെ പാട്ട് സഹായിക്കുന്നു. കവികളെയും കലാകാരന്മാരെയും രാക്കിലുകളുടെ പാട്ട് പ്രചോദിപ്പിക്കാറുണ്ട്. രാക്കിലുകളെക്കുറിച്ച് എത്രയെത്ര കവികൾ പാടിയിരിക്കുന്നു.

0: എല്ലാ രാക്കിളികളുടെയും ശബ്ദം സുന്ദരമാണെന്ന് പറയാനാകില്ല. രാത്രിയുടെ കനത്ത ഇരുട്ടിനെ കൂടുതൽ ഭയാനകമാക്കുന്നതാണ് കാലൻകോഴിയുടെ കരച്ചിൽ. കുറ്റാക്കുറ്റിരുട്ടുള്ള രാത്രിയിൽ കാവിനുള്ളിൽ നിന്ന് കാലൻകോഴിയുടെ കരച്ചിൽ കേട്ടാൽ ആരും ഭയപ്പെട്ടു പോകും. അതുപോലെയാണ് ഇടതടവില്ലാതെ പിപ്പിയാ പിപ്പിയാ എന്നുച്ചത്തിൽ കരയുന്ന പേക്കുയിലിന്റെ ശബ്ദവും. ഉറക്കമില്ലാത്ത രാത്രികളെ അത് കൂടുതൽ അസ്വസ്ഥമാക്കും. കുയിൽ വർഗക്കാരും മൂങ്ങകളും എരണ്ടകളും കൊക്കുവർഗക്കാരുമെല്ലാം രാത്രികളെ ശബ്ദാനമാക്കുന്ന പക്ഷികളാണ്. രാത്രിയിൽ ഇര തേടുന്ന പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു പക്ഷിയാണ് പാതിരാക്കൊക്ക്.
1: പാതിരാക്കൊക്കുകൾക്ക് പകലുണ്ണാൻ എന്നുകൂടി പേരുണ്ട്. പകൽ നേരത്ത് ഇര തേടാതെ ഏതെങ്കിലും കാവിലോ മരത്തിലോ ഇരുന്ന് വിശ്രമിക്കുന്നതിനാലാണ് ഇങ്ങനെയൊരു പേര് വീഴാൻ കാരണം. പകലുണ്ണാത്ത പക്ഷി എന്നാണ് ഇതിനർത്ഥം. എന്തായാലും ഈ പക്ഷിയുടെ സ്വഭാവം ശ്രദ്ധിച്ചിട്ടാണ് ഇവയ്ക്ക് പേരിട്ടതെന്ന് വ്യക്തമാണ്. നമ്മുടെ പൂർവികർ നമ്മോടൊത്ത് ജീവിക്കുന്ന ജീവികളെക്കുറിച്ച് നല്ലതുപോലെ ബോധവാന്മാരായിരുന്നു. ഭക്ഷണത്തിനും മരുന്നിനും ഇത്തരം അറിവുകൾ ആവശ്യവുമായിരുന്നു. അതിജീവനത്തിന് പലപ്പോഴും കാട്ടുമൃഗങ്ങളോട് ഏറ്റുമുട്ടേണ്ടതായും വരും. അപ്പോഴവയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്.
0: പാതിരാക്കൊക്കുകളെ ജലാശയങ്ങളോട് ചേർന്നുള്ള കുറ്റിക്കാടുകളിലും പാടങ്ങളുടെ സമീപത്തുള്ള കാവുകളിലും വളരെ സാധാരണമായി കാണാനാകും. നനഞ്ഞ പാടവരമ്പുകളിലൂടെ നടക്കുമ്പോൾ ഷ്വാക്വാർക്ക് ഷ്വാക്വാർക്ക് എന്നിങ്ങനെയുള്ള പരുക്കൻ ശബ്ദം അടുത്തുള്ള മരക്കൊമ്പിൽ നിന്ന് കേൾക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, പാതിരാക്കൊക്ക് അവിടെ ഉണ്ടെന്ന്. പൂവൻകോഴി കൊക്കരിക്കുമ്പോഴും പശുക്കളും ആടുകളുമൊക്കെ കരയുമ്പോഴും ഏതു പട്ടണ നടുവിലാണെങ്കിലും നമ്മൾ ഗ്രാമീണതയുടെ അനുഭൂതിയിലായിപ്പോകും. പാതിരാക്കൊക്കുകളെയും വെള്ളക്കൊക്കുകളെയുമെല്ലാം കാണുമ്പോഴും അവയുടെ ശബ്ദം കേൾക്കുമ്പോഴും ഗ്രാമ്യമായൊരു ആനന്ദം ആർക്കാണ് ഉണ്ടാകാതിരിക്കുക?

0: ഒറ്റ നോട്ടത്തിൽ പാതിരാക്കൊക്കിനെ കണ്ടാൽ ചാരനിറവും വെള്ളനിറവും ഉള്ളൊരു പക്ഷിയാണെന്ന് തോന്നാം. എന്നാൽ സൂക്ഷ്മമായി നോക്കിയാൽ പല നിറങ്ങളാൽ അലങ്കരിക്കപ്പെട്ടൊരു പക്ഷിയാണെന്ന് മനസ്സിലാകും. ഇവയുടെ തലയും പുറവും നല്ല പച്ച ചായയുള്ള കറുപ്പാണ്. കഴുത്ത്, താടി, തൊണ്ട എന്നിവ നല്ല വെളുപ്പാണ്. ചിറകുകൾ ചാരനിറമായിരിക്കും. കണ്ണുകൾ മാണിക്കക്കല്ലുപോലെ ചുവന്നു തിളങ്ങും. കൂടൊരുക്കുന്ന കാലത്ത് ഇളം പച്ചയായ കാലുകൾ മഞ്ഞയോ ഇളം ചുവപ്പോ ആയി മാറും. ഈ സമയത്ത് പക്ഷികൾ കൂടുതൽ നിറമുള്ളതായി മാറും. മിക്ക സമയത്തും തലയിൽ അമർന്നു കിടക്കുന്ന ശിഖയിൽ വെളുത്ത നാടത്തൂവലുകൾ കിളിർത്തുവരും. ഇംഗ്ലീഷിൽ നൈറ്റ് ഹെറോൺ എന്നാണ് ഇവയുടെ പേര്. ശാസ്ത്രനാമം നിറ്റികോറാക്സ് എന്നാണ്.
1: പക്ഷികളില്ലാത്ത ലോകത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല.
2: പക്ഷി നിരീക്ഷകനും ഗ്രന്ഥകാരനും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമായ അൻവർ സാദിഖ് പി.
1: ഭക്ഷ്യ ശൃംഖല നിലനിർത്തുന്നതിൽ പക്ഷികൾ പ്രധാന പങ്കുവഹിക്കുന്നു. പക്ഷങ്ങൾ അഥവാ ചിറകുകൾ ഉള്ളതിനാലാണ് ഇവയെ പക്ഷികൾ എന്ന് വിളിക്കുന്നത്. ഉരഗങ്ങൾ പരിണാമ ചക്രഗതിയിൽപ്പെട്ട് ആകാശ സഞ്ചാരികളായ പക്ഷികളായെന്നാണ് വിശ്വാസം. കൈകൾ തൂവലുകളായും വായ കൊക്കായും മാറി. പല്ലുകൾ കാലക്രമേണ ഇല്ലാതായി. ഏകദേശം 9,900 വർഗം പക്ഷികൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. സിക്കോണിയൈഡേ കുടുംബത്തിൽപ്പെട്ട ജലപക്ഷികളാണ് കൊക്കുകൾ. മിക്കവാറും എല്ലാ കൊക്കുകൾക്കും നീണ്ട കാലും വലിയ കൊക്കുകളുമാണുള്ളത്. വെള്ളത്തിനോട് ചേർന്നാണ് ഇവയുടെ വാസം. വെള്ളരിക്കൊക്ക്, അരിവാൾ കൊക്ക്, കുളക്കൊക്കുകൾ, മുണ്ടികൾ തുടങ്ങിയ ഇനങ്ങൾ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. സാഹിത്യത്തിലും സംഗീതത്തിലും കലയിലുമൊക്കെ കൊക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചിന്നമുണ്ടി, ചെറുമുണ്ടൻ മുണ്ടി, പെരുമുണ്ടി, കാലുമുണ്ടി തുടങ്ങിയവ കേരളത്തിൽ സാധാരണ കണ്ടുവരുന്ന കൊക്കുകളാണ്. നമ്മുടെ പാരമ്പര്യ പക്ഷി പ്രദർശന ചിത്രത്തിൽ കാണുന്ന കന്നുകാലികളുടെ പുറത്തിരിക്കുന്ന കൊക്ക് കാലുമുണ്ടി കൊക്കാണ്. കാറ്റിൽ എഗ്രറ്റ് എന്നാണ് ഇവയുടെ ഇംഗ്ലീഷ് നാമം. പക്ഷികളും മനുഷ്യനും തമ്മിൽ ചരിത്രാതീത കാലം മുതൽ ബന്ധമുണ്ട്. പക്ഷികളുടെ കുടിയേറ്റം, അവയുടെ ആവാസ വ്യവസ്ഥ, അവയുടെ വൈവിധ്യങ്ങൾ, കാലാവസ്ഥയിലും പ്രകൃതി സന്തുലിതാവസ്ഥയിലും നിലനിർത്തുന്നതിനുള്ള പങ്ക്, അവയുടെ പ്രണയാർദ്രത ഉണർത്തുന്ന ശബ്ദങ്ങൾ, ഈണത്തിന്റെ വൈവിധ്യം, ഇതെല്ലാം മനുഷ്യനെ ആകർഷിക്കുന്നു. അരിവാൾ കൊക്കുകൾ കേരളത്തിൽ ദേശാടന പക്ഷികളായി എത്താറുണ്ട്. വയലേലകളിലും കണ്ടൽ കാടുകളിലും തണ്ണീർത്തടങ്ങളിലും ചതുപ്പ് നിലങ്ങളിലുമൊക്കെ പൊതുവെ കാണപ്പെടുന്ന ഒരു കൂട്ടം പക്ഷികളാണ് പാതിരക്കൊക്കുകൾ. അനിമാലിയ വർഗത്തിൽപ്പെട്ട ഇവയെ പകലുണ്ണാനെന്നും വിളിച്ചു വരുന്നു. നമ്മൾ പൊതുവെ കണ്ടുവരുന്ന കുളക്കൊക്കിനേക്കാൾ അല്പം കൂടി വലുതും തടിച്ചതുമാണ് പാതിരക്കൊക്ക്. ശരീരത്തിന്റെ 60% വെള്ളനിറത്തിലാണ്. കറുത്ത കൊക്കുള്ള ഇവയുടെ കണ്ണുകൾ ചുവന്നതും ആകർഷണീയത നിറഞ്ഞതുമാണ്. തൂവലുകൾ ചാരവും വെള്ളയും കലർന്ന നിറമാണ്. തലയും ശരീരത്തിന്റെ മുകൾഭാഗവും പച്ച കലർന്ന കറുപ്പ് നിറമാണ്. തലയുടെ പുറകിലായി കൊടുമുടി ആകൃതിയിൽ ഒരു ശിതയുണ്ട്. സാധാരണ പക്ഷികൾ അതിരാവിലെ ഇര തേടാനിറങ്ങുമ്പോൾ പാതിരാക്കൊക്ക് ഭക്ഷണം ശേഖരിക്കുന്നത് രാത്രി സമയത്താണ്. പകൽ സമയങ്ങളിൽ ഇവ കൂട്ടത്തോടെ വിശ്രമിക്കുകയാണ് പതിവ്. ബ്ലാക്ക് ക്രൗൺഡ് നൈറ്റ് ഹെറോൺ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലെ പേര്. പാതിരാക്കൊക്ക് സൗമ്യതയുടെ പര്യായമാണ്. ശാന്തശീലമുള്ള പാതിരാക്കൊക്ക് കാണാൻ ഭംഗിയുള്ളതും ആകർഷണീയത വിളിച്ചോതുന്നവയുമാണ്. മനുഷ്യനുമായി അത്ര പെട്ടെന്ന് ഇടപഴകാത്ത കൊക്കുകൾ എന്നാൽ ഉപദ്രവകാരികളല്ല. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും കാലാവസ്ഥാ സ്ഥിരതയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും കൊക്കുകൾ ചെലുത്തുന്ന കാലികമായ പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല.
3: പാതിരാക്കൊക്കുകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത, മനുഷ്യൻ ഉറങ്ങുകയും പാതിരാക്കൊക്ക് ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പൊ സാധാരണ മനുഷ്യന്റെ കണ്ണിൽ പെടാത്ത ഒരു സമയത്താണ് പാതിരാക്കൊക്കുകൾ ഈര തേടി ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് ഇതിനെ കണ്ടാൽ വളരെ സൗമ്യമായ ചെറിയൊരു പക്ഷിയാണ് പാതിരാക്കൊക്കുകൾ. അവയുടെ രൂപവും ആകൃതിയും ഭംഗിയുമെല്ലാം മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലാണ്. അവയുടെ ചുവന്ന കണ്ണുകൾ മാത്രമാണ് അല്പമെങ്കിലും ഭയാനകത തോന്നുന്നത്. ആ കണ്ണുകൾ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അവ വളരെയധികം ശാന്തവും സൗമ്യശീലരുമാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. കൊക്കുകൾ പലവിധം ഉള്ളതുകൊണ്ട് പാതിരാക്കൊക്കുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടത്. ഈ ചുവന്ന കണ്ണുകൾ ഉള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. തിരിച്ചറിയാൻ വളരെ എളുപ്പമുള്ളതാണ് ഈ ചുവന്ന കണ്ണുകൾ. അതോടൊപ്പം തന്നെ ഇതിന്റെ കാലുകളും, പ്രജനന കാലത്ത് ഇതിന്റെ കാലിന്റെ നിറം വ്യത്യാസപ്പെടുന്നു. അങ്ങനെയും ഇതിനെ തിരിച്ചറിയാം. ഒരു ബൈനോക്കുലറിന്റെ സഹായത്തോടു കൂടി പാതിരാക്കൊക്കിനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
4: പാടത്തും ചതുപ്പിലും ഇരതേടി നടക്കുന്ന പാതിര കൊക്കുകൾ മണ്ണിനെ നീരൊഴുക്കുള്ളതാക്കുന്നതിലും വളസമ്പുഷ്ടമാക്കുന്നതിലും വലിയ സഹായം ചെയ്യുന്നു. ഇവയുടെ കാഷ്ടം സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന പോഷകങ്ങളാൽ സമൃദ്ധമാണ്. നീർപക്ഷികൾ കൂടൊരുക്കുന്ന ഇടങ്ങൾ കർഷകർ പുണ്യമായി കരുതിയിരുന്നു. ഇതിന്റെ പിന്നിലെ രഹസ്യം, യാതൊരു ചിലവുമില്ലാതെ നല്ല ജൈവവളം അവ കൃഷിക്ക് നൽകുന്നുവെന്നതുകൊണ്ടുകൂടിയാണ്. പകൽ നേരം ഏതെങ്കിലും മരത്തിലിരുന്ന് വിശ്രമിച്ച ശേഷം വൈകിട്ടത്തെ പോക്കുവെയിൽ കൊള്ളാനായി ഇവ ചില്ലയുടെ അറ്റത്തു വന്നിരിക്കുന്ന പതിവുണ്ട്. ഈ നേരത്ത് ഇവയെ നമുക്ക് നന്നായി കാണാൻ കഴിയും. കുളക്കൊക്കിനേക്കാൾ അല്പം കൂടി തടിച്ചതും വലിപ്പമുള്ളവയുമാണ് പാതിരാക്കൊക്കുകൾ. പകൽ നേരം കുറ്റിക്കാട്ടിലും ഇലപ്പടർപ്പുള്ള മരങ്ങളിലും ഇരുന്നുറങ്ങുന്ന ഇവ വലിയ തോതിൽ വേട്ടയാടപ്പെടാറുണ്ട്.
0: ജലജീവികളാണ് ഇവയുടെ ആഹാരം. ഫെബ്രുവരി മാസം മുതൽ ഇവ കൂടൊരുക്കൽ തുടങ്ങും. മറ്റു നീർപക്ഷികൾക്കൊപ്പം കൂട്ടമായും ഇവ കൂടൊരുക്കാറുണ്ട്. കേരളത്തിൽ ഇടവപ്പാതി മഴക്കാലത്ത് ധാരാളം നീർപക്ഷികളുടെ കൂടൊരുക്കൽ കേന്ദ്രങ്ങൾ രൂപപ്പെടാറുണ്ട്. റോഡരികിലെ മരങ്ങളിലും വിവിധ ജാതി നീർപക്ഷികളുടെ കൂടുകൾക്കൊപ്പം പാതിരാ കൊക്കിന്റെ കൂടുകളും കാണാം. 4-5 മാസങ്ങൾ മാത്രമേ ഇത്തരത്തിലുള്ള പക്ഷിസങ്കേതങ്ങൾ കാണുകയുള്ളൂ. പക്ഷികൾ കൂടൊരുക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതും അവയുടെ സ്വാഭാവികമായ ആവാസ കേന്ദ്രങ്ങളുടെ നാശവും കാരണം പക്ഷികൾക്ക് കൂടൊരുക്കാനുള്ള അവസരമില്ലാത്ത നിലയാണുള്ളത്.
4: നമ്മുടെ ഭൂപ്രകൃതി ഈ അടുത്ത കാലത്തായി വളരെ മാറിപ്പോയി. വികസനത്തിന്റെ പേരിലാണ് പ്രകൃതിയുടെ സന്തുലനം വലിയ തോതിൽ നശിപ്പിക്കുന്നത്. പുഞ്ചകളും പാടങ്ങളും കണ്ടങ്ങളും ഏതാണ്ട് ഇല്ലാതായി വരികയാണ്. കുന്നുകളും കുറ്റിക്കാടുകളും ഇല്ലാതാകുന്നു. കൂറ്റൻ മരങ്ങൾ തണൽ വിരിച്ചു നിന്ന് നാട്ടുകവലകളും കാവുകളും വലിയ തോതിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പാതിരാക്കൊക്കുകൾ ഉൾപ്പെടെയുള്ള പക്ഷിവർഗങ്ങളെയും ചെറുജീവികളെയും വംശനാശത്തിലേക്ക് നയിക്കുകയാണ്.
0: പ്രകൃതിയുടെ സന്തുലനം കാത്തുസൂക്ഷിക്കുന്നതിൽ പക്ഷികൾ വലിയ സഹായമാണ് ചെയ്യുന്നത്. പക്ഷികളില്ലെങ്കിൽ ഈ പ്രകൃതി ഇതുപോലെ നിലനിൽക്കുകയില്ല. മനുഷ്യരുടെ നിലനിൽപ്പിന് പ്രകൃതി ഇതേപോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇക്കാര്യത്തിൽ പാതിരാക്കൊക്കുകൾക്കും വലിയ ഉത്തരവാദിത്തമാണ് ചെയ്യാനുള്ളതെന്ന കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 9 ഭാഗം സമാപിക്കുന്നു. രചന സി റഹി, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.

0: ഹലോ
1: രാജേഷ് അല്ലേ, ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. ഇനിയൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: കമാങ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സോറിയാസിസും ആയുർവേദവും ഡോക്ടർ സുനീഷ് മോൻ എം എസ് സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കൊച്ചി രാജാവ് എന്ന ചിത്രത്തിൽ ഉദിത് നാരായണനും സുജാതയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ചിത്രം കാലാപാനി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി. കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമുക്കറിയാം, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാവുന്നത് അവരുടെ ജോലിയും ലൈഫും തമ്മിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം സൈക്കോളജിസ്റ്റായ തസ്നീമ മാം ഉണ്ട്. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: ആദ്യം തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ അതെന്താണ്?
1: ആ വേർഡിൽ തന്നെയുണ്ട്, അതായത് ഒരു സന്തുലിതാവസ്ഥയാണ്, ജീവിതവും നമ്മളെ ജോലിയും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ. അപ്പോൾ ഒരു സംശയം വരാം, ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ ജോലി എന്നുള്ളൊരു സംശയം തീർച്ചയായിട്ടും വരാം. അപ്പോ അവിടെയാണ് നമ്മൾ ഇതിന് രണ്ടിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ബാലൻസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടത്. വർക്ക് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നമ്മൾ ഏർപ്പെടുന്ന എന്തോ ഒരു പ്രവൃത്തി. അപ്പോൾ വീട്ടമ്മമാര് ചെയ്യുന്നത് ഒരു വർക്കല്ലേ? അവരേർപ്പെടുന്നതും യഥാർത്ഥത്തിൽ ഒരു വർക്ക് തന്നെയാണ്, ബട്ട് അവർക്ക് അതിനുള്ള പേയ്മെന്റ് ലഭിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഇനി ജീവിതം എന്ന് പറയുമ്പോൾ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള നമ്മളെ ബാധിക്കുന്ന മറ്റു മേഖലകൾ എല്ലാം കൂടി ചേർന്നതാണ് ജീവിതം. അതിലെ ഒരു ഭാഗം മാത്രമാണ് വർക്ക് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ തൊഴിൽ ദാതാവായിരിക്കാം, അതല്ലെങ്കിൽ നമ്മളൊരു തൊഴിലാളി ആയിരിക്കാം. അതും നമ്മളൊരു ഭാര്യയാണ്, മകളാണ്, മരുമകളാണ് എന്ന് പറയുന്ന ഒരു റോളും, രണ്ടും രണ്ട് റോളുകളാണ് എങ്കിൽ കൂടിയും രണ്ടും കൂടിയും ചേർന്ന് വരുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബാലൻസ് പലപ്പോഴും അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കാം. നമ്മളെ മാനസികവും ശാരീരികവും സാമ്പത്തികവും അതുപോലെ തന്നെ നമ്മളെ പ്രൊഫഷണലുമായിട്ടുള്ള ജീവിതം ഒരു സന്തുലിതാവസ്ഥയിൽ പോകുമ്പോഴാണ് ഇതിനെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയാൻ കഴിയുന്നത്.
0: എന്തുകൊണ്ടായിരിക്കും പലപ്പോഴും ഈ വർക്ക് ലൈഫ് ബാലൻസ് കണ്ടെത്താൻ വളരെയധികം ആളുകൾ ബുദ്ധിമുട്ടുന്നത്? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും?
1: വളരെ നല്ലൊരു ചോദ്യമാണ്. ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റില് ആളുകള്, പൊതുവിൽ സ്ത്രീകള്, അവരെ ജീവിതത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തികളിലാണ്. അതായത് ഇപ്പോ ഒരു ഹരിതകർമ്മ സേനയുടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന് നോക്കാം. അപ്പൊ അവര് അവരുടെ തന്നെ പേഴ്സണൽ കാര്യങ്ങളും ശാരീരികമായി അവർ നോക്കേണ്ട കാര്യങ്ങളും എല്ലാം മാറ്റി നിർത്തിയിട്ടാണ് അവർ അവരുടെ തൊഴിലിന് വേണ്ടി സഹിച്ചും അതിലേക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തും ജീവിക്കുന്നത്. ഇപ്പൊ ഇവിടെ പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ, അവിടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിക്ക് അപ്പുറം പോകുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ബാധിക്കും, നമ്മുടെ ഉറക്കത്തെ ബാധിക്കും, നമ്മുടെ ഫാമിലി എൻവയോൺമെന്റിനെ ബാധിക്കും, നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിനെ ബാധിക്കും, നമ്മളും നമ്മുടെ മക്കളുമായിട്ട് ഇടപഴകുന്നതിനെ ബാധിക്കും, ഒരുപക്ഷെ നമ്മുടെ ഓരോ കമ്മ്യൂണിക്കേഷനിലും ഈ ഒരു പ്രഷർ നമ്മളിലേക്ക് എത്തും. സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, ഒരു ബൗണ്ടറിയുണ്ട്. ഈ ബൗണ്ടറിക്ക് അപ്പുറം പോകുമ്പോഴാണ് ഈ ഒരു വർക്കിന്റെ പ്രഷർ, അതല്ലെങ്കിൽ സ്ട്രെസ് നമ്മളെ ലൈഫിലേക്ക് എത്തുന്നത്. പഠിക്കുന്ന, അതായത് PhD ഒക്കെ ചെയ്യുന്ന കുട്ടികൾ വരെ ഈ ഒരു സ്ട്രെസ് താങ്ങാൻ പറ്റാതെ അവരും സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഇവർക്ക് ഇവരുടെ ജോലിയിൽ ഇവർ വിചാരിച്ച അത്രയും എക്സൽ ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലെ കാര്യങ്ങളിലും എക്സൽ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ മറ്റ് റോളുകളിലേക്കെല്ലാം ഈ ഒരു വർക്കിന്റെ സ്ട്രെസ് ബാധിച്ചു തുടങ്ങാണ്. ഇതാണ് പർട്ടിക്കുലർലി ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ, ഇത് ഇവരുടെ ശാരീരികമായിട്ട് ഇവരുടെ ഉറക്കം കളയുന്നു. നമ്മളെ കുറിച്ച് നമ്മൾക്കൊരു വാല്യൂ ഉണ്ടാവും, അതിന് ഞാൻ സെൽഫ് വെർത്ത് എന്ന് പറയാം, അത് പോയി പോകുന്നു. അതായത് ഞാൻ ഇനി ഈ ഭൂമിയിൽ എന്താണ് ചെയ്തത്, എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലേക്ക് ആ ഒരു പ്രഷർ അവരെ കൊണ്ടെത്തിക്കുന്നു. അതിൽ നിന്നും ഹൈറ്റൻഡ് ആയിട്ടാണ് അവര് സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ തെരഞ്ഞെടുക്കുന്നത് പോലും. സോ വർക്ക് ലൈഫ് ബാലൻസ് ലാഘവത്തോടുകൂടി കാണേണ്ട ഒരു സംഗതി അല്ല. സ്ത്രീകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സ്ത്രീകളെ കാണാം. രാവിലെ കുക്ക് ചെയ്യുന്നു, അതിന്റെ കൂടെ തന്നെ കുട്ടികളെ കെയർ ചെയ്യുന്നു, വയസ്സായ മുതിർന്ന ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു മെന്റൽ എഫക്റ്റീവ്നെസ് ഉണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ അത്രയും എഫിഷ്യൻസി ഒരു പക്ഷേ ഈ ടാസ്കുകളിൽ ഇല്ല. ഇവർ ചെയ്യുന്ന ഓരോ ടാസ്കും എത്രത്തോളം പെർഫെക്റ്റ് ആയി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് അത്രയും പെർഫെക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. ഇത്രയും കഴിവുകളുള്ള സ്ത്രീകളില് പിന്നെ എന്തുകൊണ്ട് വർക്ക് ലൈഫ് ബാലൻസ് ഇവരെ അഫക്ട് ചെയ്യുന്നു, ഏതൊക്കെ കാര്യങ്ങളിൽ അഫക്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ ഇവർ ബേൺ ഔട്ട് ആവുകയാണ് ചെയ്യുക. ബേൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ആ ഒരു പ്രവൃത്തിയോട് ഒട്ടും മാനസികമായും പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ വരികയും ഒരു പോയിന്റ് ഓഫ് ടൈം എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി അവർ ഒരു ബ്ലാങ്ക് ആയ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുക. ഈ ഒരു ബേൺ ഔട്ട് അവരുടെ ലൈഫിലെ എല്ലാ ഏരിയാസിനെയും ബാധിക്കുന്നു. ബേൺ ഔട്ട് ആണ് പർട്ടിക്കുലർലി വർക്ക് ലൈഫ് ഇംബാലൻസ് കൊണ്ട് ഉണ്ടാവുന്നത്. ഇതിന്റെ ഒരു വേറെ തലമാണ് വർക്കഹോളിക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ചില ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ടും മാനസികമായും അതുപോലെ അവരുടെ വ്യക്തിത്വപരമായിട്ടും അവർ വല്ലാതെ ഇംപ്രൂവ്മെന്റ് ആയതുപോലെ അവർക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അവർ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് വർക്കിലേക്കായിരിക്കും. ഈ വർക്കഹോളിക്കായ ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈക്കോളജിക്കലി സംസാരിക്കുമ്പോൾ ഓരോ വ്യക്തിയും നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ഓരോ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. നമുക്ക് വിജയങ്ങൾ നേടിയെടുക്കാൻ, നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് ഇൻബോൺ ആയിട്ടുണ്ട്. ഈ ഒരു പ്രചോദനം ഒരു പരിധിയിൽ കവിഞ്ഞു വരുമ്പോൾ അവർ കൂടുതൽ

0: പെർഫെക്ഷനിസത്തിലേക്ക് പോവുകയും കൂടുതൽ വർക്കഹോളിക് ആവുകയും ചെയ്യുന്നു. ഇവർ വർക്കഹോളിക്കായി ഒരുപാട് ദീർഘമാവുമ്പോൾ ഈ പറഞ്ഞ ബേൺ ഔട്ട് എന്ന് പറയുന്ന സിറ്റുവേഷൻ വരാനുള്ള സാധ്യതയും ഉണ്ട്. അതിന്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് സ്ലീപ്പ് ഇല്ല, അപ്പറ്റൈറ്റ് ഇല്ല, സെൽഫ് വെർത്ത് ഇല്ല, സെൽഫ് എസ്റ്റീം ഇല്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാം.
1: പലപ്പോഴും കൂടുതൽ സമയം ചിലപ്പോ ജോലിയിലല്ല ജോലി സ്ഥലത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് തന്നെ തിരിച്ച് വീട്ടിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ എന്ന് വെച്ചാൽ കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ലല്ലോ, ഒരു കുറ്റബോധം. അതിനെ സൈക്കോളജിക്കൽ ആയിട്ട് എങ്ങനെയാണ് കാണുന്നത്?
0: നമ്മൾ വർക്കിനെ ഏറ്റവും മുൻപന്തിയിൽ കാണുമെങ്കിലും നമ്മൾ അതിനേക്കാൾ കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ. സോ നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബം, നമ്മുടെ ഭർത്താവ്, മക്കള്, നമ്മുടെ അച്ഛൻ, അമ്മ, അവരുടെ പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം. അപ്പൊ ഈ ആളുകളുമായിട്ട് നമുക്ക് സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കുറ്റബോധം തന്നെയാണ്. ഈ കുറ്റബോധമാണ് പലപ്പോഴും നമ്മളിലേക്ക് ജോലി ഉപേക്ഷിക്കാൻ ചിലപ്പോൾ പ്രേരിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കുറ്റബോധം കാരണം നമ്മൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേയിൽ ഇത് ഡിസ്പോസ് ചെയ്യും എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുട്ടികളോട് അമിതമായിട്ട് ദേഷ്യപ്പെടും. ചിലപ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ഗിൽട്ടാണ് നമുക്ക് ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടി ഒന്ന് അങ്ങോട്ട് അനങ്ങിയാലും ഇങ്ങോട്ട് അനങ്ങിയാലും നമ്മൾ ഒരു ഹെലികോപ്റ്റർ പാരന്റിംഗ് എന്ന് പറയും. സോ ഈ ഒരു ഗിൽട്ട് ഫീലിംഗ് തീർച്ചയായിട്ടും സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഒരു കേസാണ്. അതിന്റെ കാരണം ഇതാണ്, നമ്മളെ ബ്രെയിനിൽ നമ്മളൊരു അമ്മയാവുന്നതിന് ശേഷം ബ്രെയിനിലെ വൈകാരികമായിട്ടുള്ള ഏരിയ വികസിക്കും. വികസിക്കുക എന്ന് വെച്ചാൽ അതിന്റെ അളവില് വികസിക്കുക എന്നുള്ളതല്ല, അതിന്റെ പ്രവർത്തനം കൂടും എന്നതാണ് ഉദ്ദേശിച്ചത്. സോ അപ്പൊ ഈ ഒരു വൈകാരികമായുള്ള തലം നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിനെ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ആവുമ്പോ, നമുക്കത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ ആവുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ടാവുന്നത്.
1: നമ്മുടെ ജോലി ഭാരവും ഒപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിൽ കുടുംബത്തിലുള്ള ബാക്കി ഫാമിലി മെമ്പേഴ്സിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്?
0: വളരെ വലിയൊരു ചോദ്യമാണ്. കാരണം ഫാമിലിയിലെ മറ്റ് അംഗങ്ങളാണ് ഒരു വൈകാരിക തലത്തിൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. സോ നമ്മുടെ കുട്ടികള്, നമുക്കുള്ള എൽഡേർലി പാരന്റ്സ്, നമ്മുടെ തന്നെ പ്രായമുള്ള മറ്റ് നമ്മുടെ സിസ്റ്റേഴ്സ് ആയാലും, നമ്മുടെ ഹസ്ബൻഡ്, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ 24 hours എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഫാമിലിയിലെ സപ്പോർട്ടാണ് ഒരു പക്ഷെ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വലിയ മുതൽക്കൂട്ടായിട്ട് ഇതിൽ നിന്ന് ബാലൻസ് ആക്കി കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. സ്ത്രീകള് വർക്കിനെ മുൻകൂട്ടി കാണുകയും സെൽഫ് കെയറിനെ കുറച്ച് കാണുകയും ചെയ്യും. സ്വയമായിട്ട് അവരൊരു വ്യായാമം ചെയ്യുന്നുണ്ടാവില്ല, അവരിഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കുക്ക് ചെയ്ത് കഴിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാവും, അവർക്ക് ഇഷ്ടപ്പെട്ട ഹോബി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഫാമിലിയിലെ ഭർത്താവുമായിട്ടോ കുട്ടികളായിട്ടോ സമയം ചെലവഴിക്കാൻ പറ്റാതെയും വരാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെല്ലാം സമയം കണ്ടെത്താൻ ഒരു ആദ്യം തയ്യാറാവേണ്ടത് ഈ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. ജോലി ചെയ്യുന്ന സ്ത്രീ ഒരു ബാലൻസ് അച്ചീവ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഫാമിലിയും തയ്യാറാണ് എങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു ബാലൻസ് ഏറ്റവും എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: ഇപ്പൊ പറഞ്ഞു സെൽഫ് കെയറിന്റെ കാര്യം, സെൽഫ് കെയറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കൂടി ഒന്ന് പറയാം.
0: ഫാമിലി സപ്പോർട്ട് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സെൽഫ് കെയർ. പേഴ്സണലി നമ്മുടെ ഒരു വ്യക്തിത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങള്, നമ്മുടെ അനിഷ്ടങ്ങള്, നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്നെസ് എന്നത് നിരത്തിയിട്ടാണ്. ഇതില് നമ്മുടെ സ്ട്രെങ്ത്തുകള് പലപ്പോഴും നമ്മളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് വരെ നമ്മുടെ സ്ട്രെങ്ത്തുകളെ നമ്മൾ മുൻപന്തിയിൽ നിർത്തും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജോലിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ നിരത്തുന്നത് വെറും വീക്ക്നെസ്സുകളായിരിക്കും. പിന്നീട് നമ്മളെ റീഫിൽ ചെയ്യാനുള്ള നമ്മുടെ ഹോബീസ് നമ്മൾ ചെയ്യുന്നില്ല, എക്സസൈസ് ഓർ വർക്കൗട്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം, ഭക്ഷണം ഒന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം കൂടിയും ചേർക്കുമ്പോൾ ആരോഗ്യപരമായിട്ട് നമ്മളെ തളർത്തുകയും അത് മാനസികപരമായിട്ട് നമ്മളെ തളർത്തുകയും ചെയ്യും. ഇതൊരു ഇംബാലൻസിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. 24 hours ഞാൻ ഇത്ര സമയം എനിക്ക് വേണ്ടി ചെലവഴിക്കും, എന്റെ മീ ടൈം, എന്റേതായിട്ടുള്ള സമയമായിട്ട് ഞാൻ ചെലവഴിക്കും. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളെ കുട്ടികളുമായിട്ട് അവരുടെ കഥ കേട്ടിരിക്കാനായിരിക്കും. അത് നമുക്കുള്ള വലിയൊരു സെൽഫ് കെയർ തന്നെയാണ് ഒരു പരിധിവരെ. കാരണം നമ്മൾ അവരുടെ കഥകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളും ആ ഒരു ചൈൽഡ്ഹുഡിലൂടെ പോയി പോവും. അതൊരു വലിയൊരു ബൂസ്റ്റപ്പാണ് നമ്മുടെ എനർജിക്ക്. സോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും പ്രയോറിറ്റൈസ് ചെയ്ത് ജീവിതത്തിലെ ഒരു ഓരോ ദിവസത്തിലെ 24 hours ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഫാക്ടറാണ് വർക്ക് ലൈഫ് ബാലൻസ് നിലനിർത്താൻ വേണ്ടിയുള്ളത്.
1: സമ്മർദ്ദം കാരണം ജോലി ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന കേസുകളുണ്ട് പലപ്പോഴും. അപ്പൊ ഈ രണ്ടും ഒപ്പത്തിനൊപ്പം കൊണ്ടുപോകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും?
0: അതില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഫാമിലി സപ്പോർട്ട്, രണ്ടാമത് നമ്മൾ സെൽഫ് കെയറിനുള്ള സമയം നമുക്ക് കൊടുക്കുക എന്നുള്ളത്, അതാണ് നമ്മുടെ സെൽഫ് വെർത്ത് കൂട്ടാനുള്ള ഏറ്റവും വലിയ കാര്യം. മൂന്നാമത് ജോലി തരുന്ന തൊഴിൽദാതാക്കളുണ്ടല്ലോ, അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ചെയ്യാനുണ്ട്. ഒരുപാട് റോളുകൾ ഒരു സമയം കൈകാര്യം ചെയ്യുന്ന വിചിത്രമായിട്ടുള്ള ഒരു തരം ജീവികളാണ് സ്ത്രീകൾ എന്ന് വേണം മനസ്സിലാക്കാൻ. സോ അപ്പൊ അവർക്ക് അതിന്റെ ഒരു പ്രയോറിറ്റി തന്നെ കൊടുക്കണം. അതുകൊണ്ട് അവർക്ക് ഈ ചെയ്യുന്ന ജോലികളിൽ, അതിൽ അവർക്ക് ഷെഡ്യൂളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ തന്നെ മെറ്റേണിറ്റി ലീവ്, പീരിയഡ്സിന്റെ ലീവ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ചില കമ്പനീസ് ഉണ്ട്. സോ അപ്പൊ അങ്ങനെയുള്ള ലീവുകള് എക്സ്ട്രാ ഇൻസെന്റീവ്സ് സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകി ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പൊ ഇത് കേൾക്കുന്നവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമുക്കുള്ള സമയം സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, കൂടെ തന്നെ നമ്മൾ ഒരുപാട് റോളുകൾ വഹിക്കുന്നുണ്ട്. അത് ഒന്നൊന്നിന്റെ ബൗണ്ടറി കടക്കാതിരിക്കാൻ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക. ഒരു ദിവസം നമുക്ക് വേണ്ടിയുള്ള സമയം നമ്മൾ ചെലവഴിക്കുക. മാനസികമായിട്ട് നമ്മൾ നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കുക. ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാതിരിക്കുക. ഇന്നലെ ഞാൻ എന്തായിരുന്നോ, ഇന്ന് ഞാൻ എന്തായി എന്ന് വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ. അല്ലാതെ മറ്റൊരാളുമായിട്ടോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറോ ആയിട്ടോ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ഇന്നലത്തെ ലൈഫും ഇന്നത്തെ നമ്മുടെ ലൈഫും എത്രത്തോളം വളർന്നു വന്നിട്ടുണ്ട്, അതിലെ പോസിറ്റിവിറ്റി കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുപോലെ പറ്റുമെങ്കിൽ ദിവസവും രാവിലെ നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സ്വയം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതും നല്ലൊരു കാര്യമായിരിക്കും. ജോലിയിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു വഴി കൂടിയാണ് ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം, സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉറക്കം വേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കുറവ് ഉറങ്ങുന്നതും സ്ത്രീകളാണ്. അപ്പൊ അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. എനിക്ക് എത്ര സമയം വർക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത്ര സമയം ഉറങ്ങിയേ മതിയാകൂ എന്നുള്ളത് കൃത്യമായി തീരുമാനിക്കുകയും അതിന് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് തേടുകയും അത് ഫോളോ ചെയ്ത് ഒരു നല്ല സ്ലീപ്പ് പാറ്റേൺ ഫോളോ ചെയ്യുകയും ചെയ്യുക. പിന്നെ സ്ത്രീകൾ പൊതുവെ കൂടുതൽ ഫാറ്റ് ഇൻടേക്ക്, അതായത് ബാക്കി വരുന്ന ഭക്ഷണം എന്തോ അതെല്ലാം കഴിക്കാനുള്ള ആളുകളായി സ്ത്രീകൾ മാറുക, അതിൽ നിന്ന് മാറി നമുക്കുള്ള ഒരു ഡയറ്റ് പ്ലാൻ വെക്കുക. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് പാറ്റേൺ. പലപ്പോഴും നമ്മൾ ഇരിക്കാൻ മറന്നുപോകും ഡൈനിങ് ടേബിളിൽ. അമ്മമാര് മക്കൾക്ക് അല്ലെങ്കിൽ ഭർത്താവിന് വീട്ടിലുള്ളവർക്ക് ഒക്കെ ചെയ്തെടുക്കുന്നതിനിടയിൽ നടത്തത്തിനിടയിലാണ് കഴിക്കുന്നത് പോലും. പൂർണ്ണമായും ആസ്വദിച്ച് ഭക്ഷണം ഹെൽത്തി ആയി കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രമിച്ചാല് അതും നല്ലൊരു കാര്യമായിരിക്കും.
1: ഇന്ന് ഈ പരിപാടി കേട്ട എല്ലാവർക്കും എങ്ങനെയാണ് വർക്ക് ലൈഫ് ബാലൻസ് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച് മാഡം.
0: താങ്ക് യു.
1: ജോലിയും ജീവിതവും സ്മാർട്ടാക്കാം ഒന്നിച്ച്, ഈ വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് തസ്നീമയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആർ കെ ദാമോദരന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം താളം തെറ്റിയ താരാട്ട്.

പ്രിയ ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321. ഇനിയൊരു നമ്പർ 9495563211. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം യേശുദാസ് പാടിയതാണ്. ചിത്രം മോഹവും മുക്തിയും. ഗാനരചന ഇ ജെ കാനം. സംഗീതം എം കെ അർജുനൻ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവൻ പ്രഭാകറുമായി സെവിൽ ജിഹം നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ദേവൻ പ്രഭാകറാണ്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: താങ്ക് യു.
0: നമുക്കറിയാം നേർവഴിയിലെ ഒരുപാട് കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കാഴ്ച പരിമിതിയുടെ കാരണങ്ങൾ, അതിനെ കുറിച്ച് ആവാം ഇന്നത്തെ നേർവഴി എന്ന് തോന്നുന്നു.
1: നല്ലൊരു തുടക്കം തന്നെയാണ്. എന്തുകൊണ്ടാണ് കാഴ്ച മങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രകാശത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വെളിയിൽ നിന്ന് വരുന്ന പ്രകാശം കണ്ട് ഏറ്റവും മുമ്പിലുള്ള സുതാര്യമായ കൃഷ്ണമണിയിലൂടെ അകത്തോട്ട് കടക്കുകയും കണ്ട് ബ്രൌൺ ഭാഗമായിട്ടുള്ള കൃഷ്ണമണിയുടെ അകത്ത് കടന്ന് ഇതിന്റെ പുറത്ത് ചെറിയൊരു ലെൻസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ലെൻസിനെ ഈ ലൈറ്റ് കേന്ദ്രീകരിച്ച് കണ്ട റെറ്റിൻ ഒരു ബിംബം ഉണ്ടാക്കുന്നു. ഇവിടെ നിന്ന് ഇലക്ട്രിക്കൽ ഇംപൾസ് ആയിട്ട് കണ്ട നാഡിയ ഒപ്റ്റിക് നെർവ് വഴി ഈ സന്ദേശം തലച്ചോറിലെത്തുകയും തലച്ചോറ് അത് ദൃശ്യമായിട്ട് മാറ്റുകയും ചെയ്തു. ഇതാണ് കാഴ്ചയുടെ ഒരു പ്രക്രിയ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാഴ്ചയുടെ മങ്ങലിനുള്ള കാരണങ്ങൾ വളരെ ലളിതമായിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങ് പറഞ്ഞു പോകും. ആദ്യത്തേത് നമുക്ക് വരാൻ പോകുന്നത് ഏറ്റവും ഫ്രണ്ടിലെ സുതാര്യമായ കൃഷ്ണമണി. ഈ സുതാര്യമായ കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെടുന്ന ഏതൊരവസ്ഥയ്ക്കും കാഴ്ചയ്ക്ക് മങ്ങൽ ഉണ്ടാകാം. കണ്ട കൃഷ്ണമണി ഒരു പൊടി വീണ് ഒരു വ്രണം വന്നു കാഴ്ച നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഈ കൃഷ്ണമണിക്ക് ഒരു വൈറസ് ഇൻഫെക്ഷൻ വന്ന് കാഴ്ച നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റും നമ്മൾ ആ കൃഷ്ണമണി മാറ്റി വെക്കാം. കൃഷ്ണമണി മാത്രമേ നമുക്ക് മാറ്റി വെക്കാനൊക്കുള്ളൂ. കണ്ട ഏറ്റവും വെളിയിലുള്ള സുതാര്യമായ ഭാഗം, അത് സുതാര്യമായതുകൊണ്ട് പുറകിലുള്ള ഐറിസ് കാണുന്നതുകൊണ്ടാണ് അത് കറുപ്പ് നിറത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് വെള്ള നിറത്തിലോട്ട് ആവുകയാണെങ്കിൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കണ്ട പുറകിലോട്ട് പോകുമ്പോൾ ഈ പ്രകാശരശ്മി അടുത്ത തിരിഞ്ഞ് തട്ടുന്നത് കണ്ണിന്റെ അകത്തുള്ള ലെൻസിലാണ്. അപ്പോൾ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നതിനാണ് നമുക്കെല്ലാം അറിയാവുന്ന തിമിരം എന്ന് പറയുന്നത്. കണ്ട ഏറ്റവും ഒത്ത നടുക്ക് കാണുന്ന ബ്ലാക്കിന്റെ അവിടെ ഒരു വെള്ള നിറം വരുന്നതാണ് ഒരുപാട് കൂടിയ തിമിരം. അതുകൊണ്ട് തന്നെ തിമിരം നമ്മൾ നീക്കം ചെയ്ത് അതിന് പകരം ഒരു കൃത്രിമ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ വ്യക്തമായ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ലൈറ്റ് കടക്കുന്നത് കണ്ട പുറകിലോട്ടുള്ള വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഡയബറ്റീസ് ഉള്ളവർക്കും ഞരമ്പിന് പ്രായത്തിന്റെ ഒരു വ്യത്യാസമുള്ളവർക്കും ബ്ലഡ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്.
0: ഇപ്പോ ഈ ഡയബറ്റീസ് ഉള്ളവർ കൂടുതലാണല്ലോ നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കുമ്പോൾ, അവർക്ക് ഈ കാഴ്ച മങ്ങുന്നതിൽ കാഴ്ചക്കുറവ് അല്ലെ?
1: അത് വളരെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ചെയ്യേണ്ടത് നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തി ആ കാഴ്ച നമുക്ക് ജീവിതകാലം മുഴുവൻ നിലനിർത്തണം. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഡയബറ്റിക് രോഗികൾ കണ്ടാത്ത രക്തസ്രാവം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കണ്ണിന്റെ അകത്തുള്ള ഏറ്റവും പുറകിൽ സ്ഥിതി ചെയ്യുന്ന റെറ്റിന, ഈ റെറ്റിനയിലും കണ്ണിന്റെ അകത്ത് ഡയബറ്റിക് റെട്ടിനോപ്പതിയിലും ഏജ് റിട്ടൺ മൈക്രോ ഡിജനറേഷൻ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വന്ന കാഴ്ച മങ്ങുന്നവർക്കും ഇപ്പോൾ പ്രത്യാശയുണ്ട്. പണ്ടൊക്കെ നമ്മൾ റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ കണ്ണിന്റെ അകത്തോട്ട് ലേസർ അടിച്ച് ആ ഭാഗം കരിച്ചു കളയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് അതിന് പകരം കണ്ണിന്റെ അകത്തോട്ടുള്ള ഇൻട്രാവിട്രൽ ഇഞ്ചക്ഷൻസ് ഉണ്ട്. കണ്ണിന്റെ അകത്തോട്ട് ഒരു മരുന്ന് വെച്ചിട്ട് ഈ ഇറങ്ങിയ ബ്ലഡിനെയും കൊഴുപ്പിനെയും വലിച്ചെടുക്കാൻ കഴിവുള്ള മരുന്നുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടോ മൂന്നോ മിനിറ്റിൽ കൂടുതൽ എടുക്കാറില്ല, വേദന എടുക്കാറുമില്ല. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് നൂതനമായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയത് ഒരുപാട് വരാനുമുണ്ട്. പുതിയൊരു ചികിത്സാ രീതിയാണ് ജെനറ്റിക് ട്രീറ്റ്മെന്റ്. അപ്പൊ അത് നമ്മൾ കണ്ണിന്റെ അകത്തോട്ട് വൈറൽ വെക്ടേഴ്സ് വഴി ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തി പാരമ്പര്യമായിട്ട് കാഴ്ചയ്ക്ക് മങ്ങൽ ഉള്ളവർക്ക് പോലും കാഴ്ച തിരിച്ചു കിട്ടാനുള്ള പ്രത്യാശ നടക്കുന്ന ഒരുപാട് നല്ല പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കൾക്ക് ഈ ഒരു അസുഖം കാണാൻ സാധ്യതയുണ്ട്. സമീപഭാവിയിൽ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യത നമുക്ക് ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെന്റ് അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, റോബോട്ടിക് ട്രീറ്റ്മെന്റ് വരുന്നു, കണ്ണിന്റെ അകത്തോട്ടുള്ള മരുന്നുകൾ വരുന്നു, വൈറൽ വെക്ടേഴ്സ് വരുന്നു, ഇതൊക്കെ വെച്ച് ഒരുപാട് പുതിയ ട്രീറ്റ്മെന്റുകൾ വരുന്നുള്ളത് കൊണ്ട് പ്രത്യാശ നല്ലതുപോലെ തന്നെ ഉണ്ട്.
0: അതിൽ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ കുഞ്ഞിന്റെയുള്ള കാഴ്ചക്കുറവൊന്നും തിരിച്ചറിയപ്പെടാതെ പോയി പിന്നീട് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെടുന്ന
1: ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടെന്നറിയത്തില്ല. പൊതുവേ ആളുകൾക്ക് ഡോക്ടർമാരെ കാണാൻ ഒരു വൈമുഖ്യമാണ്. ഒക്കുമെങ്കിൽ കാണാതിരിക്കുക എന്നുള്ളതാണ് മിക്കവരുടെ ഒരു പോളിസി. ശാസ്ത്രീയമായി പറയാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് ഒരു 4-5 വയസ്സാകുമ്പോൾ ഒരു കണ്ണ് പരിശോധന നടത്തുക, അത് കഴിഞ്ഞ് 10-12 വയസ്സാകുമ്പോൾ ഒരു പരിശോധന നടത്തുക, അത് കഴിഞ്ഞാൽ സാധാരണ വലിയ അസുഖങ്ങളൊന്നും വരാൻ പ്രശ്ന കാഴ്ചയ്ക്ക് മങ്ങലൊന്നും ഇല്ല എങ്കിൽ 40 വയസ്സോട് അടുത്ത് വെള്ളെടുത്ത് വായിക്കാനുള്ള കാഴ്ചയ്ക്ക് മങ്ങൽ തുടങ്ങുന്ന അവസരത്തിൽ കണ്ട പ്രഷർ ഒന്ന് നോക്കി കണ്ട ഞരമ്പുകളൊന്ന് നോക്കിക്കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 വർഷത്തിലൊരിക്കൽ കണ്ണ് പരിശോധിച്ചാൽ മതി 60 വയസ്സാവുന്നത് വരെ. 60 വയസ്സ് കഴിഞ്ഞാൽ റെക്കമെൻഡ് ഷെഡ്യൂൾ വർഷാവർഷം ഒരു കാഴ്ച പരിശോധന നടത്താന്നുള്ളത് കാഴ്ച മങ്ങിയവർക്കല്ല, കാഴ്ച മങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാണിക്കുക. നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ അകത്തോട്ട് പ്രകാശരശ്മികൾ കടന്ന് ദൃശ്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു ഡോക്ടർക്ക് കണ്ണിന്റെ ഉള്ളിലോട്ട് നോക്കി രോഗിയുടെ കണ്ണിന്റെ അകത്തുള്ള രക്തക്കുഴൽ കണ്ട് നേരിട്ട് രക്തക്കുഴലുകളുടെ അവസ്ഥ ആരോഗ്യം ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഡയബറ്റിക് ആണെങ്കിലുള്ള വ്യത്യാസം, കൊളസ്ട്രോൾ കൂടിയവർക്കുള്ള വ്യത്യാസം, ബി പി കൂടിയവർക്കുള്ള വ്യത്യാസം, പുകവലിക്കുന്നുള്ളവർക്കുള്ള വ്യത്യാസം. ഇപ്പോൾ പലപ്പോഴും കണ്ണിൽ നോക്കിയിട്ട് വേറൊരു ചോദ്യമില്ലാതെ നിങ്ങൾ എത്ര സിഗരറ്റ് ദിവസം വഴിക്കുന്നു വരെ ചോദിക്കാൻ വരെ ഡോക്ടർമാർക്ക് ഒക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ ഒരു നേത്രവിദഗ്ധനെ കാണിച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ അവസ്ഥയെപ്പറ്റി മാത്രമല്ല മൊത്തം ശരീരത്തിന്റെ ഒരു ആരോഗ്യസ്ഥിതി ഒരു നേത്രവിദഗ്ധനെ വിലയിരുത്താൻ സാധിക്കും.
0: അതുപോലെ ഈ കാഴ്ച പരിമിതി ജനറ്റിക്കലി വരുന്ന ഒരുപാട് പേരുണ്ട്, പൂർണ്ണമായും കാഴ്ച ഇല്ലാത്ത, അതിനുള്ള കാരണം
1: നമുക്ക് ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് പല അസുഖങ്ങളും വരാം. അത് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത തലമുറയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നും, കല്യാണം കഴിക്കുമ്പോൾ ഇന്ന ഇന്ന അസുഖങ്ങളുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കല്ല എന്നും പറയാനൊക്കുന്ന നമുക്ക് ജനറ്റിക് കൗൺസിലിംഗ് നമുക്ക് ചെയ്യാനായിട്ട് ഒക്കും. കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ജന്മനാ വരുന്നതാണോ, അടുത്ത തലമുറയ്ക്ക് ഇത് പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടോ. പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാൻ ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ എന്റെ ജീവിത പങ്കാളിയിൽ ഏതൊക്കെ ജീൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്, നോക്കിയിട്ട് ഒരു ജനറ്റിക് കൗൺസിലിംഗ് വഴി നോക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാനായിട്ട്. എല്ലാ ജനറേഷനും വരണമെന്നുമില്ല, പണ്ട് ചികിത്സിക്കാൻ ഒക്കാത്ത പല അസുഖങ്ങളും ഇപ്പോൾ ചികിത്സയുണ്ട്. നമുക്ക് ഇന്നൊരു ദിവസം ഒരു ഡോക്ടർ നോക്കിയിട്ട് തൽക്കാലത്തേക്ക് ചികിത്സ ഇല്ല എന്ന് പറഞ്ഞാലും നാളെ വരില്ല എന്ന് നമുക്ക് പറയാനൊക്കില്ല. നമ്മുടെ മനോധൈര്യവും നമ്മുടെ കണ്ണിന് ഒക്കുന്നത്രയും ആരോഗ്യവും നിലനിർത്തുക. കാരണം നാളൊരു കാലത്ത് ട്രീറ്റ്മെന്റ് വരുമ്പോൾ അത് നിങ്ങൾ ഇത്രയും നാൾ ഇത് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്തു തരാൻ ഒക്കുന്നില്ല എന്ന് പറയേണ്ട അവസ്ഥ വരാൻ പാടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, റിസർച്ച് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. റെറ്റിനയ്ക്ക് ഡാമേജ് ഉള്ളവർക്ക് ചിപ്പ് വെച്ചിട്ട് അത് കാഴ്ചയെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബയോണിക്കായി അത് കണ്ണിൻ്റെ അകത്തോ വെക്കുന്ന ഒരു ഉപകരണമാണ്. മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ഒക്കെ വെച്ച് കൂടുതൽ കാഴ്ച കിട്ടാനായിട്ട് പ്രത്യാശയ്ക്ക് വേണ്ടി തന്നെയാണ് പറയുന്നതെങ്കിലും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ രീതിയിലാണ് നമ്മുടെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് കാഴ്ച മങ്ങിയെന്നുള്ള നോക്കി തന്നെ വളരെ ലളിതമായിട്ട് നമുക്ക് ഉത്തരം പറയാനായിട്ടൊക്കും. ഇപ്പൊ കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ടതാണെങ്കിൽ നമുക്കത് കൂടുതൽ മങ്ങൽ വരാതിരിക്കാനും കൃഷ്ണമണി മാറ്റിവെക്കാനുള്ള ഉപകരണങ്ങൾ, തിമിരമാണെങ്കിൽ നമുക്ക് അതിനെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനായിട്ടുള്ള എഫേർട്ട് നമുക്ക് എടുക്കാൻ നോക്കുന്നത്. റെറ്റിനയിൽ വരുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതിനും പക്ഷേ ഇപ്പോൾ ഇൻട്രാവിറ്റൽ ഇഞ്ചക്ഷൻസും ജനിതക ട്രീറ്റ്മെന്റും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെയുള്ള തലച്ചോറിലോട്ടുള്ള ഡിഫക്ട്സ് നമുക്കെല്ലാവരും, നമുക്കിപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ കൈയോ കാലോ പൊക്കാതിരിക്കുന്ന ഒരാൾ വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ക്രമേണ കൈയും കാലും അനക്കാനുള്ള ശക്തി തലച്ചോറ് തിരിച്ച് വീണ്ടെടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാഴ്ചയ്ക്ക് ഉള്ള മങ്ങലും ക്രമേണ വീണ്ടെടുക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനൊക്കുന്നില്ല. പിന്നെ വരുന്ന ക്രമാതീതമായ പ്രഷർ കൂടി കണ്ണിന്റെ നാടികൾ ക്രമേണ ദ്രവിച്ചു പോകുന്ന ഗ്ലോക്കോമ എന്നുള്ള അസുഖം. പക്ഷെ നമുക്ക് ഇതിനകത്തുള്ള നേർവ് ഫൈബേഴ്സിന്റെ റീജനറേറ്റിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് ഉടനെ ഒരു ട്രീറ്റ്മെന്റ് വരുമെന്ന് നമുക്ക് പറയാനൊക്കുന്നില്ല. റെറ്റിൻ ഇംപ്ലാന്റ്സ് വഴി മാത്രമേ നമുക്ക് തിരിച്ച് കാഴ്ച വീണ്ടെടുക്കാനൊക്കുള്ളൂ. അത് കുറച്ചുകൂടെ സമയം ചിലപ്പോൾ റിസർച്ചിനും കാര്യങ്ങൾക്കും വേണ്ടി വരാം. കാഴ്ചയ്ക്ക് മങ്ങലോ കാഴ്ച പരിമിതിയൊക്കെ ആണെങ്കിൽ എനിക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. കാരണം നമ്മൾ ഒട്ടും അങ്ങനെയുള്ള ഫ്രണ്ട്ലി അല്ല. കാഴ്ച പരിമിതർക്ക് വേണ്ടിയിട്ടുള്ള നടപ്പാതകൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാഴ്ച പരിമിത വ്യക്തി ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ ഒരു വൈദ്യം വെച്ച് നടന്ന് ഇത് എനിക്ക് ഉപയോഗിക്കാൻ ഒക്കും എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ അതിന്റെ ഉദ്ഘാടനവും ബാക്കി കാര്യങ്ങളോട്ട് മുമ്പോട്ട് പോകാവുള്ളൂ. 5-10% ഉള്ളൂ കറക്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഒരു കാഴ്ച പരിമിത വ്യക്തി ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ നടന്ന് ഇത് എനിക്ക് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ ഒരു അർത്ഥം വരികയും ഇതുപോലുള്ള നമ്മുടെ കൂടെ സഹോദരന്മാർക്ക് ജീവിതത്തിൽ യഥേഷ്ട നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും.
0: നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് കണ്ണിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്ന് കൂടി ഒന്ന് പറഞ്ഞുതരാം.
1: നമ്മൾ പലപ്പോഴും കാഴ്ചക്കൊരു മങ്ങൽ വന്നാൽ അടുത്തൊരു കണ്ണടക്കടയിൽ പോയി ഒരു കണ്ണാടി വെക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അതല്ല, ഇതിന്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ മരുന്ന് കുറിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ 4-5 വർഷം അതേ കഴിക്കുക, ഡോക്ടറേയും കാണത്തില്ല, ഷുഗറും നോക്കത്തില്ല. അങ്ങനെ ചെയ്യാതെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. കാഴ്ച നല്ലതുപോലെ ഉണ്ടെങ്കിലും 40 വയസ്സ് കഴിഞ്ഞാൽ 3 വർഷത്തിലൊരിക്കലും 60 കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലും കാണിക്കുക. ഡയബറ്റിക് ആണെങ്കിൽ വർഷാവർഷം ഒരു നേത്രപരിശോധന നടത്തി കാഴ്ച നിലനിർത്താനായിട്ട് വർഷത്തിൽ ഒരു ദിവസം നമ്മൾ നിർബന്ധമായി ഒരു നേത്രവൈദ്യനെ കണ്ട് അവന് ചെക്ക് ചെയ്യുമ്പോൾ നാഡികൾ നോക്കുന്നു, കണ്ണിന്റെ പ്രഷർ നോക്കുന്നു, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായെങ്കിൽ പിന്നെ ഡോക്ടർ പറയുന്ന മുറയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നാൽ ഈ കാഴ്ച നമുക്ക് മിക്കവാറും നല്ല രീതിയിൽ ജീവിതകാലം മുഴുവൻ തന്നെ നിലനിർത്താൻ സാധിക്കും.
0: നേത്രദാനത്തെ പറ്റി ഇപ്പം ഒരുപാട് അവയർനെസ് ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പം നേത്രദാനത്തെ കുറിച്ചും അതിൽ ചില സംശയങ്ങളും കാര്യങ്ങളും പൊതുവായിട്ടുണ്ടാവുമല്ലോ, അതിനെ പറ്റി ഒന്ന് പറയാം.
1: നേത്രദാനം മഹാദാനം എന്നുള്ളൊരു വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മരണശേഷം നമ്മളുടെ കണ്ണുകൾ ഉപയോഗിച്ച് മറ്റൊരാൾ കാണുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. നേത്രദാനത്തിൽ നടക്കുന്നത് മരിച്ചൊരാളുടെ കണ്ണിന്റെ ഏറ്റവും മുമ്പുള്ള സുതാര്യമായ കൃഷ്ണമണി നമ്മൾ വേർതിരിച്ചെടുക്കുകയും ആ എടുത്തു എന്ന് ബന്ധുക്കൾക്കും മൃതദേഹത്തിലും അറിയാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് ആയിട്ട് കണ്ണുകൾ വെക്കുകയും അത് മൂടി വെക്കുകയും വെളിയിൽ നിന്ന് ഒരു വിരൂപവും തോന്നാത്ത രീതിയിൽ നമ്മൾ കണ്ട കൃഷ്ണമണി നമ്മൾ എടുക്കുകയും ഈ കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് നമ്മൾ വെച്ച് ചേർക്കുകയും ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ചിലപ്പോൾ ഒരു കൃഷ്ണമണി രണ്ടു പേർക്ക് തന്നെ കാഴ്ചയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ രണ്ട് കൃഷ്ണമണിയുടെ 4 പേർക്കാണ് കാഴ്ച കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കൃഷ്ണമണിയിൽ കൂടെ വൈകല്യം വന്നിട്ടുള്ള 4 പേർക്ക് കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കണ്ണ് ദാനം ചെയ്യാൻ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാലും എന്റെ മരണശേഷം അധികൃതരെ അറിയിക്കേണ്ടത് എന്റെ ബന്ധുക്കളും എന്റെ കൂട്ടുകാരുമാണ്. മരിച്ചു കഴിയുമ്പോൾ അടുത്തുള്ള ആളുകൾ അടുത്തുള്ള ഐ ബാങ്കിൽ വിളിച്ചിട്ട് പറയുമ്പോൾ ഒരു 4 മണിക്കൂർ 6 മണിക്കൂർ എത്രത്തോളം നേരത്തെ എടുക്കുന്നു അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും കണ്ണുകൾ. അത് ലാബിൽ കൊണ്ടുപോയി അത് പ്രിസേർവ് ചെയ്ത് അടുത്തൊരാൾക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നു. അപ്പോൾ മരണശേഷം കൃഷ്ണമണി

0: കണ്ണിന്റെ സ്ട്രെങ്ത് കുറയാതിരിക്കാനായിട്ട് കണ്ണുകൾ മൂടി തന്നെ വെക്കുക. ഒരു കോട്ടൺ ബോൾ എടുത്ത് തണുത്തുള്ളത്തിൽ മുക്കി കണ്ണ് പുറത്ത് വെച്ചാൽ അതിന്റെ ഈർപ്പ് നിലനിൽക്കാൻ സാധിക്കും. കണ്ണ് തുറന്നിരുന്ന ഫാന്റെ കാറ്റടിച്ചാൽ കൃഷ്ണമണികൾ പെട്ടെന്ന് പറ്റിപ്പോവും, ഡാമേജ് വരാൻ സാധ്യത. കഴിവതും ഫാൻ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണുകൾ മൂടി വെച്ച് അതിന്റെ പുറത്ത് നനഞ്ഞ തുണിയോ കോട്ടണോ വെച്ച് പ്രിസേർവ് ചെയ്യുക. ഡോക്ടർമാർ വന്ന് കറക്റ്റായിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് മരിച്ചൊരാളുടെ മൃതദേഹത്തിന് ഒരു വ്യത്യാസം തോന്നാത്ത രീതിയിൽ ക്ലിയർ ആക്കിയിട്ട് അവർ പോവുകയും ഈ കൃഷ്ണമണികൾ കൊണ്ട് ദൈവം അനുഗ്രഹിച്ച 4 പേർക്ക് വരെ കാഴ്ച കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്.
1: ഡോക്ടറിന്, നമ്മുടെ കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾക്കായിട്ട് ഒരു സന്ദേശമായിട്ട് പറയാൻ എന്താണ് ഉള്ളത്?
0: ഭാവി നല്ല ശോഭനീയം തന്നെയായിരിക്കും. കാര്യം ഇപ്പോഴത്തെ ആധുനിക ചികിത്സയുടെ കുതിപ്പ് വളരെ വളരെ വേഗത്തിലാണ്. അത് ജനിതകമായിട്ടുള്ള ചികിത്സയിലാകാം, ബയോണിക് ഐ പോലത്തെ ചികിത്സകളിലാകാം, കണ്ടകത്തോട്ട് വെക്കുന്ന ഇഞ്ചക്ഷൻസ് ആയിട്ടുള്ള മരുന്നുകൾ വഴിയാകാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കമ്പ്യൂട്ടറും മൊബൈലൊക്കെ വെച്ചിട്ട് വെളിയിൽ നിന്നുള്ള ലൈറ്റിനെ എടുത്ത് ഡയറക്റ്റ് ആയിട്ട് തലച്ചോറിലോട്ട് സന്ദേശമായിട്ട് കൊടുക്കുന്ന രീതിയിലാകാം. ഒരുപാട് രീതിയിൽ കാഴ്ച പരിമിതർക്കായിട്ടുള്ള ശ്രമങ്ങളും ചികിത്സയും ലോകം കുറച്ചുകൂടെ എളുപ്പത്തിൽ ജീവിക്കാനുള്ള രീതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാലുട്ടി നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പോൾ പല സ്മാർട്ട് റോഡുകളിലും കാഴ്ച പരിമിതർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാർക്കിംഗ്സ് ഉണ്ട്, റെയിൽവേ സ്റ്റേഷനിലുള്ള മാർക്കിംഗ് ഉണ്ട്, ട്രെയിനിന്റെ അകത്തും ബ്രെയിൽ ലാംഗ്വേജിലുള്ള സന്ദേശങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാഴ്ച പരിമിതർ മനസ്സിലാക്കുകയും അത് അവരുടെ അവകാശമാണെന്നും അത് ഉപയോഗിക്കുകയും കൂടി വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ തരത്തിൽ കൊണ്ടുവരുമ്പോൾ അത് കാഴ്ച പരിമിതർ ഉപയോഗിച്ചു തുടങ്ങിയാൽ മാത്രമേ സർക്കാരും അതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി കൂടുതൽ റോഡുകളും ഇതുപോലെ കാഴ്ച പരിമിതർക്ക് യഥേഷ്ടം നടക്കാനുള്ള രീതിയിൽ സജ്ജീകരിക്കാൻ ഒക്കുള്ളൂ. ഇപ്പോൾ നടക്കുന്ന ചേഞ്ചസ് കാഴ്ച പരിമിതർക്ക് സമീപ ഭാവിയിൽ തന്നെ ഇപ്പോൾ ഉള്ള കാഴ്ച വെച്ച് തന്നെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും പുതിയ ചികിത്സാ വിധിയിൽ കൂടെ ഈ കാഴ്ച കൂടി വരാനുള്ള വളരെ വളരെ സാധ്യത ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.
1: തിരക്കിനിടയിലും ഇത്രയും നേരം നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാം ഉത്തരം നൽകിയതിന് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കാൻ. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവൻ പ്രഭാകറുമായി സെവിൽ ജിഹം നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565631. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
2: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
1: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 20,190 രൂപ മുതൽ.
2: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
1: സന്ദർശിക്കൂ www.irctctourism.com.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: തെരുവ് കച്ചവടക്കാരുടെ ശ്രദ്ധയ്ക്ക്, PM സ്വനിധി വായ്പയ്ക്ക് അപേക്ഷിക്കാൻ ഇനി ബുദ്ധിമുട്ടേണ്ട. ജൻ സമൃദ്ധി പോർട്ടൽ വഴി മിനിറ്റുകൾക്കുള്ളിൽ ഡിജിറ്റലായി അപേക്ഷിക്കാം. ആധാർ നമ്പരും മൊബൈൽ ഫോണുമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ബാങ്കിനെ തിരഞ്ഞെടുക്കാനും ലോൺ അപ്രൂവൽ വേഗത്തിലാക്കാനും ഈ പോർട്ടൽ നിങ്ങളെ സഹായിക്കും. അതിനായി ഇന്ന് തന്നെ സന്ദർശിക്കൂ www.jansamarth.in.

മറ്റൊരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 അല്ലെങ്കിൽ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30. സോറിയാസിസും ആയുർവേദവും ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി സമയം 12:20. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. വീണ സന്തോഷ് പാടിയത്. സംഗീതം ലാക്കാട്ടൂർ പൊന്നപ്പൻ. ആദ്യം അമ്പലമുറ്റത്തെ ആലിൻ കൊമ്പിൽ എന്ന് തുടങ്ങുന്നു രചന ഹരിപ്രിയ എ.ബി.

0: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. 8 മാസത്തെ ദൌത്യത്തിനായി 3 അംഗ സംഘം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. അർപ്പണ ബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലിറ്റിൽ കൈറ്റ്സ് ഐടി ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. സംസ്കാരം നാളെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ പോരാട്ടം ഫ്രാൻസും സ്പെയിനും തമ്മിൽ. വാർത്തകൾ വിശദമായി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. ഇന്ത്യൻ വംശജനായ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തൻ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പമാണ് യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ എ.സി. തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിലെത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചത്. മന്ത്രിമാരായ പി.സി. വിഷ്ണുനാഥ്, സി.പി. ജോൺ, കൊടുക്കുന്നിൽ സുരേഷ് എംപി എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമാ പള്ളിയിൽ നടക്കും. അർപ്പണ ബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് ഐടി ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. വിജ്ഞാനത്തിന്റെ വലിയ ലോകമാണ് മുന്നിലുള്ളതെന്നും അത് പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: വിജ്ഞാനത്തിന്റെ ആ വലിയ ലോകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റിനോട് വളരെ അർപ്പണബോധത്തോടുകൂടി ഡെഡിക്കേറ്റഡ് ആയി ഹാർഡ് വർക്ക് ചെയ്ത് നോളജ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമല്ല നിങ്ങൾ, ഞങ്ങളുടെ കൂടി സ്വപ്നമാണ്. നിങ്ങൾ വളർന്നു വലിയ മിടുമിടുക്കികളും മിടുമിടുക്കന്മാരായി മാറുമ്പോഴാണ് നാടിനും വലിയ മാറ്റം ഉണ്ടാകുന്നത്. രാജ്യത്തിന്റെ മുമ്പിൽ നമ്മൾ ഉണ്ടാകണം, ലോകത്തിന്റെ നെറുകയിൽ നമ്മൾ ഉണ്ടാകണം. കേരളത്തിന്റെ ആ മുന്നേറ്റത്തിന്റെ പാതയിൽ വഴിവിളക്കായി മാറേണ്ടവർ, ശക്തിയായി മാറേണ്ടവർ നിങ്ങളാണ്.
1: കേരള നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. എഐ ലിറ്ററസി, റോബോട്ടിക് പരിശീലനം തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വിദ്യാലയങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാ ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് ജയിലുകളിൽ നിറയ്ക്കുക എന്നതല്ല ഈ ദൌത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മറിച്ച് ലഹരി വ്യാപനം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽത്താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കണ്ണൂർ പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ആരോപണം നേരിടുന്ന സ്വകാര്യ ആശുപത്രിയിലെ 2 ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി. ഡോക്ടർമാരായ ആശ, ആരതി, അന്തർജനം എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയ ഡോക്ടറിനെയും ചോദ്യം ചെയ്യും. പോലീസ് റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി. അതേസമയം കുട്ടിയുടെ വീട് ഇന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ ബിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പക്കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. അതേസമയം തിരുവനന്തപുരം നഗരസഭയിലെ ഒരു BJP കൌൺസിലറും അയോഗ്യരാകില്ലെന്ന് മേയർ പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20-നാണ് ഫൈനൽ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഒരു ഭാഗത്ത് വേഗവും കരുത്തും കൊണ്ട് എതിരാളികളെ തകർക്കുന്ന ഫ്രാൻസ്, മറുചേരിയിൽ കൃത്യമായ പാസുകളും പന്തടക്കവും കൊണ്ട് കളി നിയന്ത്രിക്കുന്ന സ്പെയിൻ. ഇത് വെറുമൊരു കളിയല്ല, കലാശപ്പോരിനുള്ള അർഹത തീരുമാനിക്കുന്ന അവസാന പരീക്ഷയാണ്. കിളിയൻ എംബാപ്പയുടെ മിന്നൽ വേഗവും ഒസ്മാൻ ഡെംബലയുടെ അസാധാരണ പന്തടക്കവും മിഡ്ഫീൽഡ് ഭരിക്കുന്ന ചുവമേനിയുടെ അളന്നു മുറിച്ചുള്ള പാസുകളും ഫ്രഞ്ച് പടയുടെ പകരം വയ്ക്കാനില്ലാത്ത ആയുധങ്ങളാണ്. ഏത് വമ്പൻ പ്രതിരോധവും നിമിഷാർദ്ധം കൊണ്ട് തവിട്ട് പൊടിയാകുന്ന മുന്നേറ്റങ്ങൾ. മറുപക്ഷത്ത് ഒരു നിമിഷം കൊണ്ട് മത്സരം മാറ്റിമറിക്കുന്ന പ്രതിഭ ലാമിൻ യമാൻ, ആക്രമണ ഹൃദയമായി മാറി തുടിക്കുന്ന പെഡ്രിയുടെ കൃത്യതയുള്ള നിഗൂഢ പാസുകൾ, റോഡ്രി നിക്കോ വില്യംസ്, അങ്ങനെ ഒന്നിനൊന്ന് മികവുറ്റ സ്പാനിഷ് താരനിര. ഈ ബലാബലം അതിജീവിക്കുന്നതിന് നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്നു ഫുട്ബോൾ ലോകം.
1: ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ UAE 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഇതിനെ തുടർന്ന് ഈ മേഖലയിലുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇറാനിലെ അബു മൂസ, ചബഹാർ, കൊണാർക്ക് തുടങ്ങിയവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആക്രമിച്ചതായി US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പച്ചപ്പിന് നടുവിൽ ദൃശ്യവിരുന്നൊരുക്കി ഇടുക്കി സേനാപതിയിലെ മരച്ചുവട് വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്നു. പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഈ പ്രദേശം സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളിലൊന്നായി മാറിക്കഴിഞ്ഞു. അപകട സാധ്യതകൾ ഇല്ലാത്തതിനാൽ തദ്ദേശീയരടക്കം നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: സേനാപതി പഞ്ചായത്തിലെ പള്ളിക്കുന്നിനും പുത്തടിക്കും ഇടയിലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകളും തണുത്ത കാറ്റും കോടമഞ്ഞും ഇവിടുത്തെ കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്നു. കൃഷിയിടങ്ങൾക്ക് നടുവിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് ഭയമില്ലാതെ നീന്തിത്തുടിക്കാനുള്ള സൌകര്യമുണ്ട്. സമീപത്തെ വലിയ തിട്ടയിൽ നിന്നും ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലായതിനാലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം എന്ന് പേര് വന്നത്. നാട്ടുകാർ തന്നെയാണ് ഈ പ്രദേശം സംരക്ഷിച്ചു പോരുന്നത്. കാർഷിക വിളകളുടെ ഭംഗിയും തനത് ഗ്രാമീണതയും ആസ്വദിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് ഇവിടം.
1: ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. 8 മാസത്തെ ദൌത്യത്തിനായി 3 അംഗ സംഘം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. ലിറ്റിൽ കൈറ്റ്സ്, IT ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടുപോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച രണ്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. സംസ്കാരം നാളെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ പോരാട്ടം ഫ്രാൻസും സ്പെയിനും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി സമയം 12 കഴിഞ്ഞ് 40.
6: സോറിയാസിസും ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുന്നു.
7: നമ്മുടെ ഇടയിൽ വളരെ സുപരിചിതമായി കേൾക്കുകയോ കാണുകയോ ചെയ്യുന്ന ഒരു ത്വക്ക് രോഗമാണ് സോറിയാസിസ്. എല്ലാത്തിനും പരസ്യങ്ങളിലൂടെ വിപണി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഇക്കാലത്ത് സോറിയാസിസ് രോഗത്തിന് അത്ഭുത രോഗശാന്തി വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലുമൊക്കെ ധാരാളമായി കണ്ടുവരുന്നു. ഇതായിരിക്കാം ഒരു പരിധിവരെ സോറിയാസിസ് എന്ന രോഗം മലയാളിക്ക് അത്രയേറെ സുപരിചിതമാകാനുള്ള പല കാരണങ്ങളിൽ ഒന്ന്. ഇത്തരം അത്ഭുത രോഗശാന്തി പരസ്യങ്ങൾ വൈദ്യനൈതികതയ്ക്ക് ചേർന്നതല്ല എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. അതോടൊപ്പം പരസ്യങ്ങളിൽ അമിത നിക്ഷേപം നടത്തുന്ന ചില സ്ഥാപനങ്ങളെങ്കിലും വ്യാജ ചികിത്സയുടെ പ്രചാരകരും ആയിരിക്കാം. സോറിയാസിസിൽ മാത്രമല്ല ഒരു രോഗത്തിലും ഇത്തരം പരസ്യങ്ങൾക്ക് പുറകെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സോറിയാസിസുമായി ബന്ധപ്പെട്ട് പരിമിതമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ശാസ്ത്രീയമായ ഒരു മനസ്സിലാക്കലിന് ശ്രമിക്കാം. ഇതിനോടൊപ്പം ഭാരതത്തിന്റെ തനതു വൈദ്യസമ്പ്രദായമായ ആയുർവേദം സോറിയാസിസിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നും ആയുർവേദത്തിലെ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുകൂടി പരിശോധിക്കാം. ആധുനിക മനുഷ്യർ ദേശാഭിമാനികൾ എന്നതുപോലെ ദേഹാഭിമാനികൾ കൂടിയാണ്. ചിന്തകളിലും പ്രവൃത്തികളിലും ജീവിതചര്യകളിലുമുള്ള നന്മയും നിയന്ത്രണവും വിവേകത്തോടെയുള്ള തിരുത്തലും ദേശാഭിമാനത്തെ സംബന്ധിച്ചും ദേഹാഭിമാനത്തെ സംബന്ധിച്ചും ഏറെ പ്രധാനമാണ് എന്നതാണ് വാസ്തവം. ത്വക്ക് കേവലമൊരു തൊലിപ്പുറമല്ല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവ്യവസ്ഥയാണ് ത്വക്ക്. ശരീരഭാരത്തിന്റെ 16% വരെ ത്വക്കിന്റെ സംഭാവനയാണ്. ഉള്ളംകൈ, ഉള്ളംകാൽ, ജനനേന്ദ്രിയ വ്യവസ്ഥയുടെ ചില ഭാഗങ്ങൾ എന്നിവയൊഴികെ ത്വക്കിനോട് ചേർന്ന് രോമങ്ങളും ഈ അവയവ വ്യവസ്ഥയുടെ ഭാഗമായി നിലനിൽക്കുന്നു. രോമങ്ങൾക്കൊപ്പം നഖങ്ങളും വൈദ്യശാസ്ത്രപരമായി ഈ വ്യവസ്ഥയുടെ ഭാഗമായി കണക്കാക്കാം. ബാഹ്യമായ അണുബാധകളിൽ നിന്നുള്ള സംരക്ഷണം, വിയർപ്പ് ഉൽപ്പാദിപ്പിച്ചും രക്തക്കുള്ളികളുടെ സങ്കോചവികാസങ്ങളെ ക്രമീകരിച്ചും ശരീരോഷ്മാവ് നിയന്ത്രിക്കൽ, വിയർപ്പിലൂടെ ശരീരമാലിന്യങ്ങളെ നിയന്ത്രിത അളവിൽ പുറന്തള്ളൽ, ചൂട്, തണുപ്പ്, വേദന, സ്പർശം എന്നിവയെ അനുഭവിക്കുന്നതിന് ശരീരത്തെ പ്രാപ്തമാക്കൽ എന്നിവ ത്വക്കിന്റെ പ്രാഥമിക ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നു. ഒരു ദിവസം 20 മിനിറ്റ് സൂര്യപ്രകാശമേറ്റാൽ ആ ദിവസത്തേക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ ത്വക്കിന് കഴിവുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെയും ആഗോളതാപനത്തിന്റെയും ഇക്കാലത്തും ത്വക്കിലടങ്ങിയിരിക്കുന്ന മെലാനിൻ എന്ന വർണ്ണവസ്തുവിന് അൾട്രാവയലറ്റ് റേസിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്. ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ രോഗപ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും ശക്തമായ ഒരു ഘടകം ത്വക്കാണ്. വിവിധ രോഗാവസ്ഥകളിൽ വേദന സംഹാരികൾ ഉൾപ്പെടെയുള്ള ഔഷധ ദ്രവ്യങ്ങളെ ആഗിരണം ചെയ്യുന്നതിനും ത്വക്കിന് കഴിവുണ്ട്. ശരീരത്തിന്റെ എല്ലാ അവയവ്യവസ്ഥകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിലും ദഹനവ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, ത്വക്ക് എന്നിവയുടെ പാരസ്പര്യം കുറച്ചധികമാണ് എന്ന് കാണാം. അതുകൊണ്ടുതന്നെ ശരീരത്തിലെ വിവിധങ്ങളായ അവയവ്യവസ്ഥകളെ ബാധിക്കുന്ന ലക്ഷണങ്ങൾ ത്വക്കിലും പ്രകടമാകാം. രോഗപരിശോധനയിലും രോഗനിർണയത്തിലും ത്വക്കിനെ വിപുലമായി വിലയിരുത്തുന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ ആമുഖത്തിൽ നിന്നും ത്വക്കിലുണ്ടാകുന്ന വർണ്ണവ്യതിയാനങ്ങൾ, തടിപ്പുകൾ തുടങ്ങി ഓരോന്നും ഗൌരവത്തോടെ കാണണം എന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ. സോറിയാസിസിനെ ത്വക്ക് രോഗമായിട്ടാണ് കാണുന്നതെങ്കിലും ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനവുമായി ഈ രോഗം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നല്ല ആരോഗ്യാവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പുതിയ ചർമ്മകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും പഴയവ പൊഴിക്കാനും ഏകദേശം 1 മാസം സമയമെടുക്കും. എന്നാൽ ഒരു വ്യക്തിയിൽ സോറിയാസിസ് ഉണ്ടാകുമ്പോൾ ഇതിനാവശ്യമായ സമയം 4 മുതൽ 5 ദിവസം വരെയായി ചുരുങ്ങുന്നു. അങ്ങനെ സാധാരണയിൽ നിന്നും 6 മുതൽ 7 ഇരട്ടി വേഗതയിൽ ഉണ്ടാകുന്ന ഇത്തരം പൂർണ്ണ വികാസം പ്രാപിക്കാത്ത ചർമ്മകോശങ്ങൾ വേഗത്തിൽ അടിഞ്ഞുകൂടി ശരീര ഉപരിതലത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന രോഗാവസ്ഥയാണ് പ്രാഥമികമായി സോറിയാസിസ്. ഇത്തരം ചർമ്മകോശങ്ങൾ ചെതുമ്പലുകളായി രൂപപ്പെടുന്നു. ഇവയ്ക്ക് ചുവപ്പ് നിറമോ വെള്ളി നിറമോ ഉണ്ടാകാം. ഇതിനൊപ്പം ചൊറിച്ചിൽ, വീക്കം തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. ഇതിനോടൊപ്പം ത്വക്കിന്റെ ഭാഗമായിട്ടുള്ള എപ്പിഡെർമസിന്റെ താഴെയായി ക്രമീകരിച്ചിരിക്കുന്ന രക്തക്കുഴലുകൾക്ക് വികാസം സംഭവിക്കുകയും തദ്വാര തൊലിപ്പുറത്ത് ചുവന്ന നിറത്തിലുള്ള മണ്ഡലങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. സോറിയാസിസ് രോഗാവസ്ഥയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും എന്താണ് സോറിയാസിസിന്റെ കാരണം എന്നത് ഇന്നും ഏറെക്കുറെ അവ്യക്തമാണ്. സോറിയാസിസിന്റെ പ്രേരണാ ഘടകങ്ങൾ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രോഗകാരണത്തെക്കുറിച്ച് നിരവധി വാദഗതികൾ നിലനിൽക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ട് രോഗം ഉണ്ടാകുന്നു എന്ന് തീർച്ചപ്പെടുത്തുക ഏറെക്കുറെ അസാധ്യമാണ്. പാരിസ്ഥിതിക ഘടകങ്ങൾ, ജനിതക മാറ്റങ്ങൾ, വ്യാധിക്ഷമത അഥവാ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റക്കുറച്ചിലുകൾ എന്നിവ രോഗകാരണമായി ആധുനിക വൈദ്യശാസ്ത്രം മനസ്സിലാക്കുന്നു. ഇത്തരം കാരണങ്ങൾ ശരീരത്തിൽ വളരെ സങ്കീർണമായ ആന്റിജൻ ആന്റിബോഡി പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. ഇതേ തുടർന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ത്വക്കിന്റെ ഏറ്റവും പുറമെയുള്ള ഘടകമായ എപ്പിഡെർമിസിന്റെ രൂപപ്പെടൽ, വളർച്ച, വികാസം എന്നിവയുടെ താളം തെറ്റുന്നതും നേരത്തെ വിവരിച്ചതുപോലെ ലക്ഷണങ്ങളോടുകൂടി സോറിയാസിസ് രോഗബാധ ഉണ്ടാകുന്നതും. ശരീരത്തിന്റെ വ്യാധിക്ഷമത്വം അഥവാ ഇമ്മ്യൂണിറ്റി, ജനിതക വ്യൂഹം എന്നിവയിലെ മാറ്റങ്ങൾ സോറിയാസിസ് എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നതിൽ നിന്നും ഇത് കേവലം തൊലിപ്പുറമെയുള്ള രോഗമല്ല എന്ന യാഥാർത്ഥ്യം ശ്രോതാക്കൾ ഉൾക്കൊള്ളുമല്ലോ. പൊതുവിൽ നീണ്ടു നിൽക്കുന്ന ഒരു ത്വക്ക് രോഗമാണ് സോറിയാസിസ്. ലോകജനസംഖ്യയിൽ 2 മുതൽ 4% വരെ ആളുകളെ ഈ അസുഖം ബാധിക്കുന്നു. സ്ത്രീകളിലും പുരുഷന്മാരിലും ഏറെക്കുറെ തുല്യമായ നിലയിലാണ് രോഗസാന്നിധ്യം കണ്ടുവരുന്നത്. ഏതു പ്രായത്തിലും സോറിയാസിസ് രോഗബാധ ഉണ്ടാകാം. എന്നാൽ 20കളിലും 30കളിലും രോഗാവസ്ഥയുടെ ആധിക്യം കൂടുതലായി കണ്ടുവരുന്നു. 35% ആളുകളിൽ കുടുംബ പാരമ്പര്യം രോഗത്തിന്റെ ഏറ്റവും ശക്തമായ പ്രേരണാവിശേഷമായി കണക്കാക്കപ്പെടുന്നു. ഇതിനു പുറമെ സോറിയാസിസിന്റെ നിമിത്ത കാരണം അഥവാ ട്രിഗറിംഗ് ഫാക്ടർ എന്ന് കണക്കാക്കപ്പെടുന്ന ചില ഘടകങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. തൊലിപ്പുറത്തുണ്ടാകുന്ന ക്ഷതങ്ങൾ പിന്നീട് രോഗപ്രക്രിയയിലേക്ക് നയിക്കാം. ചില അണുബാധകൾ, പ്രത്യേകിച്ച് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് രോഗകാരണമാകാം. ബീറ്റാ ബ്ലോക്കേഴ്സ്, ലിഥിയം തുടങ്ങിയ മരുന്നുകളുടെ അനിയന്ത്രിത ഉപയോഗം രോഗകാരണമായോ രോഗവർദ്ധനവിനോ കാരണമാകാം. അമിതമായി വെയിലേൽക്കുന്നത് ഒരു ചെറിയ ശതമാനം ആളുകളിൽ രോഗകാരണമായി തീരാം. എന്നാൽ നല്ലൊരു ശതമാനം ആളുകളിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് രോഗശമനത്തിനെ സഹായിക്കുകയും ചെയ്യുന്നു. മാനസികമായ അതിസമ്മർദ്ദങ്ങൾ രോഗത്തെ വർദ്ധിപ്പിക്കുകയോ രോഗകാരണമായോ മാറുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. തണുത്ത താപനില ഒരു ട്രിഗറിംഗ് ഫാക്ടറായി തീരുന്നുണ്ട്. ക്രമരഹിതമായ ഭക്ഷണശീലങ്ങൾ, ഉറക്കമില്ലായ്മ, അമിതമായ മദ്യപാനം, പുകവലി, അതിയായ സ്ഥൗല്യം അഥവാ പൊണ്ണത്തടി, ചർമ്മത്തിന്റെ വരൾച്ച എന്നിവ രോഗരൂപീകരണത്തിലും വികാസത്തിലും വലിയ പങ്കുവഹിക്കുന്നു. സോറിയാസിസ് രോഗികളും അവരെ പരിചരിക്കുന്നവരും ഇത്തരം കാര്യങ്ങളിൽ മനസ്സുവെക്കേണ്ടതാണ്. ശാരീരികവും മാനസികവുമായ പ്രതിരോധശേഷി ഉണ്ടെങ്കിൽ രോഗം വരാതെ സൂക്ഷിക്കാം. വന്നുകഴിഞ്ഞാൽ ഇത്തരം ക്ഷമതകൾ പരിശീലനത്തിലൂടെ കൈവരിക്കുന്നത് രോഗവർദ്ധനവിനെ തടയുകയും രോഗശമനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സന്ധികൾ, കൈകാലുകൾ, കഴുത്ത്, തലയോട്ടി, മുഖം, പാദങ്ങൾ, ഉള്ളംകൈ, വായ, നഖങ്ങൾ, ശരീരത്തിലെ മടക്കുകൾ, ജനനേന്ദ്രിയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ രോഗബാധ ഉണ്ടാകാം. നീണ്ടുനിൽക്കുന്ന രോഗമായി നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ഇടയ്ക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന സവിശേഷ സ്വഭാവത്തോടു കൂടിയതാണ് സോറിയാസിസ് രോഗം. നേരത്തെ വിവരിച്ച രോഗകാരണങ്ങളെക്കൂടി മനസ്സിലാക്കി അത്തരം കാരണങ്ങളെ ഒഴിവാക്കിയാൽ അത് തന്നെ വലിയൊരു ചികിത്സാപരിധിയായി മാറുന്നു. നിദാന പരിവർജനം തന്നെ ചികിത്സയാകുന്നു എന്നാണ് ആയുർവേദ സിദ്ധാന്തം. രോഗത്തിന്റെ തീവ്രത, പ്രത്യക്ഷപ്പെടുന്ന ശരീരഭാഗങ്ങൾ, പ്രത്യേക ലക്ഷണങ്ങൾ, രോഗപ്രക്രിയയുടെ സ്വഭാവ സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ സോറിയാസിസ് രോഗാവസ്ഥകൾ കാണപ്പെടുന്നു. സോറിയാസിസ് വൾഗാരിസ്, ഗട്ടേഡ് സോറിയാസിസ്, പസ്റ്റുലാർ സോറിയാസിസ്, സ്കാൽപ് സോറിയാസിസ്, പാമോപ്ലാന്റാർ സോറിയാസിസ് എന്നിവ സോറിയാസിസിന്റെ വിവിധ വകഭേദങ്ങളിൽ ചിലതാണ്. എക്സിമ, ലൈക്കൻ പ്ലാനസ് തുടങ്ങിയ മറ്റു ചില രോഗങ്ങൾ സോറിയാസിസിന്റെ ലക്ഷണങ്ങളോട് സമാനതകൾ പ്രകടമാക്കിയേക്കാം. അതുകൊണ്ട് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും സ്വയം തുനിഞ്ഞിറങ്ങാതെയും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാതെയും രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി വൈദ്യനിർദ്ദേശം തന്നെ തേടുക. സോറിയാസിസ് രോഗാവസ്ഥയ്ക്ക് തുല്യമായ ക്ലിനിക്കൽ ലക്ഷണങ്ങളോടുകൂടിയ വിവിധ രോഗങ്ങൾ, അവയുടെ ചികിത്സാ തത്വം, ഔഷധപ്രയോഗങ്ങൾ എന്നിവ ആയുർവേദ ക്ലാസിക്കുകളിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ സോറിയാസിസ് രോഗിയിലും രോഗലക്ഷണങ്ങൾ, ടൈപ്പ്, തീവ്രത എന്നിവ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടുതന്നെ രോഗപരിശോധന, ചികിത്സാക്രമം തീരുമാനിക്കൽ, ഔഷധങ്ങളുടെ സെലക്ഷൻ എന്നിവ ഓരോ രോഗിയിലും വ്യത്യസ്തമായിരിക്കും. ഒരു ചെറിയ ശതമാനം രോഗികളിൽ സോറിയാസിസ് സന്ധികളെ ബാധിച്ച് സോറിയാറ്റിക് ആർത്രൈറ്റിസിന് കാരണമാകുന്നു. ഇതിൽ നിന്നും ഓരോ രോഗിയും സവിശേഷ ശ്രദ്ധയും പരിഗണനയും അർഹിക്കുന്നു എന്ന് വ്യക്തമാണല്ലോ. ഔഷധയുക്തമായ നെയ്യുകൾ ഉള്ളിലേക്ക് നിശ്ചിത അനുപാതത്തിൽ കഴിക്കുന്ന സ്നേഹപാനം, തുടർന്ന് കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെടുന്ന പഞ്ചകർമ്മ ചികിത്സ, വിവിധതരം കഷായധാരകൾ, ശിരോധാരകൾ, ഉള്ളിലേക്ക് ഉപയോഗിക്കുന്ന രസായന ഗുണമുള്ള ഔഷധങ്ങൾ, പുറമേ ഉപയോഗിക്കാവുന്ന വിവിധ തൈലപ്രയോഗങ്ങൾ, ശ്രദ്ധാപൂർണമായിട്ടുള്ള മാനസിക ആരോഗ്യ സംരക്ഷണം, ഭക്ഷണപദാർത്ഥങ്ങളുടെ ക്രമീകരണം, ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പരിശീലനം എന്നിവ ആയുർവേദ ചികിത്സകൻ ഓരോ സോറിയാസിസ് രോഗിയിലും ശ്രദ്ധയോടെയും മികവോടെയും പ്രയോഗിക്കേണ്ടതാണ്. ഇതിലൂടെ മെച്ചപ്പെട്ട പരിചരണം ഇത്തരമൊരു രോഗിക്ക് നൽകാൻ ആയുർവേദത്തിന് കഴിയും. എന്നാൽ ഓർക്കുക, അത്ഭുത രോഗശാന്തികൾ ഒന്നും തന്നെയില്ല. സോറിയാസിസ് ഒരു പകർച്ചവ്യാധിയും അല്ല.
6: സോറിയാസിസും ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
0: ആകാശവാണി, ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
8: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ വിശദമായി. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ യുഎൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
9: As a candidate, it is natural that member states would like to understand what India brings to the table. One part of that is our vision of the

0: കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കുവാനും ഇതിലൂടെ സാധിക്കും. 2021 മെയ്യിലാണ് കരാർ സംബന്ധിച്ച നടപടികൾക്ക് തുടക്കമായത്. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനങ്ങളുടെ ഭാഗമായാണ് ഭാരത് ടെക്സ് മേള ആവിഷ്കരിച്ചതെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി മേളയിലെ ആഗോള സാന്നിധ്യം വർദ്ധിച്ചുവരികയാണെന്നും പറഞ്ഞു.
1: लगभग 900 बिलियन डॉलर का ये मार्केट साइज है. मैं उम्मीद कर रहा हूं जो हमने 100 बिलियन डॉलर का रखा है लक्ष्य 2030, इस बार हम उसमें बड़े गुणात्मक वृद्धि देखेंगे. 90% एमएसएमई का यहां स्टॉल है. जिसने कभी सोचा नहीं कि हम एक्सपोर्ट करेंगे वो आज उत्साहित है.
0: ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിൽ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3rd പതിപ്പാണ് ഇത്. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികളായ എ സി തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, സി പി ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമാ പള്ളിയിൽ നടക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ 15 ഇന്ത്യക്കാരാണ് മരിച്ചത്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. സ്പെയിൻ സന്ദർശനം തുടരുന്ന കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സ്പാനിഷ് വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഈ മാസം 17 നടക്കുന്ന വിദേശ പര്യടനത്തിനിടെ ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കും. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരെ 3rd ദിനത്തിലും ആക്രമണം തുടർന്ന് US. അബു മുസ ബന്ദർ അബ്ബാസ്, ബുഷീർ, ചാബഹാർ എന്നിവിടങ്ങളിലെ തീരപ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആക്രമണങ്ങളിൽ ആളപായം ഉണ്ടായില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അമേരിക്ക അറിയിച്ചു. മറുപടിയായി ബഹ്റൈനിലും ജോർദനിലും ഇറാൻ ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന 2 UAE ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിക്കാക്സ് പർവ്വതത്തിലെ ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കുമെന്നും ഹോർമൂസിൽ ഇറാൻ കപ്പലുകൾക്ക് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോട്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്ര ഡുബ്രോബ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. വഴിപാട് വള്ളസദ്യയുടെ

0: 490 കടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യയിൽ ഇക്കുറി റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുക. ഇതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 490 സദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടി ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് പ്രത്യേകത. സെപ്റ്റംബർ 4 അഷ്ടമരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
0: ന്യൂസിലാന്റിലെ ഓക്ലൻഡിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ബീഫ് ഉൽപാദക രാജ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. മുമ്പ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള 4 ടീമുകളാണ് സെമിയിൽ ഏറ്റുമുട്ടുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 3 തവണയും ഫ്രാൻസ് 2 തവണയും കിരീടം ചൂടിയപ്പോൾ സ്പെയിനും ഇംഗ്ലണ്ടും ഓരോ തവണ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. യുകെ പര്യടനത്തിലെ അവസാന മത്സരത്തിൽ ഇന്ത്യൻ വനിതാ അണ്ടർ 21 ടീം ഇന്ന് ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലിഷാൾ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30. സമയം 1 മണി. മഞ്ഞണി പൂനിലാവ്. ആദ്യം ആനക്കുരുമ എന്ന ചിത്രത്തിനായി എസ് ജാനകി പാടിയ ഗാനം. രചന ചുണക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: വിവിധ സർക്കാർ വായ്പകൾക്കായി ബാങ്കുകൾ കയറിയിറങ്ങി മടുത്തോ? എങ്കിലിനി ജൻ സമർത്ഥ് പോർട്ടലിലേക്ക് സ്വാഗതം. മുദ്രാ ലോൺ മുതൽ പി എം സ്വനിധി വരെയുള്ള വായ്പാ പദ്ധതികൾ ഇപ്പോൾ വിരൽത്തുമ്പിൽ. ലളിതമായ ഘട്ടങ്ങളിലൂടെ നിങ്ങളുടെ യോഗ്യത പരിശോധിക്കാനും നേരിട്ട് അപേക്ഷിക്കാനും ജൻ സമർത്ഥ് സഹായിക്കുന്നു. ഇടനിലക്കാരില്ലാതെ സുതാര്യമായി വായ്പ സ്വന്തമാക്കാം. അതിനായി ഇന്ന് തന്നെ സന്ദർശിക്കൂ www.jensamarth.in.
1: മഞ്ഞണിപ്പൂ നിലാവിലിനി എ എം രാജപാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം കിടപ്പാടം. രചന അഭയദേവ്, സംഗീതം ബി ദക്ഷിണാമൂർത്തി.

അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്.

മഞ്ഞണി പൂനിലാവ് തുടരുകയാണ്. ഇനി പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, ചിത്രം പഞ്ചാമൃതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
3: August 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
2: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 20,190 രൂപ മുതൽ.
3: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
2: സന്ദർശിക്കൂ www.irctctourism.com.
4: മഞ്ഞണി പൂനിലാവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അക്കച്ചിയുടെ കുഞ്ഞുവാവ എന്ന ചിത്രത്തിനായി S. ജാനകി പാടിയ ഗാനം. രചന പോച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി വയലാർ രാമവർമ്മ രചിച്ച് ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം. ചിത്രം അഗ്നിപരീക്ഷ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
2: മഞ്ഞണി പൂനിലാവ് തുടരുന്നു. ഇനി യേശുദാസ് പാടിയ ഒരു ഗാനം, ആരണ്യകം എന്ന ചിത്രത്തിൽ നിന്ന്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രഘുനാഥ് സേത്ത്.

തിരുനായനാർ കുറിച്ചിയുടെ വരികൾക്ക് ബ്രദർ ലക്ഷ്മൺ ഈണം നൽകി കമോറ പുരുഷോത്തമനും ശാന്താപി നായരും പാടിയ ഗാനം ചിത്രം പാടാത്ത പൈങ്കിളി.

കണ്ണും കാലും പൊട്ടിയ മട്ടിൽ കൊന്നി കൊന്നി തെണ്ടി നടക്കും. കണ്ണും കാലും പൊട്ടിയ മട്ടിൽ കൊന്നി കൊന്നി തെണ്ടി നടക്കും. കരണവുമിട്ടൊരു ഹനുമാനെ പോൽ

മഞ്ഞണി പൂനിലാവാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇനി ചിത്രപാടിയൊരു ഗാനമാണ്. കാലം മാറി കഥ മാറി എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ രചിച്ച ഏറ്റവും മറിന്റെ സംഗീതത്തിലുള്ള ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മഞ്ഞണി പൂനിലാവിൽ ഇനി പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്, ചിത്രം അമ്പലപ്രാവ്.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: മഞ്ഞനിപ്പൂനിലാവിൽ ഇനിയസ് ജാനകി പാടിയ ഗാനം ആലോലം എന്ന ചിത്രത്തിനായി. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ഇളയരാജ.

0: ചിദംബരോ, ഞാൻ ഇത്തിരി മുൻപ് ഓർത്തതേ ഉള്ളൂ.
1: എന്താണ് ലേഖ വാഷിംഗ്ടൺ ഓർത്തത്?
0: ഞാൻ വാഷിംഗ്ടണ് ന്യൂയോർക്കൊന്നും അല്ല, വെറും ലേഖ മാത്രം. ആട്ടെ, പറഞ്ഞേൽപ്പിച്ച കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ?
1: അത് പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്. താങ്കളുടെ ഓഫീസിലെ ഇന്ത്യൻ കിളിയും കൂടെ ഒരു ചങ്ങാതി കിളിയും ഇപ്പോ എന്നെ കാണാമെന്ന് പോയതേ ഉള്ളൂ.
0: ഹൈസ്പീഡിലാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്.
1: അതെ, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
0: ഗുഡ്, ദാറ്റ് ഈസ് ചിദംബരം.
1: വേറെന്തോ ചോദിക്കാൻ ഓർത്തതാണ്, ഇപ്പൊ ഓർമ്മ വരുന്നില്ല. ശരി, അത്ര തന്നെ.
0: ഓക്കെ, ദെൻ ഓർമ്മ വരുമ്പോ മൊബൈൽ എടുത്ത് വിളിക്കൂ. ബൈ.
1: ബൈ ലേഖ.
2: ലേഖ, എന്താ ഈ ഹാൻഡ്ബുക്കിന്റെ വർക്ക്? ഫിലിം ഫെസ്റ്റിവലിന്റെ തീയതി എടുക്കാറായി, പ്രിന്റിങ്ങിന് പോകാനുള്ള ഡേറ്റ് ഈ ആഴ്ച അവസാനമാ.
0: ചന്ദ്രു, അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മാറ്റർ തയ്യാറാക്കാൻ ഏൽപ്പിച്ച പാനൽ അടുത്ത ദിവസം തന്നെ കണ്ടന്റ് മുഴുവനായും തരും. പിന്നെ ലേഔട്ട് നമ്മുടെ ടീം തന്നെ ആയതിനാൽ ഡേ ആൻഡ് നൈറ്റ് ഇരുത്തി ചെയ്യിക്കാം.
2: ഫെസ്റ്റിവൽ കോർഡിനേറ്ററുമായി ഇന്ന് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, വർക്കിന്റെ പുരോഗതി അവർ തിരക്കി.
0: പറഞ്ഞല്ലോ, നോ ടെൻഷൻ, കൃത്യം ഡേറ്റിന് തന്നെ ബുക്ക് ഡെലിവറി ചെയ്യാം.
2: അത് മതി. ആ, പിന്നെ വേറൊരു കാര്യം, നിന്റെ ഓപ്പറേഷൻ എവിടെ എത്തി? എന്തെങ്കിലും വിവരം കിട്ടിയോ?
0: അക്കാര്യം നന്നായി നടക്കുന്നുണ്ട്. ഇവിടെ സ്പൈ വർക്ക് ചെയ്യാൻ വന്നവളെ തന്നെ നമുക്ക് വിവരം ചോർത്താനുള്ള സോഴ്സ് ആയി എന്ന് പറഞ്ഞാ മതിയല്ലോ.
2: എന്നിട്ട് എന്തൊക്കെ ചോർത്തി?
0: പറയാ, ഓപ്പറേഷൻ അവസാന ഘട്ടത്തിലാണ്. വെയിറ്റ്.

0: അന്ന ഇവിടെ ആ കയറു.
1: എന്താ ചിദംബരം അത്യാവശ്യം കാണണോന്ന് പറഞ്ഞത്?
0: അന്ന എന്തെങ്കിലും വർക്കിലാണോ? ആണെങ്കിൽ നമുക്ക് പിന്നീട് കാണാം, കാരണം എനിക്ക് കുറച്ചധികം സമയം വേണം.
1: തിരക്കിലൊന്നുമല്ല, ചിദംബരം വിളിച്ച ഉടനെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. വൈകുന്നേരം ചിലപ്പോ ബെന്നിച്ച് വീഡിയോ കോളിൽ വരും, അത്രേ ഉള്ളൂ.
0: ബെന്നിച്ച് എന്ന് പറയുമ്പോൾ അന്നയുടെ ഹസ്ബൻഡ് അല്ലേ?
1: അതെ. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാല് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകും. ബെന്നിച്ചിന് അവിടെയാ.
0: ഓ, അങ്ങനെയാണോ?
1: എന്തിനാ കാണണോന്ന് പറഞ്ഞേ?
0: പറയാം, പക്ഷേ എന്റെ ചോദ്യങ്ങൾക്ക് അന്ന മറുപടി പറയണം, കൃത്യമായും സത്യസന്ധമായും.
1: അതെന്താ ചിദംബരം അങ്ങനെ പറഞ്ഞത്? തമ്മിൽ പരിചയപ്പെട്ടിട്ട് കുറച്ചു നാളുകളെ ആയിട്ടുള്ളെങ്കിലും ഞാനെന്തെങ്കിലും ഒളിക്കുന്നതായി ചിദംബരത്തിന് തോന്നിയോ?
0: ഒരിക്കലും തോന്നിയിട്ടില്ല.
1: പിന്നെ?
0: അന്ന ഒരു നല്ല സുഹൃത്താണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു, പ്രത്യേകിച്ച് ചിത്ര ഗോവിന്ദ് എന്ന വെബ് പോർട്ടൽ കണ്ടന്റ് ക്രിയേറ്ററുടെ.
1: അതെ, ചിത്ര എനിക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് അറിയാം.
0: ചിത്രയ്ക്ക് വേണ്ടിയാണ് അന്ന ഈ റിസ്ക് നിറഞ്ഞ ഓപ്പറേഷൻ ഇറങ്ങിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നു.
1: അതെ, ചിത്ര ഒരു ആവശ്യം ഉന്നയിച്ച എനിക്ക് ഒരിക്കലും നിരാകരിക്കാൻ പറ്റില്ല.
0: അതെന്തുകൊണ്ട്?
1: എന്തുകൊണ്ടെന്ന് ചോദിച്ചാ എന്താ ചിദംബരം ഒരുമാതിരി പോലീസ് മുറയിൽ ഒരു ചോദ്യം ചെയ്യല്?
0: അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കൃത്യമായ സത്യസന്ധമായ ഉത്തരങ്ങൾ എന്ന നിബന്ധന. കാരണം എന്റെ ചോദ്യങ്ങൾ കൂടുതലും ചിത്രയുമായി ബന്ധപ്പെട്ടതായിരിക്കും.
1: ആഹാ, കൊള്ളാലോ. മേഘ എന്ന പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാനാ ഞാൻ ചിദംബരത്തിന്റെ സഹായം തേടിയത്. എന്നിട്ടിപ്പോ ചിദംബരം എന്നോട് തിരക്കുന്നത് ചിത്രയുടെ കാര്യങ്ങളും. ഇവ രണ്ടും തമ്മില് എന്താ ബന്ധം?
0: ബന്ധമുണ്ടെങ്കിലോ?
1: എങ്ങനെ?
0: മേഘയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ചിത്രയിൽ നിന്നും തുടങ്ങേണ്ടി വരും. ചിത്രയിൽ തുടങ്ങി ഡേവിഡ് ആരോഗ്യസ്വാമിയിലൂടെ സഞ്ചരിച്ച് മേഘയിലേക്ക് എത്താൻ കഴിയും.
1: ഡേവിഡ് ആരോഗ്യസ്വാമി, ആ പേര് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി?
0: അങ്ങനെയറിയാമല്ലോ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആണ് എന്റെ ഏരിയ.
1: അങ്ങനെ ഒറ്റ വാക്കി പറയരുത്. നമ്മുടെ സംഭാഷണത്തെ ഒരിക്കൽ പോലും ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഡേവിഡിന്റെ പേര് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി?
0: അന്നേക്കറിയാത്തതല്ലോ. 2 വർഷം മുമ്പ് വരെ ഈ ബാംഗ്ലൂർ മഹാനഗരം മുഴുവൻ ദിവസേന ആഘോഷിക്കുന്ന ഒരു നാമമായിരുന്നു ഡേവിഡ് ആരോഗ്യസ്വാമിയുടേത് അല്ലേ?
1: അതെ.
0: 2 വർഷം മുമ്പ് തന്നെയായിരുന്നു അന്നയുടെ കൂട്ടുകാരി ചിത്ര ബാംഗ്ലൂർ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയത്, ശരിയല്ലേ?
1: അതെ.
0: എങ്കിൽ പറയൂ, കൂട്ടുകാരിയെ രക്ഷിക്കാൻ ഒന്നും മറച്ചു വയ്ക്കാതെ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാമെന്ന്.
1: ചിദംബരം, കാർ നിർത്തൂ.
0: അന്നാ, എന്റെ ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേയില്ല. അതിനു മുമ്പേ
1: ചിദംബരം, പ്ലീസ് കാർ നിർത്തൂ, ഞാൻ ഇവിടെ ഇറങ്ങുക.
0: അന്നാ പറയട്ടെ, നിക്ക് അന്നാ.

0: അന്നാ, അന്നാ, ഹലോ. നീ എന്താ ഈ ഓർത്തിരിക്കുന്നത്? കുറെ നേരമായി ഞാൻ വിളിക്കുന്നു. നീ ഇത് ഏത് ലോകത്താ?
1: ചിത്ര, ഞാനെന്തോ ഓർത്തുപോയി. അതാ, സോറി.
0: നീ ഇപ്പൊ മിക്കവാറും ചിന്താലോകത്തിൽ തന്നെ ആണല്ലോ. എന്താ കാര്യം? നീ ചിദംബരത്തിനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ?
1: പോയി, പക്ഷേ പെട്ടെന്ന് തന്നെ ഞാനിങ്ങ് തിരികെ പോന്നു.
0: അതെന്താ, എന്തു പറ്റി?
1: ചിദംബരം എന്നോട് ഡേവിഡിനെ പറ്റി തിരക്കി. ഡേവിഡ് ആരോഗ്യസ്വാമിയെ കുറിച്ച്.
0: ചിദംബരത്തിന് ആ പേരെങ്ങനെ കിട്ടി?
1: അറിയില്ല, ഞാനും ചോദിച്ചു, പക്ഷേ വ്യക്തമായി അതിന് ഉത്തരം പറഞ്ഞില്ല. മേഘയിലേക്ക് എത്തണമെങ്കിൽ ഡേവിഡിലൂടെ സഞ്ചരിക്കണമെന്നും പറഞ്ഞു.
0: വെറും അസംബന്ധം. 7 വർഷം മുമ്പ് കാണാതായ മേഘയും ആർജി ഡേവിഡും തമ്മിൽ എങ്ങനെ കണക്ട് ആകുമെന്നാണ്?
1: അതാണ് എനിക്കും മനസ്സിലാവാത്തത്.
0: ചിദംബരം ഡേവിഡിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡേവിഡ് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്നതും അയാൾക്കറിയാമായിരിക്കും.
1: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി അയാൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കുമോ?

0: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, പതിനൊന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ചിദംബരം ജിജിൻ അതിയന്നൂർ, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എം ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ പന്ത്രണ്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് എംസി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം: 9495964321, മറ്റൊരു നമ്പർ 9496565321, ഇനി ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
2: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
3: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
2: കൂടാതെ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: സംഗീത സരണി, കർണാടക സംഗീത പാഠം, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
5: ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യത്തിൽ വായ്പാ അപേക്ഷകൾ ഇനി പേപ്പർ രഹിതം. കേന്ദ്ര സർക്കാരിന്റെ 13-ലധികം ക്രെഡിറ്റ് ലിങ്ക്ഡ് സ്കീമുകൾ ഇനി ജൻസമർത്ത് പോർട്ടലിൽ ലഭ്യമാണ്. ഓൺലൈനായി യോഗ്യത പരിശോധിക്കാം, ഡിജിറ്റലായി രേഖകൾ സമർപ്പിക്കാം. നിങ്ങളുടെ അപേക്ഷയുടെ പുരോഗതി എപ്പോഴും ട്രാക്ക് ചെയ്യാനും ഈ പോർട്ടലിൽ സൌകര്യമുണ്ട്. അതിനായി ഇന്ന് തന്നെ സന്ദർശിക്കൂ www.jansamarth.in.
1: ഒരറിയിപ്പ് കൂടി ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂലൈ 16 വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം: 9495964321, അല്ലെങ്കിൽ 9496565321. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 16 വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധിക്കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
6: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 20,190 രൂപ മുതൽ.
6: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.
1: ആകാശവാണി, സമയം 2:30. ഇപ്പോൾ ഉമംഗ്, സ്പോൺസർ പരിപാടി.

ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെയാണ് പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നത്. രാഷ്ട്രം, കല, സംസ്കാരം, ചരിത്രം, ഗാന്ധി, സാഹിത്യം, മഹാത്മാരുടെ കത്തുകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായി 1000+ വ്യത്യസ്ത രചനകൾ പ്രദർശനത്തിലുണ്ട്. പബ്ലിക്കേഷൻ ഡിവിഷന്റെ വാർഷിക പ്രസിദ്ധീകരണമായ ഇന്ത്യ 2026 ഉൾപ്പെടെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കുള്ള സഹായ ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. 13 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന യോജന, കുരുക്ഷേത്ര ഉൾപ്പെടെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ മാസികകളുടെ വരിക്കാരാകുന്നതിനും അവസരമൊരുക്കിയിട്ടുണ്ട്. 5 ദിവസത്തെ പ്രദർശനം ഈ മാസം 17 വെള്ളിയാഴ്ച സമാപിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം സബീന ബി, കീളാസുറാം ബി.

കവരത്തി നിലത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 5:05 ഹിഫ്സ ഫാത്തിമ സിയൻ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ്, തുടർന്ന് ചലച്ചിത്രഗാനം, ശേഷം ദ്വീപ് വിശേഷം. 5:30 കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജിസ്റ്റായ കൽപ്പേനി ദ്വീപ് സ്വദേശി ഡോക്ടർ ബി പങ്കെടുക്കുന്ന ആരോഗ്യവിചാരം എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായ ഫാട്ടുപെട്ടിയും ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 5 മിനിറ്റും 15 സെക്കൻഡും. ഹലോ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. ആരാണ്? പേര് പറയൂ.

0: ഫാത്തിമ
1: ഏത് ദ്വീപിൽ നിന്നാ ഇപ്പൊ വിളിക്കുന്നേ?
0: കൽപ്പേനി.
1: ഓക്കെ, കൽപ്പനി ദ്വീപുകാരി തന്നെയാണോ?
0: ആ
1: ഹിഫ്സ ഫാത്തിമ ഇപ്പൊ ഏത് ക്ലാസ്സിലാ പഠിക്കണേ?
0: സിക്സ് സ്റ്റാൻഡേർഡ്
1: ഏത് സ്കൂളിലാണ്?
0: SB സ്കൂൾ.
1: അങ്ങനെ വീടിന്റെ അടുത്ത് തന്നെയാണോ സ്കൂള്?
0: കുറച്ച് ദൂരമുണ്ട്.
1: ഇത്രയും വരെ പഠിച്ചതൊക്കെ അവിടെ കൽപ്പനി തന്നെയാണോ?
0: അല്ല, രണ്ടാം ക്ലാസ് മിനുക്കോയില് പഠിച്ചിട്ടുണ്ട്. രണ്ടു വരെ പഠിച്ചിരുന്നു.
1: ആ, ഒന്നും രണ്ടും മിനുക്കോയിലായിരുന്നു അല്ലേ?
0: ആ
1: എന്നിട്ട് മിനുക്കോയി ജീവിതം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
0: രസമുണ്ടായിരുന്നു.
1: എന്നിട്ട് അവിടെ പോയിട്ട് മഹൽ ഭാഷയൊക്കെ പഠിച്ചോ?
0: ആ കുറച്ച് പഠിച്ച്.
1: എങ്ങനെ മിനുക്കോയിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?
0: ആ
1: ആഹാ, ഓക്കെ. ബാപ്പയുടെയും ഉമ്മയുടെയും പേരൊക്കെ ഒന്ന് പറയാമോ?
0: ബാപ്പയുടെ പേര് അബ്ദുൽ കബീർ, ഉമ്മയുടെ പേര് ഹൻസാന.
1: അവരൊക്കെ ഇവിടെ നാട്ടിൽ തന്നെയാണോ?
0: ആ
1: വേറെ ആരെങ്കിലും ഉണ്ടോ വീട്ടില് ബാപ്പയും ഉമ്മയും അല്ലാതെ?
0: അമ്മയും മുത്തനൊക്കെ ഉണ്ട്.
1: പിന്നെ ഹഫ്സയ്ക്ക് ആരെങ്കിലും ഉണ്ടോ, സഹോദരങ്ങളോ സഹോദരിമാരോ ആരെങ്കിലും ഉണ്ടോ?
0: ആങ്ങളുണ്ട്, ചെറുതായിട്ട് ആരുമില്ല.
1: ഓക്കെ, മൂത്ത ആങ്ങളെയാണ് അല്ലെ? ആങ്ങളപ്പോ ഏത് ക്ലാസ്സിലാ ഇപ്പൊ പഠിക്കുന്നേ?
0: പ്ലസ് ടു.
1: അവിടെ നാട്ടിൽ തന്നെയാണോ ആങ്ങള?
0: ആ
1: അപ്പൊ ആങ്ങളുടെ പേരെന്തെന്നാ?
0: അബ്ദുൽ ഹാദി.
1: കൊള്ളാട്ടോ പേരൊക്കെ, നല്ല പേരാ. ഹിഫ്സക്കുട്ടി, നമ്മുടെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടി നേരത്തെ കേട്ടിരുന്നോ? അങ്ങനെ സാധാരണ എങ്ങനെ സ്കൂളിലൊക്കെ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മളിതില് 10 ചോദ്യങ്ങളാണ് ചോദിക്കുക, അതൊക്കെ അറിയാലോ? ഹിഫ്സന്റെ സംസാരം കേട്ടിട്ട് ഹിഫ്സ നല്ല മിടുക്കിയാണെന്ന് തോന്നുന്നു. അപ്പൊ മിടുക്കിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്, ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ ഏതാണ്?
0: റെഡ് സീ.
1: റെഡ് സീ ഉത്തരം ശരിയാണ്. ആഫ്രിക്കയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്നത് പ്രധാനമായും ചെങ്കടൽ അല്ലെങ്കിൽ റെഡ് സീ ആണ്. ചെങ്കടലിന് പുറമെ ഈജിപ്തിലൂടെ കടന്നുപോകുന്ന മനുഷ്യനിർമ്മിതമായ സൂയസ് കനാലും ഈ രണ്ട് വൻകരകളെ വേർതിരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു കാര്യം കൂടി പഠിക്കാം, ഈ രണ്ട് വൻകരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്, സിനായ് എന്ന് പറയും, സിനായ് ഉപദ്വീപ്. ഈ സിനായ് ഉപദ്വീപിന്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഏഷ്യയിലും അതിന്റെ പടിഞ്ഞാറ് ഭാഗം ആഫ്രിക്കയിലുമാണ്.
0: ഓക്കെ,
1: ഒരു മാർക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ വനം ഏതാണ്, അല്ലെങ്കിൽ വേൾഡ്സ് ലാർജസ്റ്റ് റെയിൻ ഫോറസ്റ്റ്?
0: ആമസോൺ.
1: ആമസോൺ മഴക്കാടുകൾ ഉത്തരം ശരിയാണ്. ഏകദേശം 55 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ വനം തെക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
0: ഓക്കെ,
1: ഭൂമിയിലെ ആകെ വനവിസ്തൃതിയുടെ വലിയൊരു ഭാഗവും ജീവജാലങ്ങളുടെ വൈവിധ്യവും ഇവിടെയാണ്.
0: ഓക്കെ,
1: മൂന്നാമത്തെ ചോദ്യം ഇതാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്?
0: ലിവർ.
1: ലിവറോ, അസ്ഥിയാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം വരുന്നത് തുടയെല്ല് അല്ലെങ്കിൽ ഫീമർ എന്ന് പറയും. അപ്പൊ കുഴപ്പമില്ല, ഇതൊക്കെ സാധാരണ നമ്മുടെ ജി കെയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്, ഏറ്റവും ചെറിയ അവയവം ഏത്, ഏറ്റവും നീളം കൂടിയത് ഏത്, നീളം കുറഞ്ഞത് ഏത്, ഏറ്റവും ചെറുത് ഏത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ജി കെയിൽ പഠിക്കും. അതൊക്കെ ബേസിക് ആണ്, അപ്പൊ അതൊക്കെ എന്തായാലും പഠിക്കാട്ടോ.
0: ഓക്കെ,
1: അപ്പോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്ന് പറയുന്നത് നമ്മുടെ തുടയെല്ലാണ്. ശാസ്ത്രീയമായി ഇത് ഫീമർ എന്നറിയപ്പെടുന്നു. ഇടുപ്പ് മുതൽ നമ്മുടെ കാൽമുട്ട് വരെ നീളുന്ന ഈ അസ്ഥി തന്നെയാണ് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥിയും.
0: ഓക്കെ,
1: അപ്പൊ ഒരു ചോദ്യത്തിനുള്ള ആൻസർ തെറ്റിപ്പോയിട്ടുണ്ട്, വിഷമിക്കേണ്ട. ബാക്കി 7 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്, 2 എണ്ണം ശരിയായിട്ടുണ്ട്. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാല്ലേ. അശോകനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അശോകനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് വരുന്നത്, അശോകൻ ഏത് മതമാണ് സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്? ആലോചിച്ചിട്ട് ഉത്തരം പറയാം. ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ.
0: ബുദ്ധമതം.
1: ബുദ്ധമതം, വെരി ഗുഡ് വെരി ഗുഡ്. ഇത് പെട്ടെന്ന് ഉത്തരം കിട്ടിയല്ലോ.
0: അത് പഠിച്ചിട്ടുണ്ടായിരുന്നു.
1: എവിടെന്നാ പഠിച്ചേ?
0: ലൈബ്രറിയിലൊക്കെ പോയിട്ടുണ്ട്, അത് അങ്ങനെ വായിച്ച് വായിച്ച് പഠിച്ചിട്ടുണ്ട്.
1: ആഹാ, ലൈബ്രറിയിൽ പോയിപ്പോ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് കിട്ടിയ അറിവാണല്ലേ. ഇപ്പോ ലൈബ്രറി പീരീഡ് ഒക്കെ എന്നും ഉണ്ടാവാറുണ്ടോ?
0: അല്ല, പബ്ലിക് ലൈബ്രറിയിൽ പോകും, സ്കൂൾ ലൈബ്രറിയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പോകും.
1: പബ്ലിക് ലൈബ്രറി പോയിട്ട് പുസ്തകം എടുക്കാറുണ്ടോ?
0: ഉമ്മ എടുക്കും.
1: അങ്ങനെ മോളും കൂടി വായിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അറിവ് പല രീതിയിലും കിട്ടും. നമ്മള് സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് മാത്രം ബേസ് ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് നിൽക്കാതെ പുറത്തു നിന്നുള്ള അറിവുകളും കൂടി നമ്മള് സ്വായത്തമാക്കിക്കൊണ്ടേയിരിക്കണം.
0: ശരി,
1: നാലാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ശരിയാണ്. മൗര്യ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായ അശോകൻ ബുദ്ധമതം സ്വീകരിക്കുകയും അത് ഇന്ത്യയിലും വിദേശങ്ങളിലും പ്രചരിപ്പിക്കുകയും ചെയ്ത ആളാണല്ലേ. ഈ അശോകനുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധമുണ്ടല്ലോ, അദ്ദേഹത്തിന് കൂടുതലും കുറ്റബോധം തോന്നിയ ഒരു യുദ്ധം, അത് ഹിഫ്സക്ക് പറയാൻ പറ്റുമോ?
0: അറിയില്ല.
1: കലിംഗ യുദ്ധം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ?
0: ഇല്ല, കേട്ടിട്ടില്ല.
1: അത് കുഴപ്പമില്ല, ഇപ്പൊ എന്തായാലും ആറാം ക്ലാസ്സിലല്ലേ
0: എത്തിയിട്ടുള്ളൂ.
1: അതൊക്കെ ഇനി സോഷ്യലിലെ പഠിക്കൂട്ടോ. ഈ കലിംഗ യുദ്ധത്തിലുണ്ടായ വൻ നാശനഷ്ടങ്ങളും മരണങ്ങളും അദ്ദേഹത്തിൽ വലിയ പക്ഷാത്താപം ഉണ്ടാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ വലിയ കുറ്റബോധമുണ്ടാക്കി. ഇതിനെ തുടർന്നാണ് അക്രമവും യുദ്ധവും ഉപേക്ഷിച്ച് അദ്ദേഹം ബുദ്ധമത തത്വങ്ങളായ അഹിംസ, ദയ, സമാധാനം എന്നിവ ജീവിതത്തിൽ സ്വീകരിക്കുകയും സാമ്രാജ്യത്തിന്റെ നയമായി മാറ്റുകയും ചെയ്തത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാന പ്രകാരം ജൂലൈ 18 ഏത് അന്താരാഷ്ട്ര ദിനമായാണ് ആചരിക്കുന്നത്? ഇതിനൊരു ക്ലൂ തരട്ടെ. നമ്മുടെ ദക്ഷിണാഫ്രിക്കയുടെ ഒരു പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം.
0: നെൽസൺ മണ്ടേല.
1: ആ, ശരിയാണ് ഉത്തരം. നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ ആണ് ജൂലൈ 18. കിട്ടി അല്ലേ? ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റും സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവുമായ നെൽസൺ മണ്ടേലയുടെ ജന്മദിനമാണ് ഈ ദിവസമായി UN തിരഞ്ഞെടുത്തത്. മനുഷ്യാവകാശ സംരക്ഷണം, സമാധാനം, സാമൂഹിക നീതി എന്നിവയ്ക്കായി അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ചാണ് 2009 UN ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇപ്പൊ നമ്മൾ 5 ചോദ്യങ്ങൾ ചോദിച്ചു. ഇതില് ഹിഫ്സക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് അറിയോ? ഒരെണ്ണി തെറ്റിപ്പോയിട്ടുള്ളൂ, 4 മാർക്ക് കിട്ടിയിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ്. ഇനിയും നമുക്ക് 5 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇനിയിപ്പോ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. ആ, 5ൽ എന്തായാലും 1 എണ്ണം കിട്ടൂലോ അല്ലേ? ആ, 1 അല്ല, 1-ൽ കൂടുതൽ കിട്ടും. 5 കിട്ടട്ടെ. 6-ാമത്തെ ചോദ്യം നമ്മളെ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാവാം. ലക്ഷദ്വീപുകളിലെ പരമ്പരാഗത നാടൻ നൃത്തങ്ങൾ ഏതൊക്കെയാണ്?
0: ഒപ്പന, കോൽക്കളി.
1: കോൽക്കളി,
0: പിന്നെന്താ?
1: പരിചക്കളി. ഉത്തരം ശരി. അപ്പൊ ഉത്തരങ്ങളൊക്കെ ശരിയാണ്. ഇതൊക്കെയാണ് ലക്ഷദ്വീപുകളിലെ പരമ്പരാഗത നാടൻ നൃത്തങ്ങൾ അല്ലേ? അതില് മെയിൻ ആയിട്ട് എടുത്ത് പറയുന്നത് കോൽക്കളിയും പരിചക്കളിയുമാണ് കേട്ടോ. ഓക്കെ, അടുത്ത 7th question. ഏത് സ്വാതന്ത്ര്യ സമര നേതാക്കളെയാണ് ലാൽ ബാൽ ഭാൽ എന്നറിയപ്പെടുന്നത്? അതിൽ തന്നെ അവരുടെ പേരുണ്ട്. അല്ല, ഈ ലാൽ ബാൽ പാൽ എന്ന് പറയുന്നത് ഒരു 3 പേര് കൂടിയുള്ള ഒരു ഐക്യത്തെയാണ്. ലാൽ ബാൽ പാൽ ഇങ്ങനെ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാക്കളുണ്ട് നമുക്ക്. അതായത് ഇന്റർനാഷണൽ കോൺഗ്രസ്സിൽ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. മിതവാദികൾ ഉണ്ടായിരുന്നു, തീവ്രവാദികൾ ഉണ്ടായിരുന്നു. അതിൽ ഈ എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദ വിഭാഗത്തിൽ വരുന്നവരായിരുന്നു ഇവര് 3 പേരും.
0: എനിക്ക് ലാൽ ബഹാദൂർ ശാസ്ത്രി അങ്ങനെ എന്താണോ?
1: അല്ല, ഉത്തരം തെറ്റ്. ഇനി ഉത്തരം പറയട്ടെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാൽ ബാൽ ഭാൽ എന്നറിയപ്പെടുന്ന പ്രമുഖ സ്വാതന്ത്ര്യ സമര നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. കിട്ടിയോ? അതാണ് ലാൽ ബാൽ ഭാൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്രവാദ വിഭാഗത്തിന്റെ നേതാക്കളായിരുന്ന ഇവർ സ്വദേശി പ്രസ്ഥാനത്തിനും വിദേശ ഉൽപ്പന്ന ബഹിഷ്കരണത്തിനും നേതൃത്വം നൽകിയവരാണ്. സ്വരാജ് എന്ന ആശയത്തിനു വേണ്ടി ശക്തമായി വാദിച്ചവരുമാണ് ഇവർ. ഓക്കെ. 3ാം ക്ലാസ് മുതൽ മോള് കൽപ്പീനിയിലാണല്ലേ പഠിക്കുന്നത്.
0: അതെ.
1: അപ്പൊ കൽപ്പീനിയും മിനിക്കോയും തമ്മിൽ പഠനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉള്ളതായിട്ട് ഹിഫ്സക്ക് തോന്നിയിട്ടുണ്ടോ?
0: തീർച്ചയായും.
1: എന്തൊക്കെയാ പറയൂ?
0: കൽപ്പീനി നന്നായിട്ട് പഠിപ്പിക്കുന്നൊക്കെയുണ്ട്. മിനക്കാരത്തിൽ അത്രയൊന്നും സീരിയസ് അല്ല, അത്രയൊന്നും സ്ട്രിക്റ്റ് അല്ല.
1: അതാണ് ഡിഫറൻസ് ആയിട്ട് തോന്നിയത് അല്ലേ?
0: അതെ.
1: അപ്പൊ കൽപ്പീനിയിൽ വന്നതിന് ശേഷം ഇപ്പൊ ഹിഫ്സ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയതായിട്ട് ഹിഫ്സക്ക് തോന്നുന്നുണ്ടോ?
0: അതെ, തീർച്ചയായും.
1: ഓക്കെ. അപ്പൊ ടീച്ചേഴ്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ. ഹിഫ്സക്ക് ഫേവറേറ്റ് ടീച്ചർ ആരാ സ്കൂളില്?
0: എല്ലാരും ഇഷ്ടം, അങ്ങനെ ആരുമില്ല.
1: അപ്പൊ ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണാവോ?
0: ഹിന്ദി.
1: ഹിന്ദി ഭയങ്കര ഇഷ്ടമാണോ? ഹിന്ദി എങ്ങനെ, എളുപ്പമാണോ പഠിക്കാൻ?
0: ആഹാ,
1: ഫുൾ മാർക്കൊക്കെ എടുക്കാറുണ്ടോ ഹിന്ദിക്ക്? പിന്നെ ഏത് സബ്ജക്റ്റാ ഇഷ്ടം?
0: പിന്നെ മലയാളം.
1: ഇനിയിപ്പോ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്ട് ഏതാ?
0: അങ്ങനെയൊന്നുമില്ല.
1: അങ്ങനൊന്നുമില്ല, എല്ലാം എളുപ്പമാണ്. മാഷാല്ലാ. അപ്പൊ നന്നായിട്ട് പഠിക്കുന്ന ഒരു മോളാണ് അല്ലേ? അല്ലേ, മോശമൊന്നുമില്ലല്ലോ, നല്ല കുട്ടിയല്ലേ, നല്ല സ്മാർട്ട് അല്ലേ? ആ, ഹിഫ്സനെ കൂടുതലും പഠിത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആരാ, ഉമ്മയാണോ ബാപ്പയാണോ?
0: ഉമ്മ.
1: ഉമ്മ പണ്ട് മുതലേ അങ്ങനെയാണോ, കൂടെ ഉണ്ടാവാറുണ്ടോ? പിന്നെ നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ വരുമ്പോ, ഇപ്പൊ ഉപന്യാസ മത്സരം വരാറുണ്ട്, പിന്നെ ക്യൂസ് കോമ്പറ്റീഷൻ വരാറുണ്ട്, അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെയാ പ്രസംഗ മത്സരം വരും, ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ വരുമ്പോ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത് ആരാ, അതിലൊക്കെ പങ്കെടുക്കാനായിട്ടും കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നതും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതൊക്കെ ആരാ? ഉമ്മയാണ്. ഓക്കെ. അപ്പൊ ഉമ്മയാണ് ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അല്ലേ ഹിഫ്സക്ക്?
0: അതെ.
1: ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാലേ. എട്ടാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ട് ആൻസർ പറയാട്ടോ. ഏറ്റവും വ്യക്തമായി കാണാവുന്ന വളയങ്ങളുള്ള ഗ്രഹം ഏതാണ്? കുറെ പ്ലാനറ്റ്സിന് റിങ്സ് ഉണ്ട്, ചുറ്റിലും വളയങ്ങളുണ്ട്. അതിൽ ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഈ റിങ്സ് ഉള്ള പ്ലാനറ്റ് ഏതാണ്?
0: സാറ്റേൺ.
1: സാറ്റേൺ ഉത്തരം ശരിയാണ്. വെരി ഗുഡ്,
0: താങ്ക് യു.
1: പിന്നെ ഏതിനൊക്കെയാണ് റിങ്സ് ഉള്ളത്?
0: ജൂപ്പിറ്റർ, യുറാനസ്, നെപ്റ്റ്യൂൺ.
1: അത്രയേ ഉള്ളൂ. അതായത് നമ്മള് മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, അവിടെ വരെ നാല് ഗ്രഹങ്ങളില്ലേ. പിന്നെ വരുന്ന ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഈ നാല് ഗ്രഹങ്ങൾക്കും വളയങ്ങളുണ്ട്, റിങ്സ് ഉണ്ട്. അതിൽ ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള റിങ്സ് എന്ന് പറയുന്നത് ഈ സാറ്റേണിന്റെ റിങ്സ് ആണ്. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്?
0: ബി ആർ അംബേദ്കർ.
1: ഉത്തരം ശരിയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറിനെയാണ് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. കരട് നിർമ്മാണ സമിതിയുടെ അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. ഈ നിലയിൽ അംബേദ്കർ വഹിച്ച ചരിത്രപരമായ പങ്കുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഇനി പത്താമത്തെ ചോദ്യത്തിലേക്ക് പോവാല്ലേ. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഓഷ്യൻ. ഓഷ്യൻസ് ഏതൊക്കെയാന്നുള്ളത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പസഫിക് ഓഷ്യൻ, പിന്നെ അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, ആർട്ടിക് സമുദ്രം. ഉത്തരം ശരിയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം എന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രമാണ്. ഭൂമിയിലെ ഏറ്റവും ആഴം കുറഞ്ഞ സമുദ്രം കൂടിയാണ്. 10 ചോദ്യങ്ങളും അങ്ങനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞുട്ടോ. ഓക്കെ. ഇനിയിപ്പോ എത്ര മാർക്ക് ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ ഒന്ന്. രണ്ട് ചോദ്യങ്ങൾക്കുള്ള ആൻസർ ആണ് തെറ്റിപ്പോയത്. 8 ചോദ്യങ്ങൾക്കുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശവാണി കവരത്ത് നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിൽ വിജയിച്ചിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ് ഇഫ്സ. ഇഫ്സയ്ക്ക് സന്തോഷമായോ?
0: തീർച്ചയായും.
1: എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ പരിപാടിയിൽ പങ്കെടുക്കുമ്പോ?
0: ചെറുതായിട്ടുണ്ടായിരുന്നു.
1: എന്തിനായിരുന്നു? മാർക്ക് കിട്ടാതിരിക്കോ എന്നുള്ള പേടിയാണോ?
0: അല്ല, ഇന്ന് LSC അങ്ങനെ കളിച്ച് ഭയങ്കര ടയർഡ് ആയിരുന്നു, അതുകൊണ്ട് പഠിച്ചു കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോ ഒന്ന് കുറച്ച് പഠിച്ചിട്ടേ ഉണ്ടായിരുന്നു.
1: ഓക്കെ. LSG തുടങ്ങിയോ?
0: പ്രാക്ടീസ് തുടങ്ങി.
1: ഓക്കെ. ഈ പ്രാവശ്യം ഇപ്പൊ എവിടെയാ LSG നടക്കുന്നത്?
0: കൽപ്പേനി.
1: കൽപ്പേനിയിലാണോ? ഓ, അപ്പൊ നിങ്ങളുടെ നാട്ടിലാണ്. അപ്പൊ നിങ്ങക്ക് എന്തായാലും വിജയം ഉണ്ടാവോ?
0: ഇൻഷാല്ലാ, ചിലപ്പോ നടക്കും.
1: കൂടുതലും എന്തായാലും കാണികളൊക്കെ ഉണ്ടാവുക അവിടെ കൽപ്പേനിക്കാരായിരിക്കുമല്ലോ അല്ലേ. അപ്പൊ ആ ഒരു പ്രോത്സാഹനം കിട്ടുമ്പോ കൂടുതലും ജയിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇഫ്സ, ഏതൊക്കെ ഐറ്റംസിനാണുള്ളത്?
0: 600 മീറ്ററിനും ലോങ് ജമ്പിനും.
1: എങ്ങനെ, നന്നായിട്ട് ഓടോ?
0: തീർച്ചയായും.
1: എന്തായാലും ഫസ്റ്റ് എന്ന് അടിക്കട്ടെ.
0: ഓക്കെ.
1: നമ്മുടെ കൽപ്പിനി ദ്വീപ് അല്ല, നമ്മുടെ ലക്ഷദ്വീപിൽ അറിയപ്പെടുന്ന ഓട്ടക്കാരിയായിട്ട് മാറട്ടെ. അവസാനം നമ്മുടെ പയ്യോളി എക്സ്പ്രസ് എന്ന് PT ഉഷനെ അറിയപ്പെടുന്ന പോലെ തന്നെ ഇഫ്സാനെയും കൂടി അറിയപ്പെടട്ടെ. ഇൻഷാല്ല, അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ അതിന്റെ ഒരു ടയർഡ്നെസ്സിലേക്ക് ഇരിക്കുമ്പോഴാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അല്ലേ. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയാണ്. ഈ സമയത്തും കൂടി നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തല്ലോ. താങ്ക് യു.
0: വെൽക്കം.
1: പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ടോ?
0: തീർച്ചയായും. എന്റെ വീട്ടിൽ എനിക്ക് ചെറുതായിട്ട് ഇളയമ്മയുടെ മോനുണ്ട്, മാമന്റെ മോളുണ്ട്.
1: എത്ര വയസ്സായിട്ടുണ്ട്?
0: മാമന്റെ മോളിന് 4 മാസം. നൗറ ഹാഷിം എന്നാണ് പേര്. ഇളയമ്മയുടെ മോന്റെ പേര് രേഷമി ലത. 2.5 വയസ്സാണ്.
1: ഈ 2.5 വയസ്സുള്ള ആള് ഇപ്പൊ കുറച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ.
0: എന്നെ പെങ്ങളൊക്കെ എന്ന് വിളിക്കും.
1: പെങ്ങളെന്ന് കറക്റ്റ് ആയിട്ട് വിളിക്കാറുണ്ടോ? ഓക്കെ. ഇഫ്സക്ക് എങ്ങനെയാ, പെങ്ങളെന്ന് വിളിക്കുന്ന കേൾക്കാൻ ഇഷ്ടമാണോ? വേറെ ഇഫ്സക്ക് ഇപ്പോ അനിയത്തിമാരോ അനിയന്മാരോ ആരോ ഒന്നും ഇല്ലല്ലോ, ഏട്ടനല്ലേ ഉള്ളു. അപ്പൊ ആദ്യമായിട്ട് ഒരു ഇത്താത്ത ആവാണല്ലേ. അങ്ങനെ ആ ചേച്ചിയായിട്ട് അതിന്റെ അധികാരത്തിലേക്ക് അവരോട് സംസാരിക്കാറുണ്ടോ?
0: ഭയങ്കര ഇഷ്ടമാണ്.
1: ഭയങ്കര ഇഷ്ടമാണ്. ഓഹോ. ഓക്കെ ഓക്കെ. പിന്നെ ഹിഫ്സ് നമ്മുടെ നേരത്തെ ഏതെങ്കിലും ആകാശവാണിയുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നോ? പാട്ട് പരിപാടിയിൽ, അതായത് ഇമ്മണി വല്യ ലോകത്തിലായിരിക്കും. എപ്പോഴാണ് പങ്കെടുത്തത്? കൊറേ ആയോ?
0: മിനക്കായിലുള്ളതോ?
1: ഓ, ഒന്നും രണ്ടൊക്കെ പഠിക്കുന്ന സമയത്താണോ?
0: മിനക്കായത്തൊന്നും പങ്കെടുത്തിട്ടുണ്ട്.
1: ഓക്കെ ഓക്കെ. അങ്ങനെ അപ്പൊ നമ്മുടെ ആകാശവാണിയിൽ ഇതിനു മുമ്പ് പങ്കെടുത്ത ആളാണല്ലേ. ഫോണിനായിരിക്കുമല്ലോ ചെയ്തത്?
0: അതെ.
1: ഇപ്പൊ ഇനി എന്തായാലും അടുത്തൊരു പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കവരത്തിൽ വന്നാൽ ഒന്ന് അറിയിക്കാട്ടോ. കവരത്തിൽ വരുമ്പോ അറിയിക്കാം, നമുക്കപ്പോ ഒരു സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആവാം, നേരിട്ട് കണ്ട് സംസാരിക്കാലോ.
0: ഓക്കെ.
1: അപ്പത്തേക്ക്

0: നല്ല വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ സാധിക്കട്ടെ. എന്തായാലും LSG യില് എല്ലാവരും അറിയപ്പെടുന്ന, ലക്ഷദ്വീപിൽ അറിയപ്പെടുന്ന നല്ലൊരു ഓട്ടക്കാരായിട്ട് മാറി ഫസ്റ്റ് തന്നെ വാങ്ങാൻ സാധിക്കട്ടെ.
1: ഇൻഷാല്ലാ. ഓക്കേ,
0: എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഓക്കെ, താങ്ക് യു ഹിഫ്സ.
1: വെൽക്കം.
2: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വിസ്.
0: ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപ്പുര.
3: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വേഷം എന്ന ചിത്രത്തിനുവേണ്ടി കെ ചിത്ര ആലപിച്ച ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം SA രാജകുമാർ.

ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഒരറിയിപ്പ്. വന്ദേമാതരത്തിന്റെ 150 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും കേന്ദ്ര സംഗീത നാടക അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയതല നാടക പരിപാടി കവരത്തി മൾട്ടിപർപ്പസ് ഹാളിൽ നാളെ വൈകിട്ട് 5 മണിക്ക് നടക്കും.

മറ്റൊരറിയിപ്പ്. കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണ്ണമായി വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായി ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡുകൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പിറകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണികൾ മുതലായവയിൽ കൊതുകിന്റെ കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടനെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകൾ സന്ദർശിച്ച സമയത്ത് ചില വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക് നമുക്ക് കൈകോർക്കാം. ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോടെ ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 8 സെക്കൻഡും.
0: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഓഫ്താൽമോളജിസ്റ്റും ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആൻഡ് ഇ ഹോസ്പിറ്റലിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറും കൂടിയായ കൽപ്പേനി ദ്വീപ് സ്വദേശി ഡോക്ടർ ബി. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു.
3: നമസ്കാരം.
0: നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണല്ലോ. എന്താണ് ഈ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്ന് പറഞ്ഞാൽ, അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ?
3: ഇന്ത്യയിലെ ആരോഗ്യ സേവനങ്ങളെ ഡിജിറ്റലായി ബന്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. രോഗികൾക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്കും സുരക്ഷിതമായും എളുപ്പമായും ആരോഗ്യ വിവരങ്ങൾ കൈമാറുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതിലൂടെ ആരോഗ്യ സേവനം പേപ്പർ ഇല്ലാതെ, കാഷ് ഇല്ലാതെ കൂടുതൽ എളുപ്പമായും സുതാര്യമാവുകയും ചെയ്യും. രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററി രാജ്യത്തുടനീളം എവിടെ നിന്നും ലഭ്യമാക്കാൻ കഴിയുന്നതിനാൽ പരിശോധനകൾ എല്ലാം ആവർത്തിക്കേണ്ട ആവശ്യമില്ല. സമയവും പണവും ലാഭിക്കാം.
0: ഈ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞില്ലേ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വരുന്നത് അബ ഐഡി എന്ന് പറഞ്ഞാൽ. ഈ അബ ഐഡി ഒരു സാധാരണ പൗരന് ഇതിന്റെ പ്രാധാന്യ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്?
3: അബ ഐഡി, അതായത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൌണ്ട് എന്നത് ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന 14 അക്കങ്ങളുള്ള പ്രത്യേക ആരോഗ്യ തിരിച്ചറിയൽ നമ്പറാണ്, അതായത് ഹെൽത്ത് ആബ ഐഡി. ഇതിലൂടെ ആശുപത്രികളിൽ എളുപ്പത്തിൽ OPD രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ആരോഗ്യ രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും ആവശ്യാനുസരണം ഡോക്ടർമാരുമായി പങ്കിടാനും സാധിക്കും. കൂടാതെ ഈ ആബ ഐഡി ഉള്ളവർക്ക് അവരുടെ ഐഡി ഉപയോഗിച്ച് ഇൻഷുറൻസ് പോലുള്ള പദ്ധതികൾ എളുപ്പമാക്കാനും കാര്യക്ഷമമാക്കാനും സാധിക്കും.
0: ഈ ആബ ആപ്പിലൂടെ നമ്മുടെ ആളുകൾക്ക് എന്തെല്ലാം സേവനങ്ങൾ ലഭിക്കുന്നുണ്ട്?
3: ആബ മൊബൈൽ ആപ്പിലൂടെ ആബ ഐഡി ഉണ്ടാക്കാൻ സാധിക്കും. ഇതുവഴി അവരുടെ ആരോഗ്യ രേഖകൾ, അതായത് ഹെൽത്ത് റെക്കോർഡുകൾ ലിങ്ക് ചെയ്യാനും അവരുടെ മുമ്പുള്ള ചികിത്സാ വിവരങ്ങൾ സൂക്ഷിക്കാനും സാധിക്കും. ഈ ആരോഗ്യ രേഖകൾ ഡോക്ടർമാരുമായി പങ്കിടാനും സാധിക്കുന്നതാണ്. കൂടാതെ ഈ ആബ ആപ്പിൽ ഉള്ള സ്കാൻ ആൻഡ് ഷെയർ ഓപ്ഷൻ ഉപയോഗിച്ച് ഹോസ്പിറ്റലിലെ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് OPD രജിസ്ട്രേഷൻ എളുപ്പത്തിലാക്കാനും ക്യൂ മാനേജ്മെന്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ആബ കാർഡ് എടുക്കുമ്പോൾ ആബ ആപ്പ് വഴി ആബ അഡ്രസ് ഉണ്ടാക്കാനും സാധിക്കും.
0: നമ്മൾ സാധാരണയായിട്ട് ഈ ആബ കാർഡ് തയ്യാറാക്കുന്നത് ആധാർ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഈ ആധാർ ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ കയ്യിൽ ഇല്ലാന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ ഈ ആബ ഐഡി ഉണ്ടാക്കാന്?
3: മാർഗമുണ്ട്. ആബ നമുക്ക് ആബ ഐഡി ആബ പോർട്ടൽ ഉപയോഗിച്ച്, അതായത് ABDM.gov.mugenayo അല്ലെങ്കിൽ ആബ മൊബൈൽ ആപ്പ് മുഖേനയോ ആബ ഐഡി ഉണ്ടാക്കാം. കൂടാതെ ആരോഗ്യ സ്ഥാപനങ്ങളിലും കോമൺ സർവീസ് സെന്ററുകൾ വഴിയും ഇത് ചെയ്യാവുന്നതാണ്. ആധാർ ഇല്ലെങ്കിൽ ആധാർ ഇല്ലാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചും ആബ ഐഡി ഉണ്ടാക്കാം. നമ്മൾ ആബ ഐഡി ഉണ്ടാക്കുന്നത് ആബ പോർട്ടൽ വെച്ചിട്ടാണോ അതോ ആബ ആപ്പ് ഉപയോഗിച്ചിട്ടാണോ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ആബ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് ക്രിയേറ്റ് ആബ എന്ന ഓപ്ഷനിൽ പോകണം. എന്നിട്ട് നമ്മൾ യൂസിംഗ് ആധാർ തിരഞ്ഞെടുക്കുക. അതിലൂടെ ആധാർ നമ്പർ നൽകിയിട്ട് ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ വരുന്ന ഒ ടി പി നൽകിക്കൊണ്ട് പരിശോധനകൾ പൂർത്തിയാക്കി അതിൽ വരുന്ന അടിസ്ഥാന വിവരങ്ങൾ ശരിയാണോ എന്ന് സ്ഥിരീകരിക്കുക. അതിനുശേഷം ആഭ അഡ്രസ് ഉണ്ടാക്കുകയും ആഭ കാർഡ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യുക.
2: ഇപ്പൊ നമ്മൾ ആഭ കാർഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ. ഇതിൽ ഈ ആഭ അഡ്രസ് എന്നത് എന്താണ്, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്?
3: ആഭ അഡ്രസ് എന്നത് നമ്മുടെ ഇമെയിൽ വിലാസം പോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ഡിജിറ്റൽ ആരോഗ്യ വിലാസമാണ്. ഇത് ആഭ ആപ്പ് ലോഗിൻ ചെയ്യാനും ആരോഗ്യ രേഖകൾ സുരക്ഷിതമായി സ്വീകരിക്കാനും കൈമാറാനും കഴിയും. കൂടാതെ കൺസെന്റ് മാനേജ്മെന്റ് ചെയ്യാനും ഉപയോഗിക്കുന്നു. ആഭ ആപ്പ് വഴി നമ്മൾ ആഭ കാർഡ് എടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന അതാണ് ആഭ അഡ്രസ്.
2: ഈ ആഭ അഡ്രസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ?
3: ആഭ അഡ്രസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മൾട്ടിപ്പിൾ ആഭ അഡ്രസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എപ്പോഴും ഒരു ആഭ അഡ്രസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് റെക്കോർഡ്സുകൾ എടുക്കാൻ എളുപ്പമാണ്. പക്ഷെ മൾട്ടിപ്പിൾ ആഭ അഡ്രസ് ഉണ്ടാക്കി നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ട് സേവ് ചെയ്യാനും സാധിക്കും.
2: ഈ സ്കാൻ ആൻഡ് ഷെയർ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു? അതുപോലെ തന്നെ രോഗികൾക്ക് ഇത് എങ്ങനെയാണ് സഹായകരമാണോ ഇത്?
3: സ്കാൻ

0: ഷെയർ എന്നത് വേഗത്തിലുള്ള ഒ പി ഡി രജിസ്ട്രേഷന്റെ ഒരു പ്രക്രിയയാണ്. രോഗി ആശുപത്രിയിലെ എ ബി ഡി എം ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആബ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നു. ഇതിലൂടെ ക്യൂവിന്റെ സമയം കുറയുകയും രജിസ്ട്രേഷൻ വേഗത്തിലാവുകയും ചെയ്യും. കൂടാതെ മാനുവൽ ഡാറ്റ എൻട്രിയിൽ വരുന്ന തെറ്റുകൾ ഒഴിവാക്കാനും സാധിക്കും.
1: ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്?
0: ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: രജിസ്ട്രേഷൻ കൌണ്ടറിൽ കാണുന്ന സ്കാൻ ആൻഡ് ഷെയർ ക്യു ആർ കോഡ് കണ്ടെത്തുക. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ സ്കാൻ ആൻഡ് ഷെയർ ക്യു ആർ കോഡ് കണ്ടെത്തുക. ആബ ആപ്പ് അല്ലെങ്കിൽ എ ബി ഡി എം ഇനാബിൾഡ് പി എച്ച് ആർ ആപ്പുകൾ, അതായത് ഏകാ കെയർ, ആരോഗ്യസേതു എന്നീ ആപ്പുകൾ വഴി സ്കാൻ ആൻഡ് ഷെയർ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക. ഉപയോഗിക്കേണ്ട ആബ അഡ്രസ് തിരഞ്ഞെടുത്ത് വിവരങ്ങൾ പരിശോധിച്ച് കൺസെന്റ് നൽകിക്കൊണ്ട് ഡാറ്റ ഷെയർ ചെയ്യുക. ഇതിൽ ഉപയോഗിക്കേണ്ട ആബ അഡ്രസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ഫോണിൽ തന്നെ മാക്സിമം 6 ആബ അഡ്രസ് വരെ നമുക്ക് സേവ് ചെയ്യാം. നമ്മുടെ പാരന്റ്സിന്റെയോ മക്കളുടെയോ വൈഫിന്റെയോ ആരുടെ വേണം സേവ് ചെയ്യാം. നമ്മൾ ആരുടെ ഇതാണോ നമുക്ക് എടുക്കേണ്ടത്, ഓ പി ടിക്കറ്റ് ആണ് എടുക്കേണ്ടത്, അവരുടെ ആബ അഡ്രസ് തിരഞ്ഞെടുത്ത് വിവരങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ടോക്കൺ എടുക്കാം. ഈ ടോക്കൺ നമ്പർ കൗണ്ടർ സ്റ്റാഫിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഏത് ഡിപ്പാർട്ട്മെന്റാണോ നമുക്ക് വേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഓ പി ടിക്കറ്റ് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാല്, നമ്മൾ ടോക്കൺ എടുക്കുന്നത് ഒ പി ഡി കൗണ്ടറിന്റെ ടോക്കണാണ്, നമ്മുടെ ഒ പി ഡി രജിസ്ട്രേഷന്റെ ടോക്കണാണ്, അല്ലാതെ ഡിപ്പാർട്ട്മെന്റ് ടോക്കൺ അല്ല എടുക്കുന്നത്. നമ്മൾ സ്കാൻ ആൻഡ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോക്കൺ ഒ പി ഡി രജിസ്ട്രേഷൻ കൗണ്ടർ ടോക്കണാണ്. അവിടെ ചെന്നിട്ട് ഒ പി ഡി രജിസ്ട്രേഷൻ കൗണ്ടർ സ്റ്റാഫിനോട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റിൽ സെപ്പറേറ്റ് ക്യു ആർ കോഡ് ഇല്ലാത്തതുകൊണ്ട് ഒറ്റ ക്യു ആർ കോഡിൽ നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ നമ്പർ ഒ പി ഡി രജിസ്ട്രേഷൻ നമ്പറാണ്. ആ അവിടെ ചെന്ന് ഒ പി ഡി സ്റ്റാഫ് കൗണ്ടർ സ്റ്റാഫിനോട് പറഞ്ഞിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റിന് ടോക്കൺ നമ്പർ വേറെ കിട്ടും. നമ്മൾ ഇപ്പോൾ ടോക്കൺ നമ്പർ കിട്ടിയത് നമ്പർ 14 ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് ചിലപ്പോൾ 21 ആവാം. കാരണം നമുക്ക് മുമ്പ് ക്യൂ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ആ നമ്പർ വെച്ചുകൊണ്ടോ ഓ പി ടിക്കറ്റ് എടുത്തവരുണ്ടാവാം. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയ നമ്പർ ചിലപ്പം മുമ്പിലോട്ടും ആകാം പുറകിലോട്ടും ആകാം ഡിപ്പാർട്ട്മെന്റിൽ. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാരണം പലരും ഇത് ഒരു ഇഷ്യൂ ആക്കി എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ടോക്കൺ ഇന്ന നമ്പറാണ്, ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോൾ നമ്പർ മാറിപ്പോകുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കണം. കാരണം നമ്മൾ ഈ എടുക്കുന്ന ടോക്കൺ ഓ പി ഡി രജിസ്ട്രേഷൻ ടോക്കൺ ആണ്, ഡിപ്പാർട്ട്മെന്റ് ടോക്കൺ സെപ്പറേറ്റ് ആയിരിക്കും.
1: നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനെ കുറിച്ചാണല്ലോ. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതിൽ വരുന്നതാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ രജിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഡോക്ടർ? അതിനെ കുറിച്ച് എന്താണ് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ?
0: ഹെൽത്ത് കെയർ പ്രൊഫഷണൽ രജിസ്ട്രി HPR, ഇത് രാജ്യത്തെ എല്ലാ യോഗ്യരായ ആരോഗ്യ പ്രവർത്തകരുടെ ദേശീയ ഡിജിറ്റൽ രജിസ്ട്രിയാണ് ഹെൽത്ത് പ്രൊഫഷണൽ രജിസ്ട്രി. ഡോക്ടർമാർ, നഴ്സുമാർ, ഫാർമസിസ്റ്റുകൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. രോഗികൾക്ക് യോഗ്യരായ വിദഗ്ധരെ കണ്ടെത്താനും വിശ്വാസ്യതയുള്ള ആരോഗ്യ സേവനം ലഭിക്കാനും ഇത് സഹായിക്കുന്നു. ടെലിമെഡിസിൻ, ഓൺലൈൻ കൺസൾട്ടേഷൻ പോലുള്ളവ എന്നിവയ്ക്കും HPR പിന്തുണയ്ക്കുന്നു.
1: ഈ ABDM രോഗിയുടെ ആരോഗ്യ വിവരങ്ങളുടെ സ്വകാര്യതയും സുരക്ഷ എങ്ങനെ ഉറപ്പാക്കുന്നു?
0: രോഗിയുടെ വ്യക്തമായ കൺസെന്റ്, അതായത് സമ്മതം ലഭിച്ചാൽ മാത്രമേ ആരോഗ്യ രേഖകൾ ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡാറ്റ സുരക്ഷിതമായി എൻക്രിപ്റ്റ് ചെയ്താണ് കൈമാറുന്നത്. രോഗിക്ക് ഏത് സമയത്തും സമ്മതം നൽകാനോ പിൻവലിക്കാനോ കഴിയും. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച ഹെൽത്ത് റെക്കോർഡുകൾ മറ്റു ഹോസ്പിറ്റലിൽ ഷെയർ ചെയ്യണമെങ്കിൽ രോഗിയുടെ കൺസെന്റ് ഇല്ലാതെ ഷെയർ ചെയ്യാൻ പറ്റില്ല. അത് റേസ് കൺസെന്റ് എന്നുള്ള ഓപ്ഷൻ, അതായത് ABDM ഇനേബിൾഡ് ഹോസ്പിറ്റലാണെങ്കിൽ അതിൽ റേസ് കൺസെന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ രോഗിക്ക് OTP പോവുകയും ആ OTP പറഞ്ഞു കൊടുത്താൽ മാത്രമേ രോഗിയുടെ ആരോഗ്യ റെക്കോർഡുകൾ ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
1: ശരിക്കും പറഞ്ഞാൽ രോഗികൾക്ക് ഒരു വിശ്വാസം നൽകുന്ന ഒരു ഒന്ന് തന്നെയാണല്ലേ
0: ABDM? സുരക്ഷിതമാണ്, അവരുടെ
1: സുരക്ഷിതമാണ്. ഇതിന്റെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്?
0: ഞാൻ ഓരോ കാര്യം പറഞ്ഞപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നാലും രോഗികൾക്ക് ക്യൂവിൽ വെയിറ്റ് ചെയ്യാതെ വേഗത്തിലുള്ള OP രജിസ്ട്രേഷൻ സാധ്യമാവുന്നു. ആരോഗ്യ രേഖകൾ എളുപ്പത്തിൽ ഡിജിറ്റലായി ലഭ്യമാവും. ആവർത്തിച്ചുള്ള പരിശോധനകൾ കുറയാനും സാധിക്കുന്നു. കൂടാതെ ഇതുമൂലം സമയവും പണവും ലാഭിക്കാൻ സാധിക്കും.
1: ഇതുമൂലം ഡോക്ടേഴ്സിന് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ?
0: ഉണ്ട്. ഡോക്ടർമാർക്ക് രോഗിയുടെ മുൻ ചികിത്സാ വിവരങ്ങൾ ലഭ്യമാക്കാം. അതിലൂടെ മികച്ച ചികിത്സ നൽകാനും സാധിക്കുന്നു. ആരോഗ്യ സംവിധാനത്തിന് കാര്യക്ഷമമായ സേവനങ്ങൾ, കൃത്യമായ ഡാറ്റ, മികച്ച ആസൂത്രണം മൂലം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു.
1: ഇപ്പോൾ ആബ കാർഡിനെ കുറിച്ചും അതുപോലെ തന്നെ ADM കുറിച്ചും ഒരുപാട് നല്ല എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡോക്ടർ നമ്മളോട് സംസാരിച്ചു അല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ ആബ കാർഡ് എടുക്കാത്തവർ. അത് ചിലപ്പോൾ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ എടുക്കാത്ത ആൾക്കാരുണ്ടാവും. ഈ തയ്യാറാകാത്ത ആളുകൾക്ക് എന്ത് സന്ദേശമാണ് ഡോക്ടർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്?
0: നമ്മുടെ ലക്ഷദ്വീപിന്റെ അവസ്ഥ എടുക്കുമ്പോൾ അബാ കാർഡ് എടുക്കാൻ തയ്യാറാകാത്ത ആളുകൾ അധികം ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടേത് ആൾമോസ്റ്റ് 100% അടുത്തെത്തിയിട്ടുണ്ട്. എന്നാലും കുറെ ഡ്യൂപ്ലിക്കേറ്റ് അബായും കുറച്ചു പേർക്ക് എടുക്കാത്തതുമുണ്ട്. മിക്കവാറും ആളുകൾക്ക് അവരുടെ ആധാർ OTP ഇഷ്യൂസ് കാരണമാണ് എടുക്കാൻ പറ്റാത്തത്. ചിലർക്ക് മാത്രം ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം. എനിക്ക് അവരോട് പ്രത്യേകം പറയാനുള്ളത്, ആഭാ കാർഡ് എന്നുള്ളത് നിങ്ങളുടെ ഡിജിറ്റൽ ആരോഗ്യ തിരിച്ചറിയൽ IDയാണ്. ഇത് സുരക്ഷിതവും സൗജന്യവുമാണ്. ഇത് ആരോഗ്യ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കാൻ സഹായിക്കുന്നു. അവരത്തി IG ഹോസ്പിറ്റലിൽ നമ്മൾ കാണിച്ചു. നമ്മൾ കൊച്ചിയിലോട്ട് 1-2 ദിവസത്തേക്ക് ഇറങ്ങാനായിട്ട് പോയി. വെറുതെ കറങ്ങാനായിട്ട് പോയത്. അവിടെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു. നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി. അപ്പൊ അവിടെ നിന്ന് അവർ ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങൾ പ്രീവിയസ് കാണിച്ച പേപ്പർ ഉണ്ടോന്ന്. നമ്മൾ ആരും കറങ്ങാൻ പോകുമ്പോൾ പേപ്പേഴ്സ് ഒന്നും എടുത്തോണ്ട് പോവില്ല, നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മുടെ ഈ ആപ്പ് വഴി PHR ആപ്പ് വഴി നമ്മുടെ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് നമ്മുടെ മൊബൈൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും. എവിടെ ചെന്നാലും ഏത് ഇന്ത്യയിലെ ഏത് ഭാഗത്ത് ചെന്നാലും നമുക്ക് ഈ റെക്കോർഡുകൾ എടുത്ത് അവർക്ക് കാണിക്കാൻ പറ്റും. നമ്മൾ കഴിക്കുന്ന നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതനുസരിച്ച് ഡോക്ടേഴ്സിന് അവരുടെ ട്രീറ്റ്മെന്റ് മോഡിഫൈ ചെയ്യാനും അവരുടെ അസുഖങ്ങൾ കണ്ടെത്താനും സാധിക്കും.
1: ശരിക്കും പറഞ്ഞാൽ വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ID തന്നെയാണ് ആഭാ ID എന്ന് പറഞ്ഞാൽ.
0: അതെ, ആഭാ ID വളരെ പ്രയോജനകരം തന്നെയാണ്. ഇപ്പം നമ്മൾ കൂടാതെ നമ്മുടെ ആശാ വർക്കേഴ്സ്, എവിഡൻ ടെക്നീഷ്യൻസ് ഇവര് ഹൗസ് ടു ഹൗസ് സർവേ നടത്തുന്നുണ്ട്. മെയിനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആഭാ കണ്ടുപിടിക്കാനും അത് ഡിലീറ്റും ഡിആക്ടിവേഷൻ ചെയ്യാനും മാത്രമല്ല പുതിയ ആഭ ഇല്ലാത്തവർക്ക് പുതിയ ആഭ ഉണ്ടായി കൊടുക്കാനും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനും വേണ്ടി നമ്മുടെ ആശാ വർക്കേഴ്സും എബിൻ ടെക്നീഷ്യൻ ഹൗസ് ടു ഹൗസ് സർവേ എല്ലാ നാട്ടിലും നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് QR കോഡിന്റെ ഒരു സ്റ്റിക്കറും കൂടെ കൊടുത്തു വിട്ടിട്ട് ഓരോ ഹൗസിലും ഓരോ സ്റ്റിക്കർ ഒട്ടിക്കുക. നമ്മളെല്ലാവരും GPay ഉപയോഗിക്കാറുണ്ട്. എന്തിനാ GPay ഉപയോഗിക്കുന്നത്? ആരെങ്കിലും ഒന്ന് നിർബന്ധിച്ച് പറയാറുണ്ടോ GPay എടുക്കണമെന്ന്? ഇല്ല, നമുക്കതിന്റെ ഉപയോഗം അറിയാവുന്നത് കൊണ്ട് നമുക്ക് പേഴ്സ് ഉപയോഗിക്കേണ്ട, നമ്മുടെ കാശ് ആരും കട്ടുകൊണ്ട് പോകത്തില്ല, എല്ലാം സേഫ് ആയിട്ട് നമുക്ക് മൊബൈൽ വഴി നമുക്ക് കറക്റ്റ് എമൗണ്ട് കൊടുത്താൽ മതി.
1: കയ്യിൽ പിടിക്കേണ്ട
0: ആവശ്യമില്ല. എവിടെ പോകുമ്പോഴും നമുക്ക് സേഫ് ആണത്. ആ സേഫ്റ്റി അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും GPay ഉപയോഗിക്കുന്നത്.
1: ശരിയാണ്.
0: അതുപോലെ ഒരു നമ്മുടെ ഹെൽത്ത് ഡിജിറ്റൽ ID ആണ് ആഭാ ID. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് ഡിജിറ്റലായി നമുക്ക് സേവ് ചെയ്യാനും നമുക്ക് ആവശ്യാനുസരണം ഡോക്ടർമാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റുന്ന ഒരു ഒന്നാണിത്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് ഇന്ത്യയിലുടനീളം നമുക്ക് നമ്മുടെ റെക്കോർഡുകൾ എടുക്കാനും സാധിക്കും. ആഭാ ഇനേബിൾഡ് ആയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലും ഇത് സാധിക്കും. അപ്പൊ അങ്ങനെ സുതാര്യമാവുകയും നമുക്കിത് വളരെ ഉപകാരപ്രദമായ ഈ ഒരു ഡിജിറ്റൽ ഹെൽത്ത് സിസ്റ്റം ഉപയോഗിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു.
1: ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇത്രയും സമയം, ഈ വിലപ്പെട്ട സമയം നീക്കി വച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്ര നല്ല ഒരു അറിവ് പകർന്നതിന് ആകാശവാണി കവരത്തിയോട് വളരെയധികം നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ.
0: താങ്ക് യു, വെൽക്കം.
1: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജിസ്റ്റും ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആൻഡ് ഇ ഹോസ്പിറ്റലിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറും കൂടിയായ കൽപ്പേനി ദ്വീപ് സ്വദേശി ഡോക്ടർ B. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വ്യക്തിയുമായി കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ആരോഗ്യവിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. അവതരണം ഷഹനാസ് ബീഗം ചാച്ചാളകപ്പാടാ.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി വല്ല ലോകം എന്ന പരിപാടിയിലൂടെ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
2: ഫാട്ടുഫെട്ടി. ഹലോ, ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടി എന്ന പരിപാടിയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് RCET, അതായത് കാനറ ബാങ്കിൻ്റെ അണ്ടറിൽ ട്രെയിനിങ്ങിന് എടുക്കുന്ന RCET-യിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. RCET-ൽ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ടീച്ചറുണ്ട്, RCET-ൽ ട്രെയിനിങ്ങിന് നടത്തിക്കൊണ്ടിരിക്കുന്ന ടീച്ചറാണ്. നമുക്ക് ടീച്ചറോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്താ ടീച്ചറുടെ പേര് പറയൂ.
3: റഹ്മത്ത്.
2: ഓക്കെ ടീച്ചർ, എവിടെയാണ്, സ്ഥലം എവിടെയാണ്?
3: ഞാൻ ആന്ധ്രത്തിൽ നിന്നാണ് വരുന്നത്.
2: ഇപ്പോൾ എത്ര കാലമായി ഇവിടെ വന്നിട്ട്?
3: ഇവിടെ ഇപ്പോൾ 2 ബാച്ച്, ഇത് 2-ാമത്തെ ബാച്ചാണ്. ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ മാസം കൊടുത്തിട്ട് പോയതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ 2nd ബാച്ച് തുടങ്ങിയിരിക്കുകയാണ്.
2: എങ്ങനെയാണ്, കുട്ടികളൊക്കെ വരാറുണ്ടോ ക്ലാസ്സിൽ? എത്ര കുട്ടികളുണ്ടാവും ഏകദേശം?
3: ഏകദേശം മിനിമം 20 കുട്ടികൾക്കാണ് ഞങ്ങൾ ഇതുള്ളത്. പക്ഷേ അത് കൂടുകയും ചെയ്യാം. കൂടുതലാണ് വേണ്ടത്, പക്ഷേ ഞങ്ങൾക്ക് മിനിമം 20 എങ്കിലും കുട്ടികൾ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
2: നമ്മുടെ ഈ RCET ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്?
3: ഇവിടെ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പപ്പടം, പിന്നെ അച്ചാറുകൾ, വിവിധ തരത്തിലുള്ള അച്ചാറുകൾ, പിന്നെ നല്ല മസാലകൾ എന്ന് പറഞ്ഞാൽ, മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ പേക്കിംഗ് കടയിൽ നിന്നെല്ലാം വരുന്ന ആ പേക്കിംഗ് ഉപയോഗിക്കുന്നതിന് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മസാലകളും അച്ചാറുകളും പപ്പടങ്ങളുമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മസാല ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കുള്ള പിന്നെ ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് അളവ് കൃത്യമായിട്ട് അളവ് കൊടുക്കും. അളവ് കൊടുത്താൽ അതനുസരിച്ചാണ് കുട്ടികൾ ഇത് പിന്നെ തയ്യാറാക്കുന്നത്. ബിരിയാണി മസാല, പിന്നെ കുഴിമന്തി, പിന്നെ അൽഫാം, സാമ്പാർ പൊടി, രസപ്പൊടി, ചട്നിപ്പൊടികൾ, ഇങ്ങനെ പലതരത്തിലുള്ള പൊടികളും ഞങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്.
2: അപ്പോൾ പലതരത്തിലുള്ള ഈ പൊടികളൊക്കെ തയ്യാറാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്റ്റുഡൻസിന് തൊഴിലവസരങ്ങൾ വരാറുണ്ടോ?
3: ഉണ്ട്, ഇഷ്ടം പോലെ. ഇപ്പം ഞാൻ നടത്തിയത് ആദ്യം ആന്ധ്രത്തിലായിരുന്നു ഫസ്റ്റ്. ആ ബാച്ച് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പിന്നെ അതിനുശേഷം ഞാൻ ചേത്തലാത്താണ് ഉണ്ടാക്കിയത്. ചേത്തലാത്ത് ട്രെയിനിങ് കൊടുത്തു. അവിടെ ഇതുവരെ ഇത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പല ഫംഗ്ഷനുകൾക്കും പല ഇതിലേക്കും ഇവർ മസാലകളും എല്ലാം സാധനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു.
2: സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്.
3: അവർ പല ഇതുകൊണ്ടുണ്ട്, അച്ചാറുണ്ട്, പിന്നെ മസാലകളും എല്ലാം, തേങ്ങ വറുത്ത് അതെല്ലാം കൊടുക്കുന്നുണ്ട്.
2: ഈ നമ്മുടെ RCET-ൽ നമ്മൾ ഈ പഠിക്കുന്ന എന്തെങ്കിലും പൈസ എന്തെങ്കിലും കൊടുക്കണോ?
3: ഇല്ല, എല്ലാം ഫ്രീ ആണ്. ഗവൺമെന്റ് ലീഡ് ബാങ്കാണ് ഇതിന്റെ കാര്യം പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ലീഡ് ബാങ്ക് ഇത് കൊടുക്കുന്നതാണ്. എല്ലാം ഫ്രീ ആയിട്ടാണ്. എല്ലാ സാധനങ്ങളും ഇതിനു വേണ്ടിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുന്നത് കാനറ ബാങ്ക് ലീഡ് ബാങ്കിന്റെ ഇവർ തന്നെ നടത്തിപ്പുകാരാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. അപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് 2 വർഷത്തിന് ശേഷമാണ് പിന്നെ ഒരു ട്രെയിനിങ്ങിന് ഈ കോഴ്സ് ഒരു പ്രാവശ്യം പങ്കെടുക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ ഒരു 2 വർഷം കഴിയാണ് ഇവർക്ക് ഇതെടുക്കുന്നത്. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ് ഇതിൻ്റെ പരിധി. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത അങ്ങനെ ഒന്നുമില്ല.
2: ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു തൊഴിലവസരങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ. വളരെ നല്ലൊരു അഭിപ്രായമാണ് RCET-യെ കുറിച്ച്. നമ്മുടെ പാട്ടുപെട്ടിയിൽ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ?
3: ആ, പാട്ട് എനിക്ക് ഇഷ്ടമാണ്. നല്ല പാട്ടുകൾ.
2: പാട്ട് പാടുമോ?
3: പാട്ട് പാടും എന്ന് പറഞ്ഞാൽ മൊളിപ്പാട് പാടാത്ത ഒരു കഴുതയില്ലെന്നാണ് പറയുന്നത്. എന്നാൽ പാട്ടെല്ലാം പാടുന്നു കുറച്ച്.
2: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു 2 വരി മൂളുന്നുണ്ടോ? രണ്ടുപേരും പാട്ട് കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം. നമ്മുടെ പാട്ടുപാട്ടിൽ ഏത് പാട്ടാണ് വേണ്ടത്?
3: ഉമ്മാന്റെ പാട്ടാണ്. ഉമ്മാക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഉമ്മയുപ്പയില്ലെങ്കിൽ നമ്മൾ അനാഥയായി പോകും. അവരാണ് നമ്മളെ ഈ നിലയിലെത്തിക്കാൻ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ ഉമ്മ ഉപ്പയാണ് ആദ്യ ഗുരു. ഉമ്മയും ഉപ്പയും അവർക്ക് വേണ്ടി സമർപ്പണം ഒരേ പാട്ട്. അവരില്ലെങ്കിൽ പിന്നെ നമ്മളില്ല.
2: ശരിയാണ്. ഓക്കെ, നമ്മുടെ ഗാനശേഖരത്തിൽ ആ പാട്ടുകളൊക്കെ ഉണ്ട്, തീർച്ചയായും വെച്ചു തരാം. ആർക്കൊക്കെയാണ് ഡെഡിക്കേഷൻ പറയേണ്ടത്?
3: എനിക്ക് എന്റെ വീട്ടിലേക്ക്, പിന്നെ എന്റെ കൂട്ടുകാരികൾ, ഇപ്പൊ എന്റെ സ്റ്റുഡൻസ്.
2: ഓക്കെ, പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ചു തരാം. നല്ല ഒരു അറിവാണ് നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുത്തിരിക്കുന്നത്.

0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഫാട്ട് ഫെട്ടി, അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട്.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഒരു മലയാള ആൽബഗാനം കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് സബീനാബി, കീള സുറാമ്പി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പിഎം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൌരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിന്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൌരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ

0: എന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൌണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൌണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൌരനും ബാങ്ക് അക്കൌണ്ട് തുറക്കാം. അക്കൌണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൌണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൌണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് PMJDY.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിന്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 18,96,130 ബാങ്ക് അക്കൌണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിന്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൌണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
1: ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
2: ദിസ് ഇസ് ആകാശവാണി. The news read by Shagun Chopra. New Delhi has said that it is closely following the developments in West Asia following renewed escalations of tensions between US and Iran and attacks on commercial vessels. Briefing media in New Delhi this evening, spokesperson of the Ministry of External Affairs, Randhir Jaiswal, reiterated India's call for safe and unimpeded navigation and the flow of commerce through the Strait of Hormuz.
3: We are closely following the developments that are happening in West Asia. We continue to call for safe and unimpeded navigation and flow of commerce through the Strait of Hormuz. This is key for ensuring economic and energy security of people across the world.
2: India also expressed deep concern at the attacks on two vessels, MT Albahia and MT Mombosa, during their transit through the Strait of Hormuz today. Both the vessels were carrying 30 Indian seafarers, among their combined crew of 46.

0: Mr. Jaiswal said the deputy chief of mission of the embassy of Iran in New Delhi was summoned this morning by the ministry.
1: We had issued a statement post summoning of the deputy chief of mission of Iran. We conveyed to them our deepest concerns and that we strongly condemned what has happened. We lost precious Indian life and there are several Indian nationals who have been injured and a couple of them are also seriously injured. So we conveyed our strongest protest with the Iranian side on this particular matter that these attacks must stop at the earliest. At the same time, there should be de-escalation and the two sides should come to the negotiating table and take the path of dialogue and diplomacy so that peace and stability can be ensured in West Asia.
0: Responding to a question on protests in POJK, Mr. Jaiswal said the ongoing protests in POJK are a direct consequence of Pakistan's decades-long systemic exploitation, denial of fundamental rights and administrative oppression in areas under its illegal and forcible occupation. He pointed out that rather than addressing the legitimate grievances of the local populace, the Pakistani state has responded with extreme police brutality and deploying lethal force against unarmed civilians that has resulted in tragic fatalities. He said New Delhi expects the international community to hold Pakistan fully accountable for these abuses and misdeeds. In a major step towards expanding bilateral trade and investment engagement, the first round of negotiations for the India-Maldives Free Trade Agreement concluded successfully. The negotiations were held in virtual mode last week. The Commerce and Industry Ministry said both sides made substantive progress across the negotiating tracks and reached broad convergence on several issues. The Comprehensive Economic and Trade Agreement between India and the United Kingdom will come into force from tomorrow. The landmark deal grants Indian exports zero duty access to 99% of tariff lines in the UK market. It reflects the shared commitment of India and the United Kingdom to deepen their strategic partnership and deliver prosperity for their people. The Supreme Court today agreed to hear the Bhojshala dispute in Dhar district of Madhya Pradesh on a day-to-day basis to resolve the issue. However, the bench comprising Chief Justice of India, Suryakant, Justice Joy Mallya Bakshi and Justice V. Mohana declined the petitioner's request for an interim order restoring the status quo ante under which Muslims were permitted to offer namaz on Fridays alongside Hindu worship on designated days. The bench directed the state to make available a separate open space adjacent to the subject site to the Muslim site for offering namaz on Fridays between 1 p.m. and 3 p.m. The bench clarified that this arrangement is ad hoc in nature, subject to the final outcome of the matter. Election Commission has extended the schedule of ongoing special intensive revision of electoral rolls in Haryana and Andhra Pradesh by 10 more days. According to the Commission's revised schedule, the booth level officers, BLOs, will now visit house to house in both the states till 24th of this month. In cricket, England were 162 for 6 in 33 overs against India in the first of the three-match ODI series at Birmingham when reports last came in. Earlier, England won the toss and opted to bat first. In FIFA World Cup, France will take on Spain in the first semi-final at Dallas Stadium in Texas, US tonight. The match is scheduled to begin at 12:30 a.m. Indian Standard Time. France will look to book their place in third consecutive FIFA World Cup final. Spain, on the other hand, will aim to advance into their first World Cup final since lifting the trophy in 2010. And that is the end of this news bulletin.
2: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
3: സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. അടുത്ത മാസം 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കിയാകും ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുക. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനുമുള്ള അവസരം ഇത്തവണ ഉറപ്പാക്കും. നിശാഗന്ധിയിൽ ഒരു മണിക്കൂർ സമയം പടയണി, തെയ്യം, തൊൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവയ്ക്കാനും യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. തിരുവനന്തപുരം അരുവിക്കര നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിന്നും SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി തിളക്കം 2026 സംഘടിപ്പിച്ചു. മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSLC വിഭാഗത്തിൽ 131 വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു വിഭാഗത്തിൽ 126 വിദ്യാർത്ഥികൾക്കും മന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. ജി സ്റ്റീഫൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നെയ്യാറ്റിൻകര അതിയന്നൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം നാടിന് സമർപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സ്പെഷ്യൽ അസിസ്റ്റന്റ് സ്കീം ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയുടെ ധനസഹായത്തോടെ 45 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ സ്മാർട്ട് വില്ലേജ് മന്ദിരം പൂർത്തിയാക്കിയത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ആകെ 984 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടത്തിൽ വില്ലേജ് ഓഫീസർ റൂം, റെക്കോർഡ് റൂം, ഓഫീസ് ഹാൾ, വെയിറ്റിംഗ് ഏരിയ, ബാരിയർ ഫ്രീ ടോയ്ലറ്റ്, ഡൈനിംഗ് ഏരിയ, വാഷ് ഏരിയ, റാമ്പ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ട്രിക് പ്രവൃത്തികൾക്കായി 4 ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് പ്രവൃത്തികൾക്കായി 1.50 ലക്ഷം രൂപയും ചെലവായി. ലോഡ് ബിയറിംഗ് സ്ട്രക്ചറായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും PN പണിക്കർ ഫൌണ്ടേഷന്റെയും നേതൃത്വത്തിൽ അരുവിക്കര മൈലം ഗവൺമെന്റ് GV രാജ സ്പോർട്സ് സ്കൂളിൽ വായന മാസാചരണം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായന മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച വായന മത്സരങ്ങളിൽ വിജയികളായവർക്ക് ജില്ലാ കളക്ടർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനയും കരുത്തും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ അൻസാർ S. രാജ് കുട്ടികളുമായി സംവദിച്ചു. മന്ത്രി KA തുളസിയെ തിരുവനന്തപുരം തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ഓഫീസിലെത്തി ആദരിച്ചു. അടുത്തിടെ മന്ത്രി തൊളിക്കോട്, പൊൻപാറ, ചെറുവക്കോണം ഉന്നതികൾ സന്ദർശിക്കുകയും പ്രദേശത്തെ അടിസ്ഥാന സൌകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലും പ്രദേശത്തെ അങ്കണവാടി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലും മന്ത്രി നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടെത്തി മന്ത്രി അന്വേഷിച്ച സാഹചര്യത്തിൽ അതിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഹരിതകർമ്മ സേന അംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെത്തിയത്.
2: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

അറിയിപ്പ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെയാണ് പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നത്. രാഷ്ട്രം, കല, സംസ്കാരം, ചരിത്രം, ഗാന്ധി സാഹിത്യം, മഹാന്മാരുടെ കത്തുകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായി 1000-ത്തോളം വ്യത്യസ്ത രചനകൾ പ്രദർശനത്തിനുണ്ട്. ഡിവിഷന്റെ വാർഷിക പ്രസിദ്ധീകരണമായ ഇന്ത്യ 2026 ഉൾപ്പെടെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കുള്ള സഹായ ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. 13 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന യോജന കുരുക്ഷേത്ര ഉൾപ്പെടെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ മാസികകളുടെ വരിക്കാരാകുന്നതിനും അവസരമൊരുക്കിയിട്ടുണ്ട്. 5 ദിവസത്തെ പ്രദർശനം ഈ മാസം 17 വെള്ളിയാഴ്ച സമാപിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 9495653 1 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വൃക്കരോഗങ്ങളുടെ ചികിത്സ ഹോമിയോപതിയിൽ ഡോക്ടർ എസ് ബിമൽകുമാർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. എം ടി അൽ ബഹിയ, എം ടി മൊംബാസ എന്നീ കപ്പലുകളിലുണ്ടായിരുന്ന 46 ജീവനക്കാരിൽ 30 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസിലൂടെ സുരക്ഷിതമായ ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ലെന്നും 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനായി കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശന മേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭ്യമാക്കാനുള്ള സമീപനം കൃഷിവകുപ്പ് സ്വീകരിക്കും. കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് പാലക്കാട് ജില്ലയിൽ വിതരണം പുനരാരംഭിക്കാൻ സപ്ലൈകോ നടപടി തുടങ്ങി. 90.91 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഈ തുക ഉടൻ കൺസോർഷ്യം ബാങ്കുകൾക്ക് നൽകി അടുത്ത ആഴ്ച പകുതിയോടെയെങ്കിലും വില വിതരണം പുനരാരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര താങ്ങുവില ഇനത്തിലെ തുകയിൽ നിന്നുള്ള വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കേരളം കണക്ക് സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് നെല്ലെടുപ്പിനുള്ള കേന്ദ്ര വിഹിതം അനുവദിക്കുക. കഴിഞ്ഞ രണ്ടാം വിളയിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുത്തത്. ഇതിൽ 23.69 രൂപ കേന്ദ്ര വിഹിതമാണ്. നിലവിൽ ജൂൺ 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് വില വിതരണം നടക്കുന്നത്. ഇത് ജൂലൈ 10 വരെയാക്കി ദീർഘിപ്പിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
0: സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്ത് കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. മഴക്കുറവും വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. മുംബൈയിൽ നിന്നും വിമാനമാർഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ ഏറ്റുവാങ്ങി. നാളെ രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപ്പോലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തിയോഫിലിസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി

0: ഉൾപ്പെടെ ആറ് പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാമായണ മാസം ആരംഭിക്കാനിരിക്കെ തീർത്ഥാടകരെ വരവേൽക്കാൻ കോട്ടയം രാമപുരത്തെ നാലമ്പലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 17-നാണ് കർക്കടകം 1. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കർക്കിടക മാസത്തിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് നാലമ്പല ദർശന സമിതി ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗ് സൌകര്യം, ഇൻഫർമേഷൻ സെന്ററുകൾ, വോളണ്ടിയർമാരുടെ സേവനം, ശുദ്ധജലം, മെഡിക്കൽ സഹായം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ 4 ക്ഷേത്രങ്ങളിലും ലഭ്യമാണ്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 7:30 വരെയുമായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശന സമയം. രാമപുരം പഞ്ചായത്തിൽ വെറും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 4 മഹാക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്.
0: 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി, ശ്രീ, നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. KSEB വൈദ്യുത പോസ്റ്റുകളിലും മറ്റു പോസ്റ്റുകളിലും സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ ടിവി, ഇന്റർനെറ്റ് കേബിളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. അനധികൃത കേബിളുകൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട കേബിൾ ടിവി ഓപ്പറേറ്റർക്കോ ഇന്റർനെറ്റ് സേവനദാതാവിനോ 15 ദിവസത്തിനകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ KSEB തന്നെ കേബിളുകൾ മുറിച്ചുമാറ്റും. പൊതുജനങ്ങൾക്ക് ഇവ സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. പ്രദർശനം ഈ മാസം 17-ന് സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന നിലയിൽ. 2020 പരമ്പരയിലെ തോൽവി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഉറപ്പിച്ചാണ് ടീം ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ആദ്യം ശ്രീദേവി ദർശനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും അമ്പിളി രാജശേഖരനും പാടിയത്. രചന കോന്നിയൂർ ഭാസ്, സംഗീതം ജി ദേവരാജൻ.

അടുത്ത ഗാനം എസ് ജാനകിയും സംഘവും പാടിയത് ഷിബു ചക്രവർത്തിയുടെ വരികൾ, രഘുകുമാറിന്റെ സംഗീതം. ചിത്രം 1000 കണ്ണുകൾ.

0: ആകാശവാണി.
1: വൈകുന്നേരം

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. വഴിമുടക്കികളെ അവഗണിക്കുക, വഴിവിളക്കാകുന്നവരെ കൂടെ കൂട്ടുക. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു വെളിച്ചമായിട്ടായിരിക്കും. നമ്മൾ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ ശരിയായ വഴി കാണിച്ചു തരാൻ ഇവർക്ക് സാധിക്കുന്നു. നല്ല വാക്കുകളിലൂടെയോ കൃത്യമായ ഉപദേശങ്ങളിലൂടെയോ അല്ലെങ്കിൽ പ്രതിഫലം ആഗ്രഹിക്കാത്ത സഹായങ്ങളിലൂടെയോ ഇവർ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും.

0: മറ്റൊരു കൂട്ടർ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ നിരാശപ്പെടുത്താനോ നമ്മളിൽ അനാവശ്യ ഭയങ്ങൾ നിറയ്ക്കാനോ ശ്രമിക്കും. അസൂയയോ അല്ലെങ്കിൽ നമ്മൾ അവരെക്കാൾ മുന്നിലെത്തുമോ എന്ന ചിന്തയോ ആകാം ഇതിന് കാരണം. ഇവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഇവരുടെ വാക്കുകളൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയെ മന്ദഗതിയിലാക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യും. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ താങ്ങായി നിൽക്കുന്നവരെയും വളർച്ചയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരെയും തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. നെഗറ്റീവ് ചിന്തകളുള്ള മനുഷ്യരെ അകറ്റി നിർത്തിക്കൊണ്ട് നല്ലവരായ മനുഷ്യരുടെ വെളിച്ചത്തിൽ സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിന് ഇരുട്ടാകാതെ ഒരു ചെറിയ വെളിച്ചമെങ്കിലും നൽകാൻ നമുക്ക് കഴിയണം. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി സസ്യങ്ങളിലെ പ്രവർത്തന മാർഗങ്ങളെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ.
1: ചോദ്യം ഇതാണ്, പാഷൻ ഫ്രൂട്ടിന്റെ വിത്ത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം.
0: ഇനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. പണ്ട് കുഞ്ഞിലെ ഞങ്ങളുടെ വീട്ടിലൊക്കെ അരളിയും പീച്ചിയും റോസയും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. അന്നൊക്കെ അമ്മ ആ ചെടികളുടെ രണ്ട് കൊണ്ടകൾ ചേർത്ത് വെച്ച് ചകിരിയും മറ്റും കൊണ്ട് പതിവെക്കുന്നത് കാണാം. കുരുമുളക് വള്ളികളിൽ മുട്ടിൽ നിന്നും വേര് കിളിർക്കുമ്പോൾ അവ മണ്ണിൽ ചേർത്ത് വച്ച് പുറത്ത് മണ്ണിട്ട് കൊടുക്കും. വേര് പിടിച്ചു വരുമ്പോൾ മുറിച്ചു നടുന്നത് കാണാം. ഇങ്ങനെ ഒരു ചെടിയുടെ വിത്തിൽ നിന്ന് മാത്രമല്ലാതെ എത്ര രീതിയിൽ പുതിയ ചെടികൾ ഉണ്ടാക്കാം അല്ലേ? ഈ സസ്യപ്രവർത്തന മാർഗങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് വെള്ളാനി കാർഷിക കോളേജിലെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ചിഞ്ചു വി എസ്. ഡോക്ടർ ചിഞ്ചു വി എസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: ഡോക്ടർ ചിഞ്ചു, പരിപാടിയിലേക്ക് സ്വാഗതം.
3: നന്ദി സർ.
2: ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയമാണ് സസ്യങ്ങളുടെ പ്രവർദ്ധന മാർഗങ്ങൾ.
3: സസ്യപ്രവർദ്ധനം എന്ന് കേൾക്കുമ്പോൾ ആ വാക്കിന്റെ കാഠിന്യം കൊണ്ടാരും തെറ്റിദ്ധരിക്കേണ്ട. ഒരു ചെടിയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പുതിയ തൈ ഉണ്ടാക്കുന്ന മാർഗങ്ങളെയാണ് നമ്മൾ സസ്യപ്രവർദ്ധന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു ക്വാളിറ്റിയുള്ള ചെടിയിൽ നിന്ന് അതിന്റെ അത്ര ക്വാളിറ്റി അല്ലെങ്കിൽ അതിലും മികച്ച ക്വാളിറ്റിയിലുള്ള ഒരു തൈ ഉണ്ടാക്കി അതിനെ നട്ട് പരിപാലിച്ചാൽ മാത്രമേ അടുത്ത തലമുറയിലും നമുക്ക് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതേ ക്വാളിറ്റിയുള്ള കിട്ടത്തുള്ളൂ.
2: കർഷകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമുള്ള കാര്യം ഇത് തന്നെയാണ്.
3: അതെ, വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയും പോലെ ആ വിത്ത് അല്ലെങ്കിൽ തൈയിലൂടെ പുതിയ ചെടികൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സസ്യപ്രവർദ്ധനം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് അനുവർത്തിക്കുന്ന പല മാർഗങ്ങളെയും നമുക്ക് ഏഴ് തരമായിട്ട് കാറ്റഗറൈസ് ചെയ്യാം.
2: ഇതിനെയൊന്ന് വിശദീകരിക്കാം, ഏതൊക്കെ മാർഗങ്ങളാണ്?
3: വിത്ത് നട്ട് പുതിയ തൈ ഉണ്ടാക്കുന്നതിനെയാണ് ഒന്നാമത്തെ മാർഗം. വളരെ സിമ്പിളായിട്ട് അത് നമ്മൾ പോലും വേണ്ട, പ്രകൃതി തന്നെ അത് ചെയ്തോളും. രണ്ടാമത്തേത് നമുക്ക് ബൾബില് സക്കർ, അതായത് അതിൽ നിന്ന് പ്രകൃതിയാൽ ഉണ്ടാകുന്ന തൈകളെ പിരിച്ചു നടുന്നതിനെ നമുക്ക് പറയാം. മൂന്നാമത് നമുക്ക് ഒരു സസ്യത്തിന്റെ ഭാഗങ്ങൾ, ആ ഭാഗത്തെ മുറിച്ച് നട്ട് അതിനെ ഒരു പുതിയ തൈയാക്കി മാറ്റി പരിപാലിക്കുന്നതിനെയാണ് മൂന്നാമത്തെ മാർഗം. പിന്നെ അടുത്ത് വരുന്നത് ലെയറിംഗ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പതിവെക്കൽ. അടുത്ത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഒട്ടിക്കൽ. ഇനി ആറാമതായിട്ട് നമുക്ക് ബഡ്ഡിങ് പറയാം. ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മുകുളനം അല്ലെങ്കിൽ അതിന്റെ ആ ചെറിയ ബഡ് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിക്കുന്നതിനെയാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തുള്ളതാണ് ഇൻവിട്രോ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന കാര്യം. അതാണ് ഇതിലെ താരതമ്യേന ചെലവും അതുപോലെ തന്നെ ഒരു സോഫിസ്റ്റിക്കേഷനും.
2: സാങ്കേതിക വിദ്യാണ് അത്.
3: അതെ അതെ, അതാണ് നമ്മുടെ ടിഷ്യൂ കൾച്ചർ. ഇങ്ങനെ ഏഴ് മാർഗങ്ങളാണ് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്.
2: അപ്പൊ സർ, ആദ്യത്തെ മാർഗം എന്ന് പറഞ്ഞാൽ വിത്താണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്.
3: വിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ എളുപ്പം നമുക്ക് ലഭ്യമാകുന്നതും എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അണ്ണാൻ കുഞ്ഞ് വിചാരിച്ചാലും ഒരു പക്ഷി വിചാരിച്ചാലും ഒരു വിത്തിൽ നിന്ന് പുതിയൊരു തൈ ഉണ്ടാക്കാൻ പറ്റും, അതാണ് പ്രകൃതി നിയമം. പക്ഷെ വിത്ത് തന്നെ ജനിതകമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയുണ്ട്. ഒന്ന് മോണോ എംബ്രിയോണിക്കും ഒന്ന് പോളി എംബ്രിയോണിക്കും എന്ന് പറയും. മോണോ എംബ്രിയോണിക് എന്ന് പറയുമ്പോൾ ഒരു വിത്തിൽ നിന്ന് ഒരു തൈ മാത്രം ഉണ്ടാകുന്ന സാഹചര്യമാണ് മോണോ എംബ്രിയോണിക് വിത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 99% മോണോ എംബ്രിയോണിക് വിത്തുകളിൽ നിന്നുണ്ടാകുന്ന തൈകളും മാതൃ

0: മാതൃവൃക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത്. ബാക്കി എല്ലാ തൈകളും തന്നെ മാതൃവൃക്ഷത്തിന്റെ അതേ ക്വാളിറ്റിയിൽ വരും. അതുകൊണ്ടാണ് തെക്കൻ കേരളത്തിലെ കോട്ടുകോണം, അതുപോലെ തന്നെ വടക്കോട്ട് പോവുകയാണെങ്കിൽ ഓളോർ, നമ്മുടെ ചന്ദ്രക്കാരൻ, ഇതൊക്കെ നമുക്ക് പോളി എംബ്രിയോണിക് വിത്തുകളിൽ നിന്നുണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് അതിന്റെ ആ വിത്ത് കുഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന തൈകളിൽ നമുക്ക് മാതൃഗുണം ലഭിക്കുന്നത്. അപ്പോൾ വിത്തിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. പിന്നെ വിത്തിൽ നിന്നുള്ള വൃക്ഷവിളകളൊക്കെ ആണെങ്കിൽ അത് കായ്ക്കാനൊക്കെ ഒരു സമയമെടുക്കും. നമുക്ക് 3 കൊല്ലം കൊണ്ടോ 4 കൊല്ലം കൊണ്ടോ ആവില്ല, ചിലപ്പം 6-7 വർഷം എടുത്താണ് കായ്ബലം കിട്ടുക. പക്ഷെ അതിന് ശക്തമായ തായ്വേരുണ്ടാവും, മാത്രമല്ല അതിന് ചിലപ്പോൾ 100 വർഷം വരെ അത് നിൽക്കും. അങ്ങനെയുള്ള ഗുണങ്ങളും ഉണ്ട്. ഇതാണ് വിത്തിൽ നിന്നുള്ളതിന്റെ ഒരു പ്രത്യേകത.
1: അത് തന്നെ. പിന്നെ ബൾബ് അല്ലെങ്കിൽ സക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് നടുന്ന ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ.
0: തീർച്ചയായിട്ടും അത് നമുക്ക് വലിയ എളുപ്പമുള്ള കാര്യമാണ്. വാഴ നട്ട് വാഴ ഏകദേശം കുല വരാറാകുമ്പോൾ അതിന്റെ ചോട്ടിൽ നിന്ന് പുതിയ തൈകൾ വരികയും വാഴക്കുല മുറിച്ചു മാറ്റുന്നതോടുകൂടി നമുക്ക് അത് പിരിച്ചു നടാം. താരതമ്യേന പ്രകൃതിയിൽ മാതൃഗുണം 100% ലഭിക്കും. എന്നാൽ വളരെ എളുപ്പം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ബൾബിൽ അല്ലെങ്കിൽ സക്കർ എന്ന് പറയുന്ന സാധനങ്ങൾ നമുക്ക് പിരിച്ച് നടുക എന്നുള്ളത്.
1: പിന്നെ കട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, സെയിം ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയും എളുപ്പം ചെയ്യാൻ വേണ്ടിയും.
0: കട്ടിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കട്ടിങ് ആർക്കും ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകിച്ച് വൈദഗ്ധ്യമോ അല്ലെങ്കിൽ അത് പരിശീലനമോ ആവശ്യമില്ലാതെ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന
1: പ്രവർത്തന രീതിയാണ്.
0: അതെ, ഒരു പുതിയ തൈ ഉണ്ടാക്കുന്ന ഇപ്പൊ റോസയായാലും ചെമ്പരത്തി ആയാലും കാർഷിക വിളകളുടെ വിളയായിട്ട് പറയുമ്പോൾ നമുക്ക് മുരിങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഒരു ഭാഗം മുറിച്ച് നടുമ്പോൾ അതിൽ വേര് വരികയും അതിൽ തന്നെ പുതിയ ഇലകൾ വരികയും അതൊരു പുതിയ ചെടിയായി മാറുകയും അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വളരെ ചെലവ് കുറഞ്ഞ മാർഗമാണ് അത്. നമുക്കിപ്പോ കടച്ചക്ക അല്ലെങ്കിൽ ബ്രെഡ് ഫ്രൂട്ട്, അതിന് നമുക്ക് വേണമെങ്കിൽ അതിന്റെ വേര് മുറിച്ചു നട്ടാലും അതിൽ നിന്ന് പുതിയ തൈ ഉണ്ടാക്കാം. പ്രയോഫില്ലം പോലുള്ള ചില അലങ്കാര ചെടികളുണ്ട്, അതിന്റെ ഇല നമ്മൾ മുറിച്ച് നട്ടാലും അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കും. മദർ ഇൻ ലോസ് ടങ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ഉണ്ട്, അതിനും ഇല മുറിച്ച് നട്ടാല് അതൊരു പുതിയ ചെടിയായി രൂപാന്തരപ്പെടും. പിന്നെ സ്റ്റെം കട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് ക്ലാസിക്കലായിട്ട് എക്സാമ്പിള് റോസയും പിന്നെ നമ്മുടെ ചെമ്പരത്തി പോലുള്ള ഇത് സ്റ്റെം കട്ടിംഗ് ആണ്. പിന്നെ ചില ചെടികൾ ഇപ്പൊ മൊസാന്ത പോലുള്ള ചെടികളുണ്ട്, അത് നമുക്ക് വേര് പിടിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അങ്ങനെയുള്ളതിനെ നമുക്ക് സ്റ്റെം കട്ടിംഗ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഏതെങ്കിലും റൂട്ടിംഗ് ഹോർമോൺസ് ഉപയോഗിച്ച് നമുക്ക് വെക്കാം. വേര് വരാൻ പ്രകൃതിയിൽ ഒരു അല്പം ബുദ്ധിമുട്ടുള്ള സാധനങ്ങളെ നമുക്ക് അതിന്റെ അടുത്ത ഘട്ടമായ ലെയറിംഗിലേക്ക് പോയി നമുക്ക് തയ്യാക്കി എടുക്കാവുന്നതാണ്. ലെയറിംഗ് അതിനെ നമ്മൾ മലയാളത്തില് പതിവെക്കൽ എന്ന് പറയും. അപ്പൊ പതിവെക്കുന്ന സമയത്ത് അതിന്റെ തൊലിച്ചെത്ത് മാറ്റുകയും അവിടെ ചകിരിച്ചോറോ അല്ലെങ്കിൽ ഉചിതമായ മാധ്യമം ഏതാണോ, ചിലതിലും വെറും മണ്ണ് തന്നെ നമുക്ക് പോളിത്തീൻ കവറിൽ കെട്ടി നല്ല ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലെ വേര് വരുന്നത് കാണാം. ഇപ്പൊ നാരകത്തിലൊക്കെ നമുക്ക് നാരകം, ചാമ്പ,
1: പേരക്ക,
0: പേര ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെ വളരെ എളുപ്പം വേര് വരുത്താം. ഏകദേശം 1 മാസമൊക്കെ മതി. ആ 1 മാസം കഴിയുമ്പോൾ നമ്മളത് മുറിച്ച് പുതിയ ഒരു പോളിബാഗില് പോട്ടിംഗ് മിശ്രണം നിറച്ച് ഇതിനെ നട്ട് ഒരു 2 ആഴ്ചയോളം തണലത്ത് വെച്ച് എന്നും നനച്ചു കൊടുക്കുകയാണെങ്കിൽ അത് എളുപ്പം 100% മാതൃഗുണം കിട്ടുന്ന തൈകളായി മാറും. അതാണ് ലെയറിംഗിന്റെ. ലെയറിംഗിന്റെ തന്നെ വകഭേദം എന്ന് പറയുന്ന ഇപ്പൊ നാഗപ്പതിവെക്കലുണ്ട്, സർപ്പൻറ്റെയിൻ, അത് നമുക്ക് കുരുമുളകില് നമുക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിക്കെല്ലാം അതിന്റെ ഓരോ മുട്ടിലും ഒരു കവറില് മണ്ണ് നിറച്ച് വെച്ച് ഒരല്പം വെയിറ്റ് കൂടെ വെച്ചാൽ വേരിറങ്ങും. അതിനെ നമ്മൾ മുറിച്ച് മുറിച്ച് വെക്കുകയാണെങ്കിൽ
1: തൈകൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ സാധിക്കും,
0: എളുപ്പമുണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ പപ്പായയിൽ മൗണ്ട് ലെയറിംഗ് എന്ന് പറഞ്ഞ് ഒരു ടെക്നിക്കുണ്ട്. മൗണ്ട് ലെയറിംഗിൽ നമ്മൾ ചെയ്യുന്നത് വലിയ പപ്പായെ നമ്മൾ മുറിച്ചിട്ട് ആ മുറിഭാഗത്ത് കുമ്പളനാശിനി പുരട്ടും. അപ്പോൾ അതിന്റെ താഴെന്ന് ഒന്നിലധികം പുതിയ ചെറിയ തൈകൾ ഉണ്ടാകും. അതിൽ തന്നെ ചെറിയ മുറിവുണ്ടാക്കിയിട്ട് നമുക്ക് പോട്ടിംഗ് മിശ്രിതം കൂന പോലെ വെക്കുമ്പോൾ അതിൽ വേരിറങ്ങുന്ന അങ്ങനത്തെ പല പല ടെക്നിക്കുകളുണ്ട്.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രാഫ്റ്റിംഗ്.
0: ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒട്ടിക്കൽ, രണ്ട് സാധനങ്ങളെ പിടിച്ച് ഒട്ടിക്കുന്നതിനെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് രണ്ട് ഭാഗം ഉണ്ടാവും. ഒന്ന് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. ആ റൂട്ട് സ്റ്റോക്കിലേക്ക് മേൽത്തരം ചെടിയുടെ തലപ്പ് നമ്മൾ ഒട്ടിച്ചു ചേർക്കും. ചെടിയുടെ വേരുഭാഗം അത്രയ്ക്ക് ഉൽപാദനക്ഷമത ഉണ്ടാവില്ല, എന്നാൽ കരുത്തുള്ള ഒരു വേരുപടലവുമായിരിക്കും. അതേസമയം മേലേക്കുള്ളത് നല്ല ഉൽപാദനക്ഷമതയുള്ളതുമായിരിക്കും. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വലുതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ തിപ്പലി വേരുപയോഗിച്ചുകൊണ്ട് നമ്മൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വെള്ളക്കെട്ടുള്ള സ്ഥലത്തും അത് നമുക്ക് ധൈര്യമായിട്ട് വളർത്താം. മാത്രമല്ല പല

0: അങ്ങനെയുള്ള രോഗങ്ങളെയും അത് പ്രതിരോധിക്കും.
1: വേറെ തിപ്പലിയായിരിക്കും, പക്ഷെ വരുന്ന മേളിലോട്ട് വരുന്നത് നമ്മുടെ കുരുമുളക് വേണ്ട ഇനമായിരിക്കും.
0: അതെ, അതുപോലെ തന്നെയാണ് നമ്മൾ പച്ചക്കറിയിൽ വഴുതന മുളക് പോലുള്ളതിൽ ചെയ്യുമ്പോഴും കരുത്തുള്ള വേരുപടലമുള്ള റൂട്ട് സ്റ്റോക്ക് എടുക്കും. എന്നാൽ നമുക്ക് വേണ്ട നല്ല ഉൽപാദനക്ഷമതയും മറ്റു ക്വാളിറ്റീസുമുള്ള സയോൺ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള കരുത്തോടെ വളരുന്ന എന്നാൽ നല്ല ഇനങ്ങളെ നമുക്ക് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം. പിന്നെ ഗ്രാഫ്റ്റിംഗ് തന്നെ പല ടൈപ്പ് ഉണ്ട്. നമുക്ക് ഏറ്റവും ചെറുതെന്ന് പറയുന്ന എപ്പിക്കോട്ടയിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. മാവിലാണെങ്കിൽ മുളച്ചു വരുന്ന മാവിന്റെ വിത്തിൽ നിന്ന് 7 മുതൽ 15 ദിവസം വരെ പ്രായമായതിൽ നമുക്ക് ഒട്ടിച്ചു ചേർക്കുന്ന പരിപാടിയുണ്ട്, അത് എപ്പിക്കോട്ടയിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, വെഡ്ജ് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, ഇൻവേർട്ടഡ് വി, അങ്ങനെ പല പല ടൈപ്പായിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. ഗ്രാഫ്റ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കുറെ ക്വാളിറ്റി ഉള്ള തൈകൾ നമുക്ക് ചെയ്യാൻ പറ്റും.
1: അടുത്ത രീതിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താലും ബഡ്ഡിംഗ് ആണല്ലേ.
0: ആ അതെ, ബഡ്ഡിംഗ് എന്ന് പറയുമ്പോൾ ഗ്രാഫ്റ്റിംഗിന്റെ തന്നെ കുറച്ചുകൂടി ഒരു ഉയർന്ന രൂപമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ചില്ല ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ശരാശരി ചിലപ്പോ 8 or 10 മുകുളങ്ങൾ അല്ലെങ്കിൽ ബഡ്ഡുകൾ കാണും. പക്ഷെ ഇതിൽ ഒരെണ്ണം മാത്രമാണ് മുളച്ച് പുതിയ തൈയാകുന്നത്. അപ്പൊ ബാക്കിയുള്ള 7 or 9 ബഡ്ഡുകൾ നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ ഇനമാണ്. കൂടുതൽ തൈകൾ കിട്ടാനില്ലാത്തൊരു സാഹചര്യത്തിൽ അതൊക്കെ വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബഡ്ഡിംഗിൽ എന്ന് പറയുമ്പോൾ ഒരു ചില്ല എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഗ്രാഫ്റ്റിംഗിലൂടെ ഒരു തൈയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെങ്കിൽ ബഡ്ഡിംഗിലൂടെ നമുക്ക് 10 ബഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 തൈ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് കുറച്ച് സ്കില്ല് വേണം, പലവട്ടം ചെയ്ത് പരിശീലിച്ചാൽ മാത്രമേ പലതും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ചെയ്യുന്ന റൂട്ട് സ്റ്റോക്ക് ആയിരുന്നാലും അതിൽ എടുക്കുന്ന ബഡ്ഡായാലും ഇതിനൊക്കെ പ്രായവും പാകതയും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ റബ്ബറിൽ വ്യാപകമായിട്ട് ബഡ്ഡിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇപ്പൊ പ്ലാവില് ചെയ്യുന്നുണ്ട്, മാവില് ചെയ്യുന്നുണ്ട്, റംബൂട്ടാനിൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ പലതിലും നമുക്ക് ഇത് പോസിബിൾ ആണ്. ഗ്രാഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പാകത നമുക്ക് അത്രയ്ക്ക് നോക്കേണ്ടതായിട്ട് വരത്തില്ല, പക്ഷേ ബഡ്ഡിങ് കറക്റ്റ് പാകതയൊക്കെ നോക്കിയിട്ട് വേണം നമ്മള് ചെയ്യാനായിട്ടുള്ളൂ.
1: പിന്നെ ചില ആൾക്കാർ ഒരു രസത്തിന് വേണ്ടി ഒരേ പ്ലാന്റിൽ ഡിഫറെന്റ് ഡിഫറെന്റ് ബഡ്സ് ചെയ്യാറുണ്ട്, ഡിഫറെന്റ് കളേഴ്സിലെ ഫ്ലവേഴ്സ്, റോസ് ആണെങ്കിൽ കൗതുകമാണ്.
0: കൗതുകം എന്ന് പറയുന്ന അതൊരു ബിസിനസ് ആണ്. അത് നമ്മുടെ നാട്ടില് നമുക്ക് ഉദ്യാനവിളകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് റോസ്, പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തി, ഹിബിസ്കസ്, ബൊഗൈൻ വില്ല, പിന്നെ മാവ്, ഇതിൽ തന്നെ 5 or 10 ഇനങ്ങൾ ഒറ്റ ചൂടിൽ തന്നെ ബഡോ ഗ്രാഫ്റ്റിംഗും അത് സാധ്യമാണ്. ഇങ്ങനെ ചെയ്തിട്ട് ഒരു ചില്ലയിൽ നിന്ന് നമ്മൾ ഒളോറു മാങ്ങ പറിക്കുമ്പോൾ അടുത്ത ചില്ലയിൽ നിന്ന് ബാംഗ്ലൂർ പറിക്കുന്നു, അടുത്ത് നിന്ന് അൽഫോൺസ് പറിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു വളരെ ശാസ്ത്രവും കലയും കൂടെ ഒരുമിക്കുന്ന ഒരു വേദിയാണ്. അതോടൊപ്പം അതൊരു ബിസിനസ് കൂടെയാണ്.
1: സാർ, ലാസ്റ്റ് നമ്മുടെ ടിഷ്യു കൾച്ചർ ആണ്.
0: ടിഷ്യൂ കൾച്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അനുയോജ്യമായ ഒരു കഷണത്തിൽ നിന്ന്, ഒരു സസ്യത്തിന്റെ ഒരു ഭാഗത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് തൈകൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ടിഷ്യൂ കൾച്ചറിന്റെ ഏറ്റവും വലിയ ഗുണം. മാത്രമല്ല അതിൽ നമ്മൾ പിന്നെ വൈറസും മറ്റ് രോഗങ്ങൾക്ക് പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ തൈ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ ഉണ്ടാക്കുന്ന ലക്ഷക്കണക്കിന് തൈകളും ആ ലാബിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ കർഷകന്റെ ഫീൽഡിൽ എത്തുന്നത് വരെയും അത് പൂർണ്ണമായും രോഗമുക്തമായിരിക്കും എന്നുള്ളൊരു മിനിമം ഗ്യാരണ്ടി നമുക്ക് ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ ഇൻവിട്രോ പ്രൊപ്പഗേഷനിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല മറ്റു രീതികളിൽ കൂടി നമുക്ക് തൈ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള പല ചെടികളുടെ തൈകളും നമുക്ക് ടിഷ്യൂ കൾച്ചറിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്കങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടിയുള്ള ലാബ് സൗകര്യം വേണം, അണുവിമുക്തമായ സാഹചര്യം വേണം, പിന്നെ ഇത് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആള് വേണം, പിന്നെ കുറച്ച് ഇതൊക്കെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. അപ്പൊ അത് കുറച്ച് ചെലവേറിയതും കുറച്ച് പഠിക്കാനുള്ളതാണ്. പക്ഷേ ഒരിക്കലും അതെല്ലാം സെറ്റപ്പ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് റണ്ണിൽ വളരെ ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സംരംഭം കൂടെയാണ് ടിഷ്യൂ കൾച്ചറിൽ കൂടെ തൈ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളത്. ഇത് നമുക്ക്
1: എല്ലാ വിളകളിലും ഇതിപ്പം സാധ്യം അല്ലായിരിക്കും,
0: ഏറെക്കുറെ എല്ലാ വിളകളിലും പറ്റും. പക്ഷെ തെങ്ങ് പോലുള്ളതിനൊന്നും പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ വാഴയാണ്, വാഴ, ഓർക്കിഡ്, മറ്റു ഉദ്യാന വിളകൾ ഇതിലൊക്കെ സർവ്വസാധാരണ ആയിട്ടുണ്ട്. പക്ഷെ തെങ്ങ് പോലുള്ളതിലൊന്നും ഗവേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവിടെയും വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.
1: സസ്യപ്രവർദ്ധന രീതികൾ ആരേഴ് ഇപ്പം സാർ തന്നെ പറഞ്ഞു. പക്ഷെ ഇത് ഏത് എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് അനുയോജ്യമായത് അത് നമ്മൾ തിരഞ്ഞെടുത്ത് അത് പറഞ്ഞ മാതിരി ശാസ്ത്രീയ രീതിയിൽ ചെയ്താൽ തന്നെ നമുക്ക് അതിൽ മുന്നോട്ട് പോകാൻ പറ്റും.
0: ശരിക്കും പറഞ്ഞാല് സസ്യപ്രവർദ്ധനം എന്ന് പറയുന്ന ഒരു ബിസിനസ് മോഡലാണ്. ആൾക്കാർക്ക് പുതിയ തൈകൾ ക്വാളിറ്റി ഉണ്ടാക്കുകയും അത് മറ്റുള്ളവർക്ക് കാശിന് വിൽക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ്. അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ബൾക്കായിട്ട് ഏതെങ്കിലും നഴ്സറികൾക്ക് കൊടുക്കാം, അങ്ങനെ ഇതൊരു ബിസിനസ് മോഡലാണ്. ഇത് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്.
1: ഡോക്ടർ ചിഞ്ചു താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: നന്ദി.
2: സസ്യപ്രവർത്തന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ചിഞ്ചു വി എസ്. ഡോക്ടർ ചിഞ്ചു വി എസുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ ചിഞ്ചു വി എസിന്റെ ഫോൺ നമ്പർ 9497426849. മൂവന്തി താഴ്വരയിൽ അതാ ഒരു ചെങ്കനൽ പോലെ സൂര്യൻ മായാൻ പോവുകയാണ്. ഈ സന്ധ്യാനേരം ഇത്തിരി മഴയുടെ തണുപ്പിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക്

0: മനോഹര ഗാനം കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു ഉന്മേഷമൊക്കെ തോന്നുന്നില്ലേ? ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
0: മഴക്കാലമാണല്ലോ, നമ്മുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാനും പുതിയവ നടാനും പാലിക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കുരുമുളക്. മഴ കുറവനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വാഴ. വളർച്ചാഘട്ടങ്ങളിലുണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാരമാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ്ങ് നൽകുക എന്നിവ ചെയ്യണം. ഇഞ്ചി, മഞ്ഞൾ. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെ കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. പരിഹാരങ്ങൾ. ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ, ആവശ്യാനുസരണം നനയ്ക്കുക. റബ്ബർ. ഉയർന്ന താപനിലയും മണ്ണിലെ ഈർപ്പമില്ലായ്മയും റബ്ബർ പാൽ ഉൽപാദനം കുറയ്ക്കുന്നു. ഇതിനെ ചെറുക്കാൻ തടം മൂടൽ, പുതവിളകൾ വളർത്തുക, ചെറിയ തോട്ടങ്ങളിൽ ആവശ്യാനുസരണം നനച്ചുകൊടുക്കുക എന്നിവ ചെയ്യേണ്ടതാണ്. കാപ്പി. പൂമഴയുടെ കുറവ് കാരണം മോശം കായ്പിടുത്തവും വിളവ് കുറവും ഉണ്ടാകുന്നു. സംരക്ഷണ നന, പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. ചായ. ഉയർന്ന താപനിലയും വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയുന്നതും പച്ചില ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിനന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
0: ഇനി നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഓർമ്മയുണ്ടോ? എന്നാലും ഒരിക്കൽ കൂടി പറയാം. പാഷൻ ഫ്രൂട്ടിന്റെ വിത്ത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: വഴുവഴുത്ത കുരുക്കൾ ചാരം ചേർത്ത് രണ്ടു മൂന്ന് ദിവസം തണലത്തുണക്കി വിത്താക്കാം. അല്ലെങ്കിൽ കുരുക്കൾ ഒരു രാത്രി നാരങ്ങാ നീരിൽ കുതിർത്ത് വച്ച ശേഷം പിറ്റേന്ന് നന്നായി കഴുകിയെടുത്തും വിത്തിനുപയോഗിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ. വയലും വീടും

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യത്തിൽ വായ്പാ അപേക്ഷകൾ ഇനി പേപ്പർ രഹിതം. കേന്ദ്ര സർക്കാരിന്റെ 13 ക്രെഡിറ്റ് ലിങ്ക്ഡ് സ്കീമുകൾ ഇനി ജൻസമർത്ഥ് പോർട്ടലിൽ ലഭ്യമാണ്. ഓൺലൈനായി യോഗ്യത പരിശോധിക്കാം, ഡിജിറ്റലായി രേഖകൾ സമർപ്പിക്കാം. നിങ്ങളുടെ അപേക്ഷയുടെ പുരോഗതി എപ്പോഴും ട്രാക്ക് ചെയ്യാനും ഈ പോർട്ടലിൽ സൌകര്യമുണ്ട്. അതിനായി ഇന്ന് തന്നെ സന്ദർശിക്കൂ www.jansamarth.in.
2: ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള വെറ്റിനറി ആന്റ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് വെറ്റിനറി കൌൺസിൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മണ്ണെത്തി വെറ്റിനറി കോളേജിൽ വച്ച് ഈ മാസം 17 9 മുതൽ തെരുവ് നായ്ക്കളുടെ സുസ്ഥിരമായ ജനസംഖ്യാ നിയന്ത്രണവും പേവിഷബാധ നിയന്ത്രണവും കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുന്നു. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി, യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് എന്നിവർ പങ്കെടുക്കുന്ന ഈ ശില്പശാലയിൽ സുസ്ഥിരവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള തെരുവുനായ നിയന്ത്രണം, ഏകാരോഗ്യവും പേവിഷബാധ നിയന്ത്രണവും, ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുസമൂഹത്തിനുമുള്ള പങ്കാളിത്തം, നിയമപരവും മൃഗക്ഷേമപരവുമായ വീക്ഷണം തുടങ്ങിയ വിവിധ അനുബന്ധ വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസുകളും ചർച്ചകളും ഉണ്ടായിരിക്കുന്നതാണ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കൊല്ലം ജില്ലാ നെടുവത്തൂർ കൃഷിഭവനിൽ വച്ച് ആത്മാ പദ്ധതിയുടെ സഹകരണത്തോടെ നാളെ രാവിലെ 10 മുതൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വിജയകരമായി ചെയ്യാൻ പറ്റുന്ന ഫലവർഗ വിളകളെക്കുറിച്ചുള്ള പരിശീലന ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണെന്ന് കൊട്ടാരക്കര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ അറിയിച്ചു. സംസ്ഥാന കൃഷിവകുപ്പിന്റെ അംഗീകാരത്തിൽ പ്രവർത്തിക്കുന്ന ഹോം ഗ്രൌണ്ടുമായി സഹകരിച്ച് നടത്തുന്ന ഈ പരിശീലന ക്ലാസിൽ കർഷകർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7907 7123 27 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന ഭക്ഷ്യസംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547070773. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന 6 ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC അഥവാ തത്തുല്യം. പ്രായപരിധി 18-30. കോഴ്സ് ഫീസ് 30,000 രൂപ. അവസാന തീയതി July 31. അപേക്ഷ ഖാദി kerala.gov.in സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9747321760 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. വെള്ളയണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ August 4 പരിശീലന പരിപാടി നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം, എറണാകുളം എന്നിവിടങ്ങളിൽ 22,800, ആലപ്പുഴ 23,000, ചെങ്ങന്നൂർ 25,000, കോട്ടയം 25,800, പാലാ 24,300, കൊച്ചി റെഡി 22,600, ആലുവ 23,700, വടക്കൻ പറവൂർ 24,200. കൊപ്ര കിൻഡലിന് കൊല്ലം 14,200, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,600, വടക്കൻ പരവൂർ 13,300, ചെറുപയർ കിൻഡലിന് തിരുവനന്തപുരം 13,000, നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, കായംകുളം 21,000, പുളിങ്കുന്ന് 22,000, നാളികേരം തൊണ്ടില്ലാത്തത് 1000, നെയ്യാറ്റിൻകര 18000, എറണാകുളം 27500, ഉഴുന്നുപിളർപ്പ് കിൻഡലിന് തിരുവനന്തപുരം 11200, ഏലം കിലോഗ്രാമിന് കൊച്ചി 3700, തൊടുപുഴ 3100, കട്ടപ്പന 2750, കുരുമുളക് അൺഗാർബിൾഡ് കിൻഡലിന് നെടുവങ്ങാട് 66000, പുത്തൂർ 69000, കൊച്ചി 69600, കൊച്ചി ഗാർബിൾഡ് 71600, തുവരപ്പരിപ്പ് കിൻഡലിന് തിരുവനന്തപുരം 12700. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമുസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
2: കാർഗിൽ യുദ്ധവിജയം ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിരോധ വീര്യത്തിന്റെ പ്രതീകമാണെന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യവേ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു സവാരി, ഒരു രാഷ്ട്രം, ഒരു സല്യൂട്ട് എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന റാലിയിൽ 28 ബൈക്ക് യാത്രികരാണ് പങ്കെടുക്കുന്നത്. 13 ദിവസം കൊണ്ട് 1900 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ മാസം 26 ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ റാലി സമാപിക്കും. വഴിമധ്യേ വിവിധ യുദ്ധസ്മാരകങ്ങളിൽ ആദരവർപ്പിക്കുന്ന സംഘം വീരമൃത്യു വരിച്ച സൈനികരുടെ
1: രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർദ്ദിഷ്ട സംഭരണ നയവും പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് ഗ്യാരണ്ടി സ്കീമും വിലയിരുത്തിയ യോഗത്തിൽ പ്രാദേശിക സംഭരണ അസന്തുലിതാവസ്ഥ, അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. നിർമ്മിത ബുദ്ധിക്ക് യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഹൈദരാബാദിൽ ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ച് നൈപുണ്യം മെച്ചപ്പെടുത്തി തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം മറികടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനായി സ്കിൽ ഇന്ത്യ മിഷൻ വഴി പുതിയ കോഴ്സുകൾ ആരംഭിക്കും. ഇന്ത്യക്കാർക്ക് അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ മൈഗ്രേഷൻ ആന്റ് മൊബിലിറ്റി കരാറുകളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സർവകലാശാല കർണാടകയിൽ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ബംഗളൂരുവിൽ ഗൂഗിൾ കണക്ട് ഇന്ത്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകോത്തര നിലവാരമുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ മേഖല, സർക്കാർ എന്നിവ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിലും നിർദ്ദിഷ്ട സർവകലാശാല നിർണായക പങ്ക് വഹിക്കുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. സ്റ്റാർട്ടപ്പുകൾക്കും കമ്പനികൾക്കും നിർമ്മിത ബുദ്ധി മേഖലയിൽ ഗവേഷണം നടത്തുന്നതിനുള്ള AI ഹബ്ബ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട MT അൽ ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിലെ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3 പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി മാറിയതായും അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. തുടർച്ചയായ 3 വട്ടം ലോകകപ്പ് ഫൈനലിൽ ഇടം നേടാൻ ലക്ഷ്യമിട്ടാണ് ഫ്രാൻസ് ഇറങ്ങുന്നത്. അതേസമയം 2010 കിരീട നേട്ടത്തിന് ശേഷമുള്ള ആദ്യ ലോകകപ്പ് ഫൈനലിൽ പ്രവേശനത്തിനായാണ് സ്പെയിൻ പൊരുതുക. വ്യാഴാഴ്ച നടക്കുന്ന 2 സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാനാകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിലുണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂവെന്നും അദ്ദേഹം അറിയിച്ചു.
3: अगर हम फ्लाई ऐश का एक अच्छा ट्रांसपोर्टेशन मैकेनिज्म बना सकते हैं तो देन वी कैन यूज फ्लाई ऐश इन इकोनॉमिक वे, सीमेंट में, प्रोडक्शन में यूज कर सकते हैं या फिर रोड कंस्ट्रक्शन या किसी दूसरे कंस्ट्रक्शन में हम काम में ले सकते हैं. रेल ट्रांसपोर्टेशन में जब उसको वैगन में भरते हैं तो फ्लाई ऐश बहुत फाइन होने से उसको लोड करने के टाइम में बड़ा पॉल्यूशन होता. सो दैट्स व्हाई वी ब्रॉट दिस रिफॉर्म.
1: തൊഴിൽ ശക്തിയും യുവശക്തിയുമാണ് ദേശീയ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തെ 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് ഹൈദരാബാദിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സനാത് നഗർ ESIC ആശുപത്രിയിലെ അത്യാധുനിക OPD ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി മറ്റ് 6 ESI പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. ഖസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ 2 വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 മില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ FTA ഇരു രാജ്യങ്ങളിലെയും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുമെന്നും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 561 പോയിന്റ് കുറഞ്ഞ് 77,054, നിഫ്റ്റി 158 പോയിന്റ് നഷ്ടത്തിൽ 24,052 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 1,04,720 ഗ്രാമിന് 13,090 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ 4 മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
0: ആകാശവാണി യുവവാണി.

0: യുവ സാഹിതി
1: എല്ലാ ശ്രോതാക്കൾക്കും യുവസാഹിതിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.

0: യുവസാഹിതിയിൽ ഇന്നാദ്യം ഒരു കവിതയാണ്. എഴുതി അവതരിപ്പിച്ചത് ശ്രീകുമാർ ചേർത്തല.
1: ഗംഗാ നിമന്ത്രണം. ഇനിയെത്ര ദൂരം ഗമിക്കേണ്ടു ജീവിത ചുടലക്കളങ്ങളിൽ കുളിർവിടർത്താൻ, ഇനിയെത്ര കാതം താണ്ടണം ആഴിതൻ അന്തരാളങ്ങളിൽ തലചായ്ക്കുവാൻ. ഇനി എത്ര ദൂരം ഗമിക്കേണ്ടു ജീവിത ചുടലക്കളങ്ങളിൽ കുളിർവിടർത്താൻ, ഇനി എത്ര കാതം താണ്ടണം ആഴിതൻ അന്തരാളങ്ങളിൽ തലചായ്ക്കുവാൻ.

യവേ, ഇനി എത്രയാമങ്ങൾ കാതോർത്തിരിക്കണം ഇക്കളിത്തട്ടിൽ വിളക്കണയാൻ. ഇനി എത്രയാമങ്ങൾ കാതോർത്തിരിക്കണം ഇക്കളിത്തട്ടിൻ വിളക്കണയാൻ. ഹിമവാ

എങ്കാ മുറിവുകൾ കനത്തര ഭാരതമാറിലെ ഉണങ്ങാത്ത വ്രണമാണീ ഗംഗ. കണ്ടു ഞാൻ എത്രയോ പൊയ്മുഖങ്ങൾ, പിന്നെ ഉപനിഷത്താളിൽ മയങ്ങുന്ന സത്യങ്ങൾ. മനസിന്റെ ജാലക പഴുതുമറച്ചും പടുന്തിരിയെരിയുന്ന പാതകക്കാഴ്ചകൾ കെട്ടുകൾ. ഒരു ചാൺവയറിലെ വിശപ്പുറങ്ങാൻ തൊലിവിറ്റുറങ്ങുന്ന രാസ്ത്രീത്വവും ബാല്യവും. മുറിവുകളിതളിടും ഭാരതമാറിലെ കൊഴിയാത്ത ദലമാണീ ഗംഗ. മുറിവുകളിതളിടും ഭാരതമാറിലെ കൊഴിയാത്ത ദലമാണീ ഗംഗ. കാലം മറക്കുന്ന പാടുകൾ കണ്ടു, പണച്ചേരുവ മറയ്ക്കുന്ന കോലങ്ങൾ കണ്ടു. എതിർചേരിക്കൂട്ടിലെ എണ്ണം കുറയ്ക്കുവാൻ മൃതിക്കോട്ട കെട്ടുന്ന ഭാവനകൾ കണ്ടു.

തെരുവിൽ മൃത്യുതൻ തടവറ തീർക്കുവാൻ ക്രോധം വിഷം ചീറ്റും തോക്കുകൾ കണ്ടു. എവിടെയോ പുറം മൂടികളിലാളുകൾ ചിഹ്നങ്ങളായുറഞ്ഞലറുന്നതും കണ്ടു. കനിവിൻ്റെ ഒരു കണം തേടിയായലയുന്ന ദൈന്യം വിടരുന്ന മിഴികളും കണ്ടു ഞാൻ. കനിവിൻ്റെ ഒരു കണം തേടിയായലയുന്ന ദൈന്യം വിടരുന്ന മിഴികളും കണ്ടു ഞാൻ. ഇനി എനിക്കാവില്ല നടനം തുടരുവാൻ ഇവിടെ ഈ പൊന്മുളം ബാംസുരി കേൾക്കുവാൻ. ഇനി എനിക്കാവില്ല നടനം തുടരുവാൻ ഇവിടെ ഈ പൊന്മുളം ബാംസുരി കേൾക്കുവാൻ. അനങ്കമംഗനയ്ക്കായി ഒരു തുണ്ടുഭൂവിനായി ഉയരുന്ന യുദ്ധങ്ങൾ കണ്ടു. ഞാനേ ലോകം, ഞാനേ ലോകമെന്നു ഘോഷിച്ചു കൂടപ്പിറപ്പുകൾ ചേതന തല്ലിക്കെടുത്തുന്നതും കണ്ടു. ഇരുളിൽ ചുടുചോരമണക്കുന്ന തെന്നലിൽ കുട്ടികൾ ഒരു വറ്റുതുണ്ടിനായി അലയുന്നതും കണ്ടു. ഇരുളിൽ ചുടുചോരമണക്കുന്ന തെന്നലിൽ കുട്ടികൾ ഒരു വറ്റുതുണ്ടിനായി അലയുന്നതും കണ്ടു. ഇനി എത്ര കാതം താണ്ടണം ശാന്തിതൻ ശുഭ്രതീർത്ഥങ്ങളിൽ വിലയിക്കുവാൻ. ബാണങ്ങൾ പായുന്നു ചിരിച്ചുള്ളിലെ കാളിയൻ പണം വിടർത്തുന്നു. ദാഹമാറ്റാൻ കഠാരകൾ രുതിരപാനം നടത്തുന്നു. ധർമ്മങ്ങളേതോ കോമരം കെട്ടുന്നു വഴിതെറ്റിയാടിച്ചിതറുന്നു കർമ്മങ്ങൾ. മുറിവുകൾ കനത്തൊരാ ഭാരതമാറിലെ ഉണങ്ങാത്ത മുറിവാണി ഗംഗ. എവിടെയെന്നുത്തമ ശാന്തിമന്ത്രങ്ങൾ, എവിടെയെന്നുജ്വല വേദാന്തസാരങ്ങൾ, എവിടെയാ ഗീത, എവിടെയാ ബൈബിൾ, എവിടെയാണ് എവിടെയാണ് ആ മാനിഷാദകൾ. ഇനി എത്രയാമങ്ങൾ കാതോർത്തിരിക്കണം ഇക്കളിത്തട്ടിൻ വിളക്കണയാൻ. കടും വർണ്ണക്കുപ്പായമണിയിച്ചൻ മിഴിനീരിനെ വിൽക്കുന്നു വാണിഭം തഴയ്ക്കുന്നു. പിന്നെയും നിറം കെട്ട മദ്യക്കുപ്പികളുമായി പൈതൽ കൈതവക്കെട്ടുകൾ അണിയാൻ തുടങ്ങുന്നു. ഇനി എനിക്കാവില്ല ഭാരം ചുമക്കുവാൻ, ഇനി എനിക്കാകില്ല മിഴിതുറക്കാൻ. പിന്നെ സൗമ്യ സഹിഷ്ണുതാ മന്ത്രങ്ങൾ ഉരുവിട്ടു നിസ്വയായി നിസംഗയായി ജീവൻ കഴിക്കുവാൻ. മുറിവുകൾ മരിക്കാത്ത ഭാരതമാറിലെ നിറയാത്ത മനമാണി ഗംഗ. ഇന്നു ഞാൻ ഓർക്കുന്നിന്ദ്ര ലോകത്തെ ബാല്യവും ഭാഗീരഥിയായ ശിവമുടിയിൽ അന്നാടിയ ലാസ്യവും. കാശിയിൽ ആയിരമാരതി ചൂടി ഞാൻ ഋതുമതി നാണമണിഞ്ഞു നടന്നതും. പിന്നെ ശന്തനു പത്നിയായി ഭീഷ്മർദ്ദൻ മാതാവായി ഭാരതഭൂവിൽ കളിയാടി രസിച്ചതും. ഇനി എനിക്കാവില്ല ജാഹ്നവിയാകുവാൻ, ഇവിടെ പുനരൊരു സംസ്കൃതി രചിക്കുവാൻ. കാൺമു ഞാൻ രാമനെ അഗ്നിതീർത്ഥങ്ങളിൽ പത്നിശുദ്ധിയളന്നതും. കാൺമു ഞാൻ കൃഷ്ണനെ ധർമ്മയുദ്ധങ്ങളെ. കാൺമു ഞാൻ ബുദ്ധനെ ഹരിശ്ചന്ദ്രനെ പാണ്ഡയെ. കയ്യിലഹിംസാമൃതമേന്തി ഗാന്ധിയെ. ഇനി എത്ര കാതം താണ്ടണം ആഴിതൻ ശുഭ്രതീർത്ഥങ്ങളിൽ വിലയിക്കുവാൻ. വിറച്ചുപോയി ഭീതിയാൽ വിമോചനമധുരം രുചിക്കവേ വെടിയുണ്ട ഹൃദന്തമധുതിരയവേ. ഇനി എനിക്കാവില്ല നടനം തുടരുവാൻ ഇവിടെ ഈ പൊന്മുളം ബാംസുരി കേൾക്കുവാൻ. ഇനി എന്റെ ഉയിരിന്റെ അവസാന കണികയും പകലോന്റെ സ്നേഹത്തിൻ നെരുതിയിൽ ഉന്നതിപ്പാടുകൾ തീർത്തിന്ദ്ര ധനുസുകൾ തീർത്ത് ഗഗനസ്ഥലികളിൽ അനന്തമായായിരം ചിതച്ചാലുകൾ ചാർത്തിയടങ്ങുവതെന്നു നോറ്റു ഞാനുഴറുന്നു. ഏതോ കർമ്മദോഷമായി ജന്മപാപമായി ഗംഗ ഞാൻ അലയുന്നു മിഴിയടച്ചിടാതെ കണ്ണീർ തുടയ്ക്കാതെ. ഏതോ കർമ്മദോഷമായി ജന്മപാപമായി ഗംഗ

0: ശ്രീകുമാർ ചേർത്തല എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഇപ്പോൾ കേട്ടത്.
1: അടുത്തതായി ശ്രുതി എസ് എഴുതി അവതരിപ്പിക്കുന്ന കഥ പുള്ളിക്കുപ്പായം.
2: പുള്ളിക്കുപ്പായം. ദീർഘദൂര യാത്രയ്ക്ക് ശേഷം ആ മഹാനഗരത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ അവൾ ഇറങ്ങി. നട്ടുച്ചയായിരുന്നതിനാലാവാം അല്പം ക്ഷീണം തോന്നി. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഗൈഡ് ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ അവളെ സ്വീകരിച്ചാനയിച്ച് സർക്കാർ വാഹനത്തിൽ കയറ്റി. വീതിയേറിയ നഗരവീഥിയിലൂടെ സഞ്ചരിച്ച് ഗസ്റ്റ് ഹൌസിലെത്തി. ആ നഗരം ആദ്യമായി കാണുകയാണ്. IAS എന്ന ബിരുദം ചാർത്തിയതിനാലാവാം ഇതുപോലുള്ള പല നഗരങ്ങളും അവൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിരീക്ഷകയായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഗസ്റ്റ് ഹൌസിലെത്തിയ ഉടനെ ഉച്ചഭക്ഷണം കഴിച്ചു. മാഡം, ഇന്ന് നമുക്ക് വിശ്രമമാണ്, നാളെ മുതൽ പ്രോഗ്രാം ആരംഭിക്കാം, ഗൈഡ് അറിയിച്ചു. മലയാളം നന്നായി സംസാരിക്കുന്ന ഗൈഡ് തനിക്ക് അനുയോജ്യയാണെന്ന് തോന്നി. ശരി, നമുക്ക് വൈകുന്നേരം 5 മണിക്ക് കാണാം. ഓക്കെ മാഡം. ഗസ്റ്റ് ഹൌസിലെ 4-ാം നമ്പർ മുറിയിൽ അവൾ വിശ്രമിക്കാനായി കയറി. മുറിയിൽ AC ഉണ്ടായിരുന്നെങ്കിലും പ്രകൃതിയുടെ കാറ്റ് ഇഷ്ടമായതിനാൽ ജനാലകളെല്ലാം തുറന്നിട്ടു. പിറ്റേ ദിവസത്തെ പ്രോഗ്രാമിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ബെഡിൽ കിടന്നു. എങ്ങു നിന്നോ ഒരിളം കാറ്റ് അലയടിച്ചുകൊണ്ട് ആ മുറിയിലെത്തി അവളെ തഴുകി. പാരിജാത പൂക്കളുടെ സുഗന്ധം പേറിക്കൊണ്ടാണ് ആ കാറ്റ് അവിടെ എത്തിയത്. ആ സുഗന്ധം അവൾ ആവോളം നുകർന്നു. അതവളെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുട്ടിക്കാലത്ത് അച്ഛൻ എന്നും പാരിജാത പൂക്കളുടെ മാല കോർത്ത് അവളെ ചൂടിക്കുമായിരുന്നു. തനിക്ക് 7 വയസ്സുള്ളപ്പോൾ അച്ഛൻ വീടുവിട്ടു പോയതാണ്. പിന്നിരുന്നേ വരെ അദ്ദേഹത്തെപ്പറ്റി വിവരങ്ങളൊന്നുമില്ല. അന്നുവരെയെല്ലാം അവൾക്ക് അച്ഛനായിരുന്നു. ഒറ്റ മകളായതുകൊണ്ടാവാം അമ്മയ്ക്ക് അവളെ വിട്ടുകൊടുക്കാറില്ല. അവൾക്കും അങ്ങനെ എല്ലാത്തിനും അച്ഛൻ വേണം. കളിക്കാനും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും അങ്ങനെ എല്ലാത്തിനും. സ്കൂൾ വിട്ടുവരുമ്പോൾ അച്ഛൻ ഉമ്മറത്ത് കാണും. അങ്ങനെ ഒരു നാൾ അച്ഛനോടൊപ്പം ടൌണിലൂടെ നടക്കുകയായിരുന്നു. ഒരു തുണിക്കടയ്ക്ക് മുന്നിൽ ഒരു പാവയെ ഉടുപ്പിച്ച് അലങ്കരിച്ചിരുന്ന പുള്ളിയുടുപ്പ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വെള്ളയിൽ മഞ്ഞയും ചുവപ്പും പുള്ളികളുള്ള ഒരുടുപ്പ്. അച്ഛാ, എനിക്കത് വാങ്ങിത്തരാമോ? വാങ്ങിത്തരാം മോളെ, കുറച്ചു ദിവസം കഴിഞ്ഞോട്ടെ. മകളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ ആ പിതൃഹൃദയം വെമ്പി. ആ ഉടുപ്പ് വാങ്ങുവാനുള്ള പണം അയാളുടെ കൈവശമില്ലായിരുന്നു. രണ്ടു നേരത്തെ ഭക്ഷണത്തിനുള്ള വക തന്നെ ഉണ്ടാക്കുന്നത് രാപ്പകലില്ലാതെ അയാളുടെ ഭാര്യ ഒരു പൊടിമില്ലിൽ ജോലി ചെയ്താണ്. പോളിയോ ബാധിച്ച് കൈകാലുകൾക്ക് ചെറുപ്പത്തിലെ വന്ന സ്വാധീനക്കുറവ് മൂലം കഠിനാധ്വാനം ചെയ്യുവാൻ അയാൾക്ക് കഴിയാതെ പോയി. തന്റെ മകൾക്ക് ഒരു കുപ്പായം പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അയാൾ വ്യസനിച്ചു. അന്ന് രാത്രി അയാൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ മകളെ അടുത്തു വിളിച്ച് മൂർത്താവിൽ നുകർന്നുകൊണ്ട് പറഞ്ഞു, മോൾ ഇന്നലെ കാണിച്ച പുള്ളിക്കുപ്പായം വാങ്ങിക്കൊണ്ടുവരാം. ഇത് പറഞ്ഞ അദ്ദേഹം നടന്നകന്നു. പിന്നീട് ആ മനുഷ്യനെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ തിരോധാനം അവളെ വല്ലാതെ അലട്ടി. ആ അമ്മയും മകളും തിരക്കാവുന്നിടത്തോളം തിരക്കി. വർഷങ്ങൾ കടന്നുപോയി. മോൾ നന്നായി പഠിച്ച് ഉന്നതിയിലെത്തണമെന്ന അച്ഛന്റെ ഉപദേശം അവൾ പാലിച്ചു. സ്കൂൾ ഫൈനൽ പരീക്ഷ 1-ാം റാങ്കോടെ പാസായി. സർക്കാർ സ്കോളർഷിപ്പോടെ ഉപരിപഠനവും പൂർത്തിയാക്കി. അങ്ങനെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. ഓരോ പടവുകൾ ചവിട്ടിക്കയറുമ്പോഴും അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മ ഒരു നിഴലായി അവളെ പിന്തുടർന്നു. തന്റെ മകളുടെ വിജയത്തിൽ അമ്മ അഭിമാനം കൊണ്ടു, ഒപ്പം നിരാശയും. 3 വർഷങ്ങൾക്ക് മുൻപ് അമ്മ ഇഹലോകവാസം വെടിഞ്ഞു. താൻ എത്തുന്ന നഗരങ്ങളിലെല്ലാം അച്ഛന്റെ മുഖം അവൾ പരതി നടന്നു. കഴിഞ്ഞ 31 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ഒരിടത്തും ആ മുഖം കണ്ടെത്താൻ അവൾക്കായില്ല. മാഡം, ചായ കൊണ്ടുവരട്ടെ? ഗൈഡിനൊപ്പം വന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ശബ്ദം കേട്ടാണ് അവൾ ചിന്തയിൽ നിന്നും ഉണർന്നത്. നേരം പോയതറിഞ്ഞില്ല. 5 മണിയായല്ലേ? അതേ മാഡം, ഇവിടെ അടുത്തൊരു ദുർഗാക്ഷേത്രമുണ്ട്, നമുക്ക് അവിടെ വരെ പോയാലോ? ഗൈഡ് ചോദിച്ചു. ശരി, ഞാനൊന്ന് ഫ്രഷായി വരാം. അരമണിക്കൂറിനകം കുളിച്ച് ഫ്രഷായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരാൽമരം ക്ഷേത്രനടയിൽ തണലേകി നിൽക്കുന്നു. സായാഹ്നവേളയായതിനാൽ ഭക്തജനങ്ങൾ നന്നേ കുറവാണ്. ക്ഷേത്രനടയിലെത്തിയപ്പോൾ തന്നെ പൂജാരി പൂർണ്ണ കുംഭവുമായി സ്വീകരിച്ചു. ദേവീ ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിനു ചുറ്റും ഒരു വലം വെച്ചു. ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ചും ദേവീ മഹാത്മ്യത്തെക്കുറിച്ചും ഗൈഡ് വിവരിച്ചു. ആൽത്തറയിൽ 5 മിനിറ്റ് വിശ്രമിക്കണമെന്ന് തോന്നി. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കാഷായ വസ്ത്രധാരിയായ ഒരു സന്യാസി അവളുടെ മുന്നിലൂടെ കടന്നുപോയി. താടിയും മുടിയും നീട്ടി വളർത്തിയിട്ടുണ്ട്. നല്ല പ്രസരിപ്പുള്ള മുഖം. കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്തതിനാലാവാം നടപ്പ് മന്ദഗതിയിലാണ്. ആ രൂപം ഒരു മിന്നൽ പിണർ പോലെ അവളുടെ മനസ്സിൽ പതിച്ചു. ഏതോ ഒരു വികാരത്താൽ അവൾ അദ്ദേഹത്തിന്റെ പുറകെ ഓടി. അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ അച്ഛൻ. മനസ്സ് മന്ത്രിച്ചു. അച്ഛാ എന്നുറക്കെ വിളിച്ചുകൊണ്ട് ആ ചുമലിലേക്ക് ചാഞ്ഞു. തന്റെ മകളെ തിരിച്ചറിഞ്ഞ ആ പിതാവ് നിർനിമേഷനായി ഒരു നിമിഷം നിന്നുപോയി. തുടർന്ന് തന്റെ സഞ്ചി തുറന്ന് ഒരു പൊതിയെടുത്ത് അവളുടെ നേർക്ക് നീട്ടി. പൊതി തുറന്നപ്പോൾ അവൾ ഞെട്ടിത്തരിച്ചു. മഞ്ഞയും ചുവപ്പും പുള്ളികൾ നിറഞ്ഞ ഒരു കുഞ്ഞുടുപ്പ്. രണ്ടു വ്യാഴവട്ടക്കാലമായി കൊണ്ടു നടന്ന ആ നിധി മകളെ ഏൽപ്പിച്ചു. അച്ഛനും മകളും ആലിംഗനബദ്ധരായി.
1: ശ്രുതി എസ് എഴുതി അവതരിപ്പിച്ച പുള്ളിക്കുപ്പായം എന്ന കഥയാണ് ഇതുവരെ കേട്ടത്.
3: അടുത്തതായി ശരണ്യ വിജയൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
4: യാത്ര. കണ്ണീരാൽ കുതിർന്നൊരൻ മോഹശകലങ്ങൾ ഒരു പിടിച്ചാരമായിരിയുമ്പോഴും

ഉള്ളവേ, ആശ്വാസപൂർവമൊരു കുളിർ തെന്നൽ പോലും ഇനിയും നിന്നേർക്കു വീശിയില്ല. മധുര സംഗീതം പൊഴിച്ചൊരു കിളികളും പൂവാടി തന്നിലായി വന്നതില്ല.

0: ആശിച്ചു പോകുന്നു ഇനിയും അണയുവാൻ നിദ്രകൾ തോറും കാത്തിരിപ്പൂ.
1: ശരണ്യ വിജയൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ശ്രോതാക്കൾ കേട്ടത്.
2: ഇനി ജിഷാകൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ്
1: അസ്തമിക്കാത്ത പ്രണയം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 96 3 1 9 4 9 6 5 5 6 3 2 1 9 4 9 6 5 5 6 3 2 1. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അക്ഷരങ്ങൾ അനുഭൂതികളുടെ ഭാഷയാകുമ്പോൾ അവ സാഹിത്യമായി വിരിയുന്നു. കാലത്തെയും മനുഷ്യജീവിതത്തെയും ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുന്ന കഥയും വികാരങ്ങളുടെ നേർത്ത സ്പന്ദനങ്ങൾ പകർത്തുന്ന കവിതകളും ചിന്തകൾക്ക് പുതുവെളിച്ചം പകരുന്ന പ്രഭാഷണവും കോർത്തിണക്കിയ സാഹിത്യരംഗം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം. കാത്തിരിപ്പുകൾക്ക് പല നിറങ്ങളുണ്ട്. ചിലത് സന്തോഷത്തിലേക്കുള്ള വാതിലുകൾ തുറക്കും, ചിലത് ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിന്റെ അർത്ഥം തന്നെ മാറ്റിമറിക്കും. അച്ഛന്റെ സാമീപ്യം കൊതിച്ചു വളർന്ന ഒരു കൗമാരക്കാരിയുടെ ഹൃദയത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഒരു സത്യത്തിന്റെ കഥയാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരു നിമിഷം നിശബ്ദമാക്കുകയും ഏറെ നേരം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന GS മനോജ് കുമാർ എഴുതി അവതരിപ്പിക്കുന്ന എന്റെ അച്ഛന്റെ മകൻ എന്ന കഥ കേൾക്കാം.
1: കോളേജിന്റെ മുകളിലത്തെ വരാന്തയിൽ നിന്ന് അവൾ അകലെയുള്ള റോഡിലേക്ക് നോക്കി നിന്നു. അതിവേഗം പായുന്ന വാഹനങ്ങൾ ഒന്നിനോടൊന്ന് മത്സരിച്ച് മറ്റൊന്നിനെ പിന്നിലാക്കി അതിവേഗം പായുകയാണ് ഓരോന്നും. പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ ഒരു നീല മാരുതി പ്രത്യക്ഷപ്പെട്ടു. അവൾ സൂക്ഷിച്ചു നോക്കി. ആ വാഹനം റോഡിന്റെ അരികിൽ കൂടി മത്സരങ്ങളിൽ നിന്ന് താനേ ഒഴിഞ്ഞു മാറി വളരെ പതുക്കെ വരികയാണ്. ആ പഴയ മാരുതി. ആകാംക്ഷയോടെ അവൾ വീണ്ടും വീണ്ടും നോക്കി. അതെ, അച്ഛൻ വരുന്നു. ഇന്ന് ഏത് ദിവസമാണ്? അവൾ ആലോചിച്ചു. 3ാം തീയതി. അച്ഛന്റെ പതിവ് വരവാണതെങ്കിലും അന്ന് 3ാം തീയതിയാണെന്ന് അവൾ മറന്നിരുന്നു. ആ പഴയ മാരുതി വളരെ പതുക്കെ കോളേജിന്റെ പടികടന്ന് അകത്തേക്ക് വന്നു.

0: ആലയത്തിന്റെ മുറ്റത്തെ വാകത്തണലിൽ പതിവുപോലെ വണ്ടി പാർക്ക് ചെയ്ത് അച്ഛൻ പടികടന്ന് അവളുടെ ക്ലാസിന്റെ അരികിലേക്ക് നടന്നടുത്തു. ഇന്നും പതിവുപോലെ അച്ഛനോട് എന്തെല്ലാമോ ചോദിക്കണമെന്ന് അവൾ ഉറച്ചു. മിഴ്സി അരികിൽ വന്ന് അച്ഛൻ വിളിച്ചപ്പോൾ അവളുടെ ധൈര്യം താനേ ചോർന്നുപോയി. പതിവുപോലെ അച്ഛൻ തന്ന പൊതികൾ രണ്ടും വാങ്ങി. എന്തുണ്ട് മോളെ വിശേഷം? സുഖം തന്നെയല്ലേ?
1: അതെ.
0: പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? പരീക്ഷ എന്നാണ്? മാർച്ചിൽ. നന്നായി പഠിക്കണം കേട്ടോ. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ?
1: ഒരു നിശബ്ദതയ്ക്ക് ശേഷം ശിരസാട്ടം കൊണ്ടോ മൂളൽ കൊണ്ടോ അതേയെന്ന് അവൾ ഉത്തരം നൽകി.
0: തോളിൽ തൊട്ട് യാത്ര പറഞ്ഞ അച്ഛൻ മടങ്ങിപ്പോയി. എല്ലാ മാസവും 3ാം തീയതി മാത്രം കാണുന്ന ഈ മനുഷ്യൻ, ഈ രണ്ടു പൊതികൾ, ഈ ചോദ്യങ്ങൾ, ഇതെല്ലാമാണ് അവളുടെ അച്ഛൻ. 4ാം ക്ലാസ് മുതൽ എല്ലാ 3ാം തീയതികളിലും ലഭിക്കുന്ന ഈ രണ്ടു പൊതികൾ ആദ്യമാദ്യം തപാലിൽ അയച്ചു തരുമായിരുന്നു, പിന്നീട് നേരിട്ട് സ്കൂളിലും. അന്ന് അവധി ദിവസമാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം. ഇന്നുവരെ പതിവ് തെറ്റിയിട്ടില്ല. ഒന്നിൽ പണമാണ്. വിവാഹമോചന സമയത്ത് അമ്മ കോടതിയോട് ആവശ്യപ്പെട്ടത് പ്രകാരം കൽപ്പിച്ചനുവദിച്ചതാണ് മകളുടെ ചിലവിനുള്ള പണമായി 2200 രൂപ. പിന്നീട് അച്ഛൻ സ്വമേധയാ 3500 ആക്കി ഒരു കവറിൽ. മറ്റൊന്നിൽ 6 ലഡ്ഡു അടങ്ങുന്ന ഒരു പെട്ടി. പണം അവളോടുള്ള കടപ്പാടാണെന്ന് അവൾക്കറിയാം. പക്ഷേ മധുരപ്പെട്ടി എന്താണ്? എപ്പോഴും സ്വയം ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്നോടുള്ള സ്നേഹമാണോ? ഈ പൊതിയും മധുരപ്പെട്ടി വാങ്ങലും മറുപടിയും അവളെ സംബന്ധിച്ച് യാന്ത്രികമാണ്. കുട്ടിക്കാലത്ത് അവൾ സ്കൂൾ വിട്ട് ഈ മധുരപ്പെട്ടിയുമായി അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകുമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് 1 ലഡ്ഡു പോലും അമ്മ എടുക്കാറില്ല. മധുരം അമ്മയ്ക്കിഷ്ടമാണെങ്കിലും അതിന്റെ മധുരം അമ്മ നുകർന്നിട്ടില്ല. അമ്മ അവളെ വിലക്കിയിട്ടുമില്ല. പണത്തിന് പ്രയാസമുള്ള സമയത്ത് പോലും അതവളുടെ പേരിൽ നിക്ഷേപിക്കും. അതിൽ നിന്നൊരു പണം പോലും അമ്മ വാങ്ങിയിട്ടില്ല. കോളേജിൽ ചേർന്നപ്പോൾ ബാങ്കിന്റെ പാസ്ബുക്കും അവളെ ഏൽപ്പിച്ചു. ആ പണത്തെക്കുറിച്ചോ കണക്കിനെക്കുറിച്ചോ അവൾ സംസാരിക്കുമ്പോൾ അമ്മ ഒഴിഞ്ഞു മാറുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ പല പ്രാവശ്യം മേഴ്സി അമ്മയോട് അച്ഛനെക്കുറിച്ച് തിരക്കിയിട്ടുണ്ട്. അച്ഛൻ എവിടെയാണ്? അച്ഛൻ എന്താണ് അമ്മയെ കാണാൻ വരാത്തത്? അച്ഛൻ അമ്മയോട് പിണക്കമാണോ? പക്ഷേ അമ്മ അതിനൊന്നും മറുപടി തന്നില്ല. നിന്റെ അച്ഛന് എന്നെയും നിന്നെയും വേണ്ട, പക്ഷേ എനിക്ക് നിന്നെ വേണം. നീ അച്ഛനെക്കുറിച്ച് ചോദിക്കരുത്. നീ വളർന്ന് വലുതാകുമ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. പിന്നീട് അവൾ അച്ഛനെക്കുറിച്ച് അമ്മയോട് തിരക്കാറില്ല. അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നത് അമ്മയ്ക്ക് വെറുപ്പാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അമ്മയെ ദേഷ്യം പിടിപ്പിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതമാണ്. അച്ഛനെന്ന ശബ്ദം അവളിൽ നിന്ന് വന്നാൽ ഉറഞ്ഞുതുള്ളുന്നൊരു കോമരമായി അവർ മാറും. 28 ഒക്ടോബർ കൂട്ടുകാരി സ്റ്റെല്ലയുടെ ജന്മദിനമായിരുന്നു. പിറന്നാളാഘോഷങ്ങൾക്ക് അവളും സ്റ്റെല്ലയുടെ വീട്ടിലെത്തി. അവളെ സ്റ്റെല്ല വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി. അച്ഛൻ, അമ്മ, അനുജൻ, അതിഥിയായി അവൾ മാത്രം. പക്ഷേ അവർ മേഴ്സിയെ അതിഥിയായി അംഗീകരിച്ചില്ല. സ്റ്റെല്ലയുടെ ജന്മദിനമാണെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് അതിഥികൾ ആരുമില്ല മേഴ്സി. നിന്നെ ഞങ്ങൾ അതിഥിയായി കൂട്ടിയിട്ടുമില്ല. സ്റ്റെല്ലയുടെ അച്ഛൻ അത് പറഞ്ഞപ്പോ മേഴ്സിയുടെ മനസ്സിന്റെ താളം തെറ്റി വിങ്ങിപ്പോയി. കണ്ണുകൾ ഈറനണിയുന്നത് അവരുടെ ആനന്ദലഹരിയിൽ ആരും തന്നെ കണ്ടില്ല. സ്റ്റെല്ലയുടെ അനുജൻ ചേച്ചിക്കായി 18 മെഴുകുതിരികൾ കേക്കിന്റെ മുകളിൽ കത്തിച്ചു വെച്ചു. അതിനു ചുറ്റും സ്റ്റെല്ലയുടെ അച്ഛനും അമ്മയും അനുജനും ഞാനും. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് അച്ഛൻ ഉച്ചത്തിൽ പാടി. ഞങ്ങളത് ഏറ്റുപാടി. മെഴുകുതിരികൾ ഊതിക്കെടുത്തി സ്റ്റെല്ല കേക്കിന്റെ ആദ്യ കഷ്ണം മുറിച്ച് അച്ഛന് നൽകി. പിന്നെ അമ്മയ്ക്കും അതിനുശേഷം എനിക്കും. മാംസം ഞാൻ കഴിക്കാത്തതിനാൽ നേരത്തെ തന്നെ അവർ സദ്യ ഒരുക്കിയിരുന്നു. തീൻമേശയിൽ ഞങ്ങൾക്ക് സദ്യ വിളമ്പിയതും സ്റ്റെല്ലയുടെ അച്ഛനായിരുന്നു. ആ സദ്യയ്ക്ക് മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത കുടുംബബന്ധത്തിന്റെ സ്വാദ് അവൾ നുകർന്നു. മെഴ്സി വീട്ടിലേക്ക് മടങ്ങിയിട്ടും ആ നിമിഷങ്ങൾ അനുവാദം കൂടാതെ തന്നെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരുന്നു. സ്റ്റെല്ലയും അനുജനും പലപ്പോഴും അവളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം കുറച്ചു നേരത്തേക്കെങ്കിലും മിഴ്സിയുടെ വീടിന്റെ ശ്മശാനമൂകതയെ മാറ്റിയിട്ടുമുണ്ട്. ദിനരാത്രങ്ങൾ കടന്നുപോയി. മറ്റാരും അറിയാതെ അവൾ അച്ഛനെ കാത്തിരുന്നു. നാളെ അച്ഛൻ വരും. ആ രാത്രി അവൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. പതിവ് പോലെ അവൾ അച്ഛനോട് എന്തെല്ലാമോ ചോദിക്കണമെന്നുറച്ചു. അച്ഛൻ എവിടെയാണ് താമസിക്കുന്നത്? അച്ഛൻ എന്താണ് അമ്മയെ കാണാൻ വരാത്തത്? എന്തിനാണ് അമ്മയെ പിരിഞ്ഞത്? പക്ഷേ വീണ്ടും അവളുടെ മനസ്സിൽ ആശയങ്ങൾ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ഈ ചോദ്യങ്ങൾക്കുള്ള അധികാരം തനിക്കുണ്ടോ? അതിനുള്ള സമയമായോ? അച്ഛൻ അതിന് എങ്ങനെ പ്രതികരിക്കും? ഈ ചോദ്യങ്ങൾ അച്ഛന് ഇഷ്ടമാകുമോ? എന്നെ വെറുക്കുമോ? അതോ അച്ഛൻ എന്നോട് കൂടുതൽ അടുക്കുമോ? ഒരു കാര്യം തീർച്ചയാണ്, അച്ഛൻ എന്റേത് മാത്രമാണ്.
1: അച്ഛനെ എനിക്ക് വേണം. അമ്മ എന്തിനാണ് അച്ഛനെ വെറുക്കുന്നത്? അച്ഛൻ പാവമല്ലേ? ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ അവളെ നോക്കി കൊഞ്ഞണം കുത്തുന്നുണ്ടായിരുന്നു. അവൾ ആരോടുമില്ലാതെ പറഞ്ഞു, നാളെ എന്റെ അച്ഛൻ വരും. ജനാലയിലൂടെ കടന്നു വന്ന കാറ്റ് അവളുടെ മുന്നിലിരുന്ന പുസ്തകത്താളുകളെ അലസമായി മറിച്ചുകൊണ്ടിരുന്നു. അവൾ ചിന്തയുടെ ചിറകുകൾ കടുപ്പിച്ച് എവിടേക്കോ പറന്നു നടന്നു. ഘടികാരത്തിൽ 12 കഴിഞ്ഞു. ജനാലകൾ അടച്ച് അവൾ ഉറങ്ങി. അവൾ അതിരാവിലെ ഉണർന്ന് ഉന്മേഷവതിയായി പള്ളിയിലേക്ക് പോയി. യേശുവിന്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ഉണ്ണിയേശുവിനെ കയ്യിലേന്തി നിൽക്കുന്ന കന്യാമറിയത്തിന്റെ മുന്നിൽ തിരികൽ കത്തിച്ചു പ്രാർത്ഥിച്ചു, ഇന്ന് എന്റെ അച്ഛൻ വരും. 11 കഴിഞ്ഞു. അച്ഛനെ കണ്ടില്ല. കോളേജിന്റെ വരാന്തയിൽ നിന്ന് അവൾ ദൂരെ റോഡിലേക്ക് നോക്കി നിന്നു. അച്ഛൻ വരാൻ വൈകുന്നതെന്താണ്? ജീവിതത്തിൽ ഒരിക്കലും അവൾ അച്ഛനെ കാത്തിരുന്നിട്ടില്ല. വാച്ചിന്റെ സൂചി പതിവിലും പതുക്കെയാണ് നീങ്ങുന്നതെന്ന് അവൾക്ക് തോന്നി. ആദ്യമായി അച്ഛന്റെ സാന്നിധ്യം അവൾ സ്വപ്നം കാണാൻ തുടങ്ങി. ഇതുവരെ അവൾ അച്ഛനെ കാണുന്നതും മധുരപ്പെട്ടി വാങ്ങുന്നതും എല്ലാം തികച്ചും യാന്ത്രികമായിരുന്നെങ്കിലും ജീവിതത്തിൽ ആദ്യമായി ആ ദൈവസാന്നിധ്യം മോഹിച്ചു. അച്ഛൻ മടങ്ങിപ്പോകാതിരുന്നിരുന്നെങ്കിൽ നിഴലുകളുടെ നീളം കുറഞ്ഞു. കൂട്ടുകാരുടെ ഇടയിൽ നിന്നൊഴിഞ്ഞു മാറി അവൾ അച്ഛനെയും പ്രതീക്ഷിച്ച് റോഡിലേക്ക് കണ്ണുനട്ടു. അവൾ ആദ്യമായി കാത്തുനിന്നു. അങ്ങകലെ നിന്ന് നീലമാരുതി കാണാൻ തുടങ്ങി. അവൾ ആവേശത്തോടെ പടിയിറങ്ങി താഴെ എത്തിയപ്പോഴേക്കും കാറ് വാഗമരത്തിന്റെ തണലിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പതിവ് പോലെ അച്ഛൻ അവളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ആ വിരൽ തുമ്പിൽ പിടിച്ച് ഒരു 4 വയസ്സുകാരൻ കൂടി. ആരാണത്? അച്ഛനോട് ചോദിക്കാൻ മനസ്സിൽ കരുതി വെച്ച ചോദ്യങ്ങളെല്ലാം എവിടേക്കോ ഓടിമറഞ്ഞു. അച്ഛൻ അടുത്തെത്തി. എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ അതൊന്നും ശബ്ദമായി പുറത്തു വന്നില്ല. അച്ഛന്റെ നിർദ്ദേശപ്രകാരം ആ കുട്ടി കയ്യിലിരുന്ന് 2 പൊതികൾ അവൾക്കു നേരെയും നീട്ടി. ഇത് ആരാണെന്ന് നിനക്കറിയില്ലല്ലോ. എന്റെ മകൻ. അവൾ മനസ്സിൽ മെനഞ്ഞെടുത്ത സ്വപ്നങ്ങളെല്ലാം നിമിഷം കൊണ്ട് അഗാധ ഗർത്തത്തിൽ വീണ് തകർന്നുപോയി. ഇതിനായിരുന്നു ഞാൻ വർഷങ്ങളായി അച്ഛനെ കാത്തിരുന്നത്. അച്ഛൻ മടങ്ങിപ്പോകാതിരുന്നെങ്കിൽ എന്നു മോഹിച്ചത്? ഇവൻ ആരാണ്? മറ്റാരും കേൾക്കാതെ അവൾ അവളുടെ മനസ്സിനോട് പറഞ്ഞു, ഇതാണ് എന്റെ അച്ഛന്റെ മകൻ.
2: ചില കണ്ടുമുട്ടലുകൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച സ്വപ്നങ്ങളെ നിശബ്ദമായി തകർത്തുകളയും. ചില സത്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് ബാല്യത്തെയും വിശ്വാസത്തെയും മാറ്റിമറിക്കും. സാഹിത്യരംഗത്തിൽ അടുത്തതായി ശ്രീമതി എൽ ശ്രീരഞ്ജിനി മാന്നാറിന്റെ കവിതകളാണ്. ആദ്യ കവിത വിദ്യാലയത്തിലേക്ക്. വിദ്യാഭ്യാസം എന്നത് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് മനുഷ്യനെ ജീവിതത്തിലേക്ക് ഒരുക്കുകയും മൂല്യങ്ങൾ പകർന്നു നൽകുകയും ചെയ്യുന്നു.
3: വിദ്യാലയ കാലഘട്ടം ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം മറക്കുവാനാവാത്ത സുവർണ കാലഘട്ടമാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഗ്രാമീണത ചോർന്നു പോകാത്ത ഗ്രാമങ്ങളിലെ വിദ്യാലയങ്ങൾ ഒന്ന് വേറെ തന്നെയാണ്. വിദ്യാലയപ്പൂക്കൾ വിടരുമുഷസിൽ വിമല

പരിഷ്കാരം ചിലർക്കെല്ലാം പുത്രനെ പുത്രിയേം ഇംഗ്ലീഷു പഠിപ്പിക്കും. പത്തിലെത്തുമ്പോൾ തോൽക്കും ചിലപ്പോൾ.

0: അറിവും അച്ചടക്കവും മനുഷ്യ സ്നേഹവും പകർന്നു നൽകുന്ന ഇടമാണ് വിദ്യാലയമെന്ന് ഈ കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിന്റെ ഓരോ ചുവടിലും ആ പാഠങ്ങൾ വെളിച്ചമായി കൂടെയുണ്ടാവട്ടെ. ഓരോ നവോത്ഥാനവും ആരംഭിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലെ ചിന്തയിൽ നിന്നാണ്. പഴമയുടെ നന്മകൾ ഉൾക്കൊണ്ട് പുതുമയുടെ വെളിച്ചത്തിലേക്ക് മുന്നേറാൻ ആഹ്വാനം ചെയ്യുന്ന കവിതയാണ് നവോത്ഥാനം.
1: മതം മനുഷ്യനെ വേറിട്ടു നിൽക്കുന്ന ഒരു തലത്തിലേക്ക് നയിക്കുന്നു. മനുഷ്യർ തമ്മിൽ സ്പർദ്ധയും വിരോധവും എല്ലാം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും മതഭ്രാന്തിന്റെ പരിണിത ഫലമായിട്ടാണ്. ജാതി മതഭേദമന്യേ ജീവിക്കുവാനും അതുപോലെ മതമേതായാലും മനുഷ്യർ തമ്മിൽ സാഹോദര്യത്തോടുകൂടി കഴിയുവാനും സാധിക്കുന്ന ഒരു നാളെ നാം എല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മതത്തിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളും അതുപോലെ മറ്റ് ആക്ഷേപകരമായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയില്ലെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടുതന്നെ അനാചാരങ്ങൾക്കെതിരെ നാം പോരാടുകയും നാം എല്ലാം ഒരമ്മ പെറ്റ സന്തതികളെ പോലെ ഒരുമയോടുകൂടി ഒരൊറ്റ ജാതി ഒരു മതം എന്ന വിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോവുകയാണെങ്കിൽ സമൂഹത്തിലെ അനാചാരങ്ങളെ തുടച്ചു മാറ്റുവാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല.

0: നവോത്ഥാനം എന്നത് കാലത്തിന്റെ മാറ്റം മാത്രമല്ല, മനസ്സിന്റെ ഉണർവ് കൂടിയാണ് എന്ന് ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പൊതുചിന്തയും പ്രത്യാശയും നമ്മുടെ ജീവിതത്തെ എന്നും മുന്നോട്ട് നയിക്കട്ടെ. ശ്രീമതി എൽ ശ്രീരഞ്ജിനി മാന്നാറിന്റെ കവിതകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സമകാലിക മലയാള കഥാസാഹിത്യത്തിൽ ശ്രദ്ധേയനായ കഥാകൃത്ത് വി പി ശിവകുമാറിന്റെ രചനാ ലോകത്തെ ആസ്പദമാക്കിയുള്ള 12 മണിക്കൂറിൽ ഒടുങ്ങുന്ന ആധുനിക കഥ എന്ന വിഷയത്തിൽ ഇ വി രചി നടത്തിയ പ്രഭാഷണമാണ് സാഹിത്യരംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
1: നമ്മുടെ കഥാസാഹിത്യത്തിലെ നിർണായകമായ ഒരു ഘട്ടം പൂർത്തീകരിച്ച ചെറുകഥാകൃത്താണ് വി പി ശിവകുമാർ. ഏതാണ്ട് 3 പതിറ്റാണ്ടോളം മലയാളിയുടെ ഭാവനാ ഭൂപടത്തിന്റെ കൊടിയടയാളമായിരുന്ന ആധുനികതയുടെ കാലദൈർഘ്യം തന്നെയായിരിക്കുന്നു ഇപ്പോൾ ശിവകുമാറിന്റെ വിയോഗത്തിനും. മൌലിക രചനകളായി തിരുവിതാംകൂർ കഥകൾ, കരയോഗം, ഒറ്റ എന്നീ 3 കഥാസമാഹാരങ്ങൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ടാണ് 1993 ജൂലൈ 27 ഈ എഴുത്തുകാരൻ വിടവാങ്ങിയത്. കർക്കിടകത്തിലെ മൂടിക്കെട്ടിയ മേഘപാളികൾക്കിടയിൽ നിന്ന് ഒരു കോമാളിയെപ്പോലെ മരണം ഇറങ്ങി വന്നപ്പോൾ അത് ശിവകുമാറിന്റെ തന്നെ കഥകളിലെ മൃത്യുദേവതയെപ്പോലെയായി. ഏത് കാലത്തിന്റെയും ഓരം ചേർന്നാണ് എവിടെയും ലോവർ മിഡിൽ ക്ലാസ് ജീവിതം കടന്നുപോകുന്നത്. അത് ഒരു നൂൽപാലത്തിലൂടെയുള്ള യാത്ര പോലെയാണ്. കലയുടെയും സാഹിത്യത്തിന്റെയും യഥാർത്ഥ രാഷ്ട്രീയത്തിന്റെ പോലും പിറവിയുടെ സമ്പുഷ്ടമായ ജൈവതലം അവിടമാണ്. അസ്തിത്വത്തെ സ്വയം വിമർശനം ചെയ്യേണ്ടി വരുന്ന മനസ്സും മസ്തിഷ്കവും അവിടെയാണുള്ളത്. അത്തരം ജീവിതങ്ങളെ വേട്ടയാടുന്ന അർത്ഥനിരർത്ഥതകൾ സൃഷ്ടിക്കുന്ന തെളിയാത്ത ചിരിയാണ് ശിവകുമാറിന്റെ കഥകളെ കാലാതീതമാക്കുന്നത്. അതുകൊണ്ടുതന്നെ ആ കഥകൾ നമ്മുടെ ദുസ്സാമർഥ്യങ്ങളെ കാക്കക്കണ്ണുകളെന്ന പോലെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. പാരയും കുളിയും പ്രതിഷ്ഠയും പരദേശി മോക്ഷയാത്രയുമൊക്കെ വായിക്കുമ്പോൾ മനുഷ്യാവസ്ഥയെ ചൂഴ്ന്നു നിൽക്കുന്ന ദുരന്തബോധത്തിന്റെ ഇരുണ്ട ഊടുവഴികളിലൂടെ നാം കടന്നുപോവുകയും അതിനപ്പുറത്തെ വെൺമേഘങ്ങളെ സ്വപ്നം കാണുകയുമാണ്. രക്തപങ്കിലമായ ആത്മബലിയുടെയും ശുദ്ധീകരണത്തിന്റെ ആത്മസ്നാനത്തിന്റെയും വേർപെടുത്താനാവാത്ത ഒരനുഭവമാണത്. അതിന്റെ മുന്നിൽ നിൽക്കാനുള്ള നിർഭയമായ മനസാന്നിധ്യമാണ് നമുക്ക് വേണ്ടത്. കാക്കനാണ്

ിലും ഒ വി വിജയനിലുമൊക്കെ പ്രാരംഭം കുറിച്ച ആധുനിക കഥ അതിന്റെ സർവാലങ്കാരങ്ങളും കൊഴിച്ച് നഗ്നമായി രക്തവും രേതസ്സും വീഴ്ത്തി ഒടുങ്ങുന്നത് വാസ്തവത്തിൽ ശിവകുമാറിന്റെ കഥകളിലാണ്. വന്യമായ ഒരു ബലിയുടെ ആഭിചാര തീവ്രത അതിനുണ്ട്. ഏതാണ്ട് 3 ദശാബ്ദം കൊണ്ട് കുറുകി കുറുകി വീര്യമേറിയ ആധുനികതയുടെ നിഷേധ ലാവണ്യത്തിന്റെ വിഷണീലിമ കൊണ്ട് ഇരുണ്ടുപോയതാണ് ഈ എഴുത്തുകാരന്റെ കഥാഭൂമിക. എന്നാൽ ആ ഇരുട്ടിലേക്ക് പ്രലോഭനത്തിന്റെ ഒരു നേർത്ത നിലാവ് പോലെ വീണുകിടക്കുന്ന ലാളിത്യത്തിന് വായനക്കാരെ വല്ലാതെ വലിച്ചടിപ്പിക്കാൻ കഴിയുന്ന ആകർഷകത്വമുണ്ട്. കഥാസരിസാഗരത്തിനും പഞ്ചതന്ത്ര കഥകൾക്കും നമ്മുടെ നാട്ടിൻപുറത്തുണ്ടായിരുന്ന അമ്മൂമ്മ കഥകൾക്കുമൊക്കെ സമാനമായ ലളിതാഖ്യാനത്തിന്റെ ഒരു മാന്ത്രികാനുഭവമാണത്. മൺപുറ്റിന്റെ കവചം കടന്ന് പുറത്തേക്ക് വന്ന് രാത്രിയും പകലുമല്ലാത്ത സന്ധ്യയുടെ കെട്ടനേരത്തിന്റെ നിരർത്ഥകമായ അന്തരീക്ഷത്തിൽ നീന്തിത്തുടിച്ച് ക്ഷണനേരം കൊണ്ട് മരണത്തിലേക്ക് കുഴിഞ്ഞു വീഴുന്ന ഈയാമ്പാറ്റകളുടെ ജീവിതത്തിന് പ്രാപഞ്ചികമായ ദുഃഖവും ലാളിത്യവുമുണ്ട്. മരണത്തിലേക്ക് ആവേശത്തോടെ ജനിക്കുന്ന അവയുടെ പുറ്റിന് നിയതമല്ലാത്തതെങ്കിലും ഒരു ഘടനയുണ്ട്. സമാനമായ ആധുനികതയുടെ ഘടനാശില്പത്തിൽ നിന്നാണ് ശിവകുമാറിന്റെ കഥകൾ പുറത്തേക്ക് വന്നത്. ആധുനിക മനുഷ്യന്റെ ഏകാഗ്രതയ്ക്കും ദാർശനിക വ്യഥകൾക്കും തത്വചിന്താപരമായ വൈജ്ഞാനിക തലവും സൌന്ദര്യാത്മകമായ ശില്പഘടനയും തീർക്കുകയായിരുന്നു ആധുനികത. അതിന്റെ സത്ത എന്ന് പറയുന്നത് അതിനുള്ളിലെ ജീവിത വിഹ്വലതയായിരുന്നു. നിയതമായ ഘടനയെ തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് നിഷേധിക്കും. ഒരു അസംബന്ധ നാടകത്തിന്റെ അവസാനമെന്ന പോലെ വേദി എന്ന ഘടനയ്ക്ക് പുറത്തേക്ക് വരും ജീവിതാനുഭവമെന്ന കോമാളി, വ്യവസ്ഥകളൊന്നുമില്ലാത്ത ജീവിതത്തിലേക്ക്. ഇത് സാഹിത്യ വിമർശനത്തിന്റെ അക്കാദമിക് മര്യാദകൾക്കപ്പുറമുള്ള കാര്യമാണ്. ഒരർത്ഥത്തിൽ അവരുടെ സൈദ്ധാന്തികവൽക്കരണത്തിന് എത്തിപ്പിടിക്കാനാവാത്ത ഒരു ജീവിതാവസ്ഥയാണത്. ഈ വിധം പുറത്തേക്ക് വന്ന ശിവകുമാറിന്റെ കഥയ്ക്ക് മുന്നിൽ നിന്ന് മുഖം തിരിക്കുകയായിരുന്നു നമ്മുടെ നവീന വിമർശനം. വാസ്തവത്തിൽ വി പി ശിവകുമാർ എന്ന മനുഷ്യൻ ദൈവത്തിനൊപ്പം ചേർന്ന് ഓണാട്ടുകര എന്ന കടുപ്പമില്ലാത്ത മണ്ണിൽ തന്റെ സർഗാത്മകതയുടെ വിധി സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഒരിക്കലും പുറത്തു കടക്കാനാവാത്തതുപോലെ അടച്ചിട്ടതായിരുന്നു അതിന്റെ കോട്ടവാതിലുകൾ. അതിന്റെ ഇടുങ്ങിയ ഓട്ടകളിലൂടെ പുറത്തേക്ക് ചെരിഞ്ഞു നോക്കിയ ഈ എഴുത്തുകാരന് ലോകത്തെ നോക്കി ഒന്ന് വക്രിച്ച് ചിരിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. ആ കൈപ്പൻചിരിയുടെ വായിലെ മുറുക്കാൻ ഒന്ന് നീട്ടി തുപ്പാനും. കാലവും ലോകവുമൊക്കെ മാറുകയും മനുഷ്യ

0: മായ തിരുവിതാംകൂർ കഥകൾ തിരുവിതാംകൂർ എന്ന ഒതുങ്ങിയ മനോഭാവത്തിന്റെ അതിരുകൾ സൃഷ്ടിച്ചതും രണ്ടാമത്തെ സമാഹാരം കരയുടെ അതിരുകൾക്കുള്ളിലെ നിയോഗം പോലെ കരയോഗവും അവസാനം ഒറ്റപ്പെടലിന്റേതുപോലെ ഒറ്റയും പുസ്തകങ്ങളുടെ പേരുകളിൽ തന്നെ ഒഴിഞ്ഞു നിൽക്കുന്ന മനോഭാവത്തിന്റെ ആഴമുള്ള ധ്വനിയുണ്ട്. ഒപ്പം അതിന്റെ സ്ഥലപരമായ ജൈവ സവിശേഷതകളും ആധുനികതയുടെ ഘടനാപരമായ വാദങ്ങളെയും അതിന്റെ തന്നെ യാഥാസ്ഥിതികതയെയുമൊക്കെ അതേ മനോഭാവത്തിന്റെ ഇരയായി നിന്നുകൊണ്ട് ശിവകുമാർ നിഷേധിക്കുകയായിരുന്നു. നാഗരികതയിലെ ആരുടെയും ആരുമല്ലാത്ത വിഹ്വലതകളുടെ അനുഭവങ്ങളും വ്യക്തി, സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെയുള്ള ക്രമികമായ ഘടന സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ ലോകവും ഈ എഴുത്തുകാരന്റെ പരിഗണനയിൽ ഇല്ലായിരുന്നു. എന്നാൽ അതിരുകളുള്ള തലത്തിന്റെ ഒരു ജൈവതലം കൊണ്ട് ആധുനികതയെ പ്രതിരോധിക്കുകയുമായിരുന്നു. സ്വാഭാവികമായും അതിന്റെ യാഥാസ്ഥിതികതയോട് കലഹിക്കുകയും ഓണാട്ടുകര എന്ന പ്രദേശം ശിവകുമാർ കഥകളിൽ അത്തരം ഒരു പ്രതിരോധം കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. ചില സാങ്കല്പിക സ്ഥലങ്ങളല്ലാതെ അദ്ദേഹത്തിന്റെ പിൽക്കാല ജീവിത വ്യവഹാരങ്ങൾക്കിടയായിട്ടുള്ള ചങ്ങനാശ്ശേരിയോ പട്ടാമ്പിയോ തൃശൂരോ തിരുവനന്തപുരമോ പോലും കഥയിലേക്ക് ഒരു സ്ഥലമായി കടന്നു വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. കാലം കടന്നുപോകുന്ന എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയുമൊക്കെ ജീവിതത്തെപ്പറ്റി കലയും ജീവിതവുമെന്ന് വൈകാരികമായി എഴുതുന്നവർ നമ്മുടെ ഭാഷയിൽ ഏറെയുണ്ട്. വാസ്തവത്തിൽ കലയും ജീവിതവും ഒന്നുതന്നെയാകുന്നവരെപ്പറ്റിയാണ് എഴുതേണ്ടത്. കലയും ജീവിതവുമെന്ന ദ്വിമാന തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് രണ്ടും ഒന്നാകുന്ന സർഗാത്മക ജീവിതങ്ങൾ അപൂർവമാണെന്ന് കാണാം. അത്തരം അപൂർവാനുഭവങ്ങളിലൊന്നാണ് വി പി ശിവകുമാർ നൽകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതവും കലയും വേർപെടുത്താനാവാത്തത്ര ഏകാത്മകമാണ്. ലിംഗഭേദമോ പ്രായഭേദമോ ഇല്ലാതെ ശിവകുമാർ സൃഷ്ടിച്ച ഏത് കഥാപാത്രത്തിലും അദ്ദേഹത്തിന്റെ ജീവിതമുണ്ട്. തെരഞ്ഞെടുത്ത കഥകൾക്കൊരാമുഖം മസാലദോശ അഥവാ ഒരു സൌഹൃദം, അമ്മ വന്നു, കുളി തുടങ്ങിയ കഥകളിൽ ആ പ്രത്യക്ഷ ജീവിതത്തിന്റെയും പരോക്ഷ ജീവിതത്തിന്റെയും പകർന്നാട്ടങ്ങൾ കാണാം. കുട്ടിക്കാലത്ത് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള പുരാണ കഥകളും തീപ്പട്ടിപ്പടം ശേഖരിക്കലും മാവേലിക്കര കറക്കുകമ്പനിയും അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും തുടങ്ങിയ കൗതുകങ്ങൾ മാത്രമടങ്ങിയ ശിവകുമാറിന്റെ ബാല്യകൗമാരങ്ങൾ ഏറെക്കുറെ ഏകാന്തവും പ്രസരിപ്പില്ലാത്തതുമായിരുന്നു. പിന്നീട് ആധുനികതയുടെ ആത്മസംഘർഷങ്ങൾ, അതുമായി തന്നെയുള്ള ഏറ്റുമുട്ടലുകൾ, മാരകരോഗം എന്നിങ്ങനെ പോകുന്ന അനുഭവങ്ങളുടെ കയ്പും കമർപ്പുമൊക്കെയായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത്. അനുഭവിച്ച ഏക സ്വാതന്ത്ര്യം പ്രജ്ഞയിൽ നിന്ന് പറഞ്ഞുവരുന്നതുപോലെയുള്ള ക്രൂരമായ എഴുത്തിന്റെ സർഗാത്മകതയായിരുന്നു. കാലവും ലോകവും ദയാരഹിതമായി പെരുമാറിയ ആ ജീവിതം ഒടുക്കം കണ്ടാൽ തിരിച്ചറിയാനാകാത്ത രൂപത്തിൽ രോഗശൈലിയിൽ മരണദേവതയെ കാത്തുകിടന്നു. കലയിലും ജീവിതത്തിലും ഒരുപോലെ വിളയാടിയ മൃത്യുദേവത കാലാതീതമായി ശിവകുമാറിൽ സൃഷ്ടിച്ച രചനയാണ് 12 മണിക്കൂർ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിലൊന്ന്. മലയാളിയുടെ ബൌദ്ധിക ജീവിതത്തിലെ കാൽപ്പനിക ദൌർബല്യങ്ങളാണ് ശിവകുമാറിനെ പോലെ ഒരു എഴുത്തുകാരനെ വേണ്ട പോലെ അടയാളപ്പെടുത്താൻ കഴിയാതെ പോയതിന്റെ കാരണം. ലോകത്തിലുള്ള ഏത് ചിന്താധാരയെയും നാം സമർത്ഥമായി പിടിച്ചെടുക്കും, അത് നമ്മുടേതാകും. എന്നാൽ ഒന്നിന്റെയും ആഴങ്ങളിലേക്ക് പോകാനുള്ള സമചിത്തതയോ ധീരതയോ നാം പ്രകടിപ്പിക്കാറില്ല. നാലായി പിളർന്ന തലയുടെ ഓരോ കഷ്ണത്തിലും ഒരു പാതിച്ചിരി വീതം മയങ്ങിക്കിടന്നുവെന്നും തല പിളർന്നിറങ്ങിയ രക്തം കൂടാതെ ഒരിറ്റ് സ്ഖലന ബീജവും അയാളുടെ അവസാന ശ്വാസത്തിനൊപ്പം പുറത്തേക്ക് വന്നു എന്നും 12 മണിക്കൂറിന്റെ അവസാന ഖണ്ഡികയായി ഈ മനുഷ്യൻ എഴുതി. മൃത്യുവിനെ ഈ വിധം സർഗാത്മകമാക്കിയപ്പോൾ നമ്മുടെ മരണബോധത്തിന്റെ യാഥാസ്ഥിതികമായ കോടിത്തുണി വല്ലാതെ കീറിപ്പോയി. അതുണ്ടാക്കിയത് കേവലം പേടിയായിരുന്നില്ല, വേട്ടയാടുന്ന ഭയമായിരുന്നു. സ്വാഭാവികമായും ശിവകുമാറിന്റെ കഥകളെ കറുത്ത ഹാസ്യമെന്നും വക്രിച്ച ചിരി എന്നുമൊക്കെ എളുപ്പത്തിൽ ക്രിയ ചെയ്ത നമ്മുടെ ആധുനിക സാഹിത്യ വിമർശകർ ആ കഥകൾ സൃഷ്ടിച്ച ലാളിത്യത്തിന്റെയും ആഴമുള്ള ആത്മനിന്ദയുടെയും ഇരുണ്ട പഞ്ചവൻകാടിന്റെ ഓരം ചേർന്ന് ഭീരുക്കളെപ്പോലെ ഒഴിഞ്ഞു നടന്നു. ഇടയ്ക്കിടെ പേടി മാറാൻ അവർ ബോർഹസ് എന്നും സക്കറിയ എന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു.
1: 12 മണിക്കൂറിലൊടുങ്ങുന്ന ആധുനിക കഥ എന്ന വിഷയത്തിൽ ഇ വി രജി അവതരിപ്പിച്ച പ്രഭാഷണമാണ് കേട്ടത്. സാഹിത്യത്തിന്റെ ഈ സുന്ദരയാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. കഥകളുടെ ചിന്തയും കവിതകളുടെ നാദവും പ്രഭാഷണത്തിന്റെ ആശയ വെളിച്ചവും മനസ്സിൽ തുടർന്നൊഴുകട്ടെ. മറ്റൊരു സാഹിത്യരംഗം പരിപാടിയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം.
2: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 ജൂൺ 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആന്റ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ UAB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1st നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആന്റ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2nd. ബെസ്റ്റ് പെർഫോമിംഗ് UAB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1st, മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2nd നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1st നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട മൂന്നംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചു. കസക്സ്ഥാനിലെ ബൈക്കുനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ വിക്ഷേപണം അല്പം മുമ്പ് നടന്നു. ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. ആദ്യ സമുദ്രോൽപ്പന്ന കയറ്റുമതി ദൌത്യം ഇന്ന് തിരുവനന്തപുരത്തുനിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ തിരുവനന്തപുരത്ത് ചേരാനിരുന്ന വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മാറ്റിവച്ചു. ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗം നടക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശനമേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്തിനും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരം കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി ശ്രീ നീള തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭ പുതിയതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപ്പൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺ വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. സാഹിത്യ അക്കാദമി ഉൾപ്പെടെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിലെ അനധികൃത നിയമനങ്ങൾ പരിശോധിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. വിശദമായി പരിശോധിച്ച് ആവശ്യമുള്ളവ മാത്രം നിലനിർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗവ് എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

മുത്തശ്ശി കഥ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ, പി ലീല, സുജാത എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിക്കപ്പെട്ടതിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണല്ലോ നമ്മൾ. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ തൂലികയിൽ പിറന്ന ഗാനം ഇന്ത്യയുടെ ഹൃദയം നിറച്ച ചരിത്രമാണ് ഈ ഒരു വർഷത്തെ ആഘോഷ പരിപാടികളിലൂടെ നാം അനുസ്മരിക്കുന്നത്. ഭാരതമാതാവിന്റെ സൗന്ദര്യം, ശക്തി, ദിവ്യസത്ത എന്നിവയെ പ്രകീർത്തിക്കുന്ന ഈ ഗാനം മാതൃരാജ്യത്തോടുള്ള അദമ്യമായ സ്നേഹവും ഭക്തിയും പ്രകടമാക്കുകയും ദേശീയ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും ആത്മത്യാഗത്തിന്റെയും പൊതുബോധത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു.
1: ബങ്കിംചന്ദ്ര ചാറ്റർജിയെക്കുറിച്ച് കേൾക്കാത്ത ഭാരതീയരുണ്ടാവില്ല. ബംഗാളി ഭാഷയിലെ കവിയും നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. വന്ദേമാതരത്തിന്റെ രചയിതാവ് എന്ന പേരിലാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തനായത്. പാശ്ചാത്യ ചിന്തയുടെ മായിക ലോകത്ത് അന്താളിച്ചു നിന്ന ബംഗാളി ഭാഷയെയും ബംഗാളികളുടെ പാരമ്പര്യത്തെയും തനിമയിലേക്ക് കൊണ്ടുവരാനായി അദ്ദേഹം ആരംഭിച്ച ബംഗദർശൻ എന്ന ബംഗാളി പത്രം ജനങ്ങൾക്കിടയിൽ വലിയ ചലനം സൃഷ്ടിക്കുകയുണ്ടായി. 18-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ നടന്ന സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബങ്കിംചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം എന്ന നോവൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഇന്ത്യക്കാരുടെ വിമോചന സമരത്തിന്റെ കഥയ്ക്ക് സമാനമായി പരിഗണിക്കപ്പെട്ടു എന്നതിനാൽ ബ്രിട്ടീഷുകാർ ആ കൃതി നിരോധിക്കാനിടയായി. സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേമാതരം ആദ്യം വെളിച്ചം കണ്ടത് ഈ നോവലിലാണ്. 1875 നവംബർ 7 ബങ്കിംചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിക്കുന്നത്. ബംഗാളി ഭാഷയിലാണ് ഈ കൃതിയെങ്കിലും സംസ്കൃതത്തിന്റെ സ്വാധീനം വേണ്ടുവോളമുണ്ട്. 1875 ബംഗദർശൻ എന്ന സാഹിത്യ മാസികയിലാണ് ഈ ഗീതം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. പിന്നീട് 1882 അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിൽ ഈ ഗീതം ഉൾപ്പെടുത്തുകയാണുണ്ടായത്. ഈ ഗീതം എഴുതുമ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് കീഴിൽ ജോലി നോക്കുകയായിരുന്നു എന്ന വസ്തുത പ്രത്യേകം പരാമർശമർഹിക്കുന്നു. ബ്രിട്ടീഷ് രാജ്ഞിയെ സ്മരിക്കുന്ന ദൈവം രാജ്ഞിയെ രക്ഷിക്കട്ടെ എന്ന ഗാനം എല്ലാവരും നിർബന്ധമായും ആലപിക്കണമെന്ന ബ്രിട്ടീഷ് നിബന്ധനയോടുള്ള പ്രതിഷേധമായിട്ടാണ് അദ്ദേഹം ഈ ഗാനം രചിച്ചത്. ആ കാലഘട്ടത്തിൽ ഭാരതം വലിയ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്നു. ദേശീയതയെയും കൊളോണിയൽ ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിനെയും പറ്റിയുള്ള അവബോധം ഭാരതീയരിൽ വളർന്നുകൊണ്ടിരുന്നു. അതിനാൽ തന്നെ കവിതയുടെ ആകർഷണം കേവലം ബംഗാളിൽ മാത്രം ഒതുങ്ങിനിന്നില്ല. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പത്രങ്ങൾ, ലഘുലേഖകൾ, വാമൊഴി, ഗ്രാമഫോൺ റെക്കോർഡിംഗുകൾ എന്നിവ വഴി വന്ദേമാതരം രാജ്യത്തുടനീളം പ്രചുര പ്രചാരം നേടി. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ് ഈ ഗാനം ആദ്യമായി ആലപിച്ചത്. ഒരു രാഷ്ട്രീയ പൊതുവേദിയിൽ വന്ദേമാതരം ആലപിക്കപ്പെട്ട ആദ്യത്തെ സന്ദർഭമായിരുന്നു അത്. എന്നാൽ ജതുനാഥ് ഭട്ടാചാര്യ ഈ ഗാനത്തിനെ ചിട്ടപ്പെടുത്തിയപ്പോഴാണ് ഇതിന് ജനസമ്മതി വർദ്ധിച്ചത്. ഇന്ത്യൻ ദേശീയവാദിയും പണ്ഡിതനും കവിയുമായ അരബിന്ദോ ഘോഷ് ഈ ഗീതം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി.
0: വന്ദേമാതരം സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ഊർജ സ്രോതസ്സായി വർദ്ധിച്ചു. ഈ ഗാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഭാരതത്തിന്റെ പ്രതിഷേധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും മുറവിളിയായി മാറി. വന്ദേമാതരത്തിന്റെ ശക്തി രാജ്യത്തിന്റെ നാനാദേശത്തു നിന്നുമുള്ള ആളുകളെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നായി അണിചേർത്തു. രാജ്യസ്നേഹം ആളിക്കത്തിച്ച ഈ ഗാനം ബ്രിട്ടീഷുകാരോടുള്ള പ്രതിഷേധ ജ്വാലകളിലും സമരവേദികളിലും അലയടിക്കാൻ തുടങ്ങി. ഈ ഗീതത്തിന്റെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ വന്ദേമാതരം നിരോധിക്കുകയുണ്ടായി. പക്ഷേ അത് ഭാരതീയ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിയ രാജ്യസ്നേഹത്തിന്റെ തീ ആളിക്കത്തിക്കുക തന്നെ ചെയ്തു. അത് ജനഹൃദയങ്ങളിലും ജയിലുകളിലും പ്രതിഷേധങ്ങളിലും രാജ്യവ്യാപകമായി പ്രതിധ്വനിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായി തന്നെ മാറി വന്ദേമാതരം. ഇന്ത്യൻ ദേശീയവാദികൾക്ക് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തിന് അത് പ്രചോദനമേകി. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സമരകാലത്ത് ഈ മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ വൻ ആവേശമുണർത്തി. ഭാരതീയരുടെ ഐക്യത്തിന്റെയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെയും പ്രതീകമായി ഈ ഗീതം ഭാരതത്തിലുടനീളം അലയടിച്ചു.

0: സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ജാതിമത രാഷ്ട്രീയത്തിനതീതമായി ഓരോ പൌരന്മാരുടെയും കടമയാണെന്ന് ഭാരതീയരെ ഉദ്ബോധിപ്പിക്കാൻ ബങ്കിംചന്ദ്ര ചാറ്റർജിക്ക് കഴിഞ്ഞു. ഭാഷയ്ക്കതീതമായി വന്ദേമാതരം സ്വാതന്ത്ര്യസമരത്തിന്റെ വിജയമന്ത്രമായി മാറി. ഭാരതമാതാവിനോടുള്ള ആദരവ് തുളമ്പുന്ന വരികളിലൂടെ, സ്വാതന്ത്ര്യത്തിനായി ദാഹിച്ച മനുഷ്യ സിരകളിലൂടെ വന്ദേമാതരം പടർന്നുകയറി. വിവിധ ജാതി മത ഭാഷാ വിഭാഗങ്ങളിലെ ജനങ്ങളെ ഒരൊറ്റ വികാരത്തിനു കീഴിൽ അണിനിരത്താൻ ഈ ഗീതത്തിന് സാധിച്ചു. രഹസ്യ റാലികളിലും ജയിലുകളിലും രഹസ്യ യോഗങ്ങളിലുമെല്ലാം സ്വാതന്ത്ര്യസമര സേനാനികൾ വന്ദേമാതരം ഏറ്റുപാടി. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത വിപ്ലവകാരികളുടെ മരണത്തിന് മുൻപുള്ള അവസാന വാക്കായി വന്ദേമാതരം ദേശഭക്തി വളർത്തുന്നതിനൊപ്പം രക്തസാക്ഷികളുടെ അവസാന പ്രാർത്ഥനയുമായി മാറി ഈ വരികൾ. ഭാരതത്തിന്റെ ഐക്യത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഉണർവിന്റെയും കാവ്യാത്മക ആവിഷ്കാരമായ ഈ വരികൾ രാഷ്ട്രത്തോടുള്ള സമർപ്പണത്തിന്റെ പ്രതീകമായി മാറി. സ്വാതന്ത്ര്യസമര സേനാനികൾ തങ്ങൾ സ്വപ്നം കണ്ട സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി ആത്മസമർപ്പണം ചെയ്ത് ജീവത്യാഗം വരെ ചെയ്യാൻ തയ്യാറായി. ചുരുക്കത്തിൽ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിൽ ജനതയെ ഒന്നിപ്പിച്ച ഏറ്റവും ശക്തിയേറിയ രാഷ്ട്രീയ ഉപകരണമായി മാറി വന്ദേമാതരം.
1: സ്വാതന്ത്ര്യാനന്തരം 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേമാതരം ഭാരതത്തിന്റെ ദേശീയ ഗീതമായി അംഗീകരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചപ്പോൾ തതുല്യ പ്രാധാന്യം വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിനും നൽകപ്പെട്ടു. സാംസ്കാരികവും മതപരവുമായ വൈവിധ്യത്തിന് ഇടം നൽകിക്കൊണ്ട് ദേശീയ ഗാനത്തിന് തുല്യമായ സ്ഥാനം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. വന്ദേമാതരം രാഷ്ട്രീയ ചിഹ്നമെന്ന നിലയിൽ പല വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. നോവലിൽ നിന്നുള്ള പൂർണമായ രൂപത്തിൽ രാജ്യത്തെ ഒരു ഹിന്ദു ദേവതയായി ചിത്രീകരിക്കുന്നു എന്ന വാദം ചില ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് ഗീതത്തിലെ ആദ്യത്തെ 2 ചരണങ്ങൾ, അതായത് ദേശത്തെ സ്തുതിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഔദ്യോഗികമായി ദേശീയ ഗീതമായി അംഗീകരിക്കുകയും പൊതുപരിപാടികളിൽ ആലപിക്കുകയും ചെയ്യുന്നത്. വന്ദേമാതരത്തിന്റെ 150th വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വന്ദേമാതരത്തിന്റെ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വകഭേദങ്ങൾ പ്രകാശനം ചെയ്തു. ഉസ്താദ് ജോഹർ അലിയാണ് ഈ 2 വകഭേദങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചത്. 2026 മാർച്ച് 26 മുതൽ ആകാശവാണിയുടെ പ്രഭാത പ്രക്ഷേപണത്തിൽ ചന്ദ്രശേഖർ വാസെ ആലപിച്ച് വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം പ്രക്ഷേപണം ചെയ്തു തുടങ്ങി. ചരിത്രപരവും സാംസ്കാരികവുമായി വന്ദേമാതരത്തിനുള്ള സ്ഥാനത്തിന്റെ അനുസ്മരണാർത്ഥം നാണയവും സ്റ്റാമ്പും പുറത്തിറക്കുകയാണ്.

ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം വന്ദേമാതരത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. രാജ്യത്താകമാനമുള്ള ശ്രോതാക്കളുടെ പ്രഭാതത്തെ ചൈതന്യധന്യമാക്കാൻ, പുതിയ പുലരികളെ ഊർജ്ജസ്വലമാക്കാൻ വന്ദേമാതരത്തിന്റെ പ്രക്ഷേപണത്തിലൂടെ ആകാശവാണിക്ക് സാധിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വതന്ത്രമായപ്പോൾ രാവിലെ 6:30 പണ്ഡിറ്റ് ഓംകാർനാഥ് താക്കൂർ തന്റെ ശ്രുതിമധുരമായ ശബ്ദത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ കൂടി വന്ദേമാതരം ആലപിച്ചു. സിത്താർ വിദഗ്ധനായ പണ്ഡിറ്റ് രവിശങ്കർ ചിട്ടപ്പെടുത്തിയ വന്ദേമാതരമാണ് ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നത്.

0: എത്രയോ തലമുറകളുടെ കാതിൽ ഗാനാമൃതമായി വന്ദേമാതരം പകർന്നു നൽകാൻ ആകാശവാണിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അഭിനന്ദനീയവും അഭിമാനാർഹവുമാണ്.
1: ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. 2025 നവംബർ 7 ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ വച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്തുത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഭാരതത്തിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പ്രചോദനമാകുകയും ദേശീയ ഐക്യവും അഭിമാനവും വാനോളമുയർത്തുകയും ചെയ്ത വന്ദേ മാതരം എന്ന ഈ കാലാതീത രചനയുടെ 150-ാം വാർഷികാഘോഷ പരിപാടികൾക്ക് ഔപചാരികമായ തുടക്കമായി. നവംബർ 7 വരെ നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷ പരിപാടികളിൽ നമ്മുടെ ദേശീയ ഗീതത്തെ ആദരിക്കുകയും ദേശസ്നേഹത്തിന്റെയും കൃതജ്ഞതയുടെയും കൂട്ടായ പ്രകടനമായി ഭാരതീയരെ എല്ലാവരെയും വലിയ തോതിൽ പങ്കെടുപ്പിക്കുവാനും ലക്ഷ്യമിടുന്നുണ്ട്.
0: വന്ദേ മാതരത്തിന്റെ പല സംഗീത വകഭേദങ്ങളും ഇന്ന് നിലവിലുണ്ട്. കർണാടക സംഗീത ശൈലിയിലും ഹിന്ദുസ്ഥാനി സംഗീത ശൈലിയിലും വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വാദ്യോപകരണങ്ങളാൽ നിരവധി സംഗീത വകഭേദങ്ങളും നിലവിലുണ്ട്.

ഇതെല്ലാം നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ പ്രകടനമാണ്. 1997 പ്രശസ്ത സംഗീത സംവിധായകനായ AR റഹ്മാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മാ തുഝേ സലാം എന്ന വന്ദേമാതരത്തിന്റെ വകഭേദം ലോകശ്രദ്ധ ആകർഷിക്കുകയും ലോകമെമ്പാടുമുള്ള യുവജനങ്ങളിൽ ദേശസ്നേഹമെന്ന വികാരം ഉണർത്തുകയും ചെയ്തു.

സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ ആവേശമായി പ്രതിധ്വനിച്ച ഗീതം, ജനഹൃദയങ്ങളിൽ രാജ്യസ്നേഹവും അഖണ്ഡതയും വളർത്തിയ ഗീതം, ഭാരതാംബയോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, ഭക്തിയുടെ വികാരം പകർന്നു തന്ന ഗീതം, പോരാട്ട വീര്യം ജ്വലിപ്പിച്ച വന്ദേ മാതരം ഇന്ന് ദേശീയ ഐക്യത്തിന്റെ പ്രതീകമായി ഭാരതമൊട്ടാകെ അലയടിക്കുകയാണ്. വന്ദേ മാതരം വെറുമൊരു ഗീതമല്ല, മറിച്ച് കാലങ്ങളെ അതിജീവിച്ച് തലമുറകളിലൂടെ പകർന്നു നൽകപ്പെടുന്ന അമരഗീതമാണ്. അത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷുകാർക്കെതിരായ പ്രതിഷേധ സ്വരമായിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം ദേശസ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അമൃതവാണിയായി മാറി. രാജ്യത്തിനകത്തും പുറത്തും ലോകത്തിലെവിടെയും ഭാരതത്തിന്റെ സ്വരമായി മാറി വന്ദേ മാതരം. രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ ഓരോ ഭാരതീയന്റെയും മാധ്യമമാണ് ഇത്. ഓരോ ഭാരത പൗരനും ആത്മപ്രകാശനത്തിന്റെ പ്രസരണിയായ ഈ ഗീതം നന്മയുടെ വെളിച്ചം പകർന്ന് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഈ വരികളുടെ സർഗസൗന്ദര്യം ദേശസ്നേഹത്തിന്റെ കെടാവിളക്കായി മാനവ ഹൃദയങ്ങളിൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയധികം തലമുറകൾ ഏറ്റുപാടിയ വന്ദേ മാതരത്തിന്റെ ശബ്ദവീജികൾ ഇനിയും ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിന്റെ മഹാമന്ത്രമായി മാറട്ടെ.

0: കേട്ടത് മാതേ വന്ദനം, വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. ചിത്രീകരണം,
1: ശബ്ദസാന്നിധ്യം സുകന്യ മെജോ, രചന നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി കവരത്തി ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.